0: conditions are expected to prevail over Delhi, Punjab, Haryana, Chandigarh, Bihar, Chhattisgarh, Himachal Pradesh, Jammu and Kashmir. And now for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Anuja. The Statesman quotes Prime Minister Modi's address at a World Leaders Forum unveiling the next generation roadmap, asserting that India has emerged as a bright spot for global growth. The Asian Age mentions about the Prime Minister urging the CEOs of space startups to find new uses for tech and make lives easier. A top front page headline in Hindustan Times states, biggest El Nino in over a century to dial up global heat and could push 2027 as the hottest year ever recorded globally. Apple and Google are set to deepen their manufacturing presence in India, reports Financial Express. And finally, all the dailies have covered the news of passing away of veteran actress Saukar Janki, the versatile face of Southern cinema at the age of 94. She started as a drama artist in All India Radio and went on to captivate viewers in Tamil, Telugu and Kannada films. And with that, it's back to you, Anuja.
0: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says reforms are not compulsion but a commitment and conviction for government, asserts its policies are pro-people, pro-growth and pro-development. Home Minister Amit Shah hails West Bengal government for handing over 1,129 acres of land to BSF and SSB for India-Bangladesh border fencing within 45 days of coming to power. India and Nepal reaffirm commitment to strengthen bilateral cooperation in border management and security. BRICS tourism ministers adopt Jaipur Declaration, focusing on sustainable tourism, AI integration and seamless travel. Indian women's doubles pair of Treza Jolly and Gayatri Gopichand to take on top seed Chinese duo in semi-finals of BWF World Championships in Delhi. And in Hockey World Cup, Indian men's team to begin their second stage campaign against hosts Netherlands at Amstel Wynn this evening. And with that, we end the morning news. Have a nice day.
2: Akashavani. Samayam 8 mani kazhinja 30 minute.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: വണ്ടിയുടെ ശബ്ദം അവളെ സ്വപ്നത്തിൽ നിന്നുണർത്തി. എന്തിനതൊക്കെ വിചാരിക്കുന്നു? മാതുകുട്ടിയെപ്പറ്റി വിചാരിക്കാം. മാതുകുട്ടിക്ക് കുട്ടികളുണ്ടായിരുന്നോ? ഒക്കത്ത് വെച്ചപ്പോൾ ചൂളം വിളിച്ചുവെന്നല്ലേ പറഞ്ഞത്? കുട്ടിയെ ഒക്കത്ത് വച്ചിരിക്കും. അപ്പോഴേക്കും ഭർത്താവ് തീവണ്ടി കയറിപ്പോയിരിക്കും. മാതുകുട്ടിയുടെ ഭർത്താവും കുടുംബത്തിൻ്റെ ക്ഷേമത്തെ ഓർത്ത് നാടുവിട്ടതായിരിക്കും. എല്ലാ ചെറുപ്പക്കാരുടെയും ഗതി ഇതുതന്നെയാണോ? ഈ കാലത്ത് ആർക്കും നാട്ടുമ്പുറത്ത് പൊറുക്കാൻ കഴിയുകയില്ലേ? ഭർത്താവ് പോയപ്പോൾ മാതുകുട്ടി കഷ്ടപ്പെട്ടിരിക്കുമോ? അവളെ ആരെങ്കിലും കടന്നാക്രമിച്ചിരിക്കുമോ? എല്ലാ പെൺകുട്ടിയും അക്രമം സഹിക്കണമോ? രാധയുടെ മനസ്സ് ഭൂതകാലത്തേക്ക് വഴുതി പോവുകയാണ്. അവളറിയുന്നില്ല, നമ്പടി വീട്ടിലെ മുകളിലെ നിലയിലെ രണ്ടാമത്തെ മുറിയാണത്. അതടിച്ചു തുടച്ച് വൃത്തിയാക്കുകയാണ് അവൾ. അന്തിമഞ്ഞക്കതിരുകളും അരിമുല്ല പൂമണവും കൂടിക്കലർന്ന് ജാലകത്തിനുള്ളിലൂടെ വരുന്നു. ആഹ്ലാദകരമായിരുന്നു ആ അന്തരീക്ഷം. വേദനകൾ ഉറങ്ങിപ്പോകുന്നു. പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ നിന്ന് ശോകമധുരമായി ഒരു ഗാനം പുറപ്പെടുന്നുവെന്ന് തോന്നും. രാധയ്ക്ക് താൻ ചെറുപ്പത്തിൽ പഠിച്ച ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന പാട്ട് ഒന്ന് പാടാൻ തോന്നി. പക്ഷേ പാടിയില്ല. രണ്ടു ദിവസമായി അവളുടെ മനസ്സിൽ ആശയും ആഹ്ലാദവും മുട്ടിടാൻ തുടങ്ങിയിട്ട്. പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് അവസാനം കുഞ്ഞിരാമൻ്റെ കത്ത് കിട്ടിയിരിക്കുകയാണ്. അധികമൊന്നും എഴുതിയിട്ടില്ല. ഒരു കമ്പനിയിൽ ജോലി കിട്ടി, സുഖമാണ്. രാധയെ കാണാത്തതിൽ വ്യസനമുണ്ട്. കഴിഞ്ഞു, അത് മതിയായിരുന്നു. വ്യസനമുണ്ട് എന്നൊരൊറ്റ വാക്ക് മതി. എത്ര വാചാലമാണ് ആ വാക്ക്! അത് ഒരു ഗാനം പോലെ മനസ്സിൽ മുഴങ്ങിക്കളിക്കുന്നു. അവളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. കട്ടിലിൻ്റെ ചുവട് തുടച്ച് വെടിപ്പാക്കുമ്പോൾ അവൾ ആലോചിച്ചു, കുഞ്ഞിരാമൻ കട്ടിലിലോ നിലത്തോ കിടക്കുക? ആർക്കറിയാം?

0: അല്ലെങ്കിൽ എവിടെ കിടന്നാൽ എന്താണ്? അയാൾ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടാകണം. ആ സ്വപ്നത്തിൽ താൻ കൂടുതൽ ആലോചിക്കുവാൻ ഒരു ലജ്ജ. ജാലകപ്പടികൾ തുടയ്ക്കുമ്പോൾ പോക്കുവെയിൽ വന്ന് തടവുന്ന തൻ്റെ മുഖം കണ്ണാടിയിലൊന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചു. ചുവരിൽ തൂക്കിയ വലിയ കണ്ണാടിയിലേക്ക് ഒന്നൊളിഞ്ഞു നോക്കി. മന്ദസ്മിതം തൂകുകയും ചെയ്തു. അമ്മയുടെ വർദ്ധിച്ചു വരുന്ന രോഗവും കുടുംബത്തിലെ കഷ്ടപ്പാടുകളും അവൾ വിസ്മരിച്ചിരിക്കുന്നു. ആകെപ്പാടെ ഒരു രസം. ഈ ലോകം നല്ലതാണ് എന്ന് ആരോടെങ്കിലും പറയാനൊരു വെമ്പൽ. പെട്ടെന്നാണ് പിമ്പിൽ നിന്ന് ഒരു കാൽപെരുമാറ്റം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. കാർത്തികേയൻ. രണ്ടു ദിവസമായി അദ്ദേഹം പട്ടണത്തിൽ നിന്ന് വന്നിട്ട്. ഈ സമയത്ത് അങ്ങോട്ട് കടന്നു ചെല്ലുമെന്ന് അവൾ നനച്ചതല്ല. കൊച്ചജമാനെ കണ്ടപ്പോൾ രാധ വാതിലിൻ്റെ മുക്കിലേക്ക് ചൂളി. അതോടെ തല പതുക്കെ വാതിലിന്മേൽ ഒന്നടിക്കുകയും ചെയ്തു. തലമുട്ടിയോ? വിടർന്ന ചിരിയോടെ കാർത്തികേയൻ ചോദിച്ചു. രാധ അതിന് മറുപടി പറഞ്ഞില്ല. വാതിൽക്കൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയാൽ കടന്നു പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. വേദനിച്ചോ? അയാൾ വീണ്ടും അന്വേഷിച്ചു. ഇല്ല. പിന്നെ ഒന്ന് പുറത്തേക്ക് പോണം. ഞാനോ? അല്ല, എനിക്ക്. അവൾ വിക്കി. എന്നെ ഭയമാണോ? ദിവാൻജി പുഞ്ചിരി തൂകി. രാധ നിശബ്ദയായി നിന്നതേയുള്ളൂ.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗ

ആകാശവാണി സമയം 8:35. സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരമാണല്ലോ ഇന്ന്. വള്ളംകളിയെക്കുറിച്ചുള്ള ചില ഗാനങ്ങളാകട്ടെ സ്മൃതി മധുരത്തിൽ ഇന്ന്. ആദ്യം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ജിതിൻ രാജും സംഘവും പാടിയത്. രചന മധു വാസുദേവൻ, സംഗീതം എം ജയചന്ദ്രൻ.

സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: വള്ളംകളിയെക്കുറിച്ചുള്ള ചില ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും എത്തും നാളെ രാവിലെ.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ജീവിതത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലം വീടും പരിപാടിയിൽ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: സമയം 8:00 കഴിഞ്ഞ 45 മിനിറ്റ്.
2: ആകാശവാണി സംഗീത സരണി വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽ കൃഷ്ണ. സാരംഗ മൽഹാര രാഗത്തിൽ ശ്രീ മഹാബലഗിരി നിവാസിനി എന്നാരംഭിക്കുന്ന ഹരികേശനല്ലൂർ ഡോക്ടർ L. മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി.

0: അനുപല്ലവി മനസ്സിലായോ?
1: മനസ്സിലായി സർ.
0: ആ, ഇനി ചരണം എടുക്കാം. ചരണസ്വരവും സാഹിത്യവും ഞാൻ പാടാം, എഴുതിയെടുക്കും.
1: ശരി സർ.
0: രണ്ട് മാത്ര കഴിഞ്ഞ് ലഘുവിൽ

0: അടുത്ത വരി രണ്ട് മാത്രം കഴിഞ്ഞാണ് വരുന്നത്.
1: സാരസാക്ഷി
0: ഹരി,
1: സാരസാക്ഷി ഹരി,
0: രണ്ട് മാത്രം മധ്യടിയില്. അതില് രണ്ടാമത്തെ സംഗതി,
1: സാരസാക്ഷി ഹരി,
0: സാക്ഷി ഹരി,

0: ശ്രീ ചാമുണ്ഡേശ്വരി.
1: എഴുതിയോ? അവിടെ സംശയമില്ലല്ലോ.
0: ഇല്ല.
1: ഇനി ചിട്ടസ്വരമാണ്. അനുപല്ലവിയിൽ പഠിപ്പിച്ച ചിട്ടസ്വരമാണെങ്കിലും ഇതിൽ ജതി കൂടിയുണ്ട്. ജതിസ്വരമായിട്ടാണ് ചരണത്തിൽ വരുന്നത്. രണ്ട് മാത്രം കഴിഞ്ഞു വരും. പാ അടുത്ത രണ്ട് മാത്രം കഴിഞ്ഞു വരും. തരിജേ കുട
0: മപദനി ട്രിം ട്രിം മപദനി ട്രിം ട്രിം കുകുനി സരിമ കുകു നിസരിമ ജണ നിദപദനി.
1: അടുത്ത് രണ്ട് മാത്രം കഴിഞ്ഞു വരും.
0: ത്രികിണത്തും കിണത്തും ധനിസരി പദ ധിമികിട മരിരിസ തിങ്കിണത്തും
2: രീസ
0: രീസ
2: തതികിണത്തോ
1: ശ്രീമഹാബല. ഇതാണ് ചിട്ടസ്വരം ജതിയോട് ചേർന്നത്.
0: മനസ്സിലായി?
1: അപ്പൊ ഞാനിനി ചരണം പാടാം, വയലിനിൽ വായിക്കും.
0: ശരി സാർ.

0: ഇനി ചിട്ടസ്വരമാണ്. ചരണത്തിൽ ശേഷിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.
1: ശരി.
2: ഇതുവരെ കേട്ടത് സംഗീത സരണി വയലിൻ പാഠം മൂന്നാം ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് പി വി അതുൽകൃഷ്ണ. സംഗീത സരണി സമാപിച്ചു.

0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
1: പപ്പ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
2: നീനുമളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
1: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
2: അയ്യോടാ പാവം.
0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.
4: ആകാശവാണി, സമയം 9 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റു പിന്നോക്ക സോഷ്യൽ ജസ്റ്റിസ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ദക്ഷിണാമൂർത്തി.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻ സപ്ലൈ.
3: 1983 എന്ന ചിത്രത്തിന് വേണ്ടി നിവാസ്, അലീറ്റ ഡെന്നിസ് എന്നിവർ പാടിയത് കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: മാസത്തിനുള്ളിൽ പണം ഡബിൾ.
1: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
2: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
3: നാളെ കാണുകയും ഇല്ല.
4: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
5: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
6: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
7: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
8: പിന്നെ ഫാസ്റ്റ് ബൗളിങ്ങിനെയും.
9: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
10: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
11: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
12: 6 തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: വല്യേട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനമിന് കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: കൈതപ്രം രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം ദേവദൂതൻ.

0: ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: എസ്ര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത് കേൾക്കാം. രചന S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത് കേൾക്കാം. രചന അഭിലാഷ് ശ്രീധരൻ, സംഗീതം വിനു തോമസ്.

0: ആകാശവാണി സമയം 10 മണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ
1: ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസുമായി
0: സിവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസ് ആണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പല ഘട്ടങ്ങളിൽ പല തരം വെല്ലുവിളികൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ ആ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നതിനെ അനുസരിച്ചായിരിക്കും പിന്നീടുള്ള നമ്മുടെ ഒരു ജീവിതത്തിന്റെ യാത്ര. എങ്ങനെയാണ് മാഡത്തിന് ഈ ഒരു കാഴ്ച പരിമിതിയുടെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്?
2: അതായത്, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ആണ് MBBS പഠിക്കുന്നത്. എൻട്രൻസ് തുടങ്ങിയതിന്റെ മൂന്നാമത്തെ ബാച്ചാണ്.
0: അത് ഏത് വർഷമാണ്?
2: 1983 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് MBBS പഠിച്ചതും. അവിടെ നിന്ന് തന്നെ പാസ്ഔട്ട്. അപ്പോഴൊന്നും കാഴ്ചയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ എഴുതാൻ തുടങ്ങി. ഇപ്പൊ ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് PSC അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണ്. സാധാരണ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, അപ്പോയിന്റ്മെന്റ് കിട്ടി. ആദ്യം നമ്മളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ ജോലിക്ക് കയറുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുത്തു, ജോലിയിൽ പ്രവേശിച്ചു 1996. അപ്പൊ അതിനുശേഷം 99 ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പൊ ആദ്യം തുടങ്ങിയത് വെളിച്ചത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്. ആദ്യം ന്യൂറോളജിസ്റ്റിന് അടുത്ത് പോയി, അത് കഴിഞ്ഞ് ഒപ്തോൾമോളജിസ്റ്റിന് അടുത്ത് പോയി. അങ്ങനെ വന്നപ്പോൾ കണ്ണിന്റെ റെറ്റിനയുടെ ഞരമ്പുകളെ ബാധിക്കുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നുള്ള രോഗമാണ് എന്നവിടെ സ്ഥിരീകരിച്ചു. അപ്പൊ അതിനുശേഷം കാഴ്ച കുറച്ച് മങ്ങി തുടങ്ങി, പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങുമായിരുന്നു. 2004 ആയപ്പോഴേക്കും 40% ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വന്നു. പിന്നെ അത് ക്രമേണ കുറഞ്ഞു വരികയും ഇപ്പോൾ 75% 80% ഡിസബിലിറ്റിയിലാണ് നിൽക്കുന്നത്.
0: ഇതിന് ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഈ ഒരു ഡിസീസ്?
2: അല്ല, സത്യം പറഞ്ഞാൽ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയ്ക്ക് ചികിത്സയില്ല, പക്ഷെ പലരും പല ചികിത്സയിൽ പോകുന്നുണ്ട്.
0: മാഡം പറഞ്ഞു കാഴ്ച മങ്ങുന്ന പോലെ ആദ്യത്തെ തോന്നലുണ്ടായി, പിന്നെ പതുക്കെ പതുക്കെ കാഴ്ച കുറയുന്ന പോലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് മാഡം ആ ഒരു സാഹചര്യത്തെ നോക്കിക്കണ്ടതെന്നൊന്ന് പറയാമോ?
2: തുടക്കത്തിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിസപ്പോയിന്റഡ് ആയി പോവാം. നമ്മൾ പഠിച്ചു, ഇത്രയും ജോലിയൊക്കെ അതിന് ശേഷം സഹപ്രവർത്തകരുടെ കളിയാക്കലും, ചില സ്ഥലത്തൊക്കെ സഹപ്രവർത്തകർ ഭീഷണിപ്പെടുത്തുക, ഇവിടുത്തെ ഒരു മെഡിക്കൽ ഓഫീസറിന് കണ്ണ് പ്രശ്നമുണ്ടെന്ന് മുകളിലോട്ട് അറിയിച്ച് അവരെ ഇപ്പൊ പിരിച്ചുവിടും, അങ്ങനെയൊക്കെയുള്ള ഒരു ഭീഷണി. അപ്പൊ നമ്മൾ വളരെ പേടിച്ചും പതുങ്ങിയൊക്കെയാണ് തുടക്കകാലത്തിൽ ജോലി ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം 2004 ആയപ്പോ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൽ ഒരു സത്യശീൽ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അപ്പൊ സാറിനെ പോയി കണ്ടു. കണ്ടപ്പോ സാറ് പറഞ്ഞു, നമ്മള് ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, 1995 പാസ്സാക്കിയതാണ്. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ ഗവൺമെന്റ് ജോലിയിൽ കയറിയതിനു ശേഷം എന്തുതരം ഡിസബിലിറ്റി വന്നാലും അതിൻ്റെതായിട്ടുള്ള സംരക്ഷണമുണ്ട്. അതിന്റെ സെക്ഷൻ 47, അതിൽ പറയുന്നത് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ തരം താഴ്ത്താനോ യാതൊരു വിധത്തിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ പ്രൊമോഷൻ നിഷേധിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിയമം കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ തന്റെ ഇടമായിട്ട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ്.
0: ആദ്യം ജോലി ചെയ്തത് എവിടെയായിരുന്നു?
2: പത്തനംതിട്ട ജില്ലയില് മൈലപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. 2-3 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തിന് സ്ഥലം മാറ്റം കിട്ടി. ആദ്യം പാങ്ങപ്പാറ മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റ്, അപ്പൊ അവിടെ വെച്ചാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അവിടെയും ഞാൻ തനിച്ച് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് തന്നെ പൊക്കൊണ്ടിരുന്നത്, പക്ഷെ അപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
0: വിവാഹം കഴിഞ്ഞിരുന്നോ മാഡത്തിന്റെ ആ സമയം?
2: ഇല്ല, അതിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞത്.
0: അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
2: എന്റെ ഒരു സഹോദരനാണ് ഉള്ളത്. പഠിച്ചിരുന്ന കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ സർവീസിൽ കയറി ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ടെസ്റ്റ് എഴുതണം, കേരള സർവീസ് റൂൾസ്. അപ്പൊ അതെല്ലാം ചെറിയ അക്ഷരത്തിലാണ്. അപ്പൊ ചെറിയ അക്ഷരം വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ചെയ്തിരുന്നത് കേരള സർവീസ് റൂൾസ് അല്ല, എന്റെ സഹോദരനാണ് വായിച്ചു തരുമായിരുന്നു. വായിച്ചു തന്നെ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് എല്ലാം കാണാതെ പഠിച്ചു. കാണാതെയാണ് പരീക്ഷ എഴുതിയത് KSR. ആദ്യം PSC ഓഫീസിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പരീക്ഷ എഴുതാൻ വേറെ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവര് പറ്റില്ല എന്നാണ് പറഞ്ഞത്, ഒന്നും ചെയ്യണ്ട, അങ്ങനെ എഴുതാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് അവര് പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ ഞാനത് ചലഞ്ചായിട്ട് തന്നെ എടുത്തു. എന്തായാലും MBBS പഠിക്കാമെങ്കിൽ പിന്നെ KSR പഠിക്കാൻ എന്താ പാടാന്നുള്ള ഒരു നിലപാടായിരുന്നു. വാശിക്ക് KSR മുഴുവൻ എഴുതി വെച്ച് കാണാതെ പഠിക്കുമായിരുന്നു. ഒന്ന് രണ്ട് ബുക്സ് ഉണ്ട്, സർവീസ് റൂൾസ് മാത്രമല്ല, എന്റെ റൂൾ നമ്പർ ഉൾപ്പെടെ കാണാതെ പഠിക്കണുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ കൺവൈൻസ് അലവൻസ് KSR Part 1 റൂൾ നമ്പർ ഇത്ര, അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു. പഠിച്ചിട്ട് എന്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ പഠിച്ച് പരീക്ഷ എഴുതി,
0: അങ്ങനെ വിജയിക്കുകയും ചെയ്തു അല്ലേ. പിന്നെ അടുത്തത് ജോലി ചെയ്തത് എവിടെയാണ്?
2: ഐരാണിമുട്ടം, അവിടെ അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി വന്ന്.
0: ജോലിയിൽ കുറച്ചും കൂടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി മാഡം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: ആദ്യമൊക്കെ രോഗികളെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഐരാണിമുട്ടത്ത് വെച്ചൊക്കെ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുറച്ച് മോശമായി തുടങ്ങി. ഐരാണിമുട്ടത്ത് 5 വർഷം അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് കരമന ഡിസ്പെൻസറിയിൽ പോയി. ഒരു കാര്യത്തിലും പ്രശ്നമില്ല, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 2010 ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സിവിൽ സർജനായിട്ട് പോസ്റ്റിംഗ് ആയി. അപ്പൊ അവിടെ വെച്ച് ഒരാള് മന്ത്രിക്കൊരു പരാതി അയച്ചു പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട്. എഴുതിയത് ഇങ്ങനെയാണ്, ഐ ഗോട്ട് ആൻ അൺയൂഷ്വൽ പ്രിസ്ക്രിപ്ഷൻ വിച്ച് ക്യാൻ ബി റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദി സ്റ്റാഫ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി. അങ്ങനെ ഒരു പരാതി അയച്ചു, അഡീഷണൽ ഡയറക്ടർ എൻക്വയറിക്ക് വന്നു. എന്താ ഇങ്ങനെ എഴുതുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. എന്നിട്ട് ഇവർ തന്നെ ഗവൺമെന്റിന് റെക്കമെൻഡേഷൻ അയച്ചു, അഡീഷണൽ ഡയറക്ടർ റെക്കമെൻഡേഷൻ അയച്ചു എന്ന് പറഞ്ഞാല് വെദർ ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ സർവീസ് ഓർ നോട്ട്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഗവൺമെന്റിന് അയച്ചു. ഗവൺമെന്റ് അവിടെ നിന്ന് തിരിച്ച് മെഡിക്കൽ ബോർഡിന് വിട്ടു. മെഡിക്കൽ ബോർഡിന് വിട്ടപ്പോ ആ സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു.
0: കമ്പ്യൂട്ടർ ഒക്കെ എങ്ങനെയാണ് പഠിച്ചത്?
2: കമ്പ്യൂട്ടർ എനിക്ക് ബൽറാം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകനാണ് കമ്പ്യൂട്ടർ പഠിപ്പിച്ചത്. ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഇട്ട് ടൈപ്പ് ചെയ്യുന്ന എല്ലാതും വായിച്ച് കേൾപ്പിക്കും. ചെറിയ പ്രിന്റർ വാങ്ങി, അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ പ്രിന്റ് ഔട്ട് കൊടുക്കാൻ തുടങ്ങി.
0: ആ സമയത്ത് അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്?
2: എന്ത് കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒരു പേഷ്യന്റ് പരാതി അയക്കുമ്പോ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ.
0: അതാണ് ഇങ്ങനെ ഒരു
2: പ്രിന്റിലോട്ട് പോയത്. അതിനുശേഷം കണ്ണാശുപത്രിയിലാണ് പോയത് മെഡിക്കൽ ബോർഡിന്. അവിടുത്തെ ഡയറക്ടറിന് ഈ കമ്പ്യൂട്ടറും എല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പൊ അവര് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ ദി പ്രസന്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ തന്നെ റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ ഡി എച്ച് എസിന്റെ ഒരു ഉത്തരവൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
0: ഒരു ദിവസം എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും ഓഫീസ് ജോലിയും തിരക്കും എല്ലാം ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ വീട്ടിലെ കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഒരു മകളാണുള്ളത്, മകളെ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവളെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കും. ഹസ്ബൻഡ് ഇപ്പോ സ്ഥലത്തില്ല, പത്തനംതിട്ടയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പൊ കുക്കിംഗ് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കി അതുവഴി തന്നെ ഞാൻ ഓഫീസിൽ പോകും. തിരിച്ച് 2 മണിവരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട്
0: ബാക്കി കാര്യങ്ങൾ. കുക്കിങ്ങിലൊക്കെ കൈ പൊള്ളു അങ്ങനെയൊക്കെ പേടിക്കുന്നു, അവരോട് എന്താ പറയാനുള്ളത്? കുക്കിങ്ങിൽ
2: എനിക്ക് പറയാനുള്ളത് കുറച്ച് ഈ പെൺകുട്ടികൾ

0: പലരും കല്യാണം കഴിക്കാൻ മടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പേടി കാരണമാണ്. ഇവരെ കൊണ്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റുമോ, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കണം. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ വിൽ പവറാണ് ഇതിനകത്ത് പ്രധാന ഒരു കാര്യം. എന്ത് കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കത്തേ ഉള്ളൂ, പേടിച്ച് മാറി നിന്നാൽ. പക്ഷെ അതിനോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ തട്ടി മറിയുമായിരിക്കും, ഒരു ദിവസം കൈ പൊള്ളും, രണ്ടാമത്തെ ദിവസം അത് പൊള്ളാതെ ചെയ്യാൻ പഠിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടുകാരോടും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ, കുട്ടികളെ മാറ്റി നിർത്തരുത് ഒരു സ്ഥലത്ത് നിന്നും. അവർ ചെയ്യട്ടെ, ഇപ്പോൾ നടക്കുമ്പോൾ ഇടിക്കുന്നെങ്കിൽ ഇടിക്കട്ടെ, ഒരു ദിവസം ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ നിന്ന് വഴി മാറി പോകുമല്ലോ.
1: തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു തടസ്സമുണ്ട്, അതുകൊണ്ട് നമുക്ക് മാറി നടക്കാന്ന് വിചാരിക്കല്ലേ. ആ ഒരു സ്പേസ് കൊടുക്കണം അല്ലേ കുട്ടികൾക്ക്,
0: സ്പേസ് കൊടുക്കണം. നമ്മൾ വിടുക, അവരെ സ്വതന്ത്രമായിട്ട് വിടുക. പേടിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവര് പേടിച്ച് തന്നെയല്ലേ ഇരിക്കുള്ളൂ, നിന്നെ കൊണ്ടത് പറ്റൂല അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ.
1: ജീവിതത്തിൽ ഇതുവരെ കണ്ട വ്യക്തികൾ ആരാണ് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയത്?
0: അങ്ങനെ ഒരു പ്രത്യേക വ്യക്തി പറയാനുള്ള, ഞങ്ങൾക്ക് കാഴ്ച പരിമിതർക്ക് തുടക്കകാലത്ത് കുറച്ച് മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഉത്തരേന്ത്യയിലൊക്കെ നല്ല പ്രൊഫഷണലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ധൈര്യം വരുവാണ്. ടെക്നിക്കൽ ഗ്രൂപ്പാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ കുറെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, പിന്നെ കാഴ്ച പരിമിതരുടെ വായന കൂട്ടായ്മകളുണ്ട് ധാരാളം. വായനയൊക്കെ കിട്ടുന്നുണ്ട്, കുറെ വോളണ്ടിയേഴ്സ് വായിച്ചു തരും. എല്ലാ കാര്യമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ടും ഇടപെട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു, പിന്നെ നമുക്കൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോയി, ഒരു 2.5 km പോയി. അവിടെയും ഞാൻ മാറി നിന്നിട്ടില്ല.
1: എവിടെയാ പോയത്?
0: വാഴ്വാന്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്.
1: വാഴ്വാന്തോട് വെള്ളച്ചാട്ടത്തിന്റെ,
0: വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കൂടെ ഒരാളുണ്ടാവും ഡയറക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാറി നിൽക്കുന്നില്ല അവിടെയൊക്കെ. പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്ക് മാറി നിൽക്കാനേ പറ്റൂ. എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: മാഡത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്?
0: ഹോബീസ് പ്രധാനമായിട്ടും ആകാശവാണി കേൾക്കുന്നതാണ് ഒരു പ്രധാന ഹോബി.
1: റേഡിയോയിൽ ഇഷ്ടപ്പെട്ട പരിപാടി ഏതൊക്കെയാണ്?
0: എനിക്ക് പ്രഭാത പേരി തുടക്കം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. കുറെ ഇൻഫോർമേറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട് ഹരിതവാണി. അത് മാത്രമല്ല, ഞാൻ മോളയും കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഉപന്യാസ മത്സരത്തിനൊക്കെ ഇതിൽ വരുന്ന ചില പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചരിത്രത്തിന്റെ വഴികളൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. നല്ല മലയാളം, ഇതെല്ലാം ഞാൻ കേൾക്കുന്ന പ്രോഗ്രാംസ് ആണ്. എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആണ്. നല്ല മലയാളത്തിലേക്ക് നമുക്ക് എന്തെല്ലാം മലയാളത്തിൽ തെറ്റുണ്ടെന്ന്
1: മനസ്സിലാക്കാൻ
0: പറ്റും. നല്ല മലയാളം കേൾക്കണമെങ്കിൽ ആകാശവാണി തന്നെ കേൾക്കണം എന്നാണ് എന്റെ
1: അഭിപ്രായം. മാഡത്തിന് ലൈഫിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഒരാള് പറയുക അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതിനെ പോസിറ്റീവ് ആക്കി മാറ്റിയ ഒരു സന്ദർഭം കൂടി ശ്രോതാക്കൾക്കായിട്ട് ഷെയർ ചെയ്യാമോ?
0: അതായത് ലൈഫിലൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറേ കാലം കുട്ടികളില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോയി. ദത്തെടുക്കാൻ പോയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഏജൻസിയിൽ ചെല്ലുകയാണ്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി, വാങ്ങിയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് എല്ലാം കൈ വാങ്ങിയ ശേഷം പറഞ്ഞ് നിങ്ങൾക്ക് കുട്ടിയെ തരില്ല, കാരണം നിങ്ങൾക്ക് കാഴ്ച പരിമിതിയുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളെ തരാൻ സാധ്യമല്ല, നിങ്ങൾക്ക് സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കുട്ടിയെ തരില്ല. ഇങ്ങനെയാണ് ഡയലോഗ്. അത് കഴിഞ്ഞ് നമ്മൾ തക്കയാണ് ശിശുക്ഷേമ സമിതിയിൽ വന്നു. അവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ കുറേ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, അതിലൊരാൾ പറഞ്ഞു ഡിസബിലിറ്റി നാഷണൽ ഗൈഡ്ലൈൻസിൽ ബാരിയർ അല്ല അഡോപ്ഷന് എന്നുള്ള ഒരു
1: പോയിന്റ്
0: അവിടെ നിന്ന് കിട്ടി. ആ ഒരു പോയിന്റ് വെച്ച് പിന്നെ ശിശു സമിതിയിൽ കുറേ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കുട്ടിയെ കിട്ടിയത്. അപ്പോൾ അവർക്ക് 14 വയസ്സായി. അതിനുശേഷം പലർക്കും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിയമങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തം കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ കുട്ടിയെ തരുന്ന. ഞാൻ ചോദിക്കുന്ന ഈ കാഴ്ച പരിമിതിയുള്ള ഒരാളിന് ഒരു ബയോളജിക്കൽ ചൈൽഡ് ഉണ്ടായാൽ അവർ നോക്കൂലേ? ഒരു കുട്ടിയെ വളർത്ത ഒരാളിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തടസ്സം വരുന്നത്?
1: അതെ, തീർച്ചയായിട്ടും കേട്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലേ.
0: അതെ, ഡിസബിലിറ്റി ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരം, അവസര സമത്വം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഭിന്നശേഷി ദിനം ഒക്കെ സമുചിതമായിട്ട് ആചരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെയാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒക്കെ നമ്മൾ പ്രസംഗത്തിന് മാത്രം പോരാ, സമൂഹം ഉൾക്കൊണ്ട് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
1: നമുക്കറിയാം പലയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാണെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി, നമ്മുടെ രാജ്യത്താണെങ്കിലും ശരി, അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്?
0: ഇപ്പൊ നിർമ്മിക്കുന്ന കുറെ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര നിയമം അങ്ങോട്ട് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല പൊതുസമൂഹം.
1: ഈ യാത്രാ സൗകര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു സാധാരണ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്? മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
0: അല്ല, ഞാനിപ്പോ ജോലി എന്ന സ്ഥാപനം വീട്ടിനടുത്തായതുകൊണ്ട് അങ്ങനെ എത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ കൂടുതലും സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് ചിലരൊക്കെ ധൈര്യമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ അല്ലാത്തവരും ഉണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ഇല്ലാതെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ധാരാളം പേരുണ്ട്.
1: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരും ഭിന്നശേഷി കാരണം ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം. ഇത് കേട്ടിരിക്കുന്നവരോടായിട്ട് ഒരു മെസ്സേജ് എന്ന രീതിയിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: ഇത് കേൾക്കുന്ന ഭിന്നശേഷിക്കാരോട് പറയാനുള്ളത്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും മുന്നേറാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നും മാറി നിൽക്കാൻ പാടില്ല. പിന്നെ സമൂഹത്തിനോട് പറയാനുള്ളത്, ഡിസബിലിറ്റി ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കുക, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനും പകുതി വരെ സൈറ്റഡ് ആയിരുന്നല്ലോ, അപ്പോൾ പിന്നെ അല്ലേ ഡിസബിലിറ്റി വരുന്നത്. അപ്പോൾ ഡിസബിലിറ്റി ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്, അങ്ങനെയല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പോൾ ആ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് പൊതുസമൂഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പെരുമാറുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവസരങ്ങൾ നിഷേധിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ.
1: ഇത്രയും നേരം തിരക്കിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും പ്രചോദനം കിട്ടുന്ന തരത്തിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും വെല്ലുവിളികൾ വരുമ്പോൾ ഇതുപോലെ തന്നെ ഇതിന്റെ ഇരട്ടി പവറിൽ അതിനെ ഓവർകം ചെയ്യാൻ മാഡത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.
0: ഇപ്പൊ ആകാശവാണിയിൽ ഇങ്ങനെ നേർവഴി എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം തന്ന ആകാശവാണിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്.
1: താങ്ക് യു സോ മച്ച്.
2: ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.

0: വമ്പനോണം കൊമ്പനോക്കർ. വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: സമയം 10:15.
7: ആകാശവാണി
8: വെള്ളി താരാമരിപ്പൂവിലിരുപ്പാട്,
9: തമിഴ് ചൊൽ മാലൈ
8: ഒലിയിൽ എഴുപ്പാട്.
10: വണക്കം നേർകളെ, ഇത് തമിഴ് ചൊൽ മാലൈ.

മക്കൾക്കൊരു അറിവിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് ഒലിപരപ്പാകും തമിഴ്ച്ചൊൽ മാലെ നിഘഴ്ചിയെ കുറിച്ച് കരുത്തുക്കൾ വരവേർക്കപ്പെടുകിന്റെ. ഉങ്ങൾ കരുത്തുക്കളെ കടിതങ്ങൾ മൂലമാകവോ ആകാശവാണിയൻ എഴുത്തുപെട്ടി എന്റെ നിഘഴ്ചി മൂലമാകവോ ഇമെയിൽ മൂലമാകവോ അനുപ്പലാം. കടിതങ്ങൾ അനുപ്പവേണ്ടിയ മുഖവരി തമിഴ്ച്ചൊൽ മാലെ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം. അല്ലത് എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം. മറ്റും ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി AIRTVM@gmail.com. ഇമെയിൽ മുഖവരി ഒരു മുറ കൂടെ AIRTVM@gmail.com.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ,
3: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈറിട്ടൻസും.
2: എന്തൊരു സ്കീമ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
3: നാളെ കാണുകയും ഇല്ല.
2: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
4: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
5: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
3: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
5: പിന്നെ ഫാസ്റ്റ് ബൗളിങ്ങിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
8: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
10: സമയം 11 മണി. ആകാശവാണി.
11: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
12: ഉത്തര കേരളത്തിലെ ഒരു തലമുറയെ തന്നെ സ്വാധീനിച്ചയാൾ, മലബാറിന്റെ സാഹിത്യ മണ്ഡലത്തെ സ്വാധീനിച്ച മഹാകവി, ചിറക്കൽ രാമവർമ്മ മഹാരാജാവ് മഹാകവി പട്ടം നൽകി ആദരിച്ച വ്യക്തി മറ്റാരുമല്ല കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് എന്ന മഹാകവി കുട്ടമത്ത്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്ത് കുട്ടമത്ത് കുന്നിയൂർ തറവാട്ടിൽ ദേവകിയമ്മയുടെയും വണ്ടാട്ട് ഉദയവർമ്മൻ ഉണിത്തിരിയുടെയും പുത്രനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ സംസ്കൃതം, ഇംഗ്ലീഷ് എന്നിവയും പഠിച്ചു. തുടർന്ന് ശാസ്ത്രം, കാവ്യം, തർക്കശാസ്ത്രം, വൈദ്യം എന്നിവയും സ്വായത്തമാക്കി. വളരെ ചെറുപ്രായത്തിൽ തന്നെ സംഗീത സാഹിത്യങ്ങളിൽ മികവ് പുലർത്തിയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കീചകവധം ഓട്ടംതുള്ളലും ഉത്സവചരിത്രം എന്ന കവിതയും ഇവയിൽ പ്രധാനമാണ്. 19 വയസ്സിൽ ഖണ്ഡകാവ്യം എഴുതി എന്നതും ശ്രദ്ധേയമാണ്. കാളിയമർദ്ദനം എന്ന യമകകാവ്യമാണ് അദ്ദേഹത്തെ കവി എന്ന നിലയിലേക്ക് ഉയർത്തിയത്. കുട്ടമത്തിന്റെ സംഗീത നാടകരചനകൾ അന്ന് നിലവിലുണ്ടായിരുന്ന സംസ്കൃത നാടകങ്ങളുടെയും തമിഴ് നാടകങ്ങളുടെയും രീതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് സദസ്യരെ രസിപ്പിക്കാൻ പാകത്തിനുള്ള ലളിതമായ രചനകളായിരുന്നു. മലബാറിലെ ആസ്വാദകരെ ഭക്തിയുടെയും വാത്സല്യത്തിന്റെയും ഔന്നത്യത്തിലെത്തിച്ച അദ്ദേഹത്തിന്റെ സംഗീത നാടകമായിരുന്നു ബാലഗോപാലൻ. പലപ്പോഴും ജാതിബോധത്തെ നിശിതമായി വിമർശിച്ചായിരുന്നു ഈ കവി തന്റെ രചനകൾ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ദേവയാനി ചരിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ സ്ഥായിയായ രസം ശൃംഗാരമാണ്. വെൺമണി പ്രസ്ഥാനത്തിന്റെ മണിപ്രവാളവും ശൃംഗാരവും കഥകളിയുടെ ദണ്ഡകം തുടങ്ങിയ പാരമ്പര്യവും ശാസ്ത്രീയ സംഗീതത്തിന് അനുഗുണമായി ചിട്ടപ്പെടുത്തിയ പദങ്ങളും ദേവയാനി ചരിതത്തിന്റെ പ്രത്യേകതകളാണ്. വടക്കേ മലബാറിൽ ഒരു കാലഘട്ടം മുഴുവൻ ദേവയാനി ചരിതവും ബാലഗോപാലനും അവതരിപ്പിച്ചിരുന്നു. അന്നത്തെ സംഗീത നാടകങ്ങൾ എല്ലാം തന്നെ പ്രധാനമായും ആട്ടക്കഥകളായിരുന്നു. മണിപ്രവാളത്തിന്റെ സൗന്ദര്യം ഈ സംഗീതാവിഷ്കാരത്തിലെല്ലാം കാണാം.

കെ കുഞ്ഞിരാമൻ വൈദ്യരുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കേരള ചന്ദ്രികയുടെ പത്രാധിപരായും നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുടുംബ പശ്ചാത്തലവും കവിയുടെ ജന്മവാസനയും ഒത്തുചേർന്ന് വന്നപ്പോൾ അനേകം കാവ്യങ്ങളും സ്തോത്രഗീതങ്ങളും പിറവികൊണ്ടു. പലതിലും മൂകാംബിക ഭക്തി നിറഞ്ഞു നിൽക്കുന്നു. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ കവി നൽകിയ സംഭാവനകൾ പ്രധാനമായും മൂകാംബികാദേവിയെയും മറ്റ് ദേവീദേവന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങളായിരുന്നു. കവിയുടെ മൂകാംബികാ പുരാണം കിളിപ്പാട്ട് രൂപത്തിലാണ്. അവിടുത്തെ ജ്യോതിർലിംഗ തത്വം, ദേവതാപൂജ, പൂജാക്രമം എന്നിവയും ഇതിൽ വിവരിക്കുന്നു. കാവ്യപുഷ്പാഞ്ജലിയിലൂടെ അനന്യമായ ഭക്തി കവി പ്രചരിപ്പിച്ചു. സ്വപ്നരൂപത്തിൽ തനിക്ക് ലഭിച്ച മൂകാംബികാ ദർശനത്തെ കവി മൂകാംബിക ഷോഡശമഞ്ജരി, അനുഭൂതി മഞ്ജരി എന്നീ രചനകളിലൂടെ അവതരിപ്പിച്ചു. ഇവ സംസ്കൃത സ്തോത്രങ്ങളാണ്. ജീവിതാന്തത്തിൽ മലയാളത്തിൽ എഴുതിയ അക്ഷരമാലാക്രമത്തിലുള്ള ഒരു കൃതിയാണ് മൂകാംബിക കടാക്ഷരമാല. അചഞ്ചലമായ ഭക്തി തന്നെയാണ് ഈ കൃതിയിലും പ്രകാശിക്കുന്നത്. കുട്ടമ്മത്തിന്റെ അനവധി രചനകൾ കർണാടക സംഗീത ലോകത്തിനും അലങ്കാരമായി മാറിയിട്ടുണ്ട്. മലബാറിന്റെ സാഹിത്യ സംഗീത മണ്ഡലങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ച മഹാനായ ഭാഷാപ്രവർത്തകൻ 1943 അന്തരിച്ചു. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ മഹാകവി കുട്ടമ്മത്ത് രചിച്ച ഏതാനും കൃതികൾ കേൾക്കാം. ആദ്യത്തെ 3 കൃതികൾ ഡി ചെല്ലമ്മാളും പിന്നീടുള്ള 3 കൃതികൾ വർക്കല CS ജയറാമും പാടിയിരിക്കുന്നു.

മഹാകവി കുട്ടമത്തിന്റെ രചനയിൽ പിറന്ന ഡി ചെല്ലമ്മാൾ പാടിയ കൃതികളിൽ ആദ്യം ഭക്തി തന്നെ എന്ന് തുടങ്ങുന്നു. രാഗം മായാമാളവഗൗള, രൂപകതാളം.

മഹാകവി കുട്ടമത്തിന്റെ രചനയിൽ വർക്കല സി എസ് ജയറാം പാടിയ കൃതികളിൽ ആദ്യം ചിന്മയം ചിത്തമയം എന്നു തുടങ്ങുന്നു. ശഹാനരാഗം ആദ്യതാളം തിസ്ര നട.

0: മഹാകവി കുട്ടമത്തിന്റെ രചനകൾ അവതരിപ്പിച്ച ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.
2: ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടിതവ സമ്മാനം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. സോപാനം എന്ന ചിത്രത്തിനു വേണ്ടി TN ശേഷഗോപാലൻ, ചിത്ര, മഞ്ജു എന്നിവർ പാടിയ ത്യാഗരാജകൃതി.

0: ആകാശവാണി സമയം 11:30.
1: കൂട്ടുകാരി.
2: നാളെ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ഇതോടനുബന്ധിച്ച് VSSE കൺട്രോൾ ഗൈഡൻസ് ആൻഡ് സിമുലേഷൻ എന്റിറ്റിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീലത എയുമായി അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം സെവിൽ ജിഹാൻ.
3: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കൂട്ടുകാരിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീലത എ മാഡമാണ്. നമസ്കാരം മാഡം.
4: നമസ്കാരം.
3: നാളെ നമ്മൾ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം.
4: തീർച്ചയായും. അനാദികാലം മുതലേ മനുഷ്യൻ മാനത്തെ താരങ്ങളെയും അവയുടെ മാറ്റങ്ങളെയും സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായി ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ.
3: അതെ, തീർച്ചയായും.
4: ആകാശം അല്ലെങ്കിൽ അതിനും അപ്പുറം ബഹിരാകാശം എന്നും മാനവരാശിയെ ത്രസിപ്പിച്ചിരുന്നു. വിജ്ഞാനത്തിന്റെ വികസിക്കുന്ന ചക്രവാളങ്ങളെ എത്തിപ്പിടിക്കാൻ പ്രചോദനം നൽകുന്ന ഒന്നാണ് ബഹിരാകാശമെന്ന് ഈ രംഗത്തെ നേട്ടങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അമ്പിളി അമ്മാവനെ തൊട്ടറിയാനുള്ള വെമ്പൽ 1960കളിൽ തന്നെ, അഥവാ ബഹിരാകാശ ശാസ്ത്രം പിറന്ന വീണ നാൾ മുതൽ തുടങ്ങിയതാണ്. സോവിയറ്റ് റഷ്യയും അമേരിക്കയും ആധിപത്യം ഉറപ്പിക്കുകയും ചൈനയും ജപ്പാനുമൊക്കെ വീണ്ടും രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യം വളരെ കുറഞ്ഞ ചിലവിൽ ചന്ദ്രയാൻ 1 ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ആ ചന്ദ്രയാൻ 1 സമയത്ത് നമ്മുടെ ദേശീയ പതാക ആലേഖനം ചെയ്ത മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന പേടകം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചന്ദ്രനിൽ പതിപ്പിക്കുകയും ചെയ്തു. ചന്ദ്രനിൽ ജലം ഖനീഭവിച്ച അവസ്ഥയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത് ഈ പേടകത്തിൽ ഉണ്ടായിരുന്ന ചേസ് എന്ന ഒരു ഉപകരണമാണ്. അത് നമ്മുടെ VSSE തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഈ നേട്ടമുണ്ടാക്കിയ ആവേശവും ആത്മവിശ്വാസവും രാഷ്ട്രാഭിമാനവും എല്ലാം ഭാരതത്തെ അടുത്ത ചന്ദ്രയാൻ ദൗത്യങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ 2023 ചന്ദ്രയാൻ 3 നമ്മുടെ വിക്രം ലാൻഡ്

0: ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് മൃദുസ്പർശത്തോടെ ഇറക്കാൻ ISROയ്ക്ക് സാധിച്ചു. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് ഒരു പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമായി ഭാരതം. ലോക ബഹിരാകാശ ചരിത്രത്തിലെ ഈ സുവർണ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നതിനായി 23 ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു.
1: അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇപ്പം നമ്മൾ ആ ഒരു നേട്ടത്തിനെ ഓർത്ത് വളരെ സജീവമായിട്ട് എല്ലാ സെന്ററുകളും, എനിക്കൊന്ന് VSSC ISRO എല്ലാ സെന്റേഴ്സും വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ആ ഒരു നേട്ടത്തിന്.
0: അതുകൊണ്ടുണ്ടായ നേട്ടങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും. 2047 വികസിത ഭാരതം, അതാണ് നമ്മുടെ ലക്ഷ്യം. ബഹിരാകാശ സാങ്കേതിക വിദ്യക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് ഒന്ന് പറയാമോ?
0: നമ്മൾക്കെല്ലാം അറിയാമല്ലോ, ഭാരതം ബഹിരാകാശ രംഗത്ത് ഇതുവരെ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ തന്നെ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ചാലക ശക്തിയാണ്. അതുപോലെ തന്നെ സർവ മേഖലകളിലും ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രയോഗ സാധ്യത തെളിയിക്കപ്പെട്ടു വരികയാണ് ഇന്ന്. 2047 ഒരു വികസിത ഭാരതമാകണം. അതിനുവേണ്ടി നൂതന ആശയങ്ങളും ബഹിരാകാശ സാങ്കേതിക വിദ്യയും ഇഴചേർന്ന ഒരു സമഗ്ര വികസനമാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മൾ എടുത്തു നോക്കിയാൽ സാമൂഹികം, സാമ്പത്തികം, കാർഷികം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് നൽകാൻ കഴിയുന്ന ആവേഗം അളവറ്റതാണ്. ഇതുകൂടാതെ രാജ്യരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ വിഭവങ്ങൾക്കും ഒരു കാവൽക്കാരനെ പോലെയാണ് നമ്മുടെ സ്പേസ് ഇന്ന് നിലനിൽക്കുന്നത്. സാങ്കേതിക മേഖലയിലെ സ്വാശ്രയത്വം, നൂതന ആശയങ്ങളിലൂന്നിയ ഗവേഷണ വികസനം തുടങ്ങിയ കാര്യങ്ങളിലൂടെ അഗ്രവർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേതൃസ്ഥാനത്തേക്ക് ഭാരതത്തെ അവരോധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം.
1: ഇപ്പൊ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃഷി, കാലാവസ്ഥ, അതുപോലെ ദുരന്ത നിവാരണം, എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ അത് മാനേജ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത് ബഹിരാകാശ സാങ്കേതിക വിദ്യയാണല്ലോ. അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
0: ഇപ്പോൾ നമ്മളുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രധാനമായും വാർത്താവിനിമയം, ഭൂനിരീക്ഷണം, ഗതി നിർണയം എന്നിങ്ങനെ മേഖലകളിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഉപഗ്രഹ ശൃംഖല തന്നെ ബഹിരാകാശത്ത് നമുക്കുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള ഉപഗ്രഹങ്ങളെ നിർമ്മിക്കുവാനും അവയെ അതിന്റെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുവാനും വേണ്ടിയിട്ടുള്ള റോക്കറ്റ് ഉണ്ടാക്കാനുള്ള ആ സാങ്കേതിക വിദ്യ ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. വാർത്താവിനിമയ പ്രക്ഷേപണ രംഗത്ത് ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യയും ഇപ്പോൾ നമ്മുടെ ഭാരതത്തിന് സ്വന്തമായി ഉണ്ട്. ഇനിയും കാലാവസ്ഥാ നിരീക്ഷണം എടുക്കുകയാണെങ്കിൽ, കാലാവസ്ഥയുടെ പഠനത്തിനായി ഓരോ അരമണിക്കൂറും ഇന്ത്യക്ക് ചുറ്റുമുള്ള മേഖലകളെ പറ്റി പഠിക്കാനും അവയുടെ ഉപരി ഊഷ്മാവ്, സ്ഥാനം, ചലനം എന്നിവ മനസ്സിലാക്കാനുമുള്ള ചിത്രങ്ങൾ എടുത്ത് കാലാവസ്ഥ നിലയങ്ങളിലേക്ക് നമ്മുടെ ഉപഗ്രഹങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 400-ൽ പരം സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഉപഗ്രഹം വഴി വിവരങ്ങൾ അനുനിമിഷം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ദുരന്തങ്ങൾ എടുത്തു നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുവാനും അതിനുശേഷം അവയുടെ വ്യാപ്തി മനസ്സിലാക്കുവാനും ഈ ഉപഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഇനി കാർഷിക മേഖല എടുത്താലോ? ഭൂനിരീക്ഷണ ഉപഗ്രഹങ്ങൾ വഴി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ, പ്രകൃതിയുടെ വിഭവങ്ങളുടെ വിനിയോഗം, വിന്യാസം, കാർഷിക വിളകളുടെ ഉൽപാദന വ്യാപ്തി, വിളനാശം എന്നിവ വിലയിരുത്തി രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യ സജീവമാണ്.
1: ഇപ്പൊ പല കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് ഗഗൻയാൻ പോലുള്ള ഭാവി പദ്ധതികൾ, മനുഷ്യനെ സ്പേസിലെത്തിക്കുന്ന, മറ്റു രാജ്യങ്ങളിലോട് കിടപിടിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ ചന്ദ്രയാൻ പോലുള്ള മിഷൻസും അതുപോലെ മോം പോലെയുള്ള മിഷൻ, അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മിഷനാണ് ഗഗൻയാൻ. അതിനെ കുറിച്ചൊന്ന് പറയാം.
0: തീർച്ചയായും ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നമാണ് ഈ ഗഗൻയാൻ മിഷൻ. ബഹിരാകാശ സഞ്ചാരികളെ 400 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിലേക്ക് അയച്ച് 3 ദിവസം കഴിഞ്ഞ് പേടകത്തെ സമുദ്രത്തിൽ ഇറക്കുക എന്നതാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യം. സങ്കീർണവും വളരെ നിർണായകവുമായ സാങ്കേതിക വിദ്യകൾ ഇതിനായി വികസിപ്പിച്ചിട്ടുണ്ട്. അവയുടെ പരീക്ഷണങ്ങളും ഘട്ടംഘട്ടമായി ISROയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടന്നുവരുന്നു. ഈ വർഷം അവസാനത്തോടെ ഈ മിഷൻ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്.
1: ഈ മിഷൻസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം പല രാജ്യങ്ങൾക്ക് സ്പേസ് സ്റ്റേഷൻസ് ഉണ്ടെന്നറിയാം. അപ്പൊ നമ്മുടേതായ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നുള്ള ഒരു സ്വപ്നവും നമുക്കുണ്ട്. അതിനെ കുറിച്ച്
0: ISROയുടെ ഭാവി പരിപാടികളിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

0: ഇന്ത്യൻ ബഹിരാകാശ നിലയം, അത് നമ്മളുടെ ഒരു സ്വപ്നമാണ്. ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിൽ ആ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ റോക്കറ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കണം. അതായത് നമുക്ക് അത്രയും കെജി മാസ് നമുക്ക് അവിടെ എത്തിക്കാൻ സാധിക്കണം. അപ്പം അതിനായി നമ്മൾ പുതിയ ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിൻ്റെ ഒരു രൂപകൽപ്പനയും അനുബന്ധമായ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇസ്രോയിൽ നടന്നു വരികയാണ്. ഇതുകൂടാതെ നമ്മുടെ ഒരു ഭാവി സ്വപ്നമാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കി തിരിച്ചു കൊണ്ടുവരിക എന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ നിലയവും അടുത്ത ചാന്ദ്ര ദൗത്യവും ഒക്കെ ഓരോ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളെല്ലാം ഇസ്രോ എപ്പോഴും ഓരോ അവസരമായിട്ടാണ് കാണുന്നത്. ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിലിറക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനായി വിക്ഷേപണ വാഹിനികളുടെ കപ്പാസിറ്റി കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ഓർബിറ്റിൽ, അതായത് 385,000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഓർബിറ്റിൽ നമ്മൾക്ക് 130 ടണ്ണോളം ഭാരമുള്ള പേടകങ്ങൾ ആദ്യം എത്തിക്കണം. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയായിട്ട് നമ്മളൊരു പുതിയ റോക്കറ്റ് രൂപകൽപ്പന ചെയ്തു വരുന്നു. അതിൻ്റെ പേരാണ് ലൂണാർ മൊഡ്യൂൾ ലോഞ്ച് വെഹിക്കിൾ. ലോക്സ് മീഥെയ്ൻ എഞ്ചിനുകളും ക്രയോജനിക് എഞ്ചിനുകളും ഉപയോഗിച്ചുള്ള ഈ പുതിയ റോക്കറ്റിൻ്റെ രൂപകൽപ്പനകളും അനുബന്ധ പരീക്ഷണങ്ങളും ISRO തിരുവനന്തപുരത്തുള്ള കേന്ദ്രങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. വികസിത ഭാരതം 2047 എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ബഹിരാകാശ നിലയവും ഒരു ഭാരതീയൻ ചന്ദ്രനിൽ പോയി ഇറങ്ങി തിരിച്ചു വരുന്നതും നമുക്ക് സ്വപ്നം കാണാം.
1: തീർച്ചയായിട്ടും പുതിയ പുതിയ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ.
1: അപ്പൊ അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI, റോബോട്ടിക്സ് ഇതൊക്കെ എല്ലാ മേഖലകളിലും വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ബഹിരാകാശ ദൗത്യങ്ങളിൽ എത്രത്തോളമാണ് ഉള്ളത്?
0: പുതിയ എല്ലാ ടെക്നോളജിയും, പ്രത്യേകിച്ച് AI and ML ടെക്നോളജി എല്ലാ മേഖലകളിലെയും സ്വാധീനിച്ചു കഴിഞ്ഞു. അതുപോലെ ISRO ബഹിരാകാശ രംഗത്തെ എല്ലാ പ്രവർത്തികളിലും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബഹിരാകാശ മേഖല വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. ഓരോ പദ്ധതിയും അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങളും സിമുലേഷനുകളും നമ്മുടെ ലാബുകളിൽ നടക്കാറുണ്ട്. ഈ ഓരോ പരീക്ഷണങ്ങളും കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡേറ്റ, ആ വിവരത്തിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കി പഠിച്ച് കറക്ഷൻസ് വരുത്തിയാണ് നമ്മൾ ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന് പോകുന്നത്. അപ്പൊ ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യാൻ, ഇതുവരെ നമ്മൾ ഈ ഡേറ്റ അനാലിസിസ് ആയിരുന്നു നമ്മുടെ ഒരു പ്രധാന ശക്തി. ആ അനാലിസിസിന് വേണ്ടി AI ML സാങ്കേതിക വിദ്യ ഈ വിശകലനത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നു. അപ്പം വളരെ വേഗം, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺവെൻഷണൽ ടൂൾസിനേക്കാളിൽ വളരെ വേഗവും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ അനാലിസിസ് നടക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് തന്നെ യുവതലമുറ ഈ ടെക്നോളജികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഉണ്ടായി വരുന്ന എല്ലാ പുതിയ ടെക്നോളജിയും നമ്മൾ റോക്കറ്റ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
1: നമ്മുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും ലോഞ്ചിങ്ങിന്റെ പെട്ടെന്ന് എറർ കണ്ടെത്താനും എല്ലാം സാധിക്കും.
0: അതെ, നമ്മുടെ റോക്കറ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിഷനാണ്. റോക്കറ്റ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പറപ്പിക്കണം. അങ്ങനെ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എക്കണോമിക്കൽ അല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സിമുലേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. റോക്കറ്റിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ദിവസം റോക്കറ്റിനെ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും കണ്ടീഷൻസ് എല്ലാം മാറ്റി അതിനെ പല പല കണ്ടീഷനിൽ റോക്കറ്റിനെ നമ്മൾ ഇങ്ങനെ ലോഞ്ച് ചെയ്യും. നമ്മൾ ഡിസൈൻ ചെയ്ത ഡിസൈൻസിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ഈ സിമുലേഷൻ റിസൾട്ട്സ് അനലൈസ് ചെയ്താൽ നമുക്കത് മനസ്സിലാകാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന പല ഫേസസിൽ ഉണ്ടാകുന്ന ടെസ്റ്റുകളുടെയും സിമുലേഷൻ റിസൾട്ട്സിന്റെ അനാലിസിസിലാണ് നമ്മളുടെ സ്ട്രെങ്ത്. അതിനുവേണ്ടി ഈ പുതിയ ടെക്നോളജികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ.
1: ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തോടെ വളരെ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പണ്ട് പ്യുവർലി
0: ഗവൺമെന്റ്
1: അങ്ങനെ ഒരു രീതിയായിരുന്നു. ബട്ട് ഇപ്പോ അത് മാറിയിട്ട് സ്വകാര്യ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും പുതിയ പുതിയ ഐഡിയ ഉണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാവരുമായിട്ട് അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ഇതുവരെ ഭാരതത്തിൽ റോക്കറ്റ് ലോഞ്ചിങ് ആ ടെക്നോളജി ISRO മാത്രം സ്വന്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പുതിയ ബഹിരാകാശ നയമാണ് സ്വകാര്യ സ്റ്റാർട്ടപ്പ് മേഖലകളെ കൂടി ഈ ബഹിരാകാശ മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കിയത്. ഇതിനു മുൻപും ഇപ്പോഴും പൊതുമേഖല സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ISRO ദൗത്യങ്ങൾ നിർവഹിച്ചിരുന്നത്. എന്നാൽ ഈ പുതിയ നയം വന്നതോടുകൂടി കമ്പനികൾക്ക് സ്പേസ് പദ്ധതികൾ പൂർണ്ണമായും ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ട എല്ലാ സഹായവും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടാതെ ISRO ഫെസിലിറ്റികൾ ഉപയോഗിക്കാനുള്ള പെർമിഷനുകളും കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി ISRO

0: ഒരു ഇൻസ്പേസ് ഒരു വിങ് ഉണ്ട്. ആ ഇൻസ്പേസ് വഴി ISROയുടെ ഫെസിലിറ്റികൾ ഈ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പുതിയ ബഹിരാകാശ നയം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ബഹിരാകാശ വ്യവസായവും വാണിജ്യവൽക്കരണവും ആണ്. $8 ബില്യൺ ഉള്ള ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തെ 2033 $44 ബില്യൺ വ്യവസായമായി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.
1: ഇപ്പൊ പറഞ്ഞു പ്യുവർലി സ്വകാര്യ കമ്പനികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ലോഞ്ച് ചെയ്യാനുള്ള ഇൻസ്പേസ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപും നമ്മൾ പറഞ്ഞു പല യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന്, അപ്പൊ അങ്ങനെയുള്ള ഒരു സഹകരണം ഉണ്ടാവുമ്പോൾ അത് എങ്ങനെയാണ് മ്യൂച്വലി ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് കൂടി പറയാമോ?
0: അതായത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തുടക്കം മുതലേ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലക്ഷ്യം കൈവരിച്ചു പോരുന്നത്. ഇസ്രോ ഇൻഡസ്ട്രി അക്കാഡമിയ എന്നൊരു പരസ്പര ബന്ധം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇസ്രോയിൽ അതിന് പ്രത്യേക പ്രോഗ്രാംസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെസ്പോണ്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾ അതിന് തയ്യാറായിരിക്കും. അപ്പം നമ്മൾ റെസ്പോണ്ട് പ്രോഗ്രാം വഴി അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ആ പ്രോഗ്രാം പ്രോജക്റ്റ് കൊടുക്കും. ഇസ്രോയിൽ അതിന് ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ റിക്വയർമെന്റ്സ് നമ്മൾ കൊടുക്കും, അവരത് ഡെവലപ്പ് ചെയ്ത്. പിന്നെ പ്രത്യേക പരീക്ഷണങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ, എന്തെങ്കിലും ഒരു കെമിക്കൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് അങ്ങനെയുള്ള IIT IISTE IAS ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആ പ്രോഗ്രാംസ് കൊടുക്കും. അപ്പം ആ ഡെവലപ്മെന്റ്സ് അവിടെ നടക്കും. അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ബെനിഫിറ്റഡ് ആവും. ISROയിലെ ശാസ്ത്രജ്ഞർ വേറെ വർക്കിൽ ഫോക്കസ് ചെയ്യും. അപ്പം ഇതുകൊണ്ട് കുട്ടികൾ വളരും, നമ്മൾ വളരും. പിന്നെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൊഡക്ഷൻ വേണമല്ലോ. ഇപ്പൊ PSLV എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 62 മിഷനോളം ഇപ്പോൾ കഴിഞ്ഞു, മിഷൻ തന്നെ സക്സസ് ആയി കഴിഞ്ഞു. അപ്പൊ ഇതേപോലുള്ള പ്രൊഡക്ഷൻ മുഴുവൻ നമ്മൾക്ക് ഇൻഡസ്ട്രിക്ക് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ അക്കാഡമിക് ഇൻഡസ്ട്രി എല്ലാവരും ഒരുമിച്ചുള്ള ഒരു വളർച്ച, സമഗ്രമായ ഒരു വളർച്ച, രാജ്യമൊട്ടാകെ ഒരു വളർച്ച. അങ്ങനെ ISRO അക്കാഡമിയ ഒരു ഇൻഡസ്ട്രി, ഒരു കൊളാബറേഷനാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് വളരെ ഫലവത്തായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. ടോട്ടൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സമഗ്രമായ പുരോഗതി ഉറപ്പാക്കാൻ സാധിക്കുന്നു നമുക്ക്.
1: നമ്മള് ഓരോ മിഷനും കാണുമ്പോൾ, നമ്മൾ TVയിലാണെങ്കിൽ അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുമ്പോൾ എല്ലാം വളരെ ആഹ്ലാദത്തോടെ വളരെ സന്തോഷത്തോടെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ് ആ നിമിഷങ്ങളെല്ലാം തന്നെ. എപ്പോഴും നമുക്ക് കൗതുകമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഒരു സ്കൂൾ തലം മുതലുള്ളവരോട് പറയാനുള്ളത് എന്താണ് മാഡത്തിന്?
0: ഇത് കുട്ടികൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശ്രീഹരിക്കോട്ടയിൽ ഒരു ലോഞ്ച് നടക്കുമെന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് ആ ലോഞ്ച് വിറ്റ്നസ് ചെയ്യാനായിട്ട് അവിടെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു മേഖല വളരെ കൗതുകമുണർത്തുന്നതാണ്. അറിയാമല്ലോ നമ്മളുടെ ബഹിരാകാശ മേഖലയിൽ വരണമെങ്കിൽ ശാസ്ത്രം, ഗണിതം എന്നീ വിഷയങ്ങളിലുള്ള താല്പര്യമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനൊപ്പം പഠിക്കുന്ന ഓരോ കാര്യങ്ങളും യുക്തിസഹജമായി വിലയിരുത്തി, അതായത് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിച്ചോ വായിച്ചോ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യണം. അതുകൂടാതെ സ്പേസ്, ആസ്ട്രോണമി ഈ മേഖലകളിൽ അനുദിനം നടന്നു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് എന്തറിയണം എന്ന് വിചാരിച്ചാലും നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേളകൾ, ഗണിത മേളകൾ ഇങ്ങനത്തെയുള്ള മേളകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പൊ അവിടെ തൊട്ടേ നമ്മൾ തുടങ്ങണം. ഈ ശാസ്ത്ര അഭിരുചി വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുന്നതിനൊപ്പം ഇതേപോലുള്ള ശാസ്ത്രമേളകളിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട്, ശാസ്ത്രമേളകൾ വരുമ്പം കാണാൻ വരുന്നവര് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അത് ആൻസർ ചെയ്യാൻ പഠിക്കും. അപ്പൊ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ ഒരു സ്കില് അവർ വളർത്തിയെടുക്കും. ഇത് കൂടാതെ ഇപ്പോൾ വിപണിയിൽ ഒരുപാട് പ്രോജക്ട് കിറ്റ്സ് അവൈലബിൾ ആണ്. ആ പ്രോജക്ട് കിറ്റ്സ് വാങ്ങിച്ച് അപ്പൊ നമ്മൾ തന്നെ അസംബിൾ ചെയ്ത ഓരോ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി അത് വെച്ച് പരീക്ഷണം ചെയ്യുക. അപ്പൊ ഇതെല്ലാം നമ്മളിലുള്ള ആ കഴിവുകൾ വളർത്താനും ആ കൗതുകം ഉണർത്താനും ഉപയോഗിക്കും. ഇത് കൂടാതെ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം നമ്മളുടെ ആശയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുത്തു. കൂടാതെ ഈ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു ടീമായിട്ടുള്ള പ്രവർത്തനം, ഏത് മേഖലകളിൽ പോകണമെങ്കിലും നമ്മളുടെ പ്രവർത്തനം മാത്രം പോരാ, നമ്മുടെ ഒരു ടീമിന്റെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് ആവശ്യം. അപ്പൊ ഇങ്ങനെ സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി കഴിവുകൾ വർദ്ധിക്കുന്നതിനൊപ്പം കൂട്ടായി പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ വളർത്തിയെടുക്കണം. ഇപ്പൊ നമ്മൾ സ്കൂൾ തലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനവധി ഫീൽഡുകളാണ്. അപ്പൊ നമ്മളുടെ ഇഷ്ട അഭിരുചിക്കനുസരിച്ചുള്ള പഠിത്തം, പിന്നെ അങ്ങോട്ടുള്ള പഠിത്തം അതിനനുസരിച്ചുള്ള സെലക്ഷൻ ആയിരിക്കണം. അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പം അറിയാതെ തന്നെ നമ്മുടെ പഠനം നല്ല രീതിയിൽ പോകും. പിന്നെ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാലും അതിൽ നമ്മൾ എക്സൽ ചെയ്യണം. അറിയാമല്ലോ ഇപ്പോൾ ഉള്ളൊരു മത്സര ബുദ്ധിയുള്ള ഒരു കാലമാണ്, എവിടെയും ഒരേ സെലക്ഷൻ പ്രോസസ് ഉണ്ട്. അപ്പോൾ മാനദണ്ഡം എന്താണ്? എന്തായാലും നമ്മൾ പഠിക്കുന്ന സ്ഥലത്തെ മാർക്കാണ് അതിന്റെ മാനദണ്ഡം.

0: ിന്റെ എല്ലാ മേഖലകൾക്കും ആപ്ലിക്കേഷനുള്ള ഒരു ഫീൽഡാണ് റോക്കറ്റ് സയൻസ്. ഒരു റോക്കറ്റിൻ്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വേണം. റോക്കറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യുവലാണ്. ഫ്യുവൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ശാഖയാണ് ആ പ്രൊപ്പലൻസ് എല്ലാം വരുന്നത്. അത് കഴിഞ്ഞ് ഇത് ഫുള്ളി ഓട്ടോണമസ് ആയിട്ടാണ് പോണത്. അപ്പോൾ അതിൽ കുറേ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കുറേ ഇലക്ട്രോണിക്സ് പാക്കേജുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുടെ ഒരു റോൾ വന്നു. അത് കഴിഞ്ഞ് റോക്കറ്റിലിരിക്കുന്ന കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ലോഞ്ച് പാഡിൽ നിന്ന് ഈ റോക്കറ്റിനെ കൗണ്ട് ഡൗൺ തുടങ്ങി ആദ്യത്തെ സ്റ്റേജിന്റെ ഇഗ്നീഷൻ കമാൻഡ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഓൺബോർഡിലിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ഇതിന്റെ ഗതി നിർണയിച്ച് അതിനെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. അപ്പം അവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വന്നു. അപ്പം എഞ്ചിനീയറിംഗിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളും ഈ റോക്കറ്റിൽ വന്നു. ഇനി ഇതുകൂടാതെ എഞ്ചിനീയേഴ്സോ ശാസ്ത്രജ്ഞരോ മാത്രമല്ലല്ലോ ഇതിനാവശ്യം, ടെക്നീഷ്യൻസ് അല്ലേ, മെക്കാനിക്കൽ IT കഴിഞ്ഞ് പിന്നെ വയറിംഗ് ഇലക്ട്രിക്കൽ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ടുള്ള IT കഴിഞ്ഞ ജീവനക്കാരുണ്ട്, മെക്കാനിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ട് നമുക്ക്. ഇങ്ങനെ എല്ലാ രീതിയിലും ഉള്ള എല്ലാ ശാസ്ത്രജ്ഞരും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഒരു റോക്കറ്റിന്റെ വിജയം. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ മെയിനായിട്ട് ഗൈഡൻസ് ഒരു അൽഗരിതം ഡിസൈനാണ്. ആ ഗൈഡൻസ് ആണ് നമ്മുടെ വെഹിക്കിളിനെ ലോഞ്ച് പാഡിൽ നിന്ന് ഓർബിറ്റിലോട്ട് എത്തുന്നത്, ഒരു സ്റ്റിയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അൽഗരിതമാണ്. ഈ അൽഗരിതം ഡിസൈൻ ചെയ്തിട്ട് വേറൊരു ടീമാണ് അതിനെ സോഫ്റ്റ്വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ഇരിക്കുന്നത് വേറൊരു ടീം ചെയ്ത ഒരു കമ്പ്യൂട്ടറിനകത്താണ്. ഇതിനെല്ലാം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനൊരു ടെസ്റ്റിങ്ങിന് വേറൊരു ടീമുണ്ട്. ഈ ഗൈഡൻസിന് വേണ്ട ഇൻഫർമേഷൻ തരുന്നത് ഒരു സെറ്റ് ഓഫ് സെൻസേഴ്സ് ആണ്. അപ്പൊ ആ സെൻസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന വേറൊരു യൂണിറ്റ് ആണ്. അപ്പൊ ആ സെൻസറിന്റെ ഇൻപുട്ട്, അപ്പൊ ഇത് എല്ലാവരും ഇന്റർലിങ്ക്ഡ് ആണ്. റോക്കറ്റ് എന്ന് പറയുന്നൊരു ടീം ഓഫ് വേരിയസ് സിസ്റ്റംസ് ആണ്. അതുപോലെയാണ് ISRO വർക്ക് കൾച്ചറും. നമ്മളൊരു ടീം ഇസ്രോ ആയിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ, അതും വളരെ ഇന്റർലിങ്ക്ഡ് ആണ്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആണ്. അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ പദ്ധതിയും വിജയിക്കത്തുള്ളൂ. വി ആർ ഫേമസ് ഫോർ ടീം വർക്ക്. ഇസ്രോ ടീം എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ആർക്കും എന്റേത് എന്ന് പറയുന്നില്ല, എല്ലാം നമ്മളുടേത്, അണ്ണാറ കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ എല്ലാവരും അവരവരുടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ മിഷൻ സക്സസ് ആക്കാം.
1: ഒരുപാട് വിജയങ്ങൾ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനാണ്. വികസിത രാജ്യങ്ങളുടെ അത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് ബഹിരാകാശ ടെക്നോളജിയിൽ. അതിനിടയിൽ തന്നെ ചിലപ്പോഴെങ്കിലും ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെ ആക്ച്വലി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: സത്യം പറഞ്ഞാൽ ഒരു ദൗത്യം പരാജയമാകുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം ഒരു സങ്കടമാണ്. പക്ഷേ പരാജയം എപ്പോഴും ഒരു വിജയത്തിന്റെ ചവിട്ടുപടിയാണല്ലോ. അതാണ് നമ്മളുടെ ചരിത്രവും നമ്മളെ കാണിക്കുന്നത്. ISRO ചരിത്രം അങ്ങനെ തന്നെയാണ്. ചന്ദ്രയാന്റെ കാര്യം തന്നെ എടുക്കാം. ചന്ദ്രയാൻ 2 ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ഓഫ് എ ലാൻഡർ ആയിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷേ അതിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് കണക്ക് കാര്യങ്ങൾ നടന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി ഉണ്ടാക്കും. ഈ ഓരോ മിഷനിലും നമുക്ക് കിട്ടുന്ന ഡേറ്റ, അത് നമുക്ക് അതിപ്രധാനമാണ്. ആ ഡേറ്റയെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യും. എന്താണ് ആ ഒരു പരാജയത്തിന് കാരണമായതെന്ന് ആ ഡേറ്റ അനാലിസിസ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റാണോ എന്നറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് സിമുലേഷൻ ചെയ്യും. ഇങ്ങനൊരു കണ്ടീഷൻ വന്നാൽ ഇതിന് ഫെയിൽ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ സിസ്റ്റം അത് ഫെയിൽ ചെയ്യുമോ, അങ്ങനെ സിമുലേഷൻ വഴി സ്ഥിരീകരിച്ചു കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയും ആ തെറ്റ് നമുക്ക് തിരുത്തണം. അപ്പൊ നമ്മൾ ഒരു ഫെയിലിയറിന് ഒരു പർട്ടിക്കുലർ റീസൺ കണ്ടാൽ നമ്മൾ അവിടെ മാത്രമല്ല നോക്കുന്നത്, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും നമ്മൾ വിശകലനം ചെയ്യും. വേറെ എവിടെങ്കിലും നമുക്കൊരു ഡിസൈൻ മാർജിനാലിറ്റി ഉണ്ടോ? ഇപ്പൊ ചന്ദ്രയാൻ 2 സമയത്ത് ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ട എഞ്ചിനുകൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ത്രസ്റ്റ് തന്നു. അപ്പൊ ഈ ത്രസ്റ്റ് തരുമ്പം അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അൽഗരിതം ഉണ്ടായിരുന്നു. ഈ അൽഗരിതം ഞാൻ മുമ്പ് പറഞ്ഞത് കണക്ക് തന്നെ സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എഞ്ചിൻ വിചാരിച്ചതിലും ത്രസ്റ്റ് വന്നു, അൽഗരിതം ഫെയിൽ ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്ത സോഫ്റ്റ്വെയറിൽ നമ്മൾ കുറച്ച് ലോജിക്കുകൾ ഇട്ടിരുന്നു, അവിടെയും നമുക്ക് കുറച്ച് തെറ്റുപറ്റി. ഇങ്ങനെ പല പല ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് നമ്മൾ അതിന്റെ അവസാന ഘട്ടത്തിൽ പരാജയപ്പെട്ടത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഫെയിലിയറിന് ശേഷം ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റിയും നമ്മളുടെ അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുതിയ ഒരു ഡിസൈൻ അപ്രോച്ച് എടുത്തു. ചന്ദ്രയാൻ 2 നമ്മൾ ഒരു സക്സസ് ബേസ്ഡ് ഡിസൈനായിരുന്നു. എല്ലാം ശരിയാകും എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഡിസൈൻ അപ്രോച്ച് ആയിരുന്നു. ഒരു ഫെയിലിയർ ഓറിയന്റഡ് ഡിസൈനിലേക്ക് പോയി. ഇവിടെ വേണേൽ ഇത് തെറ്റാം, തെറ്റുമ്പോൾ നമ്മൾക്ക് ഏത് ലോജിക് അഡീഷണൽ ആഡ് ചെയ്യണം, ആ തെറ്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ലോജിക്ക് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ പുതിയ പുതിയ ലോജിക്കുകൾ ആഡ് ചെയ്തു. ആദ്യത്തെ

0: പ്രാവശ്യം ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലം വളരെ ചെറിയതായിട്ടാണ് മാപ്പ് ചെയ്തെടുത്തത്. പക്ഷേ ചന്ദ്രയാൻ വണ്ണിൽ പോയപ്പോൾ നമ്മുടെ ഓർബിറ്റർ ഇപ്പോഴും അവിടെ ഫങ്ഷനിങ് ആണ്. ആ ഓർബിറ്റർ വഴി ചന്ദ്രന്റെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും കൂടുതൽ ഏരിയ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഏരിയ ലാൻഡിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തു. കൂടാതെ അഡീഷണൽ സെൻസേഴ്സ്, വെലോസിറ്റി മീറ്റർ, ഹസാർഡ് ഡിറ്റക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞ് പുതിയ സെൻസേഴ്സ് ഒക്കെ നമ്മൾ ചന്ദ്രയാൻ 3 ആഡ് ചെയ്തു. അപ്പം തിരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ക്രേറ്ററോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ഹസാർഡ് ഡിറ്റക്ഷൻ ക്യാമറ വഴി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീടാർജറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി പുതിയ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു, അൽഗരിതം നമ്മൾ സ്ട്രെങ്തൻ ചെയ്തു, സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്തു, അനുബന്ധമായിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. അതിന്റെ എല്ലാം ഒരു പരിസമാപ്തിയാണ് ചന്ദ്രയാൻ 3. നമ്മൾ ഇന്ന് ഇവിടെയിരിക്കാൻ കാരണം അതാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓരോ ഫെയിലിയറിനെയും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ കുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ തളരാതെ വീണ്ടും പുതിയ ആവേശത്തോടെ മുന്നോട്ട് പോകാനാണ് ഇസ്രോ എപ്പോഴും ശ്രമിക്കുന്നത്.
1: നമ്മളൊരു സാധാരണ ജോലിയിൽ ഒരു ടൈമിംഗ് ഉണ്ടാവും, ഇപ്പൊ ഒരു 10 to 5 മണി, അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ശരി ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ഒരു ജോലിയല്ല ഇത്. ആക്ച്വലി നമുക്കൊരു പ്രോജക്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മിഷൻ ഉണ്ട്, അതിന് ചിലപ്പോ നമ്മള് അതിന്റെ ടെസ്റ്റിംഗുമായിട്ട് ഇരുന്നാല്
0: എത്രത്തോളം അറിയത്തില്ല.
1: അതിന് പിന്നിലെ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ച് കൂടി ഒന്ന് പറയാൻ വേണം.
0: ഞാൻ 1993 VSSCയിൽ ജോയിൻ ചെയ്തത്. PSLV D1 ഫെയിലിയർ കഴിഞ്ഞ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ദൗത്യം, PSLV D2 മിഷൻ സക്സസ് ആക്കുക എന്നുള്ള ഒരു ദൗത്യം മുന്നിൽ കിടക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ രാവിലെ 8:30 ഓഫീസിൽ വന്നാൽ നമ്മൾ എല്ലാ ദിവസവും തിരിച്ചു പോകുന്നത് രാത്രി 10 to 11 പക്ഷെ അപ്പോഴെല്ലാം നമ്മളൊരു ഫോക്കസാണ്, പാഷനാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക ആ ഒരു പാഷനോടുകൂടി. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതിൽ നിന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സാറ്റിസ്ഫാക്ഷനോ ആ പാഷനോ ഉള്ളപ്പം ഈ ഹാർഡ് വർക്ക് ഒന്നും നമ്മൾ അറിയത്തില്ല. പിന്നെ കുടുംബമൊക്കെ ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് വിക്ഷേപണത്തിന് വേണ്ടി ശ്രീഹരിക്കോട്ടയിൽ പോയി പല ദിവസവും നിൽക്കേണ്ടി വരും, ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ നിന്നിട്ടുണ്ട്. ആ സമയത്ത് മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടുകൂടി ആ ഘട്ടമൊക്കെ തരണം ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം, പ്രത്യേകിച്ച് ISROയുടെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കൾച്ചറാണ്. ഇപ്പം നമ്മുടെ സഹപ്രവർത്തകർ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരും. മിക്ക ദിവസവും രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകിയാണ് പലരും വീട്ടിൽ പോകുന്നത്. പിന്നെ ചില സമയത്ത് ഇപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും വൈകിയെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മളുടെ വർക്ക് അവിടെ നമ്മുടെ കൂട്ടുകാരത് ചെയ്തോളും. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സ്ത്രീയുടെ ഒരു ഈ മേഖലയിലെ ഒരു ജീവിതം. കുടുംബവും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോകണമല്ലോ. അപ്പം അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു മിഷൻ സക്സസ് ആയി കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അഭിമാനം, ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ജോലിയിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ അതെപ്പോഴും നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്.
1: ഒരു മിഷൻ സക്സസ് ആവുമ്പോൾ നമ്മൾ കൈയടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. അതേസമയം ഫെയിലിയർ ആവുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും, ഇത് കടലി
0: കൊണ്ട് കടലി,
1: ഇതെന്ത് ഇത്ര പൈസ മുടക്കി വിട്ടിട്ട് ഇത് ഇങ്ങനെ വീണു എന്ന് പറയും. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് തീർക്കുന്ന കാര്യമുണ്ട്. അപ്പോ അങ്ങനെ ഉള്ള പൊതുജനങ്ങളോടായിട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു മിഷനും ഒപ്പം തന്നെ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോടുമായിട്ട്
0: പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ മിഷനുകളുടെയും പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. സങ്കീർണമായ ഒരു ടെക്നോളജിയാണ് റോക്കറ്റ് ടെക്നോളജി. വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടയിലുള്ളത് വളരെ നാരോ ബാൻഡാണ്. നമുക്കൊരു ഒപ്റ്റിമം ഡിസൈനാണ്. ചില ദൗത്യങ്ങൾ നമ്മൾ പരാജയപ്പെടും, അതൊന്നും മനഃപൂർവ്വമല്ല നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്നത്. എന്താണ് നമ്മുടെ കയ്യിലെ തെറ്റെന്ന് മനസ്സിലാക്കി നമ്മൾ പുതിയ ഡിസൈനുമായിട്ട് അടുത്ത മിഷനുമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വരും. ഈ സ്പേസ് മേഖല എല്ലാവർക്കും വാസ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. പ്രത്യേകിച്ച് പുതിയ ബഹിരാകാശ നയം വന്നതോടുകൂടി ISROയിൽ തന്നെ വർക്ക് ചെയ്യണം എന്നില്ല, ബഹിരാകാശ രംഗത്ത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൈറൂട്ടിന്റെ ലോഞ്ച്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആദ്യമായിട്ട് ഒരു ലോഞ്ച് നടത്തി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളാണ് സ്പേസ് കൊടുക്കുന്നത്. സയൻസ് സബ്ജക്റ്റിലുള്ള അഭിരുചി വളർത്തി സ്ഥിരോത്സാഹത്തോടു കൂടി പഠിച്ച് പാഷനേറ്റ് ആയിട്ട് പഠിച്ച് പരാജയങ്ങളിൽ തളരാതെ വളരെ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോയാൽ അവരുദ്ദേശിക്കുന്ന സ്ഥാനത്ത് അവർക്ക് എത്താൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യവും വളരട്ടെ, അതാണ് എന്റെ ആഗ്രഹം.
1: താങ്ക് യു സോ മച്ച് മാം.
0: താങ്ക് യു വെരി മച്ച്.
2: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് VSSCയിലെ കൺട്രോൾ ഗൈഡൻസ് ആൻഡ് സിമുലേഷൻ എന്റിറ്റിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീലത എയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാട തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
2: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
3: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
4: സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം വീരാളിപ്പട്ട് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയത്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിശ്വജിത്തിന്റെ സംഗീതം.

വിധു പ്രതാപും ജോത്സ്നയും പാടിയത് ചിത്രം ബാബ കല്യാണി. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഉത്രാടദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
2: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
0: നീനുമോളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
2: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: ഉത്രാടദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഓണം ലളിതഗാനങ്ങളാണ് ഏകതാരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യ ഗാനം കേൾക്കാം. അത്തം ചിത്തിര ചോതികൾ പൂത്തു, കത്തും വിളക്കിൽ വിശാഖമുണർന്നു. മുട്ടാർ ശശികുമാറിന്റെ വരികൾ. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്. ഗാനം പാടിയത് പട്ടണക്കാട് പുരുഷോത്തമൻ.

അടുത്തതായി കെ ജയകുമാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി കല്ലറ ഗോപനും പി വി പ്രീതയും പാടിയ ഒരു ഗാനം കേൾക്കാം. പിന്നെയും പൊന്നോണം വന്നുവല്ലോ, പിന്നെയും കിളികൾ പാടിയല്ലോ.

അവസാനമായി ആകാശവാണി ഗായക സംഘം പാടിയ കാറ്റേവ എന്ന് തുടങ്ങുന്നു.

0: മുട്ടാർ ശശികുമാർ, കെ ജയകുമാർ, ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി എന്നിവരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ദർശൻ രാമൻ എന്നിവർ സംഗീതം നൽകി. പട്ടണക്കാട് പുരുഷോത്തമൻ, കല്ലറഗോപൻ, പി വി പ്രീത എന്നിവർ ആലപിച്ച ഓണം ലളിതഗാനങ്ങളാണ് ഏകധാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ആകാശവാണി, അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഒത്തൃട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയേറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2nd വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. എയ്ഡീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കും. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് എന്നിവയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ. ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. 2 മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ 71 വള്ളങ്ങളാണ് തുഴയേറിയുന്നത്. 72nd നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
5: പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും വഞ്ചിപ്പാട്ടും ആർപ്പുവിളികളും മാത്രം. കായലോരത്തെ വൃക്ഷങ്ങളുടെയും തെങ്ങുകളുടെയും മുകളിൽ വരെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കരക്കാരല്ല വള്ളമിറക്കുന്നത്, പകരം ബോട്ട് ക്ലബ്ബുകളാണ്. തൊഴിൽക്കാരായി ഇതര സംസ്ഥാനക്കാരും വിദ്യാർത്ഥികളുമുണ്ട്. മത്സരത്തിൽ ആദ്യം എത്തിയിട്ട് കാര്യമില്ല, പകരം ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയികളാവുന്നത്. ഗാലറികളിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ്

0: നേരത്തെ തീർന്നു കഴിഞ്ഞു. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി.
1: ഓണാഘോഷ നിറവിൽ മലയാളക്കര. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും വാഹന പരിശോധനയും അതിർത്തി പെട്രോളിംഗും ശക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 33.92 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണ സാലറി അഡ്വാൻസ് നൽകുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സ്ഥിരം ജീവനക്കാർക്ക് 3,000 രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപയും ഉത്സവബത്തയും അനുവദിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപയാണ് ഓണം അലവൻസ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2ാം വിളയിലെ നെൽവില നൽകാൻ ആരംഭിച്ചു. നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചതോടെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സപ്ലൈക്കൊക്കെ അനുവദിച്ചിരുന്നു. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
1: സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലംകൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും പരിസരവും ദീപാലങ്കാരവും കാണുന്നതിന് അവസരമുണ്ടാകും. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർക്കായുള്ള തിരുവോണ സദ്യ ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോർഡ് അറിയിച്ചു. സദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മഹാബലിപുരത്ത് നടന്ന സദേൺ സോണൽ കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ വികസന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നിർമ്മാണ സമയം നീട്ടാനാകില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ത്തിലധികം പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ത്തിലധികം മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റു വായനക്കാർക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിന്റെ ചരിത്രം, സാഹിത്യം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും വിവരങ്ങളും ലഭ്യമാണ് ാകുന്ന ഒരു വിജ്ഞാന കേന്ദ്രമായി തുഞ്ചൻ സ്മൃതിയെ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
1: KCL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. 2ാം മത്സരത്തിൽ വൈകിട്ട് 6:45 ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. രാത്രി 7:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യാതിഥിയാകും. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി

0: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്ത് 7 വയസ്സുകാരി പി ലിദിക്ഷ യാത്രയായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ പ്രകാശ്, പൊൻ, സിന്ധുജ ദമ്പതികളുടെ മകളാണ് ലിദിക്ഷ. തലച്ചോറിലെ ട്യൂമറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിദിക്ഷയ്ക്ക് 2-ാമത്തെ ശസ്ത്രക്രിയ ചെയ്യാനിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആദരവും അനുശോചനവും അറിയിച്ചു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് 2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2-ാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കെസിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഏരീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു.
2: നമ്മളിൽ പലർക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടുവേദനയോ അല്ലെങ്കിൽ കഴുത്തുവേദനയോ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഇതൊക്കെ സാധാരണയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ചിലപ്പോൾ അത് ശരിയായിരിക്കും. പക്ഷേ എല്ലാ നടുവേദനയും നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നട്ടെല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നടുവേദനയെക്കുറിച്ചും അതെപ്പോൾ ഗൗരവമായി കാണണമെന്നും നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? നമുക്ക് മാറിയ ജീവിതശൈലിക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്? ഇവിടെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം. പണ്ട് കാലത്ത് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോൾ പലരും പത്രം വായിക്കുന്നത് കാണാമായിരുന്നു. ചിലർ പുറത്തേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമൊന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച കുറച്ചേ വ്യത്യസ്തമാണ്. ഒട്ടുമിക്ക ആളുകളും മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒഴിവ് സമയത്തും യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ കിടക്കയിൽ കിടക്കുമ്പോൾ പോലും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ എങ്ങനെ, എത്ര നേരം, ഏത് പൊസിഷനിൽ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. തല മുന്നോട്ട് കുനിച്ച് കഴുത്ത് വളച്ച് മണിക്കൂറുകളോളം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതും കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അധികമായിട്ടുള്ള സമ്മർദ്ദം നൽകാം. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളും കുറയുന്നു. പണ്ടത്തെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന പല ചലനങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. ചിലരാകട്ടെ വാഹനമോടിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇരിക്കാതെ ശരീരം മുന്നോട്ട് കൂനിച്ചിരിക്കുന്നുണ്ടാവാം. മറ്റു ചിലർ മണിക്കൂറുകളോളം ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന രീതിയും നിങ്ങളുടെ കഴുത്തിൻ്റെ പൊസിഷനും നിങ്ങളുടെ ശരീരത്തിൻ്റെ പൊസിഷനും എങ്ങനെയാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഇത്തരം ചെറിയ ശീലങ്ങളാണ് ക്രമേണ നമ്മുടെ കഴുത്തിൻ്റെയും നടുവിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് നട്ടെല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ സ്വന്തം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നട്ടെല്ലിനെ കുറിച്ച് സംസാരിക്കാം. നട്ടെല്ല് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന ഘടനയാണ് നട്ടെല്ല്. തലയെ താങ്ങി നിർത്താനും ശരീരം നിവർന്നു നിൽക്കാനും നടക്കാനും കുനിയാനും തിരിയാനും നട്ടെല്ല് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട നാഡീവ്യൂഹമായ സുഷുമ്ന നാഡിക്ക് നട്ടെല്ല് ഒരു സംരക്ഷണ കവചം പോലെയും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ നട്ടെല്ലിൻ്റെ ആരോഗ്യം എന്നത് വെറും നടുവേദന ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, നമുക്ക് സ്വതന്ത്രമായി ചലിക്കാനും നടക്കാനും നമ്മുടെ ജോലി ചെയ്യാനും സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന അവസ്ഥയാണ് നട്ടെല്ലിൻ്റെ നല്ല ആരോഗ്യമെന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ജീവിതശൈലിയിൽ നടുവേദനയും കഴുത്തുവേദനയും വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ദീർഘനേരം ഇരുന്നു കൊണ്ടുള്ള ജോലി, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുക, മൊബൈൽ ഫോൺ താഴേക്ക് നോക്കി ദീർഘ

ഉപയോഗിക്കുക, വ്യായാമക്കുറവ്, അമിതമായ ശരീരഭാരം, തെറ്റായ രീതിയിൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുക, ശരിയായ ഉറക്കശീലം ഇല്ലാതിരിക്കുക, ഇവയെല്ലാം നട്ടലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം. പ്രത്യേകിച്ച് ഒരേ പൊസിഷനിൽ മണിക്കൂറോളം ഇരിക്കുന്നത് നമ്മുടെ പേശികളിലും സന്ധികളിലും നട്ടലിലും അധിക സമ്മർദ്ദം ഉണ്ടാക്കാം. അതുകൊണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഈ ഡ്രൈവിംഗ് ചെയ്യുന്നവരും മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുകയും ശരീരം ചലിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നടുവേദന ഉണ്ടാകുമ്പോൾ ഇന്ന് പലരുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സംശയമാണ്, എന്റെ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ ഈ നടുവേദന? പക്ഷെ ഇവിടെ ഒരു സുപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഡിസ്ക് ബൾജും നടുവേദനയ്ക്ക് കാരണമാകണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ നടുവേദനയ്ക്കും കാരണം ഡിസ്ക് ബൾജും അല്ല. നമ്മളിപ്പോൾ MRI സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലരിൽ യാതൊരു ലക്ഷണവും ഇല്ല, പക്ഷേ റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജോ പ്രായത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് MRIയിൽ ഡിസ്ക് ബൾജ് ഉണ്ട്, ഉടൻ തന്നെ ഇത് കാരണമാണ് എൻ്റെ നടുവേദന ഉണ്ടാകുന്നതെന്ന് ആരും തീരുമാനിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം, ഡിസ്ക് ബൾജ് അല്ലാതെ തന്നെ നടുവിന് വേദന ഉണ്ടാകാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നട്ടലിലെ ചെറിയ സന്ധികളായ ഫെസറ്റ് ജോയിന്റ് ഒരു പ്രശ്നമാകാം. ചിലപ്പോൾ സേക്രോ ഇലിയാക് ജോയിന്റ്, അതായത് ഇടുപ്പിന്റെയും നട്ടലിനും ചേരുന്ന ഭാഗത്തുള്ള സന്ധിയുടെയും പ്രശ്നമാകാം. ചിലപ്പോൾ മസിൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അണുബാധ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ക്യാൻസർ പോലുള്ള മറ്റു ഗുരുതര രോഗങ്ങളുടെ ലക്ഷണവും നടുവേദനയായിട്ട് കാണാറുണ്ട്. MRIയിൽ എന്താണ് കാണുന്നത് എന്ന് മാത്രമല്ല, രോഗിക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നതും വളരെ പ്രധാനമാണ്. സാധാരണ നമ്മൾ ഡിസ്ക് ബൾജാണ് നടുവേദനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഡിസ്ക് എന്ന് പറയുന്നത് നട്ടലിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ ഒരു തലയണ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഘടനയാണ്. ഡിസ്കിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി വരികയും സമീപത്തുള്ള നാഡിയിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലരിൽ കാലിലേക്കോ കൈകളിലേക്കോ ഇറങ്ങുന്ന വേദന, മരവിപ്പ്, തരിപ്പ്, ചിലപ്പോൾ ബലക്കുറവ് എന്നിവ ഉണ്ടാകാം. എന്നാൽ ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് കരുതി മാത്രം പേടിക്കേണ്ടതില്ല. നടുവേദനയുടെ ഒരുപാട് കാരണങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നം ഏതാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. കാരണം മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായിട്ടുള്ള ചികിത്സ തിരഞ്ഞെടുക്കാൻ കഴിയൂ. എപ്പോഴാണ് നടുവേദനയെ ഭയക്കേണ്ടത് അല്ലെങ്കിൽ ഗൗരവമായി കാണേണ്ടത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സാധാരണയായി ചെറിയ നടുവേദന പലപ്പോഴും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊട്ടും അവഗണിക്കരുത്. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നടുവിൽ നിന്നുള്ള വേദന ശക്തമായി കാലിലോട്ടോ അല്ലെങ്കിൽ കയ്യിലോട്ടോ ഇറങ്ങുകയാണ്. കൈകാലുകളിൽ തരിപ്പോ മരവിപ്പോ കൂടെ ഉണ്ടാകുന്നുണ്ട്. കയ്യിലോ കാലിലോ ബലം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേദന ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നടുവേദന ഒരു വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അപകടത്തിന് ശേഷമോ ആണ് ഉണ്ടായതുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പനി, കാരണമില്ലാതെയുള്ള ശരീരഭാരം കുറയുക, രാത്രിയിലും അല്ലെങ്കിൽ തുടർച്ചയായി വർദ്ധിക്കുന്ന വേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണേണ്ടതാണ്. ഇതുകൂടാണ്ട് മൂത്രമൊഴിക്കുന്നതിലോ മലവിസർജനത്തിലോ പുതുതായി എന്തെങ്കിലും നിയന്ത്രണക്കുറവുണ്ടാകുക അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലെ സെൻസേഷൻ കുറയുക എന്നീ അവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കാത്തിരിക്കാതെ അടിയന്തരമായി വൈദ്യസഹായം തേടണം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, എല്ലാ നടുവേദനയും അപകടകരമല്ല. എന്നാൽ അപകടകരമായ നടുവേദനയുടെ ലക്ഷണങ്ങളും തിരിച്ചറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നടുവേദന വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നടുവേദന വന്നാൽ പലരും ചെയ്യുന്നത് പൂർണ്ണമായും കിടക്കുക എന്നാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്നാൽ സാധാരണ നടുവേദന ദീർഘകാലം ബെഡ് റെസ്റ്റ് ചെയ്യുന്നതും ഗുണകരമാകുന്നില്ല. അതായത് ഡോക്ടർ നിർദ്ദേശിച്ചില്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം പൂർണ്ണമായി കിടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് കഴിയുന്ന രീതിയിൽ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ തുടരുക. അമിതമായ വേദനയുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ആവശ്യമായുള്ളപ്പോൾ ഫിസിയോതെറാപ്പി, വ്യായാമം ചെയ്യുക. സ്വയം മരുന്ന് കഴിച്ച് മാസങ്ങളോളം വേദന നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതും ഒരു നല്ല പ്രവണതയല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാൾക്ക് നൽകിയ ചികിത്സ സ്വന്തം നടുവേദനയ്ക്കും ഉപയോഗിക്കാമെന്ന് ആരും കരുതരുത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ പേടിയുള്ളതാണ് നട്ടലിന്റെ ശസ്ത്രക്രിയ. നട്ടലിൽ പ്രശ്നമുണ്ടായാൽ അവസാനം സർജറി തന്നെ വേണ്ടി വരുമോ? എന്നാൽ അതിനുത്തരം അല്ല. നട്ടലുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും, അതായത് 90% പ്രശ്നങ്ങൾക്കും മരുന്നുകൾ അല്ലെങ്കിൽ വ്യായാമം, ഫിസിയോതെറാപ്പി, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ചികിത്സകളിലൂടെ തന്നെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങൾ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. പ്രത്യേകിച്ച് നാഡിക്ക് ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയോ അതിൻ്റെ ഫലമായി കാലിലോ കൈയിലോ ബലക്കുറവുണ്ടാവുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രത്യേക രോഗാവസ്ഥകളിൽ ശസ്ത്രക്രിയ വൈകിക്കുന്നതും ശരിയല്ല.
പക്ഷെ ശസ്ത്രക്രിയ ആവശ്യമായ ഒരു രോഗിയാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട കാര്യം ശസ്ത്രക്രിയ ചെയ്യാനുള്ള രീതിയും ഒന്നല്ല. ഇന്ന് മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി അഥവാ ചെറിയ മുറിവിലൂടെ തന്നെ ചെയ്യുന്ന കീഹോൾ സ്പൈൻ സർജറി പല സ്പൈൻ കണ്ടീഷൻസിലും നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൽ തന്നെ കൂടുതൽ വികസിച്ച ഒരു രീതിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. ഇത് എന്താണെന്ന് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചെറിയൊരു മുറിവിലൂടെ ക്യാമറയും പ്രത്യേക ഉപകരണങ്ങളും കടത്തിവിട്ട് ആ ക്യാമറയിലൂടെ തന്നെ നട്ടലിലൂടെ

0: ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സർജറിയെ അനാവശ്യമായി ആരും ഭയക്കേണ്ടതില്ല. അതുപോലെ തന്നെ സർജറി ആവശ്യമില്ലാത്തപ്പോൾ അതിലേക്ക് പോകേണ്ടതുമില്ല. രോഗത്തെ കൃത്യമായി മനസ്സിലാക്കി രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ നൽകുക എന്നതാണ് സ്പൈൻ കെയറിന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടിലും ഓരോ ചലനത്തിലും ഓരോ പ്രവർത്തനത്തിലും നട്ടൽ നമ്മോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ശരിയായ ശരീരഭാരം, സ്ഥിരമായ വ്യായാമം, ശരിയായ ഇരിപ്പും നിൽപ്പും, ശരിയായ രീതിയിൽ ഭാരമെടുക്കൽ, വേദനയും മുന്നറിയിപ്പ് ലക്ഷണങ്ങളെയും അവഗണിക്കാതിരിക്കുക, ഇതാണ് ആരോഗ്യകരമായ നട്ടലിന്റെ അടിസ്ഥാനങ്ങൾ.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആകാശവാണി ഇപ്പോൾ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോർഫെനിറാമിനും ഫെനൈൽഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിലാണ് യോഗം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികരുൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമൈൻ മാലേറ്റ്, ഫെനൈൽഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57th ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് 57th അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വിശദാംശങ്ങളിലേക്ക്.
3: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവവിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്തുവരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സിനിമകളും പ്രമുഖ സർഗാത്മക പ്രതിഭകളെയും ഇന്ത്യയിലെത്തിച്ച് മേളയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ അന്താരാഷ്ട്ര സർഗാത്മക സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള പ്രധാന വേദിയായി IFFA പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി ചഞ്ചൽ കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന് കീഴിലുള്ള കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസനം

0: മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാതി GUP സ്കൂൾ പ്രധാനാധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
2: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിന്റെ ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷിച്ച ആ എൻ്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
0: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ 2nd. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2nd നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മണി മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ JPSC, JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഝാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രവർത്തകരും പോലീസും പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തതായി വിദ്യാർത്ഥി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചിലർ നിശ്ചയിച്ച മാർഗം ലംഘിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. ഹോർമൂസ് കടലിടുക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈൽഫെനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആവണി പൊന്നു ഞാൻ ചിങ്ങത്തിന്റെ പൊന്നിൻ നിറമുള്ള ഈ ഓണക്കാലത്ത് പാട്ടുകളും വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെ മലയാളത്തിലേക്കും തന്റെ ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയ പ്രിയ സംഗീത സംവിധായകൻ ശരത്. ില് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും നമുക്കും പോയി വരാം.
3: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ആദ്യം തന്നെ അത് ഞാൻ പറയുന്നു, ഞാൻ ശരത്. ഓണം എന്ന് പറയുന്ന ഇപ്പോഴുള്ള പിള്ളേർ പറയുന്ന പോലെ ആ ഒരു വൈബ് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വീട്ടിലെല്ലാവരും ഒത്തുകൂടി അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മയും എല്ലാം ചേർന്ന് ഈ കറികളൊക്കെ ഉണ്ടാക്കുക, ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുക, പലഹാരങ്ങൾ ഉണ്ടാക്കി ആ ചൂടോടെ അത് മോഷ്ടിച്ച് തിന്നുക, ഇതൊക്കെ ഒരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാലും. കാര്യം എൻ്റെ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സിസ്റ്റർ എൻ്റെ ബ്രദർ അതുപോലെ തന്നെ എൻ്റെ 6 മാമന്മാർ അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു മഹാസമ്മേളനത്തിനുള്ള ആളുകളുണ്ടായിരുന്നു വീട്ടിൽ, അപ്പൂപ്പനും അമ്മൂമ്മയും. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരൊക്കെ പോയതോടെ ഈ ഓണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു എന്താ പറയണ്ട അതിൻ്റെ ഒരു സുഖം അങ്ങ് പോയി. മറ്റേത് അമ്മൂമ്മയും അപ്പൂപ്പനും ഈ ഓണക്കോടി എടുക്കലും അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ വളർത്തി എന്ന് പറഞ്ഞാൽ അമ്മയെക്കാളും കൂടുതൽ എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഓരോന്നും ഉണ്ടാക്കി തരുക, സ്നേഹമായിരുന്നു എല്ലാവർക്കും. അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പിന്നെ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുള്ള ആളാണ്. നമുക്ക് അവിടെയൊക്കെ ഈ പുലികളിയേക്കാളും പുലികളി ഉണ്ട് എങ്കിൽ അവിടെ കരടികളിയൊക്കെ ഭയങ്കര രസമാണ്. രാത്രിയാകുമ്പം അതാ കരടി വന്നേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു. കരടിയെ വെടിവെച്ച് കൊല്ലുന്നതും അതൊക്കെ ഒരു എന്താ പറയുക വല്ലാത്തൊരു രസമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ വലിയ മുറ്റം ഒന്നും വലുതായിട്ടൊന്നും ഇല്ല എങ്കിലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കുറേ റോസാ പൂ അതും ഇതൊക്കെ ചെടികളൊക്കെ വെച്ച് ഒരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഓണക്കാലത്തെ ആ ഒരു മഞ്ഞ കളർ ചിത്രശലഭമുള്ളൂ. അതിങ്ങനെ വന്ന് പാറിപ്പറക്കുമ്പോൾ അന്നത്തെ വെയിലിന് ഇത്രയും ചൂടില്ല. പിന്നെ ആ ഇളം കാറ്റിങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. ഓണക്കാലത്തെ പോസിറ്റിവിറ്റിയാണ്. എങ്ങോട്ടിറങ്ങിയാലും റോഡിലിറങ്ങിയാലും എവിടെ പോയാലും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച്, അതങ്ങനെ ഒരു കാലമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഈ ഓണത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പഴയ ആ സ്ഥലങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുക. ഞാൻ മാമന്മാരുടെ ഫ്രണ്ട്സ് അവരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ആര് വന്നാലും ഞങ്ങൾ പാടണം അത്ര ഉള്ളപ്പോൾ ഞാൻ എൻ്റെ അനിയൻ തവല വായിക്കും, ഞാൻ എൻ്റെ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് പാട്ടോട് പാട്ടാണ്. അപ്പോൾ എല്ലാവരും പാട്ട് പാടുകയും രസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഫാമിലി ആയിരുന്നു എൻ്റെത്. അതുകൊണ്ട് അവരുടെ ഇടയിലിരുന്ന് പാടാൻ തന്നെ ഒരു സന്തോഷം. പിന്നെ ഉഗ്രം കൃട്ടി പഠിപ്പിക്കുകയുള്ളൂ. കാരണം ഒരു ബാഡ് കമന്റ് കേൾക്കുമ്പോൾ തകർന്നു പോകരുതല്ലോ. ഇപ്പോഴും എന്റെ കുടുംബക്കാർക്ക് ഞാൻ പാടുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊന്നും അവർക്ക് അത്രയ്ക്ക് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റും. കാരണം ഇപ്പോഴും അവർ ഓരോന്ന് കരയും, ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അതാണ് എൻ്റെ ഫാമിലി. ഇപ്പം എന്തൊക്കെയാലും ഈ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്കൊന്നാമത് ഈ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിട്ട്, കേരളത്തിൻ്റെ ഉത്സവമല്ലേ അത്, അപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഒന്നായിട്ട്

ഇഷ്ടമുള്ള ഓണപ്പാട്ടുകൾ എന്ന് ചോദിച്ചാൽ ഇപ്പൊ കേൾക്കുന്ന ചെറിയ പിള്ളേർക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ, തരംഗിണി എന്ന് പറഞ്ഞ ദാസേട്ടന്റെ സ്വന്തം കമ്പനിയായിരുന്നു. ഈ തരംഗിണി എല്ലാ വിശേഷങ്ങൾക്കും അവരുടെ വക ഒരു ആൽബം ഉണ്ടാവും. അപ്പോൾ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് ഇത്ര പാട്ടുകളാണ്. ആദ്യമായിട്ട് ഈ കാസറ്റ് പ്ലെയർ കാണുന്നത് മാവന്റെ അടുത്താണ്. ഈ കിടത്തി പാടിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ, രസമാണ്. അതിന് വലിയ ശബ്ദമൊന്നുമില്ല, എന്നാലും ആ കാലത്തൊക്കെ കാസറ്റ് ഇട്ട് പാട്ട് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ലെവലാണത്. അപ്പൊ അതിലൊക്കെയാണ് ആദ്യം കേട്ടുള്ളത്. പിന്നെ അച്ഛൻ ഡെക്കെന്നൊക്കെ പറയും സാധനങ്ങൾ മേടിച്ച് നമുക്ക് പാട്ട് അസാധ്യമായിട്ട് തിയേറ്ററിൽ കേൾക്കുന്ന പോലെ വീട്ടിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കെൻവുഡ്

0: എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സും സോണോഡൈൻ എന്നുള്ള കൽക്കട്ട മേക്ക് ഒരു ആംപും എല്ലാം കൂടെ വെച്ച് കേൾക്കുമ്പോൾ നല്ല ഇടിപെട്ടായിരിക്കും. അങ്ങനെ പാട്ട് നല്ല രീതിയിൽ തന്നെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത്
1: ഉത്രാടപ്പൂനിലാവേ മുറ്റത്തെ പൂക്കളത്തിൽ

0: വമ്പനോടം കൊമ്പനോക്ക് മുപ്പത് ശതമാനം ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻസ് അപ്ലൈ.
3: നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ആവശ്യമില്ലാത്ത ഒരു ജീവിതപ്പേര് കാര്യം കുറേ സംഗതികൾ വലിച്ചു വാരി ഇടുന്നു, ടഫാക്കുന്നു, പാട്ട് പാടാൻ പറ്റാതെ. അയ്യോ, അത് ഞാൻ മനസാവാചാ കർമ്മണ അറിയാതെ നടന്നു പോകുന്ന ഒരു സംഗതിയാണെന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു പാട്ട് ചെയ്യുമ്പോഴും ഒരാൾ ഇത് കേട്ട് ഇത് പാടാതിരിക്കണം, അല്ലെ പേടിച്ച് എവിടെയെങ്കിലും നാട് വിട്ടുപോകണം, അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എല്ലാവരിലും എത്തണം, അപ്പം നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം, അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഇവിടെ ഒന്ന് പറയാം. ഇപ്പം സാധാരണമായിട്ട് ഏതൊരു ഒരു കീർത്തന അമ്മ പാടാൻ പറഞ്ഞിട്ട് പാടുകയാണെങ്കിൽ പോലും അമ്മയ്ക്ക് അതിൽ ഒരു 100,008 ഇമ്പ്രവൈസേഷൻ കേട്ടാലല്ലാണ്ട് അമ്മയ്ക്ക് തൃപ്തിയാവത്തില്ല. അപ്പം എന്താ പറയുക, ഈ ഞാണിന്മേൽ കളിക്കാരനെ പോലെ അന്തം വിട്ട് പാടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് വേണ്ടി. അത് ഇഷ്ടപ്പെട്ട് വിട്ട് എനിക്ക് അവസാനം അതങ്ങോട്ട് അതിനോടൊരു താല്പര്യം വന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന പാട്ടുകളും അറിയാതെ അങ്ങനെ ഒരു ഒരു ഐറ്റം വന്നുപോയി. അത് ക്ഷമിക്കുക എല്ലാവരും, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനല്ല. പക്ഷേ എങ്കിലും എൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ഇപ്പം എന്താ പറയണ്ടത് നെഞ്ചിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിൽ കുറേ സന്തോഷം. കാര്യം ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ പവിത്രം എന്ന സിനിമ വന്നിട്ട് ഇപ്പം 30 വർഷമായി. നിങ്ങൾ

ശ്രീരാഗമോ എന്നുള്ള പാട്ട് എനിക്കറിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആന്തം പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാര്യം ഒരു പാട്ട് ചെയ്യുക, അത് ഇത്രയും വർഷമായിട്ടും അതും ജനങ്ങൾ മറക്കാതെ അതിപ്പോഴും എല്ലാവരും പാടുക, എല്ലാവരും കവർ ചെയ്യുക, എല്ലാവരും അത് ആ പാട്ടിനിങ്ങനെ കൊണ്ടു ഇറങ്ങി. ഇപ്പം തന്നെ ഞാൻ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചേരി പാടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്രയും പേരെ പാടി കിട്ടിയിരുന്ന കയ്യടിയേക്കാളും കൂടുതലാണ് ഇതിന് കിട്ടുന്നത്. അത് നിങ്ങളുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ പാട്ട് നിങ്ങളുടെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു പാട്ട് പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ തേടുന്ന നീ ദാസേട്ടൻ പാടി നമ്മുടെ ഒ എൻ വി സാറിൻ്റെ അതിമനോഹരമായ രചന. അപ്പം നിങ്ങൾക്ക് വേണ്ടി ശ്രീരാഗമോ തേടുന്നു നീ വീണ തന്നെ.

എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ആകാശവാണി എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വികാരമായിരുന്നു. അതാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു 108 ചാനല് ജനങ്ങൾക്ക് ഇപ്പോൾ ഏത് കേൾക്കും, ഏത് കേൾക്കണ്ട, അല്ലെ ഏത് കാണണം, ഏത് കാണണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഭ്രാന്തൻ അവസ്ഥയാണ്. കാരണം അത്രത്തോളം എല്ലാം അങ്ങ് കൂടി. പണ്ട് അങ്ങനല്ല. ഇപ്പോൾ ശുദ്ധവായു ഇല്ല എന്ന് പറയുന്ന പോലെ പണ്ട് ശുദ്ധവായു ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആകാശവാണിയും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചുവളപ്പം കാലം മുതൽ സംസ്കൃത വാർത്ത വരെയാണ് കേൾക്കുന്നത്. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം പ്രവാചക ബലദേവാനന്ദ സാഗര സംപ്രതി വാർത്താഹ ശൂയന്താം മംഗള തോഹി കരഹ, ഇതൊക്കെ അന്ന് കേട്ട് തലേ കയറിയിട്ടുള്ളതാ. ഈ ആകാശവാണി ലളിതഗാന സംഗീത പാഠം അത് കേട്ട് നമുക്കും പഠിക്കാം. പിന്നെ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം ഇപ്പൊ നമുക്ക് വേറെ അന്ന് ഈ ടേപ്പ് റെക്കോർഡർ പോലും ഇല്ല. അപ്പൊ നമുക്ക് ഒരു തവണ കൂടെ കേൾക്കണമെങ്കിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കണം. പിന്നെ അതിന് ഈ നമുക്ക് എഴുതി ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ പ്ലേ ചെയ്ത് തരുമായിരുന്നു. പിന്നെ രഞ്ജിനി ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയണ്ടത് ഒരു വല്ലാത്ത ഒരു ഒരു മനസ്സിൽ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ഒരു ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമൊക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫിലിപ്സ് മേജർ റേഡിയോ ആണ്. അത് നല്ല സുഖമായിട്ട് കേൾക്കുന്ന ഒരു ഉഗ്ര റേഡിയോ. അച്ഛനാണ് ഇതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതിൽ നമ്മൾ കേൾക്കാത്ത പാട്ടുകളില്ല. ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പാട്ട് ഒരു തവണ കൂടെ എപ്പോഴെങ്കിലും റേഡിയോ വരികയാണെങ്കിൽ അമ്മ വിളിച്ചിടാ മക്കളെ പാടാ താണ്ട് കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഉടനെ എഴുതിയെടുത്ത് അതാ ട്യൂൺ ചിലപ്പം തലേ നിൽക്കത്തിന് പിന്നെ അടുത്ത വട്ടം കേൾക്കുമ്പോൾ ട്യൂൺ പഠിക്കുക. ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടൊക്കെയാണ് അന്ന് പാട്ടൊക്കെ പഠിച്ചിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴേ ഒരു വല്ലാത്ത ഒരു സന്തോഷമുള്ള അനുഭൂതിയാണ് ആകാശവാണി എന്ന് ഇപ്പം കേൾക്കുമ്പോഴും ഉള്ളത് പറയാനുള്ളത്. അത് എത്ര ലളിതഗാനങ്ങൾ ഇപ്പം രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും ഒക്കെ എത്രയോ ലളിതഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോയപ്പോൾ പാടിയത് ശങ്കരാണ്. ജനങ്ങൾക്കെല്ലാം അതിഭീകരമായി ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രൈസ് കിട്ടിയില്ല. കാര്യം സിനിമാ പാട്ട് പാടിക്കൂടല്ലോ. ഇപ്പം രണ്ടാമത്തെ വട്ടം പോകുമ്പോഴും അമ്മയടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മക്കളെ നിനക്ക് ഇഷ്ടമുള്ളത് നീ പാട്, അല്ല കപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് പാടണ്ട, ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പാട, അവരുടെ കൈതട്ടല്ലേടാ കപ്പിനേക്കാളും വലുത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അപ്പോഴും ശങ്കര പാടി എനിക്ക് കിട്ടിയില്ല. 3-ാമത്തെ കൊല്ലം പിന്നെ മാമന്മാരെല്ലാം പറഞ്ഞു ഇനി ശങ്കര പാടല്ലേ, അതൊരു പേരായിപ്പോവും, അത് വേണ്ട, ഇനി ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു ലളിതഗാനം പഠിച്ച് പാട്. അപ്പം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത ഒരു ഉഗ്രം ലളിതഗാനം, അത് ഇച്ചിരി സെമി ക്ലാസിക്കലാണ്. സാരസാക്ഷ പരിപാലയ പാടിയ എന്ന് തുടങ്ങുന്ന അത് രണ്ട് രാഗമാണ്, ബന്ധുവരാളിയും ഹിന്ദോളും. അപ്പം അത് എന്തൊക്കെയാണ് ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു പല്ലവി ഞാൻ പാടിത്തരാം.

0: പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു ലളിതഗാനം. ആദ്യമായിട്ട് ദാസേട്ടൻ ലളിതഗാനം പാടുന്നത് എനിക്ക് ആകാശവാണിയിലാണ് ഞാൻ കേൾക്കുന്നത്. അതും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തന്നെ പാട്ടാണ്, ആസാദ്യ പാട്ട്. അതുകൂടെ ഞാനൊരു പല്ലവി പാടിത്തരാം.
1: ഘനശ്യാമ സന്ധ്യാ ഹൃദയം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: പിന്നെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഞാനൊരു എന്താ പറയണ്ടേ, ഒരു വളരെ സ്നേഹമുള്ള ഒരു നല്ല ചക്കരയാണെന്ന്. പക്ഷെ പലർക്കും എന്നെ കാണുമ്പോൾ അവർക്ക് ഞാൻ വല്ലാത്ത മൊടയാണെന്നും ഞാനിങ്ങനെ ജാട കാണിച്ച് മസിലും പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന്, അങ്ങനെ ഒരിക്കലും അല്ല. എന്നോട് അടുക്കുമ്പോഴേ ഞാൻ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. എല്ലാവരെയും നമുക്ക് പോയിട്ട് നമ്മൾ ആരാന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പാവമാണ്, ബേസിക്കലി ഒരു വളരെ സാധുവായിട്ടുള്ള സമാധാന പ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. പക്ഷെ പലർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെ, ഞാൻ മൊടയാണ്, ഞാൻ ഒരു മഹാപേശകാണ് എന്നൊരു ജാടയാണ്, ഉസ്താദാണെന്ന് എനിക്കിങ്ങനെ സ്വന്തമായിട്ട് വിചാരമുണ്ടെന്ന്, അങ്ങനെയൊന്നുമുള്ള വിചാരമേ ഇല്ല. കാര്യം നമ്മുടെയൊക്കെ മേളിൽ ഉസ്താദിൻ്റെ ഉസ്താദുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതം അങ്ങനെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം നമുക്ക് 1008 ടെൻഷൻ, എന്നെ കാണുമ്പോൾ പലർക്കും അത് മനസ്സിലാകത്തില്ല. നമുക്ക് ഓ ഇത് ഫുൾ ടൈം വന്ന് കയറി ഇരുന്ന് ചിരിയോട് ചിരിയാ, അങ്ങനെയല്ല. എനിക്കൊക്കെ ടെൻഷൻസ് ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിനെയൊക്കെ ലൈറ്റായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. എനിക്ക് എന്തും കാര്യം അത് ലൈറ്റായിട്ടെടുത്ത് തമാശ രൂപത്തിലെടുത്ത് എല്ലാവരുടെയും കൂടെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ആദ്യമൊക്കെ ഞാൻ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതും, കാര്യം എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിയടുത്ത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഞാൻ അവിടെ പറഞ്ഞു പോയി. അപ്പോൾ ഇത് ഈ വെളിയിലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോഴേ അവർക്കിതെന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അന്ന് ആലോചിച്ചില്ല. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, സ്നേഹത്തോടെ പറഞ്ഞാൽ അവർക്ക് കുറേയും കൂടെ ബെറ്ററായിട്ട് മനസ്സിലാകും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞ സംഗീതത്തോടാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതത്തെക്കുറിച്ച്. കാര്യം ഓരോ വർക്കുകളും, ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്ത മധുവും ഒരു പുതിയ പെൺകുട്ടിയും ചേർന്ന് പാടിയ ഒരു പാട്ട് ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം ഞാൻ ക്ഷണക്കത്ത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതേ ടെൻഷനും അതേ വൈബാണ് എനിക്ക്. അത്ര ആത്മാർത്ഥത എനിക്ക് സംഗീതത്തോടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്നവരോടും എനിക്ക് 100% ആത്മാർത്ഥതയുണ്ട്, അതിലൊരു സംശയവുമില്ല.

എൻ്റെ സംഗീത സംവിധാനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഞ്ചാറ് വയസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പാട്ട്. അന്ന് പാട്ട് ചെയ്യുമ്പോൾ ലിറിക്ക് കാണാപ്പാഠം പഠിച്ച് ഹാർമോണിയത്തിൽ ഇരുന്ന ഹാർമോണിയം എത്തത്തില്ല, അപ്പം മുട്ടുകുത്തി നിന്ന് ഹാർമോണിയം വായിച്ച് കമ്പോസ് ചെയ്ത് ഒരു ഒരു ചേച്ചിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഒരു ഡ്രാമയ്ക്ക്. അതൊക്കെ ഓർമ്മ. ഈ സംഗീത സംവിധാനം എന്നുള്ള എനിക്ക് പണ്ടേ എന്താ പറയുക ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, ഈ പാടുന്ന പോലെ തന്നെ. അപ്പം അതിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ഞാനങ്ങനെ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വരാൻ കാരണം പ്രധാനമായിട്ട് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ. അദ്ദേഹം എൻ്റെ പാട്ട് ഈ ആറാറര വയസ്സിൽ പാടി കേൾപ്പിച്ചത് കേട്ടിട്ട് ഇവനെ എനിക്ക് പഠിപ്പിക്കണം എന്ന് എൻ്റെ മാമനോട് പറഞ്ഞ്, അങ്ങനെ അതും ഒരു കാരണമാണ് ഞാൻ ചെന്നൈക്ക് വരാൻ ഇരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എത്രയോ പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പം ചെന്നൈ നഗരം, മദ്രാസ് നഗരം എന്ന് പറഞ്ഞൊരു സ്വപ്ന നഗരിയായിരുന്നു അക്കാലത്ത്. ഇവിടെ വരുവാ കാരണം നമ്മൾ കേട്ട് ഞെട്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോസൊക്കെ ഇവിടെ ആണ്. അപ്പം അത് ഒരു വല്ലാത്ത അനുഭവം. ദക്ഷിണാവൃത്തിസ്വാമി, ദേവരാജ മാഷ്, ബാബുക്ക ഇവിടെ അല്ലായിരുന്നു, കാലിക്കറ്റായിരുന്നു. എന്നാലും റെക്കോർഡ് ബാബുക്കയുടെ പാട്ടുകളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. സലിത, അർജുന മാഷ്, രാഘവ മാഷ്, എം എസ് വിശ്വനാഥൻ സാറ്, കെ വി മഹാദേവൻ സാർ, അയ്യോ ഇതൊക്കെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് ഒരു ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. അത്രയും ആളുകളുടെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന ഇളയരാജ സാറിൻ്റെ, അതപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ കാണുക, അതിൻ്റെ കൂടെ സംഗീതം പഠിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെന്നൈക്ക് വരുന്നത്. ചെന്നൈക്ക് വന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് ചാടിപ്പോരുന്നു. ആ വന്നിട്ട് ആ സമയത്ത് തന്നെ ഞാനൊരു ഒരു ഒരു കാസറ്റ് ചെയ്തു. അമ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാസറ്റ് ചെയ്തത് കൊണ്ട് അത് നമ്മുടെ എം എസ് വി സാർ കേൾക്കാനിടയാകുകയും അദ്ദേഹം നമ്മുടെ ലിറിസിസ്റ്റ് വൈരമുത്തു സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം വേണേലും അവനെ നമ്പി കൊടുക്കാം, അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കാസറ്റ് കേൾപ്പിക്കുകയും, അങ്ങനെ വൈരമുത്തു സാർ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരികയായിരുന്നു. വന്നിട്ട് നമ്മൾ ഈ പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ തമിഴ് റെക്കത്ത് ഒരു തമിഴ് പടം, അത് ആ സമയത്ത് വളരെ ചെറുപ്പത്തിൽ. അപ്പം അതിൻ്റെ ഒരു ആവേശവും ഇതൊക്കെ റെക്കോർഡിംഗ് ആയി. റെക്കോർഡിംഗ് ആയി കഴിഞ്ഞ് അപ്പോൾ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയ, മനോ ഒക്കെയാണ് ആദ്യത്തെ എൻ്റെ ഈ പടത്തിൽ പാടിയത്. അത് നടന്നതുമില്ല കേട്ടോ, അത് ആ സമയത്തൊരു ഒരു ഭീകരാവസ്ഥയാണ്. പിന്നെ അമ്മയുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് അത് മതി എനിക്ക്. അത് എല്ലാ കാര്യങ്ങളും അമ്മ അങ്ങ് കൂടെ നിൽക്കും. ഇതുകൊണ്ട് നടന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാസറ്റ് സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞ് ഒരു നല്ല മനുഷ്യൻ കേൾക്കുകയും, അദ്ദേഹം നമ്മുടെ നവോദയ ജിജോ സാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അദ്ദേഹം ഈ പാട്ട് ജിജോ സാറിനെ കേൾപ്പിക്കുകയും ജിജോ സാർ എന്നെ വിളിക്കുകയും, നമുക്കൊരു പടമുണ്ട് ശരത്തെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാക്കനാട് വരികയും അവിടെ വെച്ചിരുന്ന് ഞാനും കൈതപ്രണാച്ചിയൊക്കെ ഉണ്ട്. കമ്പോസിങ്ങും അതിക്രൂരമായിരുന്നു, കാര്യം ഒരു സിറ്റുവേഷന് 65 പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ വെച്ച് കമ്പോസിങ് നടന്ന് റെക്കോർഡിംഗ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കഥയ്ക്ക് സിമിലാരിറ്റി ഉള്ള വേറൊരു ഫിലിം പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഓ അന്നൊക്കെ വിഷമമെന്ന് പറഞ്ഞാലും

വല്ലാത്ത വിഷമമാണ്. ആകെ തകർന്നു പോയി. കൈതപ്രണാജി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിഷമിക്കും, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കും. അത് കാര്യം ചെയ്ത പാട്ട് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞൊരു ഒരു ഒന്നൊന്നര വർഷമായപ്പോൾ രാജുവേട്ടൻ തന്നെ, അതിൻ്റെ സംവിധായകനും രാജുവേട്ടനായിരുന്നു, ഇത് വിളിച്ച് പുതിയ പടം ചെയ്യാൻ ശരത്തെ. അപ്പോൾ ഞാൻ കോട്ടയത്ത് പോവുകയും രാജുവേട്ടനെ കാണുകയും നമ്മൾ കമ്പോസിങ് തുടങ്ങുകയും ചെയ്തു. ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നടക്കാതെ പോയ പടത്തിന് ചെയ്ത രണ്ട് പാട്ട് ഈ ഫിലിമിലേക്ക് എടുത്തിട്ടുണ്ട്. ആ രണ്ട് പാട്ട് ഏതാണെന്നറിയാമോ? ഞാൻ പാടിത്തരാം. വാ

ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം കാര്യം ഞാൻ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുള്ളത് ഈ പാട്ടൊക്കെ ലൈവ് പാടുമ്പോഴേ. ഇത് ഈ അനുഭവങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, അത് കാര്യം കുറേ ഉണ്ട് പറയാൻ. എന്നാലും ഇത് ഈ ഓണക്കാലത്ത് നിങ്ങളെ അങ്ങനെ കത്തി വെച്ച് കൊല്ലരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വളരെ ചുരുക്കി പറയുന്നത്.

എൻ്റെ ഈ ഒരു എന്താ പറയുക സംഗീത ജേണി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികം, പിന്നെ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ ചിദംബരം മാഷ്, അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ

ഡോക്ടറും ബാലമുരളികൃഷ്ണൻ സാർ ഇവരോടൊക്കെ പറഞ്ഞാൽ തീരാത്ത അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഞാൻ, അതാണ് സത്യം. ഞാൻ പറയുമ്പോൾ ഇമോഷണലായി പോകുന്നു. അതുപോലെ ആദ്യമായിട്ട് എനിക്ക് സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം സാറാണ്. സാറിനോട് നന്ദി പറയാം, അത് ശരിയാവത്തില്ല, അത് അതിനേക്കാളൊക്കെ മുകളിലാണ്. ഡെയിലി ഒരു 10 തവണയെങ്കിലും സാറിന് എന്നെ വിളിച്ചില്ലെങ്കിലും സാറിൻ്റെ ശബ്ദം എനിക്ക് കേട്ടില്ലെങ്കിലും അതുപോലെ എൻ്റെ ശബ്ദം സാറിന് കേട്ടില്ലെങ്കിലും ഒരു സുഖമില്ല. അങ്ങനൊരു സ്നേഹബന്ധമാണ് സാറുമായിട്ടുള്ളത്. ഇപ്പോൾ സാറിനോട് ഈ ഒരു സമയം നന്ദി പറയുന്നില്ല, സാറിന് ഒരു ഓണാശംസ ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. പിന്നെ ആരുടെ കൂടെ പാടി തുടങ്ങിയത്? നമ്മുടെ ചിത്രചേച്ചിയുടെ കൂടെയാണ് ഞാൻ ആദ്യം പാടി തുടങ്ങുന്നത്. ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറയണ കുറേ ഉണ്ട്. പിന്നെ നവോദയ ജിജോ സാർ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിലും ഞാൻ ഈ സിനിമ സംഗീത സംവിധായകനാകത്തില്ലായിരുന്നു. ഇതിന് കാരണകർത്താവായ സുരേഷ് കാന്തൻ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ആദ്യ ചിത്രം തന്ന സംവിധായകൻ ടി കെ രാജീവ് കുമാർ, അത് വല്ലാത്ത കടപ്പാടാണ്. പിന്നെ അതുപോലെ ആരെങ്കിലൊക്കെ വിട്ടുപോയാൽ ക്ഷമിക്കുക, അത് നമ്മുടെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ശ്രീധർ സാർ, ഇപ്പോൾ അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം. ഞാൻ കമ്പോസ് ചെയ്ത സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു വലിയ സ്പീക്കറിൽ കേൾക്കുന്നത് ശ്രീധർ സാറിൻ്റെ അടുത്ത് നിന്ന് മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ, അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയാണ്. ഞാൻ ആരെയൊക്കെ വിട്ടുപോയി കാണും, എനിക്കൊന്നും കൃത്യമായിട്ട് കിട്ടുന്നതുമില്ല ഇത്. കാര്യം എന്തൊക്കെയാലും ഇത്രയും പേരെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. കാര്യം അവരൊക്കെയാണ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നത്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒക്കെ തന്നെ സുജിത്തായിരുന്ന എന്നെ ശരത്താക്കിയത്, അത് പറയാതിരിക്കാൻ വയ്ക്കാം.

0: പൊന്നോണം ആക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: അതുപോലെ

മക്കളെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ആ ഗോൾ എന്താണെന്നുള്ള ബോധത്തോടെ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ. അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. സംഗീതം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അത് പ്രാക്ടീസ് മുടക്കരുത്. കാരണം നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. നമുക്കൊരു ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് പാടാൻ പറ്റാതായി പോകരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടിരുന്നാൽ നമുക്കൊരു അവസരം കൂടി, നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഒരു ഓപ്പണിംഗ് കിട്ടും. എല്ലാവരും എത്തേണ്ട ലെവലിൽ വലിയ ലെവലിൽ തന്നെ എത്തും. പക്ഷേ നമ്മൾ ഉഴപ്പരുത്. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ അഹങ്കരിക്കരുത് ഒരു കാര്യത്തിലും. നമ്മളൊന്നും ഒന്നുമല്ല ചക്കരകളെ. ആ മഹാനായ ദൈവത്തിന്റെ മുന്നിൽ, നമ്മളെ പടച്ചുവിട്ട ഒരേ തമ്പുരാന്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ടാലന്റ് ഉള്ള എത്രയോ ആളുകൾ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം നമ്മളൊക്കെ വെറും ഒരു പുല്ലിന്റെ അത്രേ ഉള്ളൂ. മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള കുഞ്ഞു പിള്ളേർക്കെല്ലാം ഓണം ആശംസിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ.

എൻ്റെ പ്രിയപ്പെട്ട ആകാശവാണി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കുക. പിന്നെന്താ പറയണ്ടേ, നമുക്കിപ്പോൾ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വള്ളംകളിയായിരുന്നു, ഇപ്പം അത് പോയിട്ട് വെള്ളംകളിയായിട്ടുണ്ട്. ഇതൊക്കെ ശരീരത്തിന് ഒട്ടും നല്ലതൊന്നും അല്ല ഇത്. പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ആർക്കും ഒരു ദ്രോഹമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക, അപ്പം തന്നെ ലോകത്തിന് സമാധാനം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ.

0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
1: പപ്പ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
2: നീനുമളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
1: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
2: അയ്യോടാ പാവം.
0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.

മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ ആർ ജി മഹേഷ്, വിഷ്ണു സി വി, രാകേഷ് എം എസ്. സംവിധാനം എൻ വാസുദേവ്.

0: എന്തൊരു തണുത്ത കാറ്റാ ഇവിടെ.
1: ഈ ഹൈ റേഞ്ചിൽ തീക്കാറ്റ് ഉണ്ടാവാറില്ല മനു, എപ്പോഴും തണുപ്പാ. അതുകൊണ്ടല്ലേ പട്ടണത്തിൽ തേയിലത്തോട്ടങ്ങൾ പച്ച പിടിക്കാത്തത്.
0: ഡോക്ടർ ശ്രീകുമാറിന് എന്തൊരു ഹ്യൂമർ സെൻസ്! കീപ് ഇറ്റ് അപ്പ്. ഇത്തിരി വെയിലും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും ചൂടൊരു അല്പം പോലും ഇല്ല. എന്തൊരു പ്രദേശമായത്!
1: ആ കുറച്ചുകൂടി കഴിയുമ്പോൾ അവസ്ഥ വീണ്ടും മാറും. മഞ്ഞു മേഘങ്ങൾ മലയിലും താഴ്വാരങ്ങളിലുമൊക്കെ പടർന്നിറങ്ങും. കാറ്റും കുളിരും ഇരട്ടിയാവും.
0: എൻ്റെ അമ്മേ, അതിനു മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഹൈ റേഞ്ച് കേൾക്കാനൊക്കെ നല്ല സുഖം. ഹോ, വളഞ്ഞു പുളഞ്ഞുള്ള റോഡും ഒരു വശത്ത് പാതാളം പോലുള്ള കൊക്കകളും, അതൊക്കെ കണ്ട് പേടിച്ച് കിടുങ്ങിയിരിക്കുമ്പോഴാ ഈ കിടുകിട വറപ്പിക്കുന്ന തണുപ്പ്.
1: സുഖവും സുന്ദരവുമായ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏക വ്യക്തി മനു ആയിരിക്കും. അല്ലേ വിശ്വ? വിശ്വൻ എന്താ ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്നത്?
2: അത് പിന്നെ ഞങ്ങൾ വന്ന കാര്യം.
1: ഓ, ഡോണ്ട് വറി വിശ്വ, കൂളായിട്ടിരിക്കേ. വന്ന കാര്യം മംഗളമാക്കിയിട്ടെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടൂ. ഓക്കെ,
2: എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഡോക്ടർ.
1: ഓ വേണ്ട, നമ്മൾ തമ്മിൽ ഈ മെഡിക്കൽ കോളേജിൽ വെച്ചുണ്ടായിരുന്ന പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് മതി. ഈ ഡോക്ടർ പട്ടം എന്ന ബഹുമാനം തന്ന് ദേവി ഇതെന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്.
2: ഓ സോറി, കോളേജ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ശ്രീകുമാറിനെ കണ്ടുമുട്ടാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല.
1: ആ വിധി ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ കണ്ടുമുട്ടാതിരിക്കാൻ പറ്റുമോ?
0: യെസ്, അതാണ് വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്നൊക്കെ ചിലർ പറയുന്നത് അല്ലേ ഡോക്ടറെ? സോറി ശ്രീകുമാറേ. ശ്രീകുമാറിന്റെ ഡാഡിയും അമ്മയൊക്കെ?
1: പണ്ട് സായിപ്പന്മാർ നിർമ്മിച്ച ആ വലിയ ബംഗ്ലാവ് വിട്ട് മറ്റൊരു വാസസ്ഥലം അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. അതൊരു രാശിമന്ദിരമാണെന്നാ ഡാഡിയും അമ്മയൊക്കെ പറയുന്നത്.
0: എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ചന്തമുണ്ട്. തേയിലത്തോട്ടത്തിന് നടുവിലെ കുന്നിൻ മുകളിൽ അമ്പര ചുംബി പോലൊരു കൊട്ടാരം, കാറ്റും മഞ്ഞുമൊക്കെ തടയാൻ ചുറ്റും മരങ്ങൾ. ഒരു നല്ല ചിത്രം വരച്ച പോലെ. അല്ല, ശ്രീകുമാറിനെ ആ രാശിമന്ദിരത്തിൽ നിന്ന് കുടിയിറക്കി ഈ ഗസ്റ്റ് ഹൗസിലാക്കിയത് എന്താ?
1: എന്നെ അവിടെ നിന്ന് കുടിയിറക്കിയിട്ടൊന്നുമില്ല, ഇതെന്റെ സ്വകാര്യ ഭവനമാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രൈവസിക്ക് വേണ്ടി വൃത്തിയാക്കി മോടി പിടിപ്പിച്ചെടുത്തതാ. ഇതിന്റെ സമീപ പ്രദേശം 19 ഏക്കർ. സ്റ്റൈലിൻ അറ്റ്മോസ്ഫിയറാ. തേയില മാത്രമല്ല, നിറയെ ഫലവൃക്ഷങ്ങളും ചെടികളും.
0: ആ ശരിയാണല്ലോ, ആ കാണുന്നത്
1: അത് ഓറഞ്ച് മരങ്ങളാ.
0: ഓ, ഇടക്കിടക്ക് ചുവന്ന് പഴുത്തു നിൽപ്പുണ്ടല്ലോ.
1: അതെ, എല്ലാം ഉണ്ട്. ഞാൻ ഇതൊക്കെ കഴിച്ച് ആസ്വദിച്ച് പകൽ കൂടുതൽ സമയവും ഇവിടെ തന്നെയാ.
0: ആ ചുമ്മാതല്ല, വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടനായിരിക്കുന്നത്.
2: ഞങ്ങൾ വിചാരിച്ചു വല്ല അമേരിക്കയിലോ ലണ്ടനിലോ മറ്റോ സ്പെഷ്യലൈസിങ്ങിന് പറന്നു കാണുമെന്നാ.
1: ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഡാഡി എന്നെ അയക്കുമായിരുന്നു. പക്ഷേ എന്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു, MBBS. പാസ്സായപ്പോ ഞാനത് പറഞ്ഞു. ഡാഡിയും മമ്മിയും എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു, ഫുൾ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തു.
0: എന്താ അത്
1: പറയാം? എന്റെ ഡാഡിക്ക് ഒരു 3000 ഏക്കറിന് താഴെയുള്ള തേയിലത്തോട്ടമേ ഉള്ളൂ, 2 ഫാക്ടറിയും. എന്നാൽ 5000 ഏക്കറും അതിൽ കൂടുതലുമുള്ള തോട്ട മുതലാളിമാരുണ്ട് ഇവിടെ. മൊത്തത്തിൽ തോട്ടങ്ങളിലും ഫാക്ടറികളിലുമായി 3000-ത്തോളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഈ ഹൈ റേഞ്ചിൽ ജീവിക്കുന്നു. ദയനീയമാണ് അവരുടെയൊക്കെ ജീവിതം.
0: ആ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ ശമ്പളം മുടക്കം, ദാരിദ്ര്യം, പിന്നെ ഈ മഞ്ഞും മഴയൊക്കെ അതിജീവിക്കാൻ പാർപ്പിടം പോലും ഇല്ലാതെ.
1: പണ്ട് സായിപ്പന്മാർ കുതിരകളെ കെട്ടി പാർപ്പിച്ചിരുന്ന ലായങ്ങളിൽ മറ കെട്ടി വേർതിരിച്ചാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. വൃദ്ധരും കുട്ടികളും ഒക്കെയുള്ള അക്കൂട്ടർക്ക് ഈ പോഷകാഹാരക്കുറവും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കൊണ്ടുമാണ് ഈ മാറി മാറി വരുന്ന പല രോഗങ്ങളും അകാലത്തിൽ സംഭവിക്കുന്ന മരണങ്ങളും ഒക്കെ. മരുന്നും ചികിത്സയും ലഭിക്കാതെയാണ് ജീവൻ പൊലിഞ്ഞു പോകുന്നതിലേറെയും. കഴിയുന്നത്ര എനിക്ക് ആ പാവങ്ങളെ സഹായിക്കണമെന്നുണ്ട്. ദേ, ആ കാണുന്ന പുതിയ ബിൽഡിംഗ് ശ്രദ്ധിച്ചോ?
0: ആ ഇപ്പൊ കണ്ടു, ശ്രീകുമാറിന് വേണ്ടി പണിഞ്ഞ പുതിയ ബംഗ്ലാവല്ലേ?
1: ഏയ് അല്ലല്ല, ആശുപത്രിക്ക് വേണ്ടി പണിത ബിൽഡിങ്ങാ. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നല്ല ആശുപത്രി, അതെന്റെ സ്വപ്നമാ. ഞങ്ങളുടെ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് മാത്രമല്ല, തോട്ടം മേഖലകളിലെ സർവ്വ തൊഴിലാളി കുടുംബങ്ങൾക്കും സൗജന്യമായി ചികിത്സയും മറ്റു സഹായങ്ങളും, അതാണ് എന്റെ ലക്ഷ്യം. വിദഗ്ധരായിട്ടുള്ള വേറെ ഡോക്ടർമാരെയും സ്റ്റാഫുകളെ ഒക്കെ ഏർപ്പാടാക്കും. എന്നിട്ട് താമസിയാതെ തന്നെ സർക്കാരിൽ നിന്ന് സൗജന്യമായി വിലപിടിപ്പുള്ള മരുന്നുകളും ഇൻസ്ട്രുമെന്റുകളും വിദഗ്ധരുടെ മേൽനോട്ടങ്ങളും ഒക്കെ ഞാൻ നേടിയെടുക്കും.
0: ഓ ഗ്രേറ്റ് ശ്രീകുമാർ, നമുക്ക് വേണം ഈ നല്ല മനസ്സിന്. ഈ സംരംഭത്തിൽ ഒപ്പം ചേർന്ന് സന്തോഷിക്കാനും സഹായിക്കാനും ഒക്കെ ഞങ്ങളും ഉണ്ടാവും കൂടെ. എന്താ വിശ്വാ?
2: ഓ ഷുവർ.
1: ഓ താങ്ക്സ്.
0: പക്ഷെ ഇപ്പോ നമുക്ക് ഈ വിശ്വന്റെ മനോവിഷമം ഒന്ന് മാറ്റിയെടുക്കാൻ.
1: ആ ശോഭയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലേ?
0: യെസ്.
1: ആ ഞാൻ ഏറ്റു, നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റും.
2: ഒരുപക്ഷെ തുടർന്ന് പഠിക്കാൻ ശോഭ വിസമ്മതിച്ചാൽ എനിക്ക് അവളെ വിവാഹം കഴിക്കണം. ഇത് എൻ്റെ പ്രായച്ചിത്തമല്ല, എൻ്റെ ഹൃദയത്തിൽ അങ്ങനൊരു സ്ഥാനം ഞാൻ അവൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു.
1: ആ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തിത്തരും.
0: അല്ല ശ്രീകുമാർ, ഇത്ര സിമ്പിളായിട്ട് പറയുന്നത് കേട്ടാൽ ശോഭയുടെ കുടുംബത്തിന്റെ കാരണം അവര് ആധികാരികമായി വാക്കുറപ്പിക്കും പോലെ തോന്നുമല്ലോ.
1: ഏയ് അത് വെറും തോന്നലാക്കണ്ട, ഞാൻ ശോഭയുടെ വീട്ടിലെ കുടുംബനാഥനാണെന്ന് ഉറച്ചു വിശ്വസിച്ചോ?
0: ആ കോമഡി കോമഡി. കോടീശ്വരനായ എസ്റ്റേറ്റ് മുതലാളിയുടെ പൊന്നോമന പുത്രൻ ഡോക്ടർ ശ്രീകുമാർ MBBS, ശോഭ എന്ന സാധാരണ പെൺകുട്ടിയുടെ സാധാരണ കുടുംബത്തിന്റെ നാഥനെന്ന്. സൂപ്പർ കോമഡി അല്ലേ? ഒന്ന് ചിരിക്കു വിശ്വാ.
1: മനു, ഇത് കോമഡി അല്ല, സീരിയസ്. പ്ലീസ് ബി സീരിയസ്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിക്കുന്ന രഹസ്യം പറയാം, പക്ഷേ നിങ്ങളിൽ നിന്നും മറ്റൊരാളും ഈ രഹസ്യം അറിയാൻ പാടില്ല. ഓക്കെ?
0: ശ്രീകുമാർ ധൈര്യമായിട്ട് പറയും, എന്താണെങ്കിലും ആ രഹസ്യം രഹസ്യമായി തന്നെ ഞങ്ങൾ സൂക്ഷിക്കും.
1: ശോഭയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, സരള.
2: ഏ അതെങ്ങനെ ശ്രീകുമാറിനറിയാം?
1: അറിയുക മാത്രമല്ല, അടുത്തു അകലാനാവാത്ത വിധം ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ്.
0: മൈ ഗോഡ്, നിങ്ങൾ പ്രേമത്തിലാണോ ശ്രീകുമാർ?
1: അതെ, അവരുടെ വീട്ടിനടുത്തുള്ള ഒരമ്പലത്തിൽ ഒരു ദിവസം മമ്മി നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സമയദോഷം മാറിക്കിട്ടാനുള്ള ഒരു നേർച്ച തീർക്കാനെന്നാണ് പറഞ്ഞത്. അവിടെ വച്ചാണ് സരളയെ ഞാൻ ആദ്യമായി കണ്ടത്. പിന്നെ മനസ്സിൽ പതിഞ്ഞുപോയ ആ രൂപം മായ്ക്കാനും മറക്കാനും എനിക്കായില്ല.
0: അപ്പോ നിങ്ങൾ തമ്മിൽ
1: ഒന്നായി ചേർന്നു കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും. പിന്നൊരു മഹാരഹസ്യം.
0: എന്താ?
1: ഇപ്പോൾ അവൾ ഗർഭിണിയാണ്.
0: സത്യമാണോ ശ്രീകുമാർ?
1: സത്യം.
2: ചതി, ഇത് ചതിയാണ്. ശ്രീകുമാറിന്റെ ഡാഡിയും മമ്മിയും ഇതറിയുമ്പോ?
1: അറിയില്ല. സരള ഗർഭിണിയാണെന്ന കാര്യം മാത്രം ആർക്കും അറിയില്ല. പക്ഷേ വിവാഹം എത്രയും വേഗം അത് മംഗളമായി ആഡംബരത്തോടെ നടക്കും.
2: അതിനവർ സമ്മതിക്കുമോ, ശ്രീകുമാറിന്റെ ഡാഡിയും മമ്മിയും?
1: സമ്മതിക്കുമെന്ന് മാത്രമല്ല സന്തോഷിക്കുകയും ചെയ്യും. ഡാഡിയുടെയും മമ്മിയുടെയും ആഗ്രഹം സമ്പത്തോ ആഡംബരങ്ങളോ അല്ല, പരിഷ്കാരവും അഹങ്കാരവും ഇല്ലാത്ത സൗമ്യവതിയായ ഒരു സാധാരണ പെൺകുട്ടി. സുന്ദരിയായിരിക്കണം, സ്നേഹവും സംസ്കാരവും ഉള്ളവളായിരിക്കണം.
2: ശോഭയ്ക്ക് അറിയാമോ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം?
1: ഇല്ല, ശോഭയ്ക്കും അമ്മയ്ക്കും അറിയില്ല. എന്ന് മാത്രമല്ല, ഞാനും സരളയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഊഹിക്കാൻ പോലുള്ള ഒരു സാഹചര്യവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല.
2: ഇനിയിപ്പോ അവരൊക്കെ അറിയണ്ടേ?
1: അറിയും. ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി വൈകാൻ പാടില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ കൂടിക്കാഴ്ചയിൽ സരളയോട് ഞാൻ പറഞ്ഞു അമ്മയോട് രഹസ്യമായി ഈ ബന്ധം അറിയിക്കണമെന്ന്. എങ്കിലേ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ സമ്മതിക്കൂ, തൽക്കാലം ശോഭ അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്നോ നാളെയോ സരള അമ്മയോട് എല്ലാം പറയും.
0: കൺഗ്രാജ്.

0: ഡോക്ടർ ശ്രീകുമാർ.
1: താങ്ക് യു. എന്താ ഇപ്പോൾ ഞാൻ ശോഭയുടെ കുടുംബത്തിന്റെ നാഥനായില്ലേ?
0: സമ്മതിച്ചിരിക്കുന്നു.
1: ഈ കുടുംബനാഥൻ പറഞ്ഞാൽ ശോഭ അനുസരിക്കില്ലേ?
0: അനുസരിക്കും, തീർച്ചയായും അനുസരിക്കും. ദൈവം ഏതെല്ലാം റൂട്ടുകളിലൂടെയാണ് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്.
1: എന്താ വിശ്വ, ഹാപ്പി ആയില്ലേ?
2: ഹാപ്പിയാണ്.
0: ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി?
1: എന്റെ ജീപ്പിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നു. ടി എസ്റ്റേറ്റ് കഴിഞ്ഞാൽ കുറച്ചു ദൂരം ഫോറസ്റ്റ് ഏരിയ, 4-5 ഹെർപ്പിൻ വളവ് കയറി ചെല്ലുമ്പോൾ ചെമ്പകത്തറ വില്ലേജ് ബോർഡർ. അവിടെ വിശാല സുന്ദരമായ ഒരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ ഇറക്കും. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ആ വീട്ടിൽ ചെന്ന് സരളയുടെ അമ്മയോട് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കും. എല്ലാം മംഗളമായി പര്യവസാനിക്കുന്ന ശുഭവാർത്തയുമായി തിരിച്ചു വരും. അതിനുശേഷം നിങ്ങളെ ആ വീട്ടിലെ അതിഥികളായി എത്തിക്കും. ശോഭയും സരളയും അമ്മയും ഒക്കെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അതിഥികളായിട്ട്. ഓക്കെ
0: ഓക്കെ,
1: അപ്പോ പുറപ്പെടാം.
0: ഷുവർ. വിശ്വ,
2: എന്താടാ
0: വിശാല സുന്ദരമായ ഒരു സ്ഥലത്ത് നമ്മളെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരു വനത്തിന്റെ നടുവിലാണല്ലോ ശ്രീകുമാർ നമ്മളെ ഇറക്കി വിട്ടിട്ട് പോയത്.
2: വനവും മലകളും തേയില കാടും ഒക്കെ ചേർന്നാണ് ഈ ഹൈറേഞ്ച്. ഇവിടെ ഒരു അല്പസമയം കാത്തു നിൽക്കാൻ നിനക്ക് വേണ്ടി പെട്ടെന്നൊരു മൈതാനം ഉണ്ടാക്കാൻ പറ്റുമോ?
0: ഒരൊറ്റ മനുഷ്യജീവിയെ പോലും കാണാനില്ലല്ലോ. വല്ല കാട്ടുപന്നിയോ പോത്തോമറ്റോ ചീറിപ്പാഞ്ഞു വന്നാ നമ്മൾ എന്തോ ചെയ്യും?
2: എടാ മനു,
0: പറയൂ. ഷോ, പേടി മാറാനുള്ള ഐഡിയ വല്ലതും കിട്ടിയോ?
2: ആ കിട്ടി. ദേ ആ പാറപ്പുറത്ത് കയറിയെന്ന് താഴ്വരകളിലോട്ട് നോക്കി സൗന്ദര്യം ആസ്വദിച്ച് നിക്കുക. എന്തേ?
0: അതെ അതെ, എന്നിട്ട് വേണം ബോധം കെട്ട് വീഴാൻ. ഇങ്ങോട്ട് വരുമ്പോ തന്നെ ജീപ്പിലിരുന്ന് ഒരു പ്രാവശ്യമേ ആ ഭാഗത്തോട്ട് നോക്കിയുള്ളൂ. അപ്പോഴൊക്കെ എന്റെ തല ഇറങ്ങിപ്പോയി. കൊക്കയും കുഴികളും. എന്തായാലും ശ്രീകുമാരനെ സമ്മതിക്കണം. വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന മലമ്പാതയിലൂടെ ഈസി ആയിട്ടല്ലേ ജീപ്പ് പറപ്പിച്ചു വിട്ടത്?
2: അതെ, അത് ശ്രീകുമാറിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാ. അല്ല, ശ്രീകുമാർ പോയിട്ട് ഏതാണ്ട് 1 മണിക്കൂറായല്ലോ. ശോഭയുടെ വീട്ടിൽ ചെന്നപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ?
0: എന്ത് പ്രശ്നം? ശോഭയുടെ അമ്മയോടും ഒക്കെ ശ്രീകുമാർ ആദ്യം പറയുന്നത് സരളയെ വിവാഹം കഴിക്കുന്ന കാര്യമായിരിക്കും. ഈ നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകൻ സുന്ദരനായ ഒരു ഡോക്ടർ. ശ്രീകുമാർ പറയുമ്പോ തന്നെ അവർ ഞെട്ടിപ്പോകും. എല്ലാവർക്കും സന്തോഷം കൊണ്ട് വട്ട് വരായിരുന്നാ കൊള്ളാം.
2: പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന കാര്യം?
0: അത് ശ്രീകുമാർ പറഞ്ഞാല് വെരി സിമ്പിൾ. ശ്രീകുമാർ ശോഭയോട് നമ്മുടെ താല്പര്യം അറിയിക്കുന്നു, ശോഭ അനുസരിക്കുന്നു. ദാറ്റ്സ് ഓൾ. ദേ വരുന്നു ശ്രീകുമാർ അങ്ങോട്ട് പോയതിന്റെ ഇരട്ടി വേഗത്തിൽ. സന്തോഷം കൊണ്ടാ നമ്മളെ ശോഭയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വരവാ.
3: ഹേയ് ഏയ് വിശ്വ, മനു, ജീപ്പിൽ കയറ്, വേഗം തിരിച്ചു പോകാം.
2: എന്താ തിരിച്ചു പോകാനോ? ശ്രീകുമാർ എന്താ ഒരു ഭയവും പരിഭ്രവവും ഒക്കെ?
3: അതൊക്കെ പറയാം.
2: അവിടെ ചെന്നപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
3: കുഴപ്പമുണ്ട്, വീട്ടിന് മുന്നിൽ നാട്ടുകാർ കൂടിയിട്ടുണ്ട്.
0: എന്താ എന്താ കാര്യം? അപ്പോ സരളയും അമ്മയൊന്നും കാണാൻ പറ്റിയില്ലേ?
3: ഇല്ല, സരളയുടെ അമ്മ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കൂടി നിൽക്കുന്നവര് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതാ.
2: ഓ, എല്ലാം തകർന്നു, നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു.
3: ശോഭ അമ്പലത്തിലെങ്ങാണ്ട് പോയിരിക്കുക, വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. ശോഭ അവിടെ എത്തുമ്പോ യാദൃച്ഛികമായിട്ട് എന്നെ കണ്ടാലോ, അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് ഇങ്ങി പോന്നത്.
0: ഇനിയിപ്പോ എങ്ങനെയാ ശ്രീകുമാർ കാര്യങ്ങള്?
3: എന്താ ഇനി ചെയ്യുക? തൽക്കാലം തിരിച്ചു പോകാം. നിരാശപ്പെടേണ്ട, നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ എനിക്കിപ്പോ ദുഃഖം മാത്രമല്ല, കുറ്റബോധവും തോന്നുന്നു. മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ.
2: എന്താ ശ്രീകുമാറെ?
3: ആ അമ്മ മരിച്ചത് ഞാൻ കാരണമാണ്.
4: വേനൽ മഴ ഈ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വിശ്വൻ ആർ.ജി. മഹേഷ്, മനു വിഷ്ണു സി.വി., ശ്രീകുമാർ രാകേഷ് എം.എസ്.

0: ചെയ്യുകളുമായി പിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കുമായി 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ജലോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. BR പ്രസാദിന്റെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: ആകാശവാണി ഇപ്പോൾ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026-ന്റെ ദൃക്സാക്ഷി വിവരണം. വിവരണം നൽകുന്നവർ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ഡോക്ടർ വിച്ചു എക്സ് മലയിൽ, വിനു കെ ജോൺ, ഭദ്രൻ ടി ബി, ഡോക്ടർ ജി എസ് വിനോദ് കുമാർ. ഇനി ദൃക്സാക്ഷി വിവരണത്തിലേക്ക്.
1: മാന്യ ശ്രോതാക്കളെ നമസ്കാരം. ആലപ്പുഴ നഗരത്തിന് കിഴക്ക് പുന്നമടക്കായലിൽ നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ദൃക്സാക്ഷി വിവരണം പുന്നമടക്കായലിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആവേശത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും ഉജ്ജ്വല നിമിഷങ്ങൾക്ക് വേണ്ടി കായലും കരയും ഒന്നിച്ച് കാത്തിരിക്കുന്ന നിമിഷമാണിത്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങളാണ് ഇക്കുറി ഈ ജലപ്പോരിന്റെ താരങ്ങൾ. ഓഗസ്റ്റ് മാസത്തെ 2-ാം ശനിയാഴ്ച എന്ന പതിവ് കണക്കിൽ നിന്നും മഴയും വെള്ളപ്പൊക്കവും എതിരാളികളായി മാറിയ ഇക്കാലത്ത് അത് ഓഗസ്റ്റ് 22-ലേക്ക് മാറിയെങ്കിലും വള്ളംകളിയുടെ സ്വീകാര്യതയ്ക്കോ ആവേശത്തിനോ തെല്ലുകുറവുമില്ലെന്ന് ഈ കമന്റേറ്റർ ബോക്സിൽ ഇരുന്നുകൊണ്ട് ധൈര്യമായി പറയാം. അത്രമേൽ ജനങ്ങളാണ് ഇരുകരകളിലും തടിച്ചുകൂടിയിരിക്കുന്നത്. കായലിലെ ജലത്തേക്കാൾ ഏറെ കാണികൾ ഒരു പുതുചരിത്രം തങ്ങളും രചിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. മില്ലി സെക്കൻഡുകൾക്കാണ് ജയാപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ 4.21.084 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളി ട്രോഫി അവർ അങ്ങനെയാണ് കൈക്കലാക്കി പുതുചരിത്രം രചിച്ചത്. മാന്യ ശ്രോതാക്കളെ, ഇവിടെ ആവേശമാണ് ഓരോ തുഴയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പുന്നമടയെ ത്രസിപ്പിക്കുന്ന ഈ ജലമാമാങ്കത്തിന്റെ തത്സമയ വിവരണം ദീർഘകാലമായി കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ദൃക്സാക്ഷി വിവരണത്തെ ഒരു കലയായും പോരാട്ടമായും കണ്ടറിഞ്ഞത് ആകാശവാണിയിലെ കമന്റേറ്റർമാരായിരുന്നു. ഒട്ടും ആവേശം ചോരാതെ അവർ മൈക്ക് കൈമാറി ശ്രോതാക്കളിലേക്ക് പുന്നമട പൂരത്തിന്റെ ആർപ്പുവിളികൾ എത്തിച്ചു. പ്രശസ്തരായ നാഗവള്ളി ആർ എസ് കുറുപ്പ്, ജഗതി എൻ കെ ആചാരി, പി ഡി ലൂക്ക്, വി വി ഗ്രിഗറി, അലക്സ് വള്ളക്കാലിൽ, പ്രൊഫസർ ജി ബാലചന്ദ്രൻ എന്നിവരൊക്കെ പുന്നമടയോളം വാക്കുകളിൽ കൂടി മലയാളത്തിന് പരിചയപ്പെടുത്തി. ഇക്കുറി ഈ വള്ളംകരി ആരവം ശ്രോതാക്കളിൽ എത്തിക്കാൻ ഞാൻ ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ, എന്നോടൊപ്പം ശ്രീ ഭദ്രൻ വടക്കുംപുറം, ഡോക്ടർ പ്രഭു മാത്യു, ശ്രീ വിനു കെ ജോൺ, ഡോക്ടർ ജി വിനോദ് കുമാർ എന്നിവരും ആകാശവാണിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരുമുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടനാട്ടുകാരുടെ ഓണാഘോഷം ഇന്നാണെന്നാണ്. അത്രമേൽ ആരവമാണ് ഗാലറി. മഴമേഘങ്ങൾ ഒളിച്ചു കളിക്കുന്ന ചിങ്ങമേലിടക്കിടെ ഈ നെട്ടായത്തിൽ സ്വർണം പൂത്താലി പോലെ പ്രകടമാകുന്നുണ്ട്. മഴയും കാണികളും തമ്മിൽ മത്സരിച്ചാൽ മഴ തോറ്റുപോകുന്ന ചരിത്രമാണ് പുന്നമടയ്ക്കുള്ളത്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ വായുവിൽ അഞ്ഞു വീശുന്ന 1000 കൈകൾ മഴയെ പ്രതിരോധിക്കും തീർച്ച. നിർണായക നിമിഷാർദ്ധങ്ങൾ പുന്നമടയുടെ കായലാഴങ്ങളിലേക്ക് ആണ്ടുപോകാനുള്ള സമയത്തിനായി ഇതാ കാണികൾ കാത്തിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം ഈ പുന്നമടക്കായൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മലയാളിയുടെ വള്ളംകളി പെരുമയ്ക്ക് 72 വർഷത്തെ ചരിത്രമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 52-ലെ കേരള സന്ദർശനം, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയിൽ ആവേശം പൂണ്ട നെഹ്റു പിന്നീട് തന്റെ കയ്യൊപ്പു ചാർത്തി നൽകിയ വെള്ളിച്ചുണ്ടൻ, അത് കേരളത്തിന്റെ സ്നേഹത്തിന്റെയും ഒരുമയുടെയും ആവേശ തിരത്തള്ളലായി. തലമുറകളിലൂടെ കൈമാറിയെത്തിയ മത്സരത്തിന്റെ രൂപവും ഭാവവും ഈ 72 വർഷങ്ങളിൽ കൂടി മാറിയെങ്കിലും കിഴക്കിന്റെ വെനീസിനെ ആകമാനം പ്രകമ്പനം കൊള്ളിക്കുന്ന ജലമാമാമംഗത്തിന്റെ ആവേശത്തിന് ഒരു മാറ്റവുമില്ല. ക്ലബ്ബുകളും താരങ്ങളും പ്രൊഫഷണലായി. 16 ചുണ്ടൻ വള്ളങ്ങൾ 4 ഹീറ്റ്സ് എന്നത് ഇക്കുറി 22 ചുണ്ടനും 6 ഹീറ്റ്സുമായി മാറി. ഓരോ വർഷവും പുതിയ ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ച് നീറ്റിലിറക്കി മത്സരിക്കുന്നത് കുട്ടനാടിന്റെ ഒരു തനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2015 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 15 ചുണ്ടൻ വള്ളങ്ങളാണ് പുതുതായി രംഗത്തെത്തിയത്. ഇന്ന് മറ്റേത് കായിക വിനോദത്തെയും പോലെ വള്ളംകളിയുടെ പരിശീലനം സാങ്കേതിക വിദ്യകൾക്കൊപ്പം തുഴിഞ്ഞ് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്ന പ്രവചനാതീതമാണ് ഈ ഓളപ്പോര്. ചരിത്രത്തിലെ ഒരു ഇല്ലാത്തവരുടെ കിരീടധാരണവും വമ്പന്മാരുടെ പതനവും ഈ പുന്നമടക്കായൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നെട്ടായം വിജയകിരീടം നിലനിർത്താനും പരാജിതർക്ക് കണക്ക് തീർക്കാനുമുള്ള ഒരിടമായി മാറുകയാണ്. വർണ്ണശബളമായ മാസ്റ്റിലിന്റെ ആരംഭത്തോടുകൂടിയാണ് വള്ളംകളി 72-ാമത്തെ വള്ളംകളികൾ സമാരംഭിക്കുന്നത്. ഈ ജനാരവം ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുകയാണ്. ആ പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
2: ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ വേദിയിലെത്തിയിട്ടുള്ള കർണാടകയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ അടക്കം വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ, ഇരു കരകളിലും നിന്ന് ഈ മത്സരത്തിന്

0: വള്ളംകളി മത്സരങ്ങളിൽ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം രണ്ടാഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു. 1953 ജനുവരി 4 അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ ഈ വള്ളംകളിയിൽ അദ്ദേഹം പങ്കെടുത്തതും വലിയ സ്നേക്ക് ബോട്ട്, നീളത്തിലുള്ള ഒരു ബോട്ട്, കേരളത്തിൽ മാത്രം കാണുന്ന ഈ ബോട്ടിൽ 100-ലധികം ആളുകൾ തുഴക്കാരായി ഉള്ളത്, അതിന് നടുവിൽ കുറെ പേർ നിന്ന് അവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, ഈ മത്സരത്തെ മുഴുവൻ ആവേശഭരിതമാക്കുന്നത് അദ്ദേഹം വികാരനിർഭരമായ വാക്കുകളിലൂടെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും അറിയിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ മത്സരം നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാവരും ഒന്നിച്ചുകൂടാനുള്ള ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഒന്നിച്ചുകൂടാനുള്ള ഈ അതിമനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ ആവേശകരമായ മത്സരം ഈ കായലിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി ബഹുമാനായ മുഖ്യമന്ത്രി. ഇപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ
2: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു. 72-ാമത് നെഹ്റു ട്രോഫിയുടെ മാസ്റ്റലിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മാസ്റ്റലിൽ എന്ന കർണാടക മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക്.
3: വള്ളംകളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വർണ്ണശബളമായ മാസ്റ്ററില്ലാണ്. ഈ മാസ്റ്ററില് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കലയാണ്. വള്ളംകളിയുടെ മുഖ്യ സംഘാടകനും മുൻ എം എൽ എയുമായ ശ്രീ സി കെ സദാശിവനാണ് ഈ മാസ്റ്ററിലിന്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ ശ്രീ ഡി കെ ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രിയായ ശ്രീ ഡി കെ ശിവകുമാർ വള്ളംകളി താരങ്ങളെ ആലപ്പുഴക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. വള്ളംകളി നിറയെ ശാസ്ത്രമാണ്. വെള്ളത്തിന്റെ നിശ്ചലതയ്ക്ക് മേൽ കൈക്കുരുത്ത് ചലന നിയമങ്ങൾ പ്രയോഗിക്കുന്ന ഒരു പരീക്ഷണം. അതിൽ നൃത്ത ചുവടുകൾ പോലെ താളം ചേരും. അനുപമമായ ഒരു കലാരൂപമായോ കായിക മേളയായോ അത് പരിണമിക്കും. ഇതാണ് ആ കാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72-ാമത് എഡിഷൻ. 2 നാളിനപ്പുറം ഓണം കടന്നുവരും. പക്ഷെ ആലപ്പുഴയ്ക്ക് ഇന്നേ ഓണമാണ്. 22 ചുണ്ടൻ വള്ളങ്ങളിൽ ഏതാണ്ട് 4000-ത്തിലധികം തുഴിച്ചിൽക്കാര് ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ മുൻപിൽ ഈ നെട്ടായത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അമരവും അണിയവും അതിലുള്ള ആളുകളും ഒക്കെ ഈ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാനുള്ള, ആര് കരസ്ഥമാക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കാത്തു കിടക്കുകയാണ്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി മൈക്ക് ഡോക്ടർ പ്രഭു മാത്യുവിനെ കൈമാറും.
2: താങ്ക് യു ഡോക്ടർ. മലയിൽ മാസ്റ്ററിൽ എന്ന സുന്ദര കലയെ ലോകത്തിന് കാട്ടിക്കൊടുത്തത് ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർക്ക് മാർഗദർശിയായി നിലകൊണ്ട ശ്രീ ഐ കെ മാത്യുവാണ്. മാസ്റ്ററിൽ എന്ന് വെച്ചാൽ മത്സരത്തിനെത്തുന്ന ചുണ്ടൻ വള്ളങ്ങൾ ജലനിരപ്പിൽ അങ്ങനെ ചേർന്ന് കിടക്കും. അവയിലെ തുഴച്ചിൽക്കാർ വിസിൽ ശബ്ദത്തിന് അനുസൃതമായി തുഴകൾ ഇടത്തോട്ടും വലത്തോട്ടും താഴ്ത്തും. കുറുകയും നെടുകയും തുഴകൾ മാറ്റിപ്പിടിക്കും. ഏകദേശം ഒരു ചുണ്ടൻ വള്ളത്തിൽ 100-ഓളം തുഴച്ചിൽക്കാർ. 22 ചുണ്ടൻ വള്ളങ്ങളുണ്ടെങ്കിൽ തത്തുല്യമായ തുഴച്ചിൽക്കാർ, 2000 തുഴച്ചിൽക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ മാസ്റ്ററിൽ യഥാർത്ഥത്തിൽ അവാച്യമായ ഒരു അനുഭൂതിയും ഹൃദയാവർജകമായ ദൃശ്യവുമായി മാറുകയാണ്. ഇതാണ് ആകർഷണീയമായ ഈ കലാവിരുന്നിന്റെ പിന്നിലെ രഹസ്യം. സുന്ദരമായ മാസ്റ്ററിൽ ഇപ്പോൾ നടക്കുന്നു. ചുണ്ടൻ വള്ളങ്ങൾ മനോഹരമായി കമനീയമായി അലങ്കരിച്ച് ഈ വേദിയുടെ മുന്നിൽ അണിനിരന്ന് കിടക്കുന്നു. വിശിഷ്ടാതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. പവലിയൻ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ജനലക്ഷങ്ങൾ ആവേശ തിമിർപ്പിലാണ്. ഇവിടെ നോക്കുമ്പോൾ അങ്ങകലെ പ്രകൃതി പൂത്തുരഞ്ഞു നിൽക്കുകയാണ്. മാരബാണമേറ്റതുപോലെ പ്രകൃതി കാണപ്പെടുകയാണ്. ജനങ്ങൾ ആവേശഭരിതരാണ്. നെഹ്റു ട്രോഫി ജലമേള അതൊരു വികാരമാണ്. നീലിമയിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരമായ ഒരു സരോവരം, പുന്നമട കായൽ, ചരിത്രം കഥ പറയുന്ന പുന്നമട കായൽ, ഇതാ ഈ സുന്ദരമായ നീലവിഹായസിൽ നീലിമ വ്യാപിച്ചു കിടക്കുന്നു. കായാവ് ചെടികൾ നീലപ്പൂക്കളെ

0: സ്പർശിക്കുന്നു. അനവരതമൊഴുകുന്ന സുന്ദരമായ ഈ നിർച്ചരി, ആ നിർച്ചരി നീലക്കല്ലുകൾ പാകിയതുപോലെ കാണപ്പെടുകയാണ്. നീവാര ബിന്ദുക്കൾക്ക് പോലും നീലവർണം, നീർമാതളങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ധീരഭൂമി, നീലോൽപ്പലങ്ങൾ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ഇതാ തിരശീല ഉയർന്നു കഴിഞ്ഞു, ജനലക്ഷങ്ങൾ ആർത്തിരമ്പുകയാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന അതിസുന്ദരമായ ജലമേളയായി ഇതാ 72 നെഹ്റു ട്രോഫി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇക്കുറി പുതിയ ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അരോമ, അതുപോലെ തന്നെ ആർഫൂക്കര തുടങ്ങിയ രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വന്നു. ജവഹർ, തായങ്കരി, കാരിച്ചാൽ തുടങ്ങിയിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഇതാ ബിയപുരം, ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇതാ ഓളങ്ങളെ ചവിട്ടി കയറിയെത്തുന്ന ഇളം കാറ്റിന്റെ കുസൃതി കൈകളിൽ ഈ നീല സരോവരം നീല കച്ചയണിഞ്ഞ് ആലോല നർത്തനമാടി നിൽക്കുന്നു. പുന്നമടക്കായലെന്ന ജലകന്യകയെ, പുന്നമടക്കായലെന്ന ദേവകന്യകയെ പ്രണയിക്കുന്ന ജനലക്ഷങ്ങള് സ്നേഹത്തിന്റെ പ്രതീകമായി ഇത് ആർത്തിരമ്പുകയാണ്. ഇതാ വള്ളംകളി പ്രേമികളുടെ നെഞ്ചകങ്ങളില് അമ്പരപ്പ് സമ്പാദിച്ചുകൊണ്ട് ആരാണ് 72 ജലമേളയിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ള ആ ആവേശത്തോടെ ഇതാ നിൽക്കുകയാണ് ജനലക്ഷങ്ങള്. 1952 ഇതം പ്രഥമമായി ഈ ജലമേളയ്ക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിച്ചത്. ആത്മീയതയുടെ സ്പർശമുള്ള ജലമേളകളാണ് ചമ്പക്കുളം, മൂലം വള്ളംകളിയും, പായിപ്പാട് ജലോത്സവമെങ്കിൽ, അതുപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമെങ്കിൽ, ലോക സമാധാനമെന്ന മഹത്തരമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച രാഷ്ട്രശില്പിയും വിശ്വപൗരനുമായിരുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് യഥാർത്ഥത്തിൽ കാരണമായത്, നിദാനമായത് എന്നതാണ് വസ്തുത. ജവഹർ എന്ന വാക്കിന്റെ അർത്ഥം ഇൻവാലുബിൾ ജെം, അമൂല്യമായ രത്നം. യഥാർത്ഥത്തിൽ ജവഹർ എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധം എന്നെന്നും ഭാരതത്തിന്റെ അമൂല്യ രത്നമാണ് വേർപിരിഞ്ഞു പോയെങ്കിലും പ്രിയങ്കരനായ പണ്ഡിറ്റ്ജി, അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. ഈ വള്ളംകളിയുടെ ഉത്ഭവം സംബന്ധിച്ച് തികച്ചും യാദൃച്ഛികമായ ഒരു ചരിത്രമാണ് പ്രിയമുള്ളവരെ പറയാനുള്ളത്. 1952 അന്ന് കോട്ടയത്ത് പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടന്നു വരുന്നു. പക്ഷേ ക്രാന്തദർശികളായ അന്നത്തെ സംഘാടകർ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമാക്കി കുട്ടനാടിന്റെ യുണീക് ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ പ്രൈം മിനിസ്റ്ററിനെ ബോധ്യപ്പെടുത്തുവാൻ നിശ്ചയിച്ചുറപ്പിച്ചു. അതിന് കോട്ടയത്തെത്തുന്ന പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിച്ച് ആലപ്പുഴയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്ലാൻ, അന്നത്തെ പ്രോഗ്രാം. അതിനനുസൃതമായ കാര്യങ്ങൾ നടന്നു. മുൻ മഹാരാഷ്ട്ര ഗവർണറും MPയുമായിരുന്ന ശ്രീ PC അലക്സാണ്ടർ സാറായിരുന്നു അന്നത്തെ RDO. ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ, മോട്ടോർ ബോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മഹാമനുഷ്യനെ ജലമാർഗം ആനയിച്ച് ആലപ്പുഴ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ സംഘാടകർ നടത്തി. കൂടാതെ ആ മഹാത്മാവിനെ കണ്ട് സന്തോഷിക്കുവാൻ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം സംഘടിപ്പിക്കുവാനായി അന്ന് തീരുമാനിച്ചു. ആലപ്പുഴ, കോട്ടയം ജലപാതയിൽ പള്ളാത്തുരുത്തിയാറ് വടക്കോട്ടൊഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നിടത്ത് ഒരു തുരുത്തുണ്ട്. തിരുവാങ്കൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ പേരിൽ ഇവിടെ ഒരു വിളക്ക് പാടമുണ്ട്. ഇക്കാരണങ്ങളാൽ ഈ തുരുത്തിന് മൺറോ തുരുത്ത് എന്ന് പേര് ലഭിച്ചു. അങ്ങനെ മൺറോ തുരുത്ത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറി. അന്നത്തെ സംഘാടകരായിരുന്നു ശ്രീ സർവശ്രീ NP ചെല്ലപ്പൻ നായർ, തിരുക്കൊച്ചി മന്ത്രിമാരായിരുന്ന ശ്രീമാൻ TM വർഗീസ്, KM കോര, അന്നത്തെ MLA ശ്രീ N നാരായണക്കുറുപ്പ്, ആലപ്പുഴ പാർത്ഥസാരഥി അയ്യങ്കാർ, കുട്ടനാട് രാമകൃഷ്ണപിള്ള, പൂപ്പള്ളി കുട്ടിയച്ചൻ, പെരുമാൾ ജേക്കബ്, ഇ ജോൺ ഫിലിപ്പോസ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളായിരുന്നു ആ വള്ളംകളി എന്ന് സംഘടിപ്പിച്ചത്. 1952 December 22 രാവിലെ ഏകദേശം 11 മണിക്ക് പ്രധാനമന്ത്രി നെഹ്റുജിയും മകൾ പ്രിയങ്കരിയായ ഇന്ദിരാ പ്രിയദർശിനിയും രാജീവ് ഗാന്ധിയും സഞ്ജയും എന്നീ രണ്ട് പേരക്കുട്ടികളോടൊപ്പം വേദിയിലെത്തി പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് നെഹ്റുജിക്കും കുടുംബാംഗങ്ങൾക്കും അന്ന് നൽകപ്പെട്ടത്. താമസമിന മത്സര വള്ളംകളി ആരംഭിച്ചു. അന്നത്തെ മത്സര വള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്കു നിന്നും മൺറോ തുരുത്ത് വരെ ദൈർഘ്യമുള്ള ഭാഗം. അന്ന് 6 ചുണ്ടൻ വള്ളങ്ങൾ അന്ന് മത്സരിച്ചു. 6 ചുണ്ടൻ വള്ളങ്ങൾ അന്നത്തെ മനോഹരമായ ജലമേളയിൽ മത്സരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ദൃക്സാക്ഷി വിവരണം തുടരുന്നതായിരിക്കും.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.

0: സർക്കാരിന്റെ കയർബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrboard.gov.in.
0: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: പൊന്നമടക്കായൽ ഒരു പ്രൗഢ ഗംഭീരമായി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും കായലുകളുണ്ട്, കടലുകളുണ്ട്, ആറുകളുണ്ട്, പുഴകളുണ്ട്. പക്ഷേ ലോകത്തിന്റെ കൊടുമുടികളിലേക്ക് ശ്രദ്ധയാകർഷിച്ച് നിൽക്കുന്ന കായലാണ് പൊന്നമടക്കായൽ. കാരണം ലോകത്തിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളും ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അഭിമാനത്തോടെ കാണുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വള്ളംകളി എന്ന് വളരെ വ്യക്തമായി ആരും പറയുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. അതിന്റെ 72-ാമത്തെ ജലോത്സവം അങ്ങ് ആഗതമായി പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികളും അത് ആവേശത്തോടെ നെഞ്ചിലെത്തി കാത്തു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്, മറ്റു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളുണ്ട്. അവരെല്ലാവരും ഒറ്റ മനസ്സോടെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ വർണ്ണാഭമായ ഒരു കാഴ്ചയുണ്ട്. 22 ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ നിരനിരയായി കാത്തു കിടക്കുകയാണ് മാസ്റ്റർ ഡ്രില്ലിന് വേണ്ടി. ലോകവിസ്മയം എന്ന് പറയാവുന്ന വളരെ വളരെ സന്തോഷമായി മനസ്സിന് മഴവില്ലിന്റെ വർണ്ണങ്ങൾ വാരി വിതറുന്ന ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് തരുന്ന വളരെ രസകരമായ, വളരെ അഭിമാനകരമായ ഒരു അനുഭവമാണ് മാസ്റ്റർ ഡ്രില്ല്. ഇതാ മാസ്റ്റർ ഡ്രില്ല് ആരംഭിക്കുവാൻ വേണ്ടി മാസ്റ്റർ ഡ്രില്ലിന്റെ ചീഫ് ശ്രീ ഗോപാൽ അവരുടെ നേതൃത്വത്തിൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ 22 ചുണ്ടൻ വള്ളങ്ങളിലായി ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന, ഈ ജലമാമ്പാക്യത്തിൽ പങ്കെടുക്കുന്ന, ഈ ജലോത്സവത്തിലെ ഏറ്റവും പ്രമുഖ ഗംഭീരന്മാരായ 22 ജലരാജാക്കന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, ഇവിടെ നമ്മുടെ ഓരോ വള്ളത്തിലെയും പ്രിയപ്പെട്ട ലീഡിംഗ് ക്യാപ്റ്റന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാ വള്ളങ്ങളിലും ഏതാണ്ട് 85, 90, 95, 100 പരം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുത്തുകൊണ്ട് തയ്യാറായി ഈ പവലിയന് മുന്നിൽ അണിനിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് നേരിട്ട് വന്ന് ഒരു തവണയെങ്കിലും അനുഭവ ഭേദ്യമാക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അനുസരണയുള്ള അംഗൻവാടിയിലെ, LKG കുട്ടികളെപ്പോലെ, അങ്ങനെ അനുസരണയുള്ള ആളുകളെപ്പോലെ തന്നെ അവിടെ വേദിയിൽ നിന്നും പ്രിയപ്പെട്ടവർ നിർദ്ദേശിക്കുമ്പോൾ ക്യാപ്റ്റൻസുകള്, അതിന്റെ പ്രിയപ്പെട്ട ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന റഫറിമാര്, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ആർപ്പ് വിളിച്ചുകൊണ്ട് അവരവരുടെ ടീമിനെ പരിചയപ്പെടുത്തുമ്പോൾ കൈകൾ ആവേശത്തോടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആർപ്പുകളെ കൊണ്ട് ഈ അന്തരീക്ഷം നല്ല രീതിയിൽ ആവേശമുള്ള അന്തരീക്ഷമാക്കി മുഖതിരിതമാക്കിക്കൊണ്ട് അങ്ങനെ ആ നല്ല അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ പുന്നമടക്കായലിൽ പ്രിയപ്പെട്ട ഈ നെഹ്റു ട്രോഫി ജലോത്സവം, 72-ാമത് ജലോത്സവം നടക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ഗ്രാമങ്ങളിലും മുതൽ വള്ളംകളികൾ നടക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജലമേള എന്നറിയപ്പെടുന്ന ഈ നെഹ്റു ട്രോഫിയിൽ മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളും ഒരേ സമയത്ത് പങ്കെടുക്കുന്ന ഒരു ജലമേള കൂടിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഇതിൽ ചുണ്ടൻ വള്ളങ്ങളുണ്ട്, വെപ്പ് വള്ളങ്ങളുണ്ട്, ഇരുട്ടുകുത്തി വള്ളങ്ങളുണ്ട്, ചുരുളൻ വള്ളങ്ങളുണ്ട്, തെക്കനോടി വള്ളങ്ങളുണ്ട്, വനിതകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ ജലോത്സവം. ഇവിടെ ഏതാണ്ട് 72-ാമത് ജലോത്സവത്തിൽ ഏതാണ്ട് രസകരമായ ഒരു പ്രത്യേകത, 72 വള്ളങ്ങളും വിവിധ ഇനങ്ങളിലായി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുകയാണ്.
1: കേരളത്തിലെ മാസ്മരിക ജലോത്സവത്തിന് തിരശ്ശീല ഉയരുകയാണ്. വമ്പേറിയ ചുണ്ടനും ചുരുളനും വെപ്പും ഓടിയും പുന്നമടയിൽ ചിറക് വിരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മനവും മിഴിയും പുന്നമടയിലേക്ക് വിരുന്നെത്തുന്ന അപൂർവ മുഹൂർത്തമാണ്.

0: നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന് 2026 ഓഗസ്റ്റ് 22. ഈ പുതുകാലഘട്ടത്തിന്റെ തിരതള്ളലിൽ കുളിരണിയുകയാണ് പുന്നമട. ജലരാജാവിന്റെ പട്ടത്തിനായവർ അംഗത്തിനിറങ്ങുകയായി. സൈന്യവും സൈന്യാധിപന്മാരും പടക്കോപ്പുകളും യുദ്ധതന്ത്രങ്ങളുമായി അവർ വരികയാണ്. സ്വദേശീയരും വിദേശീയരുമായ 10,000 കാണികൾ പുന്നമടയിലേക്ക് മണിക്കൂറുകൾ മുന്നേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജലമാർഗമെത്തിയവരുടെ യാനങ്ങൾ 100 പുന്നമടയുടെ ഇരുകരകളിലും നങ്കൂരമിട്ടിരിക്കുന്നു. ട്രാക്കിന് ഇരുവശത്തുമായി കരഭാഗത്ത് മണ്ണിട്ടാൽ താഴാത്തത്രയും ജനങ്ങൾ ഇതാ വന്നണയുകയാണ്. പാട്ടും മേളവും താളവും ആഘോഷവും ആവേശവുമായി ഇതാ ഓഗസ്റ്റ് 22 തീപിടിക്കുകയായി. ഒഴുകുന്ന പുഴയോട് തുഴ ചേരുന്ന അഴകുള്ള കാഴ്ച കാണുവാൻ ഇതാ 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ തിരശീല ഉയരുകയാണ്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങൾ മത്സരിക്കുന്ന 4,000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഉജ്ജ്വലാവേശ പോരാട്ടത്തിന് ഇതാ തിരിതെളിയുകയാണ്. ഇങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കളർഫുൾ ആയിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ വർഷം നിർമ്മിച്ച മനോഹരമായ ആലപ്പുഴ ജില്ലക്കാരുടെയും കേരളത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശീയരുൾപ്പെടെയുള്ള ഇവിടെ വരുന്ന സകല മനുഷ്യരുടെയും ഫോട്ടോ സ്പോട്ടായി മാറിയ മനോഹരമായ കമനീയമായ ഒരു പാലത്തിന് താഴെ ക്രമീകരിച്ചിരിക്കുന്ന വർണ്ണാഭമായ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിശ്ചലമായി നിൽക്കുന്നു. കളിവള്ളങ്ങളെല്ലാം മാസ്റ്ററിലിന് ശേഷം വരിവരിയായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് തുടങ്ങാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിശ്ചലമാണ്. അല്പസമയത്തിന് ശേഷം ആവേശ പൊടിപൂരത്തിന് തിരിതെളിയുവാൻ തയ്യാറായി നിൽക്കുന്ന ചീഫ് സ്റ്റാർട്ടർ അടങ്ങുന്ന വൻ സംഘം ഇതാ കാത്തിരിക്കുകയാണ്. കായൽക്കരയിലെ കാണികളെല്ലാം തയ്യാറെടുക്കുകയാണ്. ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പഠിച്ച പണി 18 പരിശീലിച്ചതിന്റെ പരിചയ സമ്പത്തുമായി പല തരക്കാരായ പല കരക്കാർ പോരടിക്കുന്ന പുന്നമടയുടെ നെട്ടായത്തിൽ കൊട്ടും പാട്ടുമായി കൂട്ടുകാരൊത്ത് കാത്തിരിക്കുന്ന നാട്ടുകാരുടെ ഇഷ്ടങ്ങൾ ഏറ്റുവാങ്ങി കളിവള്ളങ്ങളുടെ കടന്നുവരവിന് സമയമായി. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഡോക്ടർ ജി എസ് വിനോദിന് കൈമാറുന്നു.
1: താങ്ക് യു വിനു കെ ജോൺ. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ലോക പ്രശസ്തമായ ജലോത്സവം ഇപ്പോൾ അല്പസമയത്തിനകം പുന്നമടക്കായൽ നടക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും പുന്നമടക്കായലിലേക്ക് സ്വാഗതം. ഈ ജലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും വള്ളങ്ങളുടെ വേദശാസ്ത്ര പ്രകാരം വള്ളങ്ങളുടെ പല പല ഘട്ടങ്ങളെ തിരിക്കുകയാണെങ്കിൽ അമരത്ത് നിൽക്കുന്നവർ 4 പ്രതിദാനം ചെയ്യുന്നത്. നടുക്കുള്ള 64 മുതൽ 100-120 ആൾക്കാർ അവർ ഓരോ പാരമ്പര്യമായ കലകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പോർവിളി മുഴക്കുന്ന ഈ ഒരു അസുലഭ സമയത്തിനായി പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ 4 ട്രാക്കിൽ നടക്കുന്ന മത്സര ചുണ്ടൻ വള്ളങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരിനാഗങ്ങളെപ്പോലെ ചീറി അണഞ്ഞുകൊണ്ട് വള്ളങ്ങൾ മുത്തമണി പോലെ തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പായാനായി വെമ്പൽ കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജലോത്സവത്തിൽ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള അനവധി ആളുകൾ ഒത്തുകൂടി നിൽക്കുന്ന ഈ ഒരു നല്ല മുഹൂർത്തം പുന്നമടയെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിൽ ഒന്നാം ഹീറ്റ്സിൽ നടക്കുന്ന മത്സരത്തിൽ 1st ട്രാക്കിൽ തലപിടി ചുണ്ടൻ, 2nd ട്രാക്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ, 3rd ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, 4th ട്രാക്കിൽ വിയപുരം എന്നീ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വള്ളംകളിയുടെ ഒരു ഫോട്ടോ ഫിനിഷ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും 4 ശേഷമുള്ള സെക്കൻഡുകൾ, മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ഒരു മത്സരം ഈ പുന്നമടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായതും രേഖപ്പെടുത്തിയതും. ഈ പുന്നമട കായലിലെ രോമാഞ്ചങ്ങളിൽ തീ പറക്കാനായിട്ട് അല്പസമയത്തിനകം നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ എത്തിച്ചേരുമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്.
0: ചുണ്ടൻ വള്ളങ്ങളുടെ 1st പാദ മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ തിരിതെളിയുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന 22 ചുണ്ടൻ വള്ളങ്ങളിൽ ആദ്യ 4 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ 4 ട്രാക്കുകളിലായി 4 ചുണ്ടൻ വള്ളങ്ങൾ. 1st ട്രാക്കിലേക്ക് എത്താൻ പോകുന്ന ചുണ്ടൻ വള്ളം 1st നമ്പർ വള്ളം തലവടി ചുണ്ടൻ, 2nd ട്രാക്കിൽ 16th നമ്പർ ചുണ്ടൻ വള്ളം കരുവാറ്റ ശ്രീ വിനായകൻ, 3rd ട്രാക്കിൽ 14th നമ്പർ ചുണ്ടൻ വള്ളം ആയാപറമ്പ് പാണ്ടി, 4th ട്രാക്കിൽ 9th നമ്പർ വള്ളം വിയപുരം. സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഒരു തരത്തിലും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ 4 വള്ളങ്ങളെയും ഒപ്പത്തിനൊപ്പം സ്റ്റാർട്ടിംഗ്

പോയിന്റിൽ നിന്ന് പറഞ്ഞയക്കുക എന്ന അതിഭീകരമായ ഒരു വലിയ ദൌത്യം ഏറ്റെടുക്കുന്ന ഏതാണ്ട് 50 വരുന്ന സംഘാംഗങ്ങൾ ചേർന്ന ചീഫ് സ്റ്റാർട്ടറുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സജ്ജീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 4 ചുണ്ടൻവള്ളങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്ന ബോക്സിനകത്തേക്ക് തുഴഞ്ഞു കയറ്റിയതിനു ശേഷം ബോക്സിനകത്ത് വള്ളം സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. വള്ളം സ്റ്റോപ്പ് ചെയ്ത് അമരം ഭാഗം വള്ളത്തിന്റേത് ലോക്ക് ചെയ്യും വിധത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 4 വള്ളങ്ങളും കിടക്കുന്ന 4 ബോക്സുകൾക്ക് വള്ളങ്ങളെ കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധത്തിൽ 4 നിറങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നാം ട്രാക്കിന്റെ ബോക്സിന് നീല നിറവും, രണ്ടാം ട്രാക്കിന്റെ ബോക്സിന് വെള്ള നിറവും, മൂന്നാം ട്രാക്കിലെ ബോക്സിന് മഞ്ഞ നിറവും, നാലാം ട്രാക്കിലെ ബോക്സിന് മെറൂൺ നിറവും നൽകിയിരിക്കുന്നു. ഇതുവഴി സ്റ്റാർട്ടർക്ക് ഏതൊരു വള്ളവും ഏതെങ്കിലും ട്രാക്കിലെ വള്ളം അല്പം മുന്നിലാണോ പിന്നിലാണോ എന്നുള്ളത് കൃത്യമായി നിർണയിക്കാൻ സാധിക്കുന്നു. 4 വള്ളങ്ങളും ബോക്സിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ അമരം ഭാഗം ലോക്ക് ചെയ്യുന്ന മാഗ്നറ്റിക് സംവിധാനത്തിലൂടെ ലോക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കുന്നത്. അതിനുശേഷം സ്റ്റാർട്ടിംഗ്, അതായത് ഏറ്റവും മുന്നിലുള്ള ഷട്ടറിന്റെ തൊട്ട് പിന്നിലായി ഒരു ചുമന്ന നിറത്തിലുള്ള റെഡ് സോൺ, 1.5 മീറ്റർ റെഡ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ 1 മീറ്റർ ദൂരം വൈറ്റ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ, ബോക്സിനകത്തേക്ക് എത്തുമ്പോൾ, വള്ളത്തിന്റെ കൂമ്പ് ഭാഗം റെഡ് സോണിൽ എത്തുന്നതിന് മുൻപ് വള്ളങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. റെഡ് സോണിലേക്ക് വള്ളങ്ങൾ കയറാതെ 1.5 മീറ്റർ ഷട്ടറിനും വള്ളത്തിനും മുന്നിൽ ഒഴിച്ചിട്ടിട്ടായിരിക്കും വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് നടക്കുന്നത്. 4 വള്ളങ്ങളുടെയും പൊസിഷൻ ഏറെക്കുറെ തുല്യമാകുമ്പോൾ, കൃത്യമാകുമ്പോൾ, ഒന്നിച്ച് ഒരുപോലെയാകുമ്പോൾ മുന്നിൽ കാണുന്ന ഷട്ടർ സ്റ്റാർട്ടിംഗ് സംവിധാനം വെള്ളത്തിലേക്ക് താഴുകയും വള്ളങ്ങളെല്ലാം മുന്നിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ വള്ളങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിംഗ് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും, ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ഇത്രത്തോളം വിപുലമായ സ്റ്റാർട്ടിംഗ് സംവിധാനത്തോടു കൂടി പിഴവുകളില്ലാതെ ഒരു തരത്തിലുള്ള പരാതികൾക്കും സ്ഥാനമില്ലാത്ത രീതിയിൽ മികച്ച രീതിയിലുള്ള സംഘാടന മികവ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉച്ചവരെയുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വള്ളത്തിന്റെ ഒരു മത്സരത്തിൽ പോലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിൽ യാതൊരു തരത്തിലുള്ള പരാതികൾക്കും വകയില്ലാത്ത രീതിയിൽ മികച്ച മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നിരുന്നതും. ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് കരസ്ഥമാക്കുവാൻ വേണ്ടി 23 ചുണ്ടൻ വള്ളങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി കഠിന പരിശീലനം നടത്തി ഇത്തവണ തങ്ങളുടെ ക്ലബിലേക്ക് നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് സ്വന്തമാക്കി തങ്ങളുടെ ക്ലബിലേക്ക് കപ്പ് എത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശം പരകോടിയിലെത്തുന്ന നിമിഷമായതുകൊണ്ട് സംവിധാനങ്ങൾക്കൊന്നും ഒരു തകരാറുമില്ലാതെ കൃത്യമായി മത്സരം നടത്തിപ്പ് എന്നുള്ളത് സംഘാടകർക്ക് നിർബന്ധമാണ്. ആ നിർബന്ധം എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലും പ്രകടമാണ്. ഇപ്പോൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരങ്ങൾ തുടങ്ങാനുള്ള ഒരുക്ക സൂചകമായി 4 സ്പീഡ് ബോട്ടുകൾ 4 ട്രാക്കിലൂടെയും വെള്ളക്കൊടി പാറിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാസ്റ്റിലിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഏതാണ്ട് വെള്ളക്കൊടികൾ പാറിച്ചുകൊണ്ടെത്തുന്ന സ്പീഡ് ബോട്ടുകൾ തിരിച്ചിവിടെ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതോടുകൂടി ചുണ്ടൻ വള്ളങ്ങളും മറ്റ് കളിവള്ളങ്ങളും എല്ലാം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറായെത്തുന്നു. വിശിഷ്ടാതിഥികളെല്ലാം ഇതാ മത്സരം കാണാൻ തയ്യാറായി ഫിനിഷിംഗ് പോയിന്റിൽ ആവേശത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കാണികളെല്ലാം ആവേശത്തോടെ തങ്ങളുടെ വള്ളങ്ങൾ കടന്നു വരുന്നതും നോക്കി കാത്തിരിക്കുകയാണ്. വള്ളങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ പിന്നിലായി അണിനിരക്കുന്നു. ഒന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന 4 കളിവള്ളങ്ങളായിരിക്കും ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. ഇതാ മത്സരിക്കാൻ തയ്യാറായി വരുന്ന കളിവള്ളങ്ങൾക്കെല്ലാം ആവേശാഘോഷാരവങ്ങളായി ആർപ്പുവിളികളോടെ ചുറ്റുമുള്ള കാണികൾ, ആയിരക്കണക്കിന് കാണികളെല്ലാം വള്ളങ്ങളെ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കരഘോഷത്തോടെ താളമേള അകമ്പടിയോടുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറെടുപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ആദ്യമായി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് താളമേളങ്ങളോടെ തുഴഞ്ഞെത്തുന്ന വള്ളം, അത് അരോമ ചുണ്ടനാണ്. ആദ്യമായി മത്സരിക്കുവാനായി എത്തുന്ന ചുണ്ടൻ അരോമ ചുണ്ടനാണ്. അരോമ ചുണ്ടന്റെ മത്സരം ആദ്യമല്ല നടക്കുന്നത്, എന്നാലും അരോമ ചുണ്ടന്റെ തൊട്ടു പിന്നിലായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വള്ളം വരുന്നു. വള്ളങ്ങൾ ഓരോന്നും ട്രാക്കിന് പുറത്തുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി വരുന്ന സുന്ദരമായ കാഴ്ച.
22 ചുണ്ടൻ വള്ളങ്ങളിലെ 2200 കായിക താരങ്ങൾ വരിവരിയായി പുന്നമടയുടെ ഒരറ്റത്തും

0: അങ്ങേയറ്റത്തേക്ക് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് സന്തോഷത്തോടെ താളമേളങ്ങളോടെ വരുന്ന കാഴ്ച, ഈ ഒരു കാഴ്ച ഇപ്പോൾ മാത്രമുള്ളതാണ്. കാരണം ഇനി മത്സരം നടക്കുമ്പോൾ താളമേളങ്ങളോടെ സന്തോഷ താളങ്ങളോടെയുള്ള ഒരു തുഴച്ചിൽ കാണാൻ പറ്റില്ല. ഓളങ്ങളെ കീറിമുറിച്ച് ജലകണികകളെ തെറിപ്പിച്ചു പോകുന്ന ആവേശുജ്വലമായ വേഗ മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിന് മുന്നോടിയായുള്ള അവസാന വാമപ്പ് എന്ന നിലയ്ക്ക് ഇതാ കളിവള്ളങ്ങൾ വളരെ ശാന്തമായി തുഴഞ്ഞു വരികയാണ്. കാണികളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇതാ കായിക താരങ്ങളെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ കായിക ഇനമായ ഒരു കായിക ഇനത്തിൽ ഏറ്റവും കൂടുതൽ ടീമംഗങ്ങൾ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം കാണുവാൻ ലോകമെമ്പാടുമുള്ള നിരവധി കായിക താരങ്ങൾ, കായിക പ്രേമികൾ പുന്നമടക്കായൽ കരയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന ഈ സുവർണ സുന്ദര നിമിഷത്തിൽ അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന ഉജ്ജ്വല പോരാട്ടങ്ങൾക്ക് തിരിതെളിയുകയാണ്, ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: വളരെ നന്ദി ശ്രീ വിനു കെ ജോൺ. വിനുവിന്റെ വാക്കുകളിൽ എങ്ങനെയാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ആരംഭിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളുടെ നടത്തിപ്പ് വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഈ കഴിഞ്ഞ വർഷം മുതൽ പൂർണ്ണമായും യന്ത്രസഹായത്തോടുകൂടി ചലിക്കുന്ന സ്റ്റാർട്ടിംഗ് ഡിവൈസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ കണക്കുകളിൽ, കൃത്യമായ അളവുകളിൽ വള്ളങ്ങളെ നിർത്തുകയും അതിനനുസൃതമായി സ്റ്റാർട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യുന്ന രീതിയെ വിനു ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ വെടിപൊട്ടുന്ന ശബ്ദത്തോടുകൂടിയാണ് വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി കുതിക്കുക. ഇക്കുറി മുതൽ അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതിക വിദ്യയെ മുൻനിർത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ക്രമീകരണമാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഇക്കുറി ആരംഭിച്ചിരിക്കുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിന്റെ ഹൃദയത്തുടിപ്പിന് ഇപ്പോൾ വള്ളപ്പാട്ടിന്റെ താളമാണ്. ഓരോ തുഴയ്ക്കും ആർപ്പുവിളിയുടെ ആരവമാണ്. കുതിപ്പും കിതപ്പും ഓർമ്മകളായി നെഞ്ചേറ്റുന്ന സമയം. ചാമ്പ്യന്മാരുടെ വീഴ്ചകൾക്കും ഉയർത്തെഴുന്നേൽപ്പുകൾക്കും ഈ സമയത്ത് വളരെ വീര്യം കൂടും. അതുപോലെ തന്നെ ഈ ജലമാമാങ്കം എന്നുള്ള പേര് തന്നെ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തെ പൂർണ്ണമായും അർത്ഥവൽക്കരിക്കുന്നത് കൂടിയാണ്. പുന്നമടക്കായലിന്റെ വീതിയെ നാലു ട്രക്കുകളിലായി തിരിച്ചാണ് ഓരോ യാനത്തിനും മത്സരപ്പാച്ചിലിന് വഴിയൊരുക്കിയിരിക്കുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ന ക്രമമാണ് 1, 2, 3, 4 എന്നീ ട്രാക്കുകൾ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്ന ട്രാക്കിൽ വടക്കു നിന്നാണ് വള്ളങ്ങൾ തുഴഞ്ഞ് തെക്കേറ്റത്തേക്ക് എത്തുക. ഈ കായലിന്റെ നടുവിലെ പവലിയന്റെ മുൻപിൽ കൂടി നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയാണ് ഓരോ വള്ളവും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾ നീണ്ടുനിന്ന പരിശീലനത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും പാരമ്യമാണ് ഇന്ന് ഈ നെട്ടായത്തിൽ അരങ്ങേറാൻ പോകുന്നത്. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ഓരോ വള്ളത്തിലും നൂറിലേറെ തുഴക്കാർ അവർ ഒരേ ഉടലാകുന്ന സന്ദർഭമാണ്. ഓരോ ഹീറ്റ്സിലും നാല് വള്ളങ്ങളാണ് മത്സരിക്കുക. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം, നെഹ്റു ട്രോഫി കയ്യെത്തിപ്പിടിക്കുക എന്നുള്ളത്. ട്രാക്കിന്റെ അവസാന ശരാശരി 130 അടി വരെ നീളമുള്ള ചുണ്ടനെ ഒറ്റ ശ്വാസത്തിൽ പായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ അസാധാരണമായ മത്സരത്തെ കേട്ടറിഞ്ഞ് ധാരാളം വിദേശികൾ എല്ലാ വർഷവും എത്തും. ഇക്കുറി എല്ലാ പവലിയനുകളിലും വിദേശികളുടെ സാന്നിധ്യമുണ്ട്. കണ്ടറിഞ്ഞവർ വീണ്ടും വീണ്ടും ഈ ആവേശ കാഴ്ച കാണുവാനായിട്ട് ഇവിടെ എത്തും. മഴയും വെയിലും കണ്ണുപൊത്തി കളിക്കുകയാണ് ഇന്ന് ആലപ്പുഴയിൽ. രാവിലെ പെയ്ത ചെറുമഴ ഇപ്പോൾ പുന്നമടയില് ചിങ്ങവെയിലിന്റെ നല്ല ചൂടാണ്. ആ ചൂടിനെയും ആവഹിച്ചുകൊണ്ട്, അതിനെ സഹിച്ചുകൊണ്ട് ഈ പുന്നമടക്കായലിന്റെ രണ്ട് കരകളിലും എല്ലാ പവലിയനുകളും വലിയ ഒരു ജനസഹസ്രം ടിച്ചുകൂട്ടിയിരിക്കണം. എന്തിനാണ് ഈ ആവേശപ്പോരിന്റെ, ഈ ആവേശപൂരത്തിന്റെ, ഈ മാമാങ്കത്തിന്റെ ഫലം അറിയുന്നതിലേക്ക്. വിജയത്തിന്റെ അലിയൊലികളിൽ നാടും നഗരവും ഈ കായൽക്കരയിൽ സന്ധിച്ചിട്ടുണ്ട്. കണ്ണ നെട്ടായത്തിലും മനസ്സ് ഇടിത്തട്ടുകളിലും കിഴക്കിന്റെ വെനീസിന്റെ ചരിത്രത്തിൽ ആവേശ പെരുമഴയുടെ ഒരു പുതിയ താള് ഇന്ന് എഴുതി ചേർക്കും. എത്രയോ ദിവസങ്ങൾ നീണ്ട പരിശീലനങ്ങൾ, ലക്ഷങ്ങൾ മുടക്കിയുള്ള പരിശീലനവും അതിനനുസൃതമായ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് ഓരോ തുഴക്കാരനും ഈ നെട്ടായത്തിൽ ഇന്ന് തുഴയെറിയുക. തുഴയെന്ന് പറയുന്നത് കുട്ടനാടിന്റെ താളമാണ്, കുട്ടനാടിന്റെ ഓളമാണ്, കുട്ടനാട്ടുകാരുടെ വികാരമാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല രീതികളിൽ അവർ ലോകത്തിന്റെ പല ഭാഗത്തും വലിയ വെന്നിക്കൊടികൾ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓളപ്പരപ്പിൽ നടക്കുന്ന ഈ മാമാങ്കത്തെ സംബന്ധിച്ച്, ഈ പൂരത്തെ സംബന്ധിച്ച് ഇതിന് പകരം വയ്ക്കുവാൻ ഈ ലോകത്ത്

ആരുമില്ല, മറ്റൊരു മത്സര കളിക്കും ഇതിനോട് സമാനത കാട്ടുവാൻ നമുക്ക് സാധിക്കുകയില്ല. തിരിമുറിയാതെയുള്ള ആവേശമാണ് പുന്നമടക്കായലിൽ. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാത മത്സരങ്ങളിൽ ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന തലവടി ചുണ്ടൻ കഴിഞ്ഞ വർഷത്തെ ജേതാവാണ്. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് കഴിഞ്ഞ വർഷം നിലവിലെ ജേതാക്കളെ കൊണ്ടുവന്നത്. 127 അടി നീളമുള്ള വള്ളം. രണ്ടാമത്തെ ട്രാക്കിലെ കരുവാറ്റ വള്ളമാണ് പഴയ കാലത്തെ വളരെ പ്രഗത്ഭമായ വള്ളമാണ്. മൂന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ഡിയുണ്ട്. നാലാമത്തെ ട്രാക്കിൽ വീയപുരം വീരു എന്ന് ചരിത്രത്തിൽ ഇടം നേടിയ വള്ളംകളി പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച വള്ളം യു ബി സി ആണ്. നിലവിലെ ജേതാക്കളാണ് യു ബി സി ക്ലബ്. അവർ കഴിഞ്ഞ പ്രാവശ്യം തലവടി ചുണ്ടലിലാണ് വന്ന് 2023 2025 ഒക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആണ് അവർക്ക് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ കുട്ടനാട്ടിലെ മിക്കവാറും എല്ലാ തലയെടുപ്പുള്ള ചുണ്ടൻ വള്ളങ്ങളും ഈ മത്സര വള്ളംകളിയുടെ ഭാഗമായി മാറുക. ഓഹോ, എന്തൊരു വൈബാണ് ഇവിടെ! യുവതയുടെ വൈബ് ഏത് രീതിയിലും വള്ളംകളിയുടെ താളത്തിനും അതിന്റെ പാട്ടിനും മേളത്തിനുമൊക്കെ വ്യത്യാസം വരുന്ന രീതിയിൽ പുന്നമടയാകെ അങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണ്. ചരിത്രത്തിൽ എപ്പോഴും അലതല്ലുന്ന ആവേശം, ഇത്രയധികം ആവേശമുള്ള ഒരു കളിയെ നമുക്ക് ഈ ലോകത്തെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? തുഴകൾ തീർക്കുന്ന തീത്താളം, അത് വളരെ പ്രധാനമാണ്. അതിന്റെ പോരാട്ട ചൂടം, ഏത് കരയാണ് ഇന്ന് വിജയിക്കുക, ഏത് ക്ലബ്ബാണ് ഇനി കപ്പ് നേടുക എന്നുള്ള വലിയ ഒരു ആവേശം ഈ കളിയുടെ പിന്നിലുണ്ട്. ആകാശമേഘങ്ങള് കുട ചൂടി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ജേതാവിനെ അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 6 ഹീറ്റ്സുകളിലായി ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാത മത്സരം നടക്കും. ഇതിൽ ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഓരോ പോരാട്ടവും അതിതീവ്രമാണ്, അതിഭീകരമാണ്. അപ്പൊ തുഴകളുടെ ഈ തീത്താള

പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ നെഹ്റുജിക്കും കുടുംബത്തിനും ആലപ്പുഴയിൽ ലഭിച്ചു. വള്ളംകളി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു തുടക്കമായിരുന്നു അത് എന്നുള്ളതിൽ തർക്കമില്ല. അന്ന് നെഹ്റുജി എത്തി, താമസമില്ല മത്സര വള്ളംകളി ആരംഭിച്ചു. അന്നത്തെ മത്സര വള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്ക് നിന്നും മൺറോ തുരുത്ത് വരെ ദൈർഘ്യമുള്ള ഭാഗമായിരുന്നു. അന്ന് 6 ചുണ്ടൻവള്ളങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. 6 ചുണ്ടൻവള്ളങ്ങൾ പങ്കെടുത്തത് നടുഭാഗം നെൽസൺ അഥവാ മാമ്പഴക്കേരി, നെപ്പോളിയൻ, കാവാലം, ചമ്പക്കുളം, നേതാജി തുടങ്ങിയവയായിരുന്നു ആ ജലരാജാക്കന്മാർ. വാശിയേറിയ മത്സരത്തിന്റെ ഒടുവിൽ നടുഭാഗം എതിരാളികളെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. പിന്നെ നടന്നത് ഒരു ചരിത്രമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അവഗണിച്ചുകൊണ്ട് മഹാനായ പണ്ഡിറ്റ്ജി നടുഭാഗം വള്ളത്തിലേക്ക് ചാടിക്കയറി. അതാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മീനെണ്ണയും അതിന്റെ നെയ്യുമൊക്കെ ഒഴിച്ച് മിനുസമാക്കപ്പെട്ട നടുഭാഗം ചുണ്ടന്റെ പടിയിൽ മഹാനായ നെഹ്റുജിക്ക് കാലിടറി. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിക്കാൻ കഴിയാത്ത ഒരു സന്നിഗ്ധാവസ്ഥയായിരുന്നു വാസ്തവത്തിൽ അത്. പക്ഷേ ക്ഷണനേരം കൊണ്ട് നടുഭാഗം ചുണ്ടനിലെ കരുത്തന്മാരായ തുഴച്ചിക്കാര് അവസരത്തിന് തീർന്നു. അവർ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തങ്ങളുടെ കരങ്ങൾ ഉപയോഗിച്ച് താങ്ങി നിർത്തി. അങ്ങനെ ഒരു തരത്തിൽ ചിന്തിച്ചാൽ, ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയുമാണ് യഥാർത്ഥത്തിൽ ആ തൊഴിലാളികൾ, നടുഭാഗം ചുണ്ടനിലെ കർഷക തൊഴിലാളികൾ താങ്ങി നിർത്തിയത് എന്നുള്ളതിന് തർക്കമില്ല. അടുത്ത നിമിഷം കാണുന്നത് അതിലും വലിയ അത്ഭുതമായിരുന്നു. നടുഭാഗം ചുണ്ടനിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാം മറന്ന് തുള്ളിച്ചാടി. അദ്ദേഹം ആഹ്ലാദ വിവശനായി. 10,000 ഇത് കണ്ട് ആവേശ ഭരിതരായി മാറി പ്രിയമുള്ളവർ. തിരുക്കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചെത്തിയ പണ്ഡിറ്റ്ജി വിലമതിക്കാനാകാത്ത ഒരു സമ്മാനം ആലപ്പുഴക്കാർക്ക് അല്ല മലയാളികൾക്ക് സ്വന്തം കയ്യൊപ്പ് ചാർത്തി അയച്ചു കൊടുത്തു. അതിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നു: ടു ദ വിന്നർ ഓഫ് ദ ബോട്ട് റേസ് വിച്ച് ഇസ് എ യുണീക് ഫീച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ട്രാവൻകൂർ കൊച്ചിൻ ജവഹർലാൽ നെഹ്റു December 1952. ഇതാണ് ആ ചരിത്രം. ഇന്ന് നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരത്തിന്റെ തുടക്കം അവിടെയായിരുന്നു. 1953 വള്ളംകളി നടന്നില്ല. 1954 വട്ടക്കായലിൽ അഥവാ കൈനഗിരി മീനപ്പള്ളി കായലിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ മത്സരം നടന്നു. 1955 മുതലാണ് ഈ വള്ളംകളി ഈ പുന്നമടക്കായലിൽ ആരംഭിച്ചത്. അതേസമയം 1955 തന്നെ ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ ഈ വള്ളംകളിക്ക് ഇവിടെ വള്ളംകളിയുടെ കമന്ററിക്ക് ഇവിടെ തുടക്കം കുറിച്ചു. ഇതാ ട്രാക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് അമ്പയേഴ്സ് പുന്നമടക്കായലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലേക്ക് സ്പീഡ് ബോട്ടിൽ അതിദ്രുതം കടന്നു വരികയാണ്. ഈ സഞ്ചാരത്തിനിടയിൽ മാർഗ തടസ്സമായി നിൽക്കുന്ന എല്ലാ ചെറുവള്ളങ്ങളെയും മോട്ടോർ ബോട്ടുകളെയും അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഈ നെഹ്റു ട്രോഫി, താരും തളിരുമണിഞ്ഞു നിൽക്കുന്ന പ്രകൃതി. നെഹ്റു ട്രോഫി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകാശവാണി ഇതം പ്രഥമമായി പ്രക്ഷേപണം ചെയ്തിരുന്നല്ലോ. അന്ന് പ്രതിഭാധനന്മാരായ കമന്റേറ്റർമാർ നമുക്കുണ്ടായിരുന്നു. വി വി ഗ്രിഗറി എന്ന മഹാനായ കമന്റേറ്റർ, ആധുനിക കമന്ററിയുടെ ദ്രോണാചാര്യർ എന്ന് ശ്രീമാൻ വി വി ഗ്രിഗറിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അദ്ദേഹം അതുല്യനും അജയ്യനുമായിരുന്നു. 2015 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കമന്ററിയിലെ ഒരു നിത്യ വിസ്മയമായിരുന്നു ശ്രീമാൻ വി വി ഗ്രിഗറി. അദ്ദേഹം നേടിയെടുത്ത കമന്ററിയിൽ നേടിയെടുത്ത താരപദവി മറ്റാർക്കും ഇന്നും കരഗതമല്ല. പുന്നമടക്കായലിനെ പ്രകമ്പനം കൊള്ളിച്ച വാഗ്ധോരണി ഇന്നും ഇവിടെ ഓർമ്മകളായി ഇലയടിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. അതുപോലെ തന്നെ ശ്രീ പി ഡി ലൂക്ക്, അഡ്വക്കേറ്റ് പി ഡി ലൂക്ക്, അയാപറമ്പ് സദാശിവൻപിള്ള തുടങ്ങിയിട്ടുള്ള കെ പി എം ഷെറീഫ് തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ കമന്റേറ്റർമാർ നമുക്ക് ഉണ്ടായിരുന്നു ആകാശവാണിക്ക് വേണ്ടിയിട്ട്. അവരെല്ലാം ഈ സുന്ദരമായ ജലമേളയെ, ഈ ഇതിന്റെ ചേതോഹരമായ ഈ വള്ളംകളിയെ ജനലക്ഷങ്ങളുടെ അടുത്തേക്ക് വാ

0: ഉദ്ധരണിയായി നൽകിയെന്നുള്ളത് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതാ 2000 തേഴ്ചിക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ ദാ മാസ്റ്ററിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരവാച്യമായ അനുഭൂതിയായി മാറുകയല്ലേ? ഹൃദയാവർജകമായ ഒരു ദൃശ്യമായി ഇത് മാറുകയല്ലേ? ഇതാണല്ലോ ഈ കലയുടെ, ഈ ആകർഷണീയമായ കലയുടെ യഥാർത്ഥത്തിലുള്ള ചാരുത, യഥാർത്ഥത്തിലുള്ള ഭംഗി. ഇവിടെ നോക്കുമ്പോൾ പ്രകൃതിയാകെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്, ഇവിടെ ആകെ ആടയാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുകയാണ്, വള്ളംകളി പ്രേമികള് ആരവം കൊണ്ട് ആർപ്പ് വിളി മുഴക്കുകയാണ്. ധാരാളം ചെറുവള്ളങ്ങള് തലങ്ങും വിലങ്ങും നേരത്തെ സഞ്ചരിച്ചിരുന്നു എങ്കിലും അതിനെയൊക്കെ ട്രാക്ക് കമ്പേഴ്സ് വന്ന് ക്ലിയർ ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പല പേരും പ്രശസ്തിയുമുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ഇന്ന് സെന്റ് ജോർജ് പോലെയുള്ള പല ചുണ്ടൻ വള്ളങ്ങളും ഇന്ന് കാണാനേയില്ല. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പല ചുണ്ടൻ വള്ളങ്ങളെയും ഇറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇന്ന് ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് 65 ലക്ഷം രൂപ ചെലവ് വരും. 2002 12 ലക്ഷമായിരുന്നു അതിന്റെ ചെലവ്. അങ്ങനെയെങ്കിൽ 2026 ആയപ്പോൾ 65 ലക്ഷം രൂപ ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിനുള്ള ചെലവാകുകയാണ്. 1988 നെഹ്റു ട്രോഫി, ആ നെഹ്റു ട്രോഫിയിൽ 4 മിനിറ്റ് 48 സെക്കൻഡ് സമയം കുറിച്ചുകൊണ്ട് വെള്ളംകുളങ്കരി എന്ന ചുണ്ടൻ ചരിത്രം കുറിച്ചിട്ടുണ്ട്. അത് നെഹ്റു ട്രോഫിയിലെ ഒരു റെക്കോർഡാണ്. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബായിരുന്നു അന്ന് ആ വള്ളത്തെ നയിച്ചത്. 2001 വേണു ആചാരി എന്ന ശില്പി ഈ വെള്ളംകുളങ്ങര പുതുക്കി പണിതു. വെള്ളംകുളങ്ങര ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നു. 2002 കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ് വെള്ളംകുളങ്ങര നെഹ്റു ട്രോഫി നേടി. ഇനിയും ട്രോഫി നേടാൻ സാധ്യതാ പട്ടികയിലുള്ള ഒരു വള്ളമാണ് ഈ വെള്ളംകുളങ്ങര. വെള്ളംകുളങ്ങര ഏറ്റവും വമ്പനായ ഒരു ജലരാജാവാണ്. അങ്ങനെയെങ്കിൽ ജവഹർ താങ്കരിയോ? ജവഹർ താങ്കരി 2026 നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. 77, 78, 85, 2010, 2015 എന്നീ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ ജലരാജാവാണ് ജവഹർ താങ്കരി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയം വഹിക്കുന്ന ഏക ചുണ്ടൻ വള്ളമാണ് ജവഹർ താങ്കരി. 1969 പുന്നക്കുന്നത്ത് ശേരിക്കാരുടെ ഗിയർ ഗോസ് ചുണ്ടൻ വള്ളം അവർ വിലയ്ക്ക് വാങ്ങി. താങ്കരിക്കരക്കാർ ജവഹർ താങ്കരി എന്ന പേര് ചുണ്ടന് നൽകി. 1970 വള്ളത്തിന്റെ നീളം വർദ്ധിപ്പിച്ചു. എന്നാൽ പുതിയ ചുണ്ടൻ തന്നെ വേണമെന്ന് കരക്കാരുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ 1973 കോഴിമുക്ക് നാരായണൻ ആചാരി പുതിയ ജവഹർ താങ്കരി വള്ളം നിർമ്മിച്ചു. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായിട്ട് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: ശ്രോതാക്കളെ, 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് നമ്പർ 1 അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ ഒന്നാം നമ്പർ രജിസ്ട്രേഷൻ വണ്ടം തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ ബിനു എച്ച് പുതുവേൽ കൈനഗിരി. അതേപോലെ രണ്ടാമത്തെ ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 16 വള്ളം കരുവാറ്റ ശ്രീ വിനായകൻ KTBC ഫാൻസ് ക്ലബ്ബ് കുമരകമാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ അനന്തു കാർത്തികേയൻ. അതേപോലെ മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 14 വള്ളം ആയാപറമ്പ് പാണ്ഡി IBRA കൊച്ചിനാണ് ക്ലബ്ബ്. ശ്രീകുട്ടൻ തുണ്ടത്തിലാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 9 വിയപുരം വള്ളം UBC കൈനഗിരി FC ആണ് തുഴയുന്നത്. ക്യാപ്റ്റൻ പത്മകുമാർ. ഹീസ് നമ്പർ 1 തലവടി ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. കൈനഗിരി ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വിയപുരം ബോട്ട് ക്ലബ്ബിൽ വിയപുരം വള്ളത്തിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്ത് റെക്കോർഡിട്ട വള്ളം ക്ലബ്ബാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ്. വിയപുരം തലവടി ബോട്ട് ക്ലബ്ബിലെ തലവടി ചുണ്ടനെ കുറ്റി പറഞ്ഞാൽ 127 ഫീറ്റ് നീളം, 5 ഫീറ്റ് വീതി, 83 തുഴക്കാർ, 5 അമരക്കാർ, 9 താളക്കാർ. January 1, 2023 നീരണിഞ്ഞ വള്ളം ഇപ്രാവശ്യത്തെ ട്രോഫി സ്വന്തമാക്കാൻ തന്നെ ഉറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വള്ളമാണ്. രണ്ടാം ട്രാക്കിലുള്ള കരുവാറ്റ ശ്രീ വിനായകൻ KTBC ആണ് തുഴയുന്നത്. KTBC യെ പറ്റി പറയുകയാണെങ്കിൽ കുമരകം ടൗൺ ബോർഡ് ക്ലബ്ബ് 1998 സ്ഥാപിതമായ ക്ലബ്ബ്. നെഹ്റു ട്രോഫി 1999 ആലപ്പാടനിൽ സമ്പത്ത് കണിയാപറമ്പിലെ നേതൃത്വത്തിൽ വിജയിച്ച വള്ളമാണ്. 2004 ചെറുതനയിൽ രാജു വടക്കത്തിന്റെ നേതൃത്വത്തിലാണെങ്കിൽ വീണ്ടും രാജുവിന്റെ നേതൃത്വത്തിൽ 2005 പായിപ്പാടിൽ, 2006 പായിപ്പാടിൽ, 2007 പായിപ്പാടിൽ അങ്ങനെ ഹാട്രിക്ക് അടിച്ച ഒരു ക്ലബ്ബാണിത്.
2: സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടറുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് നിർദ്ദേശത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ ഒന്നാം ഹീറ്റ്സ് മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്.

0: നാല് ചുണ്ടൻ വള്ളങ്ങളും ഞങ്ങൾ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ബോക്സിന്റെ പിന്നിലായി ചുണ്ടൻ വള്ളങ്ങളുടെ അമരം ഭാഗം ഒരു മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയാണ്. നാല് ചുണ്ടൻ വള്ളങ്ങളെയും ലോക്ക് ചെയ്ത് ഒഴുകുന്ന പുന്നമടക്കായലിൽ ഒഴുകാത്ത വിധത്തിൽ ചുണ്ടൻ വള്ളങ്ങളെ തളച്ചു നിർത്തുന്ന അതിസാഹസികവും സുന്ദരവും വിചിത്രവുമായ കാഴ്ചയാണ് ഇപ്പോൾ പുന്നമടക്കായൽ കരയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഇരുവശവും ഇരിക്കുന്ന കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമരം ഭാഗം നാല് പേരുടെയും അമരം ഭാഗം ഫിക്സ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഷട്ടറുകൾ ഉയർന്നു നിൽക്കും. ഷട്ടറുകൾ ഉയർന്നു നിൽക്കുന്നതിന്റെ അരികിലേക്ക് റെഡ് പോളിന്റെ തൊട്ട് മുന്നിലുള്ള വൈറ്റ് പോളിലേക്ക്, വൈറ്റ് സോണിലേക്ക് കളിവള്ളങ്ങളെല്ലാം, കളിവള്ളങ്ങളുടെ കൂമ്പ് ഭാഗം കൃത്യമായി ഒപ്പത്തിനൊപ്പം എത്തുന്നതോടുകൂടി ഷട്ടറുകൾ ഒന്നായി വെള്ളത്തിലേക്ക് പതിക്കുകയും ചുണ്ടൻ വള്ളങ്ങൾ മുന്നോട്ട് കുതിക്കുകയും ചെയ്യും. എന്തായാലും ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് നെഹ്റു ട്രോഫി ജലോത്സവമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ജലമേളയാണ്. ഇതിലെ ഓരോ ഇഞ്ചും ഓരോ തരിമ്പും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു തരി പോലും ഒരു വള്ളം മുന്നിലോ പിന്നിലോ ആകാത്ത വിധത്തിൽ സ്റ്റാർട്ടിംഗ് നടത്തണം. അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നെഹ്റു ട്രോഫി ജലോത്സവം ഇത്രത്തോളം അച്ചടക്കത്തോടെ നടക്കുന്ന മത്സരം എന്ന നിലയ്ക്ക് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പത്തിനൊപ്പം മുന്നോട്ട് തുഴഞ്ഞു വന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ചില വള്ളങ്ങളിലെ ഒരു തുഴപ്പാട് വ്യത്യാസം മനസ്സിലാക്കിയ ചീഫ് സ്റ്റാർട്ടർ ഒന്ന് രണ്ട് ട്രാക്കുകളിലെ വള്ളങ്ങളോട് അല്പം പിന്നിലേക്ക് തുഴയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലെ തലവടി ചുണ്ടൻ ഇപ്പോൾ ബോക്സിനകത്ത് തന്നെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണെങ്കിലും രണ്ട് തുഴപ്പാട് മുന്നിൽ വന്നതുകൊണ്ട് തുഴച്ചിൽക്കാരോട് അല്പം വള്ളം പിന്നിലേക്ക് തുഴയാൻ സ്റ്റാർട്ടർ ആവശ്യപ്പെടുന്നു. സ്റ്റാർട്ടർ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം കൃത്യമായി ചെയ്യുന്ന അച്ചടക്കമുള്ള സ്കൂളിലെ കുട്ടികളെ പോലെ തുഴച്ചിൽക്കാർ ഇതാ അത് കേട്ട് വള്ളം മെല്ലെ പിന്നിലേക്ക് തുഴയുകയാണ്. വള്ളം പിന്നിലേക്ക് തുഴയുമ്പോൾ ഒന്ന് രണ്ട് അപകടങ്ങളുണ്ട്. എന്താണ് അപകടമെന്ന് വള്ളംകളി ആദ്യമായി റേഡിയോയിലൂടെ കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നമടക്കായലിൽ ഒഴുക്കിനെതിരെ നടക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളം തുഴയാൻ വേണ്ടി തുഴച്ചിൽക്കാർ പിന്നിലേക്ക് തുഴയെ ആഞ്ഞു പിടിക്കുന്ന സമയം, ആ ഒരു സമയത്ത് വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുമ്പോൾ സ്റ്റാർട്ടർ സ്റ്റാർട്ടിംഗ് വിസിൽ മുഴക്കിയാൽ, സ്റ്റാർട്ടിങ്ങിന്റെ ഫ്ലാഗ് താഴ്ത്തിയാൽ, അപ്പോൾ വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുകയും പിന്നീടത് മുന്നിലേക്കായി കുതിക്കാൻ അല്പം സാവകാശം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളമെടുക്കാൻ വള്ളക്കാർ തീരെ മുതിരാറില്ല. പക്ഷേ അവർ ആ റെഡ് സോണിലേക്ക് പ്രവേശിക്കുന്ന പക്ഷം പിന്നിലേക്കെടുക്കാതെ നിർവാഹവുമില്ല. ഇപ്പോൾ ഏറെക്കുറെ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്നാലും സ്റ്റാർട്ടറിന്റെ ആ സ്റ്റാർട്ടിംഗ് പോളിലൂടെ പരിശോധിക്കുമ്പോൾ വള്ളങ്ങളിൽ മൂന്നാം ട്രാക്കിൽ കിടക്കുന്ന ആയാപറമ്പ് പാണ്ടി IBRA കൊച്ചിൻ, അങ്ങ് കൊച്ചിയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വന്നതുകൊണ്ടാവാം അവർ റെഡ് സോണിലേക്ക് കയറി കിടക്കുകയാണ്. കൊച്ചിയിലെ ബ്ലോക്കുകളൊക്കെ കണ്ട് വളർന്നവരായതുകൊണ്ടാവാം റെഡ് സോണിൽ നിന്ന് വൈറ്റ് സോണിലേക്ക് അവരെ പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് ചീഫ് സ്റ്റാർട്ടർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് മൂന്ന് കളിവള്ളങ്ങളും വൈറ്റ് സോണിലാണ്. ഇനിയിപ്പോൾ IBRA കൊച്ചി ഇൻലാൻഡ് ബോട്ട് റോവേഴ്സ് അസോസിയേഷൻ കൊണ്ടുവന്ന അറബിക്കടലിന്റെ റാണി ഇതാ പുന്നമടക്കായലിൽ ചരിത്രം എഴുതാൻ എത്തി നിൽക്കുമ്പോൾ റെഡ് സോണിൽ എത്തിയത് കൊണ്ട് അതിനെ അല്പം പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് സ്റ്റാർട്ടർ. ആയാപറമ്പ് പാണ്ഡിയാണ്. ഇതാ മത്സരം ആരംഭിക്കുന്നു. ആവേശോജ്വലമായ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. ഇത് ചരിത്ര നിമിഷമാണ്. നാല് ട്രാക്കുകളിൽ നാല് ചരിത്രം എഴുതുവാൻ വേണ്ടി വന്നിട്ടുള്ള 400-ഓളം കായിക താരങ്ങളുടെ ഉജ്ജ്വല പോരാട്ടത്തിന് തിരിതെളിയുകയാണ്. ഒന്നാം ട്രാക്കിൽ തലവടിച്ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി, കഴിഞ്ഞ തവണ രണ്ടാം ഹാട്രിക് ലക്ഷ്യമാക്കി വന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരികയുടെ ചുണക്കുട്ടന്മാർ തലവടിച്ചുണ്ടനിൽ ഒന്നാം ട്രാക്കിൽ ഇതാ കുതിക്കുകയാണ്. കുതിപ്പിനൊപ്പം നിൽക്കുവാൻ ഇതാ KGBC ഫാൻസ്, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ഫാൻസായ ചെറുപ്പക്കാർ കരുവാറ്റ ശ്രീ വിനായകനിൽ രണ്ടാം ട്രാക്കിലൂടെ മത്സരിക്കുന്നു. IBRA കൊച്ചിൻ അറബിക്കടലിന്റെ റാണി കിഴക്കിന്റെ വെനീസിൽ ചരിത്രം എഴുതുവാനായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ആയാപറമ്പ് പാണ്ഡികിത മൂന്നാം ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ നാലാം ട്രാക്കിൽ UBC കൈനഗരി, കൈനഗരിയുടെ ചുണക്കുട്ടന്മാർ ജലോത്സവ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന, ഏറ്റവും തഴക്കവും പഴക്കവും ആഢ്യത്വവും ആഡംബരവും നിറഞ്ഞ ബോട്ട് ക്ലബായ UBC കൈനഗരിയുടെ ഫാൻസ് ക്ലബ് മത്സരിക്കുന്നു. വീയപുരം ചുണ്ടനിൽ കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫിയുടെ ജേതാവായ വീയപുരം ചുണ്ടനിത നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: താങ്ക് യു മിസ്റ്റർ വിനോ.

0: ആവേശകരമായ ഒന്നാമത് ഹിറ്റ്സ് മത്സരം. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം 2026 ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ ഒന്നാം നമ്പർ തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ബിനു എച്ച് പുതുവേൽ കൈനകരെ ക്യാപ്റ്റനായിക്കൊണ്ട് ജോസ് പുതിയറ കൈനകരെ ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കരുവാറ്റ ശ്രീ വിനായകൻ കെ ടി ബി സി ഫാൻസ് ക്ലബ് കുമരകം നയിക്കുന്ന അനന്തു കാർത്തികേയൻ ക്യാപ്റ്റനും ശ്രീകുമാർ കെ എസ് ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള കരുവാറ്റ ശ്രീ വിനായകൻ 16-ാം നമ്പർ വള്ളം രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അയ്യാപ്പറമ്പ് പാണ്ഡി ഐ ബി ആർ എ കൊച്ചിൻ ശ്രീകുട്ടൻ തുണ്ടയിൽ ക്യാപ്റ്റനായിട്ടുള്ള സുരേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള 14-ാം നമ്പർ വള്ളം മൂന്നാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 4-ാമത് ട്രാക്കിലൂടെ പ്രിയപ്പെട്ട വള്ളംപൊളിക്കാരുടെ പ്രിയപ്പെട്ട വീയപുരം യു ബി സി കൈനകരിയുടെ കൈക്കരുത്തിൽ എഫ് സി പത്മകുമാർ ക്യാപ്റ്റനായിക്കൊണ്ട് ജോർജ് തോമസ് വക്കച്ചൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള 9-ാം നമ്പർ വള്ളം 4-ാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആവേശത്തിന്റെ മുത്തുമണികൾ ആകാശം മുട്ട കോരിയെറിഞ്ഞുകൊണ്ട് നമ്മുടെ പുന്നമടയെ ജലാശയങ്ങളെ കീറിമുറിച്ചുകൊണ്ട് പുളകം കൊള്ളിച്ചുകൊണ്ട് പുന്നമടയുടെ ആഴങ്ങളോട് കുത്തിയെറിഞ്ഞ് കഥകൾ പറഞ്ഞുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികളാൽ തീർത്ത ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒന്നാമത്തെ ഹിറ്റ്സ് മത്സരത്തിൽ തലവടി ചുണ്ടൻ കരുവാറ്റ ശ്രീവിനായകൻ ആയാപറമ്പ് പാണ്ഡി വീയപുരം ഇതാ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതുന്നു. ഒന്നും രണ്ടും നാലും ട്രാക്കിലൂടെയുള്ള വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് ഒന്നാമത്തെ ട്രാക്കിലെ തലവടി ചുണ്ടനും മൂന്നാമത് ട്രാക്കിലെ അയ്യാപറമ്പ് പാണ്ഡിയും ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് പങ്കായ പാടുകൾക്ക് പോലും വ്യത്യാസത്തിൽ പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ വീറും വാശിയും തകർത്തെറിയുന്ന കുത്തിയെറിയലും താളം പിടിക്കലും എല്ലാം നിലക്കാരനും അതെ അമരക്കാരനും നിലക്കാരനും താളക്കാരനും എല്ലാവരും ഒരേ സ്വരത്തിൽ വഞ്ചിപ്പാട്ടുകളിലല്ല കുതിര ശക്തികളിലാണ് അയ്യടാ പോയടാ എന്നുള്ള ശബ്ദത്തിൽ ആ മനോഹരമായ ദൃശ്യവിരുന്ന് അവരുടെ കുത്തിയെറിയലുകൾ ജനങ്ങളുടെ വള്ളംകളിക്കാരുടെ ഹൃദയത്തെ പടപടാ മിടിപ്പിച്ചുകൊണ്ട് ഇതാ കുതിച്ചു പാഞ്ഞ് ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടനും മൂന്നാമത് ട്രാക്കിലൂടെ വരുന്ന അയ്യാപറമ്പും നാലാമത് വീയപുരവും ഇതാ രണ്ടും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് തലവടിയും വീയപുരവും ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരുമ്പോൾ 4-ാമത്തെ ട്രാക്കിലൂടെ വീയപുരം ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ച് കുതിച്ച് പറന്ന് പറന്ന് പറന്ന് വെട്ടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ നിലക്കാരനും താളക്കാരനും ഹൃദയസ്പന്ദനം പോലും നിലപ്പിക്കുന്ന രീതിയിലുള്ള ചുവടുവയ്പ്പുകളിൽ കുത്തിയെറികളും കടന്നുപോയപ്പോൾ വില്ലേജ് ബോട്ടുകളും കൈനകരിയും ഇതാ ഒന്നാമത് ട്രാക്കിലെ വള്ളം അവരും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയപ്പോൾ നമ്മുടെ ഈ പുന്നമട കായലിലെ വള്ളംകളിയുടെ രസവും വഞ്ചിപ്പാട്ടിന്റെ ഈണവും ഒക്കെ ഒന്ന് കോർത്തിണക്കി അതൊന്ന് രസിച്ച് അതിലൊന്ന് താളം പിടിച്ച് കരയിൽ നിൽക്കുന്ന കാണികളോട് ഒന്ന് കൊഞ്ചി പറഞ്ഞ് എന്തൊരു മനോഹാരിതയിലാണ്, ഇത് പുന്നമടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലും മറ്റ് ദേശങ്ങളിലും ഒരുപാട് കായലുകളുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പുന്നമട കായൽ. കാരണം പ്രൗഢ ഗംഭീരയാണ് പുന്നമട കായൽ. ഈ സമയത്ത് തുടർന്നുള്ള മത്സരത്തിന്റെ തുടർ വിവരണത്തിന് വേണ്ടി ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
1: ചുണ്ടമ്പള്ളങ്ങളുടെ ഹീറ്റ്സ് നമ്പർ 2-ാം മത്സരം അല്പസമയത്തിന് ആരംഭിക്കുന്നതാണ്. 1-ാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 19 ആയാപറമ്പ് ദിവാൻജി വലിയ ദിവാൻജി ബോട്ട് ക്ലബ് ആയാപറമ്പാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. ക്യാപ്റ്റൻ റെന്നി വർഗീസ്. 2-ാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 8-ാമത് വള്ളം ചമ്പക്കുളം ബോട്ട് ക്ലബാണ്, ജോസി ജോൺ മങ്ങാടാണ് ക്യാപ്റ്റൻ. 3-ാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 4 ജവഹർ തായങ്കരി നാട്ടകം ഫാൻസ് ക്ലബ് ബോട്ട് ക്ലബാണ്, ക്യാപ്റ്റൻ സന്തോഷ് വാലയിൽ. 4-ാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 3-ാമത് വള്ളം വെള്ളംകുളങ്ങര എസ് എച്ച് ബോട്ട് ക്ലബ് കൈനകരിയാണ്, ക്യാപ്റ്റൻ ടോണി ജോസഫ്. ഈ 2-ാം ട്രാക്കിലെ വള്ളങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബാണ് തുഴയുന്നത്. 1928 നിർമ്മിച്ച ഈ വള്ളം നെടുമുടി നായർ സർവീസ് സൊസൈറ്റിയുടെയാണ്. 125 ഫീറ്റ് നീളം, 91 തുഴക്കാർ, 5 അമരക്കാർ, 10 താളക്കാർ. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 1979 രവി പ്രകാശ് നേതൃത്വത്തിൽ യു ബി സി കൈനകരിയെ തുഴഞ്ഞ് ആദ്യം ട്രോഫി നേടിയ ശേഷം 50 വർഷം കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് 1981 ചരിത്രം ആവർത്തിക്കാൻ. 2-ാമത്തെ ട്രാക്ക്

0: ചമ്പക്കുളത്തിനെ പറ്റി പറഞ്ഞാൽ യു ബി സി കാനേരിയോടൊപ്പം തന്നെ ഈ ക്ലബ്ബ് വിജയം നേടിയ ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ ക്ലബ്ബാണ്. എ കെ ലാരിസന്റെ നേതൃത്വത്തിൽ യു ബി സി 89-91, ആന്റണി അക്കരക്കുളത്തിന്റെ നേതൃത്വത്തിൽ 94, അതേപോലെ ജോസ് ജോൺ ആൽബി ബോട്ട് ക്ലബ് 95, അനിൽ മഹാദേവൻ എ ബി സി 96. ഇങ്ങനെ ചരിത്രം കുറിച്ച വള്ളമാണ് ചമ്പക്കുളം ബോട്ട് ക്ലബ് ചമ്പക്കുളം വള്ളം. 98, 2009, 2019 അവരെ നെഹ്റു ട്രോഫി സ്വന്തമാക്കി. അങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് ചമ്പക്കുളം. 3rd ട്രാക്കിലുള്ള ജവഹർ താങ്കരി, ജവഹർ താങ്കരിയെ കുറിച്ച് പറഞ്ഞാൽ നെഹ്റു ട്രോഫി 5 പ്രാവശ്യം സ്വന്തമാക്കിയ വള്ളമാണ്. 1977 കെ എസ് വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, അതേപോലെ തന്നെ 1978 കെ എസ് വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, 1985 പി സി ജോസഫ് ഫ്രണ്ട്സ് ചേന്നങ്കരി, 2010 ജോസഫ് ഫിലിപ്പ്, 2015 ജെയിംസ് കുട്ടി. ജവർ താങ്കരി ചരിത്രമാൽ 52 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത്ഭുതകരമായ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന വള്ളമാണ് ജവർ താങ്കരി. 4rd ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര, വെള്ളംകുളങ്ങര എസ് എസ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അത് നെഹ്റു ട്രോഫിയിൽ 6 തവണ മുത്തമിട്ട വള്ളമാണ്. പണ്ട് ഇതിന്റെ പേര് നെപ്പോളിയൻ എന്നായിരുന്നെങ്കിൽ 1957-59 നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് വെള്ളംകുളങ്ങര. ഞാൻ ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്തെ വിനു കെ ജോണിനെ ഫോൺ കൈമാറുകയാണ്.
1: ചുണ്ടൻ വള്ളങ്ങളുടെ 2nd ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. 4 കളിവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തെത്തി. അല്പസമയം ഇതാ സ്റ്റാർട്ടർ വെള്ള പതാക വീശുവാനായി തയ്യാറെടുക്കുന്നു. ഗൺ പിടിച്ചിരിക്കുന്ന ചീഫ് സ്റ്റാർട്ടർ മുകളിലേക്ക് ഗണ്ണിന്റെ റിവോൾവർ ഞെക്കുവാനായി തയ്യാറെടുത്തിരിക്കുന്നു. ഇനി നിമിഷങ്ങൾ മാത്രം, നിമിഷങ്ങളുടെ ഇടവേള മാത്രം. 4 ചുണ്ടൻവള്ളങ്ങൾ നെഹ്റു ട്രോഫി എന്ന അതുല്യ നേട്ടത്തിനായി ആദ്യ പാദ മത്സരത്തിൽ ഹീറ്റ്സ് മത്സരങ്ങളിലെ 2nd റൗണ്ട് മത്സരത്തിൽ തയ്യാറെടുത്ത് ട്രാക്കിൽ നിൽക്കുന്നു. ആയാപറമ്പ് ദിവാഞ്ചിയുണ്ട്, ചമ്പക്കളമുണ്ട്, ജവഹർ തായങ്കരിയുണ്ട്, വെള്ളംകുളങ്ങരയുണ്ട്. 4 കളിവള്ളങ്ങളും ചരിത്രപുറമിത വള്ളങ്ങളാണ്. 2nd ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുത്ത് 1st ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി. വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബിലെ റെന്നി വർഗീസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി 1st ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളിൽ ഒരു പിടിത്തവണ, ഒരുപാട് തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചമ്പക്കളം ചുണ്ടൻ 1999, 1991, 1994, 1995, 1996, 1998, 2009, 2014 എന്നിങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ 2nd ട്രാക്കിൽ മത്സരിക്കുമ്പോൾ നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്, നാട്ടകം ക്ലബിന്റെ, നാട്ടകം ബോട്ട് ക്ലബിന്റെ കൂട്ടുകാരായ ഒരുപറ്റം പേർ ചേർന്ന് കൊണ്ടുവന്നിട്ടുള്ള നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ് ജവഹർ തായങ്കരയിൽ മത്സരിക്കുന്നു. 5 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ജവഹർ തായങ്കരി 3rd ട്രാക്കിൽ മത്സരിക്കുമ്പോൾ എസ് എച്ച് ബോട്ട് ക്ലബ് കൈനഗരിയുടെ ടോണി ജോസഫ് ക്യാപ്റ്റനായ വെള്ളംകുളങ്ങര വള്ളം, പഴയ നെപ്പോളിയൻ ചുണ്ടൻ, ഇതാ വെള്ളംകുളങ്ങര എന്ന പേരിൽ 1957, 1958, 1959, 1969, 1988, 2002 6 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വെള്ളംകുളങ്ങര 4rd ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
2: ചുണ്ടൻ വള്ളങ്ങളുടെ 2nd പാദ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മത്സരം ഏതാണ്ട് പകുതിയോളം സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1st ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, 2nd ട്രാക്കിൽ ചമ്പക്കുളം, 3rd ട്രാക്കിൽ ജവഹർ തായങ്കരി, 4th ട്രാക്കിൽ വെള്ളംകുളങ്ങര. ആദ്യ ഹീറ്റ്സിലെ അതിഗംഭീരമായ തലവടിയും കരുവാറ്റയും ആയാപറമ്പും വീയപുരവും ചേർന്നുള്ള അതിഗംഭീരമായ 1nd പാദ മത്സരത്തിന്റെ ആവേശ തിരയിളക്കം ഇതുവരെ ഗാലറികളിൽ അവസാനിച്ചിട്ടില്ല. ഒപ്പം തന്നെ 2nd പാദ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 1st ട്രാക്കിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി 2 തവണയാണ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയത്. ചമ്പക്കുളം 2nd ട്രാക്കിലുള്ള ചമ്പക്കുളത്തെ സംബന്ധിച്ചാണെങ്കിൽ 9 തവണ നെഹ്റു ട്രോഫി നേടിയ വലിയ ചരിത്രമാണ് അവർക്കുള്ളത്. 51.5 കോൾ നീളമുള്ള, 85 തുഴക്കാരുള്ള, 5 നിലക്കാരുള്ള, 5 പങ്കായക്കാരുള്ള ചമ്പക്കുളം വള്ളം. 2 തവണയാണ് ചമ്പക്കുളം വള്ളം അതിന് ഹാട്രിക്ക് തികച്ചത്. ജവാഹർ തായങ്കരി, നാട്ടകം ഫാൻസ് ക്ലബ്ബ് സന്തോഷ് വാലുമേൽ ക്യാപ്റ്റനായുള്ള ജവഹർ തായങ്കരിയെ സംബന്ധിച്ചും വലിയ ചരിത്രമുള്ള വള്ളമാണ്. 4th ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര, പഴയ നെപ്പോളിയൻ വള്ളം വെള്ളംകുളങ്ങര, ഈ പുന്നമടയുടെ മാറിൽ ഒരുപാട് തവണ ആവേശോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ 1975 ട്രോഫി നേടിയ നെപ്പോളിയനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ അതിഗംഭീരമായ തുഴത്താളം തീർത്ത വള്ളങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 വള്ളങ്ങളും ഏതാണ്ട് ഒരേ രീതിയിലാണ് തുഴഞ്ഞ് വരുന്നത്. ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണോ, ചമ്പക്കുളമാണോ, ജവഹർ തായങ്കരിയാണോ, വെള്ളംകുളങ്ങരയാണോ, ആരാണ് മുന്നിലെന്ന് നമുക്ക് പറയാം.

ഒന്നായിട്ട് സാധിക്കുകയില്ല. തീരമുറിയാത്ത ആവേശമാണ് ഈ ഗാലറികളിലെങ്ങും. വെള്ളത്തിൽ കിടന്നുകൊണ്ട് വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടനാട്ടുകാർ, തുഴപ്പെരുമ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. പോരാട്ടത്തിന്റെ ചൂടാണെങ്കിൽ അതിഗംഭീരമായ പോരാട്ടത്തിന്റെ ചൂട്. അങ്ങ് കിഴക്കാകാശത്തില് കാർമേഘങ്ങൾ പതുക്കെ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും മഴയില്ലെങ്കിൽ എങ്ങനെയാണ്? പ്രളയം തകർത്തിട്ടും ഏതെല്ലാം ദുരിതങ്ങൾ വന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച വലിയ പാരമ്പര്യമാണ് കുട്ടനാട്ടിനുള്ളത്. അതിന്റെ ഓളമാണ് ഈ കായൽ പരപ്പിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുഴകളുടെ തീത്താളം, എത്രയോ തുഴകളാണ് ഒന്നിച്ചൊരേപോലെ പൊങ്ങുന്നത്. അവ തെറിപ്പിക്കുന്ന ആ ജലം കൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം ചുണ്ടൻ അല്പം മുന്നിലാണോ എന്നുള്ള ഒരു ചെറിയ സംശയമുണ്ട്. അല്ല, അതിന്റെ ഒപ്പം തന്നെ ആയാവർമ്മ വലിയ ദിവാൻജി ഒപ്പം പിടിക്കുന്നുണ്ട്. ജവഹർ തായങ്കരയും വിട്ടുകൊടുക്കുന്നില്ല. നാലാമത്തെ ട്രാക്കിൽ ഉള്ള വെള്ളംകുളങ്ങരയാവട്ടെ, ഈ മൂന്ന് വള്ളങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഏറ്റവും മുന്നിലായിട്ട് കുതിച്ചുകൊണ്ട് പോരുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുന്നമട കായൽ ഇങ്ങനെ ത്രസിച്ചു നിൽക്കുകയാണ്. ചരിത്രത്തിലേക്ക് കടന്നു കയറുവാനുള്ള കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളുടെ അതിഗംഭീരമായ പ്രകടനമാണ് ഈ ട്രാക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരു കരകളിലും നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം ചുണ്ടൻ, 9 തവണ ട്രോഫി കരസ്ഥമാക്കിയ ആ ചമ്പക്കുളം ചുണ്ടൻ, അത് 2 ഹാട്രിക്ക് നേടിയ ചുണ്ടൻ വള്ളം മറ്റു നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ട്രാക്കിലെ ജവഹർ തായങ്കരി ഒപ്പം പിടിക്കുന്നു. ജവഹർ തായങ്കരി ഒപ്പം തന്നെയുണ്ട് വെള്ളം കുരങ്ങരി ചുണ്ടൻ. വളരെ ഗംഭീരമായ മത്സരമാണ്. മറ്റു മൂന്ന് വള്ളങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് വള്ളം ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു തുഴയുന്നു. ഫിനിഷിംഗ് പോയിന്റിനെ സമീപിച്ചു കഴിഞ്ഞുകൊണ്ട് രണ്ടാം ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം വള്ളം, രണ്ടാം ട്രാക്കിൽ വരുന്ന മൂന്നാം ട്രാക്കിൽ വരുന്ന ജവഹർ തായങ്കരി, ഒന്നാമത്

ആകാശവാണി ദേവികുളം സ്പൈസഫം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 6,

ശകവർഷം 1948 ശ്രാവണം 31. 2026 ഓഗസ്റ്റ് മാസം 22 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 48 സെക്കൻഡ്. FM ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ റിസർവ് വനത്തിലാണ് ഷെന്തുരുണി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യമൊരിക്കൽ കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: ഓണക്കാലമാണ്. ഈ ഓണക്കാലത്ത് കൂടെയുള്ളത് ഞാൻ അബിയാണ്. എൻ്റെ കൂടെ ഇപ്പോഴൊരു പ്ലേ ബാക്ക് സിംഗറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു സംഗീതത്തിൻ്റെ അംശം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. യെസ്, ദി വെരി ടാലൻറ്റഡ് പ്ലേ ബാക്ക് സിംഗർ കെ കെ നിഷാദാണ് നമ്മോടൊപ്പം ഈ ഓണക്കാലത്ത് ചേരുന്നത്. സ്വാഗതം ചേട്ടാ.
2: ഹലോ അബി, താങ്ക് യു സോ മച്ച്.
1: ഞാൻ ഈ സംഗീതത്തിൻ്റെ അംശം എന്ന് പറഞ്ഞതേ പേരിൽ തന്നെ ഒരു നിഷാദം ഉണ്ടല്ലോ.
2: അത് എബിയാണ് ആദ്യമായിട്ട് എന്നോട് ഒരു ഇൻ്റർവ്യൂർ എന്നുള്ള
1: ചോദിക്കുന്നത് ഞാനാണ്
2: പറയുന്നത്. കാരണം നിഷാദ് എന്നുള്ള പേര് അങ്ങനെയാണ് വന്നതെന്ന് ആർക്കും
1: അറിയില്ല.
2: അച്ഛനൊരു മ്യൂസിഷ്യനായിരുന്നു. അപ്പം അച്ഛന് ഇത് പേരിട്ടത് നിഷാദ്. അച്ഛന് ഹിന്ദുസ്ഥാനി സംഗീതം കുറേ ഇഷ്ടമാണ്.
1: ശരി.
2: അപ്പോൾ നീ എന്ന് പറയുന്ന സ്വരത്തിൻ്റെ ഹിന്ദുസ്ഥാനി പേരാണ് നിഷാദ്. അപ്പോൾ അങ്ങനെയാണ് നിഷാദ് എന്നുള്ള പേര് വന്നത്.
1: അങ്ങനെ ഇട്ടാണ്. ഇപ്പോൾ സപ്തസ്വരങ്ങളിൽ അവസാനത്തെ നോട്ടാണ് നിഷാദം, അടുത്ത സായിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴെങ്കിലും റിലേറ്റ് ചെയ്ത് ലൈഫിൽ തോന്നാറുണ്ട്, ഈ പേരെനിക്ക് കിട്ടിയതും ഞാൻ പാടുന്നതല്ല എൻ്റെ സ്വരത്തോടൊക്കെ കുറച്ചൊരു നീതി പുലർത്തിയ പേരാണെന്ന്?
2: പലപ്പോഴും അങ്ങനെയല്ല. പല പാട്ടുകളും നമ്മൾ പല വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും പാട്ടുകൾ പാടാൻ പോകുമ്പോൾ അവർ ചിലപ്പോൾ പറയും, ആ നിഷാദം കുറച്ചുകൂടെ ഒന്ന് സായിലേക്ക്, അല്ലെങ്കിൽ നിഷാദത്തു നിന്ന് സായിലേക്ക് പോവാം എന്നൊക്കെ പറയല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് അറിയാതെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവരുടെ വായത് ഒക്കെ കേൾക്കാമല്ലോ. അതൊരു വലിയ, അത് എല്ലാവരും മ്യൂസീഷ്യൻസ് എല്ലാവരും ഇപ്പം ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ വായിൽ നിന്ന് എൻ്റെ പേര് അറിയാതെ കേൾക്കാൻ പറ്റി. അത് ഞാനെപ്പോഴും അച്ഛനെ ഓർക്കും.
1: ചീത്ത പറയുമ്പോൾ ഒന്നും പറയാറില്ല. രസം. ഓക്കെ, ഞാൻ കാര്യത്തിൽ നിന്ന് തന്നെ മാറി. നമ്മുടെ ഓണക്കാലമാണ്, ഓണവിശേഷങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ?
2: നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും മെയിനായിട്ടും. പിന്നെ റെക്കോർഡിങ്സ് ഒക്കെ നേരത്തെ കഴിയുമല്ലോ. പ്രോഗ്രാമായിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്രകളൊക്കെ ആയിരിക്കും കൂടുതലും. വീട്ടിലുണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം.
1: ഇതൊരു നമ്മൾ 2026 നിന്ന് കട്ട് ചെയ്ത് 2000 ആദ്യത്തിലേക്ക് പോയിട്ടെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം.
2: ആയിക്കോട്ടെ.
1: എൻ്റെ ചെറുപ്പകാലത്ത് ഓർമ്മയിൽ സ്വരലയാണ്

0: പവർഫുള്ളായിട്ടുള്ള ഒരു സിംഗിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാംസ് വരുമ്പോഴാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുന്നത്. ആ സമയത്ത് വന്ന മുഖങ്ങളിൽ ഒരാളും കൂടിയാണ് നിഷാദ് എന്ന് പറയുന്നത്.
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്?
1: അത് വളരെ അവിചാരിതമായിട്ട് സ്വർലയിലെ ആ കോമ്പറ്റീഷനിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു എൻ്റെ പ്രൊഫഷൻ തന്നെ മാറാൻ കാരണമായിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരുന്നു. ഞാൻ ഒരു കോളേജിൽ, കാലിക്കറ്റ് ഒരു കോളേജിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ആ സമയത്താണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ദേവഗിരി സെൻറ് ജോസഫ് കോളേജിൽ. വെറുതെ ഇങ്ങനെ ഒരു പത്രപരസ്യം കണ്ടപ്പോൾ അതിൽ അപേക്ഷിച്ചാണ്, അന്ന് കാസറ്റിൽ പാടി അയക്കണം. അങ്ങനെ പാടി അയച്ച് അങ്ങനെ കിട്ടിയതാണ്. വളരെ അവിചാരിതമായിട്ട്, അത് ഒരിക്കലും കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല, കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ പാടി അയക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ കിട്ടി. അങ്ങനെ അത് കോമ്പറ്റീഷൻ കഴിഞ്ഞ് അത് വിൻ ചെയ്ത് അങ്ങനെ സിനിമയിലേക്കുള്ള എൻട്രി ആയി. പിന്നെ പ്രോഗ്രാംസ് ആയി. അങ്ങനെ അത്തരക്ക് ആ വിൻ ചെയ്ത സമയത്ത് തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ ആ ഒരു ഏരിയയിലൊക്കെ കുറേ പ്രോഗ്രാംസ് കിട്ടിയിരുന്നു. പിന്നെ എല്ലായിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. അപ്പം അത് പിന്നീടത് ഞാൻ അതിലേക്ക് സ്വിച്ച് ചെയ്തു വേണേ
0: പറയാം. ഒരു അധ്യാപനമായിരുന്നല്ലോ ജോലി. ആ പ്രൊഫഷനിൽ നിന്നും ഒരു സിംഗർ ആവുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്
1: എങ്ങനെയാണ്? അതാണ് ഞാൻ
0: തീരുമാനമാണല്ലോ.
1: ആ അതെ. അല്ല, അത് ഈ പറയുന്ന പോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ ഒരു ഒരു കാര്യത്തിലേക്ക് നമ്മളറിയാതെ ചെന്ന് വീഴുന്നു. വീണിട്ട് നമ്മൾ അത്, എനിക്ക് അവാർഡ് തരുന്ന സമയത്ത്, സ്വർലയുടെ അവാർഡ് തരുന്ന സമയത്ത് അതിൽ ഗന്ധർവ സന്ധ്യ എന്ന് പറയുന്നൊരു ചടങ്ങിൽ വെച്ചിട്ടാണ് അവാർഡ് തരുന്നത്. ആ ചടങ്ങിൽ മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമയിലെ രണ്ട് സിംഗേഴ്സിനും കൂടെ അവാർഡ് കൊടുക്കും ആ സമയത്ത്, മെയിൻ സിംഗേഴ്സിന്. നമുക്ക് അപ്കമ്മിങ് സിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അവാർഡ്. അപ്പോൾ ആ മെയിൻ സിംഗേഴ്സായിട്ട് അന്ന് കൊടുത്തിരുന്നത് എസ് ജാനകിയമ്മയ്ക്കും എസ് പി ബി സാറിനായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കോഴിക്കോട് ഏതോ ഒരു ചെറിയ ഗ്രാമത്തിൽ കിടക്കുന്ന ഒരാൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയെങ്കിൽ എന്നിലെന്തോ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തുകൊണ്ടത് ഞാനത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തിനു ഞാൻ മാറി നിൽക്കണം? പക്ഷെ എനിക്ക് രണ്ട് പ്രൊഫഷനും കൊണ്ടുപോകാൻ താല്പര്യമായിരുന്നു. പക്ഷേ രണ്ടും കൂടെ കൊണ്ടുപോകൽ ബുദ്ധിമുട്ടായതുകൊണ്ട്, പാടാൻ ഏറ്റവും ഇഷ്ടമായതുകൊണ്ടും അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്തു.
0: പിന്നീട് എപ്പോഴെങ്കിലും കോളേജ് അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ പിന്നീട് കാണുകയോ?
1: ആ, പുറത്തൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പലരും പഠിപ്പിച്ച പല കുട്ടികളും പുറം രാജ്യങ്ങളിലൊക്കെ ജോലി, വലിയ വലിയ ജോലികളിലുണ്ട്. അപ്പോൾ അവിടെ പ്രോഗ്രാമിന് പോകുമ്പോൾ അവർ വിളിക്കും, വിളിച്ച് അവരെ അവരെ കാണാറുണ്ട്, അവരെ വീട്ടിൽ പോകാറുണ്ട്.
0: മാത്സ് ആയിരുന്നു സബ്ജക്ട്?
1: മാത്സ് ആയിരുന്നു.
0: കണക്ക് ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്.
1: കണക്ക് ചോദിച്ചാൽ കൊടുക്കുക, എത്രയോ വർഷമായി.

0: സ്വരലയ കഴിഞ്ഞു, പിന്നീട് സിനിമയിലേക്ക് വരുന്നതും സിനിമ എൻട്രി ഒക്കെ എങ്ങനെയായിരുന്നു?
1: സിനിമയിൽ വരുന്നത് ഈ കൈരളിയുടെ ഫൈനലിലൊരു ഈ പാട്ട്, മുഹമ്മദ് റഫി സാബിൻ്റെ ഒരു പാട്ട് ഓ ദുനിയാ കെ രഖ്വാലെ എന്നുള്ള പാട്ട് പാടിയത് കേട്ടിട്ട് രാജസേനൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട്.
0: നക്ഷത്ര കണ്ണുള്ള
1: അതിൽ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. ബെന്നി കണ്ണൻ എന്ന് പറയുന്ന രണ്ടാളുകളാണ് മ്യൂസിക് ചെയ്തത്. അതിലിന്ന് കണ്ണൻ ചേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ബെന്നി ചേട്ടൻ ഇപ്പോഴും സജീവമായിട്ട് സിനിമയിൽ തന്നെയുണ്ട്. അദ്ദേഹം ഒരു അതുപോലെ വരികൾ എഴുതിയത് രമേശ് നായർ സാറായിരുന്നു. അത് ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട്

കാത്തവരെ ഈ പാട്ടാണ് ആദ്യം ഇറക്കുന്നത്. അതിൽ തന്നെ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ വേറൊരു ട്രാക്ക് കൂടെ പാടി, കളരിക്കും കാവിനുമുണ്ടൊരു ദൈവം ഓ എന്നൊരു പാട്ടും കൂടെ പാടി, രണ്ട് പാട്ടായി പാടി. അങ്ങനെ അങ്ങനെയാണ് സിനിമ. പിന്നെ അടുത്ത രാജൻ സാർ അടുത്ത സിനിമയിൽ ഞാൻ പാടി സ്വപ്നം കൊണ്ടൊരു തുലാഭാരം. അതിൽ

0: അങ്ങനെ രണ്ട് ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടായിരുന്നു അത്. ആദ്യമായിട്ട് ഞാൻ ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ട് പാടുന്നത്, ആദ്യമായിട്ട് ചെന്നൈയിൽ പോയി റെക്കോർഡ് ചെയ്യുന്നൊരു പാട്ടും കൂടിയായിരുന്നത്.
1: സാറുമായിട്ടുള്ളൊരു അനുഭവം ഓർമ്മ എങ്ങനെയായിരുന്നു?
0: സാറ് നല്ല അന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക എൻകറേജ് ചെയ്തു സാർ. സാറ് വളരെയധികം എൻകറേജ് ചെയ്തു. അന്ന് ഒരു പാട്ട് പാടാൻ പോയാൽ ഞാൻ രണ്ട് പാട്ട് പാടി. വരും വരുന്നു വന്നു എന്നൊരു സിനിമയിൽ, ബാലേന്ദ്രമേനോൻ സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു പാട്ടും കൂടെ സാർ എനിക്ക് തന്നു. ഒരു കളംപാട്ട് പോലത്തെ ഒരു പാട്ടാണ്, പൂക്കുലയേന്തി പൂളി ചിന്തി കളം പാട്ടിനുവാ എന്നൊരു പാട്ട്. അങ്ങനെ ഒരു പാട്ടിന് പോയിട്ട് രണ്ട് പാട്ട് എനിക്ക് തന്നു സാർ.
1: ഔസേപ്പച്ചൻ സാർ
0: ആ സെയിം. അപ്പോൾ എന്നിട്ട് സാറ് വേറെ ആളുകൾക്ക് എൻ്റെ വോയിസ് റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ സാറെപ്പോഴും എൻകറേജിങ് ആയിരുന്നു വളരെ. ഇതായിരുന്നു
1: പ്ലേ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ട് ചേട്ടൻ്റെ എന്ന് പറയുന്നത് മാലപ്പൂവിതളാണ്.
0: തീർച്ചയായിട്ടും
1: അത് ആ സമയത്ത് വലിയ ഹിറ്റായിരുന്നു, ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. ആ പാട്ട് എങ്ങനെയാണ് സംഭവിച്ചത്?
0: ആ പാട്ട് അവിചാരിതമായി സംഭവിച്ചൊരു പാട്ടാണ്. ചെന്നൈയിൽ മറ്റൊരു റെക്കോർഡിങ് ഞാൻ പറഞ്ഞ ഈ ഓഡിയോ ട്രാക്സ് എന്ന് പറഞ്ഞ ചിത്ര ചേച്ചിയുടെ ഓഡിയോ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കിൻ അതിൻ്റെ പാട്ടുകൾ പാടാനായിട്ട് പോയ സമയത്ത് ചേച്ചിയുടെ രണ്ട് സ്റ്റുഡിയോ ഉണ്ട്,

0: മേലെയും താഴെയായിട്ട് രണ്ട് സ്റ്റുഡിയോകളുണ്ട്. അപ്പം താഴത്തെ മെയിൻ സ്റ്റുഡിയോയിൽ ശരത്തേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്തേട്ടൻ മേലെ ഒരു ബ്രേക്കിന് മേലെ വന്ന സമയത്ത് ചായ കുടിക്കണമെങ്കിൽ ഒരു മേലെ വരണം, ഒരു ക്യാൻറ്റീൻ മേലെയാണ്. അപ്പം മേലെ വന്നപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എത്ര ദിവസം ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പാടി ട്രൈ ചെയ്ത് നോ, ചിലപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. ഒരു 80s സൗണ്ട് ചെയ്യുന്ന പാട്ടാണ്, വെറുതെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് പാടിയിട്ട് പോകുന്നതാണ്. അന്ന് ഫോണൊന്നും അത്ര സജീവമല്ല, അങ്ങനെ ഫോൺ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പാട്ട് ഓക്കെ ആയിട്ടുണ്ട്. അത് പക്ഷേ ഡ്യുവറ്റാണ് എന്ന് പറഞ്ഞു എന്നോട്. ആ ശ്വേത പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ, അപ്പോൾ ആ സമയത്ത് ഞാനവിടെ ചെന്നൈയിൽ തന്നെയായിരുന്നു കുറച്ച് കാലം. പാട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ പേര് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാട്ട് ഹിറ്റാണ്. നമുക്കറിയാൻ പറ്റുന്നില്ല അവിടെ, അങ്ങനെ അറിയില്ലല്ലോ. ടി വി കാണാനും അങ്ങനെ സമയം കിട്ടാറില്ല അവിടെ. പിന്നെ ഹിറ്റാണ് പടം, നല്ല നല്ല മൂവിയാണ്, രഞ്ജിത്തേട്ടൻ്റെ പടമാണല്ലോ. അപ്പം അങ്ങനെ ആ പാട്ട് വന്നതാണ്, വിചാരിതമായിട്ട്.
1: വലിയ വലിയൊരു സിനിമയിലെ പാട്ടാണ്, നന്നായിട്ട് പ്ലേസ് ചെയ്തൊരു പാട്ടാണ്.
0: അതെ, തീർച്ചയായിട്ടും
1: ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുകയും ചെയ്തു. റേഡിയോയിലൊക്കെ ആ സമയത്ത് നമ്മൾ
0: സ്ഥിരമായിട്ട് ഇടുന്നൊരു പാട്ടായിരുന്നു
1: ആ പാട്ടിൻ്റെ.
0: പാലപ്പൂവിതളി വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭീരാത്രി അനുരാഗികളാം തരുശാഖകളിൽ.

0: പാട്ടിന്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ശരത് സാർ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ എയ്റ്റീസിന്റെ സ്വഭാവം കൂടെ വരുന്നതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് തോന്നുന്ന പാട്ടുകളിലൊന്നും കൂടെയാണ്
1: തോന്നുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, തോന്നുന്നു തോന്നലാണ്. പക്ഷേ ലൈറ്റ് അല്ല പാട്ട്, പാടാൻ നല്ല ബുദ്ധിമുട്ടാണ്. വെച്ചാൽ അതിൽ കുറേ അദ്ദേഹത്തിൻ്റെതായ ചില ന്യൂയൻസസ് അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പാട്ടെടുത്ത് പാടി നോക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ പൊതുവേ നോക്കുമ്പോൾ ഒരു ലൈറ്റർ സോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
0: സർഫസ് ലെയറിലത് എളുപ്പം പാടാമല്ലോ
1: തോന്നുന്നു. അതങ്ങനെ ഒരാൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് എൻ്റെ കൂടെ. ആ സമയത്ത് ഹിറ്റായ സമയത്ത് ഞാൻ ലൈവിലൊക്കെ പാടുമായിരുന്നു ഈ പാട്ട്. അപ്പോൾ ഒരു ഫീമെയിൽ സിംഗർ ഒരു പ്രോഗ്രാം അബിയുടെ നാട്ടിലാണ് പയ്യന്നൂർ വെച്ചിട്ട് പ്രോഗ്രാമിൽ. അപ്പോൾ അവരോട് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു പാട്ടൊന്ന് പഠിച്ചിട്ട് നോക്കണേ നന്നായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരത്ര സീരിയസ് ആക്കിയില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്നെ കണ്ട പ്രോഗ്രാമിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് സ്റ്റേജിൻ്റെ ബാക്കിൽ ഹെഡ്ഫോൺ വെച്ച് പഠിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റേജിൽ പാടിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ചിലർ അങ്ങനെ ഈസി ആയിട്ട് പാടാമെന്ന് വിചാരിക്കും. പിന്നെ അതിന് ശേഷം ഞാൻ അത് സോളോ ആയിട്ടാണ് പാടാറ്. കാരണം അത് കറക്റ്റായിട്ട് പോർഷൻ പ്ലേസ് ചെയ്തില്ലെങ്കിൽ അത് പാട്ട് പിന്നെ ഉണ്ടാവില്ല. ശരത്തേട്ടനായിരുന്നു ഈ ഈ സ്വരലയുടെ കോമ്പറ്റീഷനിൽ സെമി ഫൈനലിലും ഫൈനലിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. സെമി ഫൈനലിൽ ശരത്തേട്ടനും എൽ പി ആർ വർമ്മ സാറുമായിരുന്നില്ല ജഡ്ജ്. ഫൈനലിൽ ശരത്തേട്ടനും രവീന്ദ്ര മാസ്റ്ററുമായിരുന്നു ജഡ്ജ്. അപ്പോൾ അന്ന് മുതലുള്ള പരിചയമുണ്ട് ശരത്തേട്ടന്. അതിനുശേഷം ഗന്ധർവസന്ധ്യകൾ, ചില ഗന്ധർവസന്ധ്യകളൊക്കെ ശരത്തേട്ടൻ കണ്ടക്ട് ചെയ്യാൻ വരുമായിരുന്നു, ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യാൻ. അങ്ങനെ അങ്ങനെ പരിചയമാണ്, അന്ന് മുതലേ പരിചയമാണ്. ഒരിക്കലൊരു ഒരു ഗന്ധർവസന്ധ്യ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം ഒരു ഫംഗ്ഷന് യേശുദാസ് സാറിൻ്റെ കവിത, യേശുദാസ് സാറിനെ പറ്റിയുള്ളൊരു കവിത, പ്രഭാവർമ്മ സാർ എഴുതിയൊരു കവിത, ശരത്തേട്ടൻ ട്യൂൺ ചെയ്യുകയും എനിക്ക് പാടാനൊരു അവസരം കിട്ടുകയും ചെയ്തു. അത് ലൈവായിട്ട് അതൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, അതിൻ്റെ തുടക്കത്തിലെ ഒരു പ്രാർത്ഥന പോലെ പാടാൻ വേണ്ടിയിട്ടുള്ളൊരു. അപ്പം അത് അന്ന് മുതൽ ഒരു ആദ്യമായിട്ട് ശരത്തേട്ടനൊരു കോമ്പോസിഷൻ പാടുന്ന അപ്പോഴാണ്. അതിനുശേഷം അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ സിനിമ എനിക്ക് ഇത് തന്നെയാണ് ആദ്യത്തെ സിനിമ. അതിനുശേഷം കുറേ സിനിമകൾ പാടിയിട്ടുണ്ട്, സീരിയൽ ടൈറ്റിലുകൾ പാടിയിട്ടുണ്ട്, അല്ലാതെ പ്രൈവറ്റ് ആൽബംസൊക്കെ പാടിയിട്ടുണ്ട്.
0: ഇപ്പം രവീന്ദ്ര മാസ്റ്റർ ഓർമ്മിച്ച സ്ഥിതിക്കും എൻ്റെ നാടിനെ പറ്റി പറഞ്ഞ
1: ഒരു പാട്ടാ പാടിയിട്ടുണ്ട്.
0: നാടും രവീന്ദ്ര മാസ്റ്ററും നിഷാദേട്ടനും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഡോട്ട് ഉണ്ട്, ഒരു പാട്ടുണ്ട് എൻ്റെ നാട്ടിലൊക്കെ വളരെ പോപ്പുലർ.
1: അത് ഓഡിയോ ട്രാക്സിൻ്റെ ഒരു പാട്ടാണത്, ചേച്ചിയുടെ
0: പാട്ടാണ്.
1: പയ്യന്നൂർ പവിത്രം കയ്യിലണിഞ്ഞും പച്ചപ്പാലയ്ക്കാമാലയണിഞ്ഞും

0: സൂപ്പർ സൂപ്പർ സൂപ്പർ.
1: താങ്ക് യു.
0: മാസ്റ്ററായിട്ടുള്ള ഒരു അടുപ്പ് അല്ലെങ്കിൽ മാസ്റ്ററുടെ കൂടെ
1: മാസ്റ്ററുടെ ഈ പാട്ട് മാത്രമേ എനിക്ക് പാടാൻ പറ്റിയുള്ളൂ. ഒരു സിനിമയ്ക്ക് പാടാൻ വിളിച്ചപ്പോൾ നിർഭാഗ്യവശാൽ എനിക്ക് പാടാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് വേറൊരു ഇവിടെ കോഴിക്കോട് ഒരു റെക്കോർഡിങ്ങിന് വരികയും ഞാനന്ന് കോഴിക്കോട് താമസിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്താണ്. അപ്പോൾ ഞാൻ പ്രോഗ്രാമിന് പോയ സമയത്ത് മാസ്റ്റർ ഉണ്ട് അവിടെ നിന്ന് വിളിക്കുന്നു എന്നെ. ആ ഒരു നിവൃത്തി, കാരണം അപ്പം തന്നെ വേണം പാട്ട്.
0: വന്ദേ ഭാരത്
1: ഒന്നുമില്ല, പാട്ട് അന്ന് റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ പറ്റില്ല. അങ്ങനെ അങ്ങനെ എനിക്കൊരു പാട്ട് മിസ്സേ. മാഷ് എന്നോട് പറയാം, സാരല്ല മോനെ പിന്നെ നമുക്കൊരു പാട്ട് പാടാം.
0: പക്ഷെ മാഷ് ഒരുപാട് പാട്ടുകൾ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്.
1: ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് മാഷ്. പ്രോഗ്രാമിനും ഞാൻ പാടിയിട്ടുണ്ട്. ആ ആ പ്രോഗ്രാമിനും പാടിയിട്ടുണ്ട് അങ്ങനെ ഒരു അമ്പലത്തിലൊക്കെ.
0: എനിക്ക് റീസെന്റ് നിഷാദേട്ടൻ്റെ ഒരു ലൈവിൽ ഈ
1: പനിനീരുമായി പുഴകൾ നീന്തി വന്ന കുളിരേ, അതല്ല ആ ഗംഭീര പാട്ട.
0: പാടി സക്സസ്ഫുൾ ആയ ഭയങ്കര രസം,
1: രസമുള്ള പാട്ടാ.
2: പനിനീരുമായി പുഴകൾ നീ

0: കൂടെയുള്ളത് ഞാൻ അബിയാണ്. എൻ്റെ കൂടെ ഇപ്പോഴുണ്ട്.
1: ഹായ്, ഞാൻ കെ കെ നിഷാദ്.
0: പിന്നെ നമ്മൾ അവിടുന്ന് പ്ലേ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബോയ്ഫ്രണ്ടിലെ
2: പാട്ട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബോയ്ഫ്രണ്ടിലെ പാട്ടാണ് എനിക്ക് ആദ്യത്തെ ഹിറ്റ് എന്ന് വേണേൽ പറയാം. പക്ഷെ അത് അന്ന് അത് ഹിറ്റായിരുന്നോ ഇല്ലയോ എന്ന് അറിയുന്നില്ലായിരുന്നു. അത് സത്യം. ബോയ്ഫ്രണ്ടിലെ സുജാ ചേച്ചിയുടെ കൂടെ പാടിയിട്ട് ഓമനെ ഉണ്ണി, ഓമനെ ഓമനെ ഉണ്ണി നിന്നെ ഓർ.

0: ജയചന്ദ്രൻ ചേട്ടനുമായിട്ട് പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമ മുതലുള്ള പരിചയമാണ്. അന്ന് കുറ്റിപ്പുറത്ത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പെരുമഴക്കാലത്തിൻ്റെ കമ്പോസിങ് നടന്നു. അപ്പോൾ അന്ന് അദ്ദേഹം 5 പടങ്ങൾ ചെയ്യുന്ന സമയമായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് പാടാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പാട്ടുകൾ പാടി കേൾപ്പിക്കണമല്ലോ ഡയറക്ടേഴ്സിന്. അന്നും ഈ പറയുന്ന പോലെ ഈ ഗന്ധർവ സംഗീതത്തിലൂടെയുള്ള പരിചയം ഇവരോടൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ അവരായിരുന്നു. അദ്ദേഹം ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. എന്നെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ പാടാൻ ഒന്ന് വരാമോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് വെച്ചിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നു. ചെന്നപ്പോൾ അങ്ങനെ അന്ന് മുതൽ ഉള്ള പെരുമഴക്കാലം മുതൽ കുറച്ച് പടങ്ങൾ, ചക്കരമുത്ത് വരെയുള്ള പടങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ പാട്ടുകളാണ് മയങ്ങിപ്പോയി, നോട്ടത്തിലെ, ഓമനെ, പിന്നെ കണ്ടു കണ്ടു കൊതി കൊണ്ടു. അത് അത് ഈ മയങ്ങിപ്പോയും കണ്ടു കണ്ടും രണ്ടും ഫീമെയിലിൻ്റെ മെയിൽ വേർഷൻസ് അങ്ങനെയായിട്ട്.
1: അപ്പോൾ സാറിൻ്റെ കൂടെ ഒരു അനുഭവം റെക്കോർഡിങ്ങിലൊക്കെ?
0: റെക്കോർഡിങ്ങിൽ വെച്ചാൽ നമ്മളിങ്ങനെ റെക്കോർഡിങ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പുള്ളി. പുള്ളി ഉദ്ദേശിച്ച ഒരു ഇതുണ്ട്, അത് കിട്ടുന്നത് വരെ പാടിക്കും. ഞാനത് ഓർക്കുന്ന വെച്ചാൽ ഈ ഓമന ഉണ്ണിയിൽ ഒരു ഒരു ഒരു ചെറിയൊരു ഹമ്മിങ് പോർഷൻ, ഹമ്മിങ് അല്ല, ഒരു ചെറിയൊരു പോർഷൻ, ലാലി ലാലി ലാലി ലാലി ലാലി ലാലി ലോ എന്നൊരു പോർഷൻ ഉണ്ട്. അത് എന്നെ കൊണ്ടൊരു എനിക്കൊന്നൊരു കുറേ സമയം പാടിപ്പിച്ചത് എത്രയേ ഉള്ളൂ, പക്ഷേ കുറേ സമയം അദ്ദേഹത്തിന് തൃപ്തി ആയിട്ടില്ലായിരുന്നു. കാരണം സുജാ ചേച്ചി പാടി വെച്ചിട്ടുണ്ടായിരുന്നു, ലേ ലേ അല്ലേ, സുജാ ചേച്ചി പാടിൻ്റെ ആൻസർ ആയിട്ടാണ് ഞാൻ പാടുന്നത്, ലേ ലേ ലേ ലേ ലേ ലേ ലേ ലേ ലേ ലേ ലേ ലേ ലേ ലേ ലോ ഇങ്ങനെയാണ് എൻ്റെ പോർഷൻ വരുന്നത്. അങ്ങനെ ഭയങ്കര അത് കൃത്യതയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചൊരു സാധനം കിട്ടുന്നത് വരെ അത് ആകാതെ അത് കുറേ സമയം പഠിച്ചു, കുറേ സമയം പഠിച്ചു.
1: ഈ ഇപ്പോൾ പാട്ടുകളിൽ എനിക്ക് നിഷാദേട്ടൻ്റെ പാട്ടുകളിൽ ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര രസമുള്ള ഒരു പാട്ട് ഈ തുമ്പപ്പൂ പോലെ ചിരിച്ചും.
0: തുമ്പപ്പൂ പോലെ ചിരിച്ചും എന്നുള്ള പാട്ട് 2014 സുജേഷ് ഹരി എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം, അദ്ദേഹം വിശ്വജിത്ത് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, അവർ രണ്ടാളും കോമ്പിനേഷനായിട്ട് ചെയ്ത ഒരു ആൽബത്തിലെ ഒരു പാട്ടാണ്. അതിൽ 2 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതിലൊരു 8ഓ 10ഓ പാട്ടുകളുണ്ടെന്ന് തോന്നുന്നു, കുറേ ആളുകൾ പാടിയിട്ടുണ്ട്. അതിൽ ഈ തുമ്പപ്പൂ പോലെ ചിരിച്ചു എന്നുള്ള പാട്ട് വളരെ ഹിറ്റായിരുന്നു അന്ന്. അന്ന് യൂട്യൂബ് ഉണ്ട്, പക്ഷേ അങ്ങനെ സജീവമായിട്ടില്ല. പക്ഷേ യൂട്യൂബിലിങ്ങനെ കാണാം, ഈ പാട്ട് വെച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്ത് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഹിറ്റാണെന്നുള്ള അറിയാം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, ഇങ്ങനെ അതൊന്ന് രണ്ടാമത് കൂടെ ആ പഴയ റെക്കോർഡിങ് അതിൻ്റെ ശബ്ദമൊക്കെ മാറി ക്ലാരിറ്റിയൊക്കെ വ്യത്യാസം വന്നല്ലോ, പുതിയ സംവിധാനം വന്നപ്പോൾ ഡിജിറ്റലായപ്പോൾ, അപ്പോൾ അതിലേക്കൊന്ന് ഒന്നുകൂടി ഒന്ന് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ രണ്ടാമത് ഞാൻ റെക്കോർഡ് ചെയ്തു തുമ്പപ്പൂ പോലെ. അതും ഭയങ്കരമായിട്ട് ആൾക്കാരെ കേട്ടു. അങ്ങനെ തുമ്പപ്പൂ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. അത് കേട്ടിട്ട് ആയിരിക്കാം മേ ബി ആ സിനിമയിലേക്ക് പുലരിപ്പൂ പോലെ ചിരിച്ചെന്നുള്ള രീതിയിൽ, അതൊരു ഫീമെയിൽ വേർഷനായിട്ടാണ് സിനിമയിലെടുത്തത്, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന്. അപ്പോൾ ആദ്യം ഉണ്ടായത് ശരിക്കും തുമ്പപ്പൂവാണ്.
1: അതിൻ്റെ ഒരു വരി,
0: തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം, തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ച പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നട

0: ഇപ്പം നേരത്തെ ചിത്രചേച്ചിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ചിത്രചേച്ചിയായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ള ഒരാളും കൂടിയാണ്. ഒരുപാട് ഷോസിൽ ചേച്ചിയുടെ കൂടെ പാടാറുണ്ട്. ഈ അടുത്ത് വൈറലായ പരിപാടി എന്ന് പറയുന്നത് വിദ്യാജിയുടെ ആരു നീ ലൈലയോ എന്നുള്ളതിന്റെ ലൈല മാത്രം കട്ട് ചെയ്തിട്ട് അത് ചേച്ചിയുടെ പേര് വെച്ച് പാടുന്നു. ചേച്ചി അതിന്റെ കൗണ്ടറായിട്ട്
1: വേറൊരു പ്രോഗ്രാമിൽ തിരിച്ചു പാടി.
0: അത് ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്?
1: ചേച്ചിയായിട്ട് ഈ പറയുന്ന 2007 ആറ് കാലഘട്ടം മുതൽ, പാലപ്പൂ ഇറങ്ങുന്നതിന് മുമ്പ് മുതലുണ്ട്. ശരിയാ, ഞാൻ പറഞ്ഞല്ലോ ഈ ജയേന്ദ്രൻ ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ചെന്നൈയിൽ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അവിടെ ചേച്ചി ഇടയ്ക്ക് പാടാൻ വരും, ചേട്ടൻ്റെ പാട്ട് പാടാൻ വരും, അല്ലാതെയും പാട്ടുകൾ പാടാൻ വരും വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ. അപ്പം അങ്ങനെ എപ്പോഴും ചേച്ചിയെ കാണാം, സംസാരിക്കും. പിന്നെ ചേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയൻ ചേട്ടനെയും കാണാം. ചേട്ടൻ എപ്പോഴും സ്റ്റുഡിയോയിലുണ്ടാവും മിക്കവാറും.

0: ഭയങ്കര ഒരു പാട്ടാസ്വാദകനാണ്, ഭയങ്കര ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ എന്നോട് ഇങ്ങനെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കും. ബാബുക്കയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കുറേ പാട്ടുകൾ പാടിക്കൊടുക്കും അങ്ങനെ. അപ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ്. അപ്പോൾ ലൈവിൽ ഇങ്ങനെ എന്നെ പാടാൻ വിളിക്കുമായിരുന്നു, എന്നെ പാടാൻ പോയാണ് ചേച്ചിയെ അറിയുന്നത് കൂടുതലായിട്ടും. അങ്ങനെ ഇത്രയും വർഷമായിട്ടും ചേച്ചിയുടെ ലൈവിൽ ഞാൻ പോകാറുണ്ട് എപ്പോഴും മിക്കവാറും.
1: ഈ വിദ്യാജിയുടെ പാട്ടിൽ, ഈ
0: വിദ്യാജിയുടെ പാട്ടിൽ, അത് ചേച്ചി ഭയങ്കര ലൈവ്ലിയാണ്. ചേച്ചി ഞങ്ങളെല്ലാവരും ട്രിപ്പൊക്കെ പോയാലും ചേച്ചി നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും. എവിടെ ഷോപ്പിങ്ങിന് പോയാലും അല്ലെങ്കിൽ എവിടെ സ്ഥലം കാണാൻ പോകണമെങ്കിലും ഒക്കെ ചേച്ചിയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഞങ്ങളെയൊക്കെ പൊക്കിക്കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകും, എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് അതേപോലെ, അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ റിഹേഴ്സൽ സമയത്തൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പാടാറുണ്ട്. പക്ഷെ ഇത് പക്ഷേ ആ സമയത്ത് ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു സംഭവമായിരുന്നു. അത്
1: അന്നേരം
0: കയ്യിൽ നിന്ന് വന്നതാണ്, അതങ്ങ് പാടി ലാൻഡ് ചെയ്ത്. അത് പക്ഷേ അതങ്ങനെ അന്ന് അവർ എല്ലാവരും റെസ്പോണ്ട് ചെയ്തെങ്കിൽ പോലും അത് അങ്ങനെ വൈറലാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല.
1: അത് കേൾക്കാത്ത ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഫീസ് മാത്രം ഒന്ന് പാടി.
0: ആരുണി ചിത്രയോ പ്രേമ സൗന്ദര്യമോ ആരുണി നിഷാദോ, അങ്ങനെ പാടി ചേച്ചി.
1: അവിടെ പാടിയില്ല,
0: അവിടെ വേറെ സ്റ്റേജ് പാടി.
1: ഇത്
0: തന്നെ ഒരു ടാസ്ക് അല്ലേ?
1: ഏതായാലും ചിത്ര ചേച്ചി വെച്ചിട്ട് നമ്മള് ആ വേർഡ് ഫില്ല് ചെയ്തല്ലോ. ശരിക്കും ചേച്ചി വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ചേട്ടന്റെ വൈഫിന്റെ പേര് വെച്ചിട്ട് അത് പാടി തന്നെ.
0: ഇത് ഈ പാട്ട് തന്നെ.
1: ആരുണി ചിത്രയൊന്ന് പാടി.
0: ആരുണി സവിജയോ പ്രേമ സൗന്ദര്യമോ.
1: ഈ ക്ലിപ്പ് മാത്രം നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ്. വൈഫിനെ പറ്റി, മക്കളെ,
0: വൈഫ് ഒരു MBA-ക്കാരിയാണ്, നല്ലൊരു ഡാൻസറാണ്. കുറച്ചു കാലം ജോലി ചെയ്തു, പക്ഷേ പിന്നെ എൻ്റെ മ്യൂസിക്കിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ മ്യൂസിക് കരിയറിൽ. ഒരു വഴിത്തിരിവ് ഉണ്ടെങ്കിൽ അത് സവിജയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ്, കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് എന്നെ എൻ്റെ മ്യൂസിക്കിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്.

0: ഏറ്റവും ഇഷ്ടമുള്ള ഗായകർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ ആരാണ്? ചെറുപ്പത്തിൽ കേട്ട് ഇതുപോലെ പാടണം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ, ഐഡൽ എന്നൊക്കെ തോന്നിയിട്ടുള്ള ഗായകരൊക്കെ ആരാണ്?
1: അത് മലയാളികൾക്കെല്ലാം യേശുദാസ് സാർ തന്നെയാണ്, യാതൊരു സംശയവും. ആണുങ്ങളാണെങ്കിൽ യേശുദാസ് സാർ ഇല്ലാതെ നമ്മൾ ഒരു ദിവസം പോവാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. എത്രയോ വർഷങ്ങളായിട്ട് ദാസാറിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ പലതും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. മെയിൻലി ദാസാറിൻ്റെ ശബ്ദം, അത് നമുക്ക് എന്താ പറയുക, നമുക്കതൊരു ഒരു ഒരു ഹെവൻലി ഫീലാണല്ലോ ആ ശബ്ദത്തിന്. പല പാട്ടുകൾ ആ ശബ്ദമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കുറേ എത്ര അധികം പാട്ടുകളുണ്ട്. അപ്പം അത് അത് തന്നെ റോൾ മോഡൽ. പിന്നീട് നമ്മുടെ എസ് പി ബി സാറും അതുപോലെ തന്നെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പല പല ജോണർ, അദ്ദേഹം പാടാത്ത ജോണർ പാട്ടുകളില്ല. എല്ലാത്തരം, അതായത് എല്ലാത്തരം, അതായത് അതും കൂടാണ്ട് അദ്ദേഹം ഡബ് ചെയ്യും, ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, ആക്ട് ചെയ്യും, അത് കൂടാതെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും അങ്ങനെ ഒരു പാട്ടുകാരനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പാടുന്നതിന് മുമ്പാട്ടോ, അതെനിക്ക് സാറല്ലപ്പോൾ ആ പാട്ട് പാടൂലല്ലോ. സാറിന് ചേച്ചിയുടെ കൂടെ സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഞാനും കൂടി ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഡ്യുവറ്റ്സ് ഒക്കെ പാടാനായിട്ട്. അങ്ങനെയാണ് ആദ്യം എസ് വി സാറിനെ പരിചയപ്പെടുന്നത്. അതിനു മുമ്പേ ഈ ഗന്ധർവസന്ധ്യയ്ക്ക് കണ്ടിട്ട് പരിചയമുണ്ട്, പക്ഷേ സാറിന് ഓർമ്മയുണ്ടായിരുന്നു. കാരണം മുഹമ്മദ് റഫി സാബിൻ്റെ പാട്ട് ഞാൻ അന്ന് അവിടെ പാടി, ഓ ദുനിയാക്ക് രക്കുവാലെ സ്റ്റേജിൽ പാടിയപ്പോൾ അന്ന് സാറ് നോട്ട് ചെയ്ത് വെച്ചു. പിന്നീട് ഈ എം ജയേന്ദ്രൻ ചേട്ടൻ്റെ ഒരു വർക്കിന് അവിടെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നു, ഞാൻ സാർ അന്ന് ഗന്ധർവസന്ധ്യയിൽ ഉണ്ടായിരുന്നതാണ്, ഓ അപ്പോൾ സാർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന റഫി സാബിൻ്റെ പാട്ട് പാടിയ ആൾ, അത്ര ഓർമ്മയുണ്ട്. സാറിന് ഭയങ്കര ഇഷ്ടമാണ് റഫി സാബിൻ്റെ പാട്ട്, അപ്പോൾ അങ്ങനെ എന്നെ ഓർമ്മയുണ്ട്. പിന്നെ ചേച്ചിയുടെ കൂടെ കാണുമ്പോഴൊക്കെ കൂടുതൽ പരിചയപ്പെട്ടു, ഒരുപാട് സംസാരിക്കുമായിരുന്നു. സാറങ്ങനെ എന്താ പറയുക, ഈ അപ്പം ഞാൻ എനിക്ക് തോന്നി സാറ് തെലുങ്ക് ഭാഷ അറിയുന്നതും അദ്ദേഹം അവിടുത്തെ ആളുമാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലും ടിപ്സ് കിട്ടുമെന്ന് കൂടെ അറിയാം എന്ന് വിചാരിച്ചാണ് ശങ്കര എന്നുള്ള പാട്ട് അദ്ദേഹത്തോട് ലിറിക്സ് ചോദിച്ച് മനസ്സിലാക്കി, അതിങ്ങനെ എഴുതി തിരുത്തി എഴുതി എഴുതി വെച്ച് ഞാൻ. അങ്ങനെ ആ മാനുസ്ക്രിപ്റ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, സാറ് തിരുത്തിയത്.
0: എസ് പി ബി സാറിൻ്റെ ഒരു പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും മനസ്സിലാക്കി?
1: ഉറപ്പായിട്ടും ഇളയ നില പൊഴിഹിരതി. എത്രയോ പാട്ടുകളുണ്ട്, പക്ഷേ ആളുകളെ ഏറ്റവും കണക്ട് ചെയ്യുന്നൊരു പാട്ടാണത്. കാരണം ലൈവിൽ എപ്പോഴും ഇളയ നീല എന്ന് പാടിക്കഴിഞ്ഞാൽ ആളുകൾക്കുണ്ടാകുന്നൊരു സന്തോഷം, അതെനിക്ക് തോന്നുന്നത് വേറൊരു, അത് മലയാളികൾ വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടത്, എന്നാൽ പോലും മലയാളികളും കൂടെ കണക്ട് ചെയ്യുന്ന, അപ്പോൾ ലോകം മുഴുവനുള്ള ആളുകളെ വെച്ച് ഒരുപാട് പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. എത്രയോ നീലവേവാ അതുണ്ട്, എൻ കാതലേ എൻ കാതലേ അതുണ്ട്, ഒത്തിരി എത്രയോ പാട്ടുകൾ നമുക്ക് എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയും പാട്ടുകൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അത്രയും നമ്മളൊരു 10% കേട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല, കേട്ടിട്ടില്ല.
0: സ്റ്റേജിൽ വളരെ മെമ്മറബിളായിട്ടുള്ള മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു മൈക്ക് ഡ്രോപ്പ് മൊമെൻ്റ് അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
1: അങ്ങനെ അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു വലിയ ഷോകളൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ പാടുക, അത് വളരെ പ്രിപ്പയർഡാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള ഷോകളിൽ നമ്മളങ്ങനെ ഒന്നും സംഭവിക്കാൻ. അപ്പോൾ അന്ന് ആ പ്രോഗ്രാം വിൻ ചെയ്ത സമയം

0: ഇല്ല അറിയാം എനിക്ക് അത്രയും 4 പേജ് മറ്റുണ്ട് ഈ പാട്ട്, ബദർപടപ്പാട്ടായിരുന്നു. അപ്പം അതിങ്ങനെ ലൈവിൽ നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഞാനൊരു മലപ്പുറത്ത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ പാടി, ആദ്യം പാടി, പാടി കഴിഞ്ഞ് ഞാനങ്ങനെ പാടി ഭയങ്കര ഭയങ്കര അപ്രീസിയേഷൻ ആ പാട്ടിന് കിട്ടി. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പാട്ട് റിക്വസ്റ്റ് ചെയ്തു ഒന്നുകൂടി പാടണം എന്ന് പറഞ്ഞിട്ട്. അപ്പം കുറേ 2-3 പാട്ടുകൾ കഴിഞ്ഞിട്ട് വീണ്ടും പാടാമെന്ന് അനൗൺസ് ചെയ്തു. അത് 2 പാട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പാടാനായിട്ട് വന്നപ്പോൾ ആക്ച്വലി എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനാവുന്നില്ല, അത് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ആ പാട്ട് ഒരു മൊമെൻറ്റിൽ വരികൾ ട്യൂണേ മറന്നുപോയി, ട്യൂൺ കംപ്ലീറ്റ് മറന്നു, എന്ത് ഫുൾ ബ്ലാങ്കായി. അന്ന് ഫോണുണ്ട്, ഫോൺ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പുതിയ ഫോണുകളല്ല, മറ്റേ നോക്കിയുടെ മറ്റേ ആ സമയമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് രാത്രി വിളിച്ചു അമ്മേനോട്, അമ്മയ്ക്കറിയാം ഈ പാട്ട്, അമ്മ വീട്ടിലെല്ലാവർക്കും ഈ പാട്ടറിയാം. എന്നിട്ട് അമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മ പാടിത്തന്നു എനിക്ക്. ആ അപ്പോഴും ഒരു ഒരു ആ ഒരു മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കിട്ടി.
1: ഹരികൃഷ്ണൻ
0: കുഞ്ചാക്കോ, അതെ, അത് ഇന്നും എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ ആ പാട്ട് മറന്നിട്ടില്ല കേട്ടോ. മുത്തു മുഹമ്മദ് മുസ്തഫ താഹ തൻ്റെ പദവികൾ മെത്തമരുത്തമരായ സഹാബികളാം ബദരീങ്ങളെ, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാ. കുറെ മറന്നിട്ടില്ല.

0: ചേട്ടാ ഇനി നമുക്കൊരു റാപ്പിഡ് ഫയറിന്റെ സമയമാണ്. ഇത്രയും തരം കുറച്ച് സ്ലോ ആയിട്ടാണ്
1: ഞാൻ പൊതുവെ സ്ലോ ആണ്.
0: ടെമ്പോ ഒന്ന് മാറ്റി പിടിക്കണം. അധികം ചോദ്യമൊന്നുമില്ല.
1: അഞ്ചെട്ടെ എനിക്ക് ആലോചിക്കാനൊക്കെ സമയമാണ്. അങ്ങനത്തെ ഒരാളാണ്.
0: ഇതില് വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. യെസ് ഓർ നോ പറയരുത് കേട്ടോ. ജസ്റ്റ് എല്ലാ ആൻസറും ഒരു 30 സെക്കൻഡിലൊക്കെ പറയാം.
1: ഓ അത് ശരി,
0: കുഴപ്പമില്ല.
1: ട്രൈ ചെയ്യാം.
0: ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്വന്തം സോങ് കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഡയറക്ടേഴ്സിന് കൊടുക്കുമായിരുന്നു?
1: കൊടുക്കുമായിരുന്നു.
0: അങ്ങനെ കൊടുത്ത എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
1: അങ്ങനെ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. കാരണം ചെന്നൈയിലൊക്കെ പണ്ട് ചെന്നൈയിലെ പല മ്യൂസിക് ഡയറക്ടേഴ്സും തമിഴ് മ്യൂസിക് ഡയറക്ടേഴ്സ്, തെലുങ്ക് മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ നമ്മുടെ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. സി ഡി ആയിട്ടായിരുന്നു അന്ന് കൊടുക്കുക.
0: സ്റ്റേജ് ഷോസിൽ പൈസ കിട്ടാതെ പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്?
1: ഇഷ്ടം പോലെ കുറേയുണ്ട്. പിന്നെ ചിലത് വാങ്ങാറുമില്ല. അവരുടെ കഷ്ടപ്പാടും പരിവട്ടം കാണുമ്പോൾ വാങ്ങാറേ ഇല്ല. ചിലത് മറ്റേ താങ്ക്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലത്തെ പരിപാടിയുണ്ട്. അങ്ങനെയുണ്ട്.
0: പാട്ട് പ്ലേബാക്ക് പാടിയിട്ട് പൈസ കിട്ടാത്ത അനുഭവം ഉണ്ടായിരുന്നു?
1: പ്ലേബാക്ക് പാടിയിട്ടില്ല. അങ്ങനെ എല്ലാവരും തന്നെ പൈസ തന്നിട്ടുണ്ട്.
0: ഓക്കെ. ചോദ്യം നമ്പർ 3, കേരളത്തിലെ കോഴിക്കോട് ഒഴിച്ച് ഏത് ജില്ലയിൽ പ്രോഗ്രാം ചെയ്യാനാണ് ഇഷ്ടം?
1: എറണാകുളം എനിക്കിഷ്ടമാണ്. കാരണം ഇവിടെ റഫി ആരാധകരും ബാബുക്ക ആരാധകരും ഗസൽ ആരാധകരും ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ തിരുവനന്തപുരം ഒരു നല്ല അതല്ല, അവിടുത്തെ വെന്യൂസ് ഇപ്പം നിശാഗന്ധി പോലുള്ള വെന്യൂ ഒക്കെ ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പാലക്കാട് ഇഷ്ടമാണ്. പാലക്കാട് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള പാലക്കാടാണ്. അങ്ങനെ ഒരുപാട് ജില്ലകളുണ്ട്.
0: എല്ലാ ജില്ലയും പറഞ്ഞു
1: ഇല്ല.
0: ഓക്കെ. നാളെ എഴുന്നേൽക്കുമ്പോൾ മലയാളത്തിലെ ഒരു മ്യൂസിക് ഡയറക്ടർ ആവാൻ പറ്റിയിരുന്നെങ്കിൽ ആരാവും? നിഷാദെ, നീ ഈ പാട്ട് പാടാമോ എന്ന് ചോദിക്കുമെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും?
1: ഒന്നുകൂടി ചോദിക്കുക, എനിക്ക് മനസ്സിലായില്ല.
0: കുടിയോ?
1: കുടി.
0: നാളെ രാവിലെ എണീക്കുമ്പോൾ മലയാളത്തിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുമെങ്കിൽ അത് ആരായിരിക്കും? അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നിഷാദെ നീ ഈ പാട്ട് പാടൂ എന്ന് പറഞ്ഞിട്ട് നിഷാദിന് കൊടുക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
1: ഓ അങ്ങനെ. ഓ ഞാൻ മലയാളത്തിലൊരു മ്യൂസിക് ഡയറക്ടർ ആയി ആവുന്നു. സപ്പോസ്
0: അങ്ങനെ ആണെങ്കിൽ മൂപ്പരുടെ ഏത് പാട്ടായിരിക്കും നിഷാദെ നീ പാടിക്കോ എന്ന് പറഞ്ഞിട്ട് തരിക?
1: അതൊരു ഭയങ്കര കുഴക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. അങ്ങനെ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം അതിനൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പല പാട്ടുകളും നമ്മൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, അതായത് നിഷാദ് ഏതെങ്കിലും പാട്ടുകൾ ആരുടെയെങ്കിലും പാട്ടുകൾ പാടിയത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടോ? പക്ഷെ അങ്ങനെയൊരു ഇന്നേ വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ആ സിംഗർ ആ പാട്ട് പാടി വച്ചിരിക്കുന്നത് അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. അതായത് ആ മ്യൂസിക് ഡയറക്ടർ ഏറ്റവും ഇഷ്ടപ്പെട്ടായിരിക്കും അത് പാടിയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ അവിടെ കയറിയിട്ട് അത് അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാനും ഉണ്ടാവില്ല. ചെയ്താലും അത് തൃപ്തിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആ ഏരിയയിലേക്കേ ഞാൻ പോകും. അങ്ങനൊരു ചിന്തയേ ഉണ്ടാവില്ല.
0: വെരി ഡിപ്ലോമാറ്റിക്. പരിപാടി വർക്കാവുന്നില്ല, തിരിച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ പോകേണ്ടി വരുമോ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
1: ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം മ്യൂസിക് അത്രയും സ്നേഹത്തോടെയാണ് മ്യൂസിക്കിനെ കൊണ്ടുനടക്കുന്നത്. അപ്പം അത് ഇന്നേ വരെ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. എന്തെങ്കിലും ഒരു കഞ്ഞി കുടിക്കാനുള്ള വക എപ്പോഴും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പട്ടിണിയാക്കാറില്ല.
0: പട്ടിണി കിടാറില്ല.
1: ഇല്ല.
0: MSc മാത്സ് ആയിരുന്നു. മാത്തമാറ്റിക്സ് ടീച്ചർ ആയിരുന്നു. ഒരു കണക്ക് ചോദ്യം ചോദിക്കട്ടെ?
1: കണക്ക് ചോദ്യം വേണോ?
0: A+B2 എല്ലാവർക്കും അറിയുന്നതാണ്. A+B2 ഓർത്തെടുത്ത് പറഞ്ഞാൽ
1: A³+3A²B+3AB²+BQ.
0: അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. കണ്ടോ, പാട്ട് പാടാൻ മാത്രമല്ല എപ്പോൾ ചോദിച്ചാലും MSc മാത്സ് എടുത്ത് പുറത്തിടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത്. പാലപ്പൂവിതളിൽ ഞാനാണ് പാടിയത് എന്ന് കുറേ പേര് കൂടി അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ആ പാട്ട് പോപ്പുലറായി. പക്ഷെ ഞാനാണ് പാടിയതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് പരിചയമുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. അത് ആഗ്രഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും.
0: വീണ്ടും ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്, ഈ പാട്ട് പാടിയിരിക്കുന്നത് KK നിഷാദാണ്.
1: യെസ്.
0: പണ്ട് പാടുവാൻ പരിമിതമായ വേദികളേ ഉള്ളൂ, ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും ഓർമ്മയില്ല. ശരിയാണോ?
1: അങ്ങനെയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേദികൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. പാടുന്ന ആളുകൾ ഉണ്ടാവണമല്ലോ. ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ആ പാടുന്ന ആളുകൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണെങ്കിൽ ആ സ്പെഷ്യൽ പ്രോഗ്രാമിന് പാടാൻ പറ്റുന്ന ആളുകളെ വിളിക്കുള്ളൂ. അത് ഇന്ന ആളുകളാണെന്ന് അറിയാം. അങ്ങനെ വേദികൾ കൂടുതലാവുന്നതുകൊണ്ടോ കുറയുന്നതുകൊണ്ടോ ഒരു പാട്ടുകാരനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതിരിക്കുന്നില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല.
0: ചോദ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു.
1: ഒന്നും ചോദിച്ചില്ല.

0: ഇത്തവണത്തെ ഓണം ഗംഭീര ഓണമാവട്ടെ,
1: തീർച്ചയായിട്ടും
0: പരിപാടികളൊക്കെ അടിപൊളിയാവട്ടെ, ഒരുപാട് സ്റ്റേജസിൽ ആളുകളുടെ മനസ്സും കാതൊക്കെ കവരാൻ പറ്റട്ടെ.
1: താങ്ക് യു സോ മച്ച്,
0: ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ.
1: താങ്ക് യു.
0: എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്?
1: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എപ്പോഴും മ്യൂസിക്കലി നമ്മൾ യൂണിറ്റി എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് മ്യൂസിക്കിൽ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഭാഷ അല്ലെങ്കിൽ മതം, മറ്റ് ജാതി അല്ലെങ്കിൽ നിറം ഇതൊന്നും നോക്കാതെയാണ് എല്ലാവരും കേൾക്കുന്നതും ആസ്വദിക്കുന്നതും കാണുന്നതും എല്ലാം. അപ്പം അത് ആ യൂണിറ്റി സംഗീതവും അതിജീവിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മ്യൂസിക്കിൽ എന്തായാലും ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്.
0: എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മൊമെന്റ്സ് വിത്ത് റെയിൻബോ ഓണം സ്പെഷ്യൽ?
1: നന്നായിരുന്നു അഭി, വളരെ മനോഹരമായൊരു കുറേ മൊമെന്റ്സ് നമുക്ക് സംസാരിക്കാൻ പറ്റി എന്നുള്ളത് സന്തോഷം.
0: അപ്പോൾ താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു റെയിൻബോ എഫ് എം, താങ്ക് യു ആകാശവാണി. ആകാശവാണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് പാട്ടുകൾ ഞാൻ ആകാശവാണിയിൽ പാടിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു പണ്ടത്തെ റെക്കോർഡിംഗ് രീതിയിൽ പാടാൻ പറ്റിയിട്ടുള്ള, ഞങ്ങളുടെ ജനറേഷന് പാടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആകാശവാണി എന്ന് പറയുന്നത്. എല്ലാം ലൈവ് പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ അതും അനുഭവിക്കാൻ പറ്റിയ ആകാശവാണിയിലൂടെ, അതുകൊണ്ട് എപ്പോഴും ആകാശവാണിയോട് കടപ്പെട്ടിരിക്കും.
0: വീണ്ടും ആകാശവാണി, ആകാശവാണിയിലേക്ക് വീണ്ടും വന്നത്,
1: തീർച്ചയായും
0: ഒരുപാട് ഒരുപാട് നന്ദി.
1: താങ്ക് യു സോ മച്ച്.
0: ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് പ്ലേ ബാക്ക് സിംഗർ കെ നിഷാദാണ്. മറ്റൊരു ദിവസം മറ്റൊരു നല്ല കലാകാരനുമായി കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരു അട്ടിപൊളി ഓണക്കാലം ആശംസിച്ചുകൊണ്ട് ദിസ് ഇസ് ആർ ജി ഹാപ്പി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇത് മനുഷ്യനാണോ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് എം കെ അർജുനൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത്.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: രുചികരമായ ഓണസദ്യ പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425125.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പിക് പോക്കറ്റ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, ഗാനരചന P. ലക്ഷ്മണൻ, സംഗീതം MK അർജുനൻ.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
3: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
2: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
4: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടാൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരമറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
6: കണ്ടീഷൻ സപ്ലൈ.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
7: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
8: ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: അടുത്ത ഗാനം അന്തർദാഹം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MK അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം CID ശങ്കർ എന്ന ചിത്രത്തിന് വേണ്ടി TM സൗന്ദരരാജൻ, P സുശീല എന്നിവർ പാടിയത്.

പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയിലെ ന്യൂ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് മ്യൂസിയം. 2017 ജനുവരിയിലാണ് ഇത് ആരംഭിച്ചത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 നിയമവീഥി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് താജുനീസയുമായി അഭിമുഖം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ, 8:00 സാഹിത്യവേള പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 ഓണം കഥാവേള പി സുരേന്ദ്രൻ പങ്കെടുക്കുന്നു, 9:30 ആവണി പൊന്നൂഞ്ഞാൽ ശരത് പങ്കെടുക്കുന്നു, 9:35 ഓണം കവിതാ നേരം അശോകൻ മറയൂർ അവതരിപ്പിച്ചത്, തുടർന്ന് 9:30 ആവണി പൊന്നൂഞ്ഞാൽ ശരത് പങ്കെടുക്കുന്നു, 10:30 ഓണം കവിതാ നേരം അശോകൻ മറയൂർ പങ്കെടുത്തത്, 10:35 ഇസേ തെൻട്രൽ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:00 തേനിസൈ, 4:30 ഓണം ചാറ്റ് ഷോ, ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി പങ്കെടുക്കുന്നു, 5:30 ഇസേ തെൻട്രൽ, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, 8:00 പുതു പാടലുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട്, 9:30 ആവണി പൊന്നൂഞ്ഞ, 10:30 ഓണം കഥാവേള, 10:45 ഓണം കവിതാ നേരം, 10:50 ഹൃദയരാഗങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളിലും ഇന്ന് പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരുന്നു. ചിലയിടങ്ങളിൽ മഴ പെയ്തു. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 20°C, കുറഞ്ഞ താപനില 17°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നിയമവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിനു കെ എൻ ആണ്. സർ, സ്വാഗതം.
3: നമസ്കാരം. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ

0: നിയമം അല്ലെങ്കിൽ RTI ആക്ട് എന്ന് പറയുന്നത്. RTI ആക്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് RTI ആക്ട് എന്ന് പറയുന്നത്. ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഈ നിയമം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ നിയമം നമ്മളൊരു സർക്കാർ സ്ഥാപനത്തിൽ RTI നിയമപ്രകാരം അപേക്ഷ നൽകേണ്ടത്, ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്, ആരാണ് ഇതിന് മറുപടി നൽകേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ അപേക്ഷ കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അദ്ദേഹത്തിന് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ വിശദമായ എന്താണോ നമ്മൾ അവിടെ നിന്ന് ലഭിക്കാൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയ രേഖകളുടെ കൃത്യമായ വിവരം വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കി ആ ഏത് സർക്കാർ ഓഫീസിലെയാണോ ആ സർക്കാർ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത്.
1: ഈ വിവരാവകാശ നിയമം വന്നതിന് ശേഷമാണോ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിലവിൽ വന്നത്?
0: അതെ, അതിനുശേഷമാണ് നിലവിൽ വന്നത്.
1: പലപ്പോഴും സർക്കാർ ഓഫീസുകളെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് കൃത്യമായ മറുപടി ലഭിക്കാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്.
0: അതെ.
1: അപ്പം എത്രത്തോളം ഇത് പ്രാക്ടിക്കലി ജനങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്?
0: വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നിയമമാണ്.
1: ഇതിനൊരു ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ?
0: ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു രേഖ സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു അപേക്ഷ നൽകിയാൽ 30 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി തരണമെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്.
1: അതത് ഓഫീസുകളിലാണ് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉള്ളത്?
0: അതെ അതെ. അതായത് ഇപ്പോൾ നമ്മൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ മുതലായി വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്.
1: ഏത് രീതിയിലാണ് നമ്മൾ ഒരു അപേക്ഷ നൽകേണ്ടത്?
0: അപേക്ഷ നൽകേണ്ടത് നമുക്ക് പ്രത്യേക മോഡലൊന്നുമില്ല, മാതൃകയൊന്നുമില്ല. നമുക്ക് വെള്ള പേപ്പറിൽ നമ്മുടെ മെയിൽ വിലാസം, ഫോൺ നമ്പർ, ഫുൾ അഡ്രസ്സ്, നമ്മുടെ
1: നമുക്ക് ലഭിക്കേണ്ട ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്,
0: ഏത് രേഖയാണോ ആ രേഖയുടെ കൃത്യമായ വിവരം.
1: വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അത് പകർപ്പുകളും കിട്ടും?
0: പകർപ്പുകളും കിട്ടും. പകർപ്പുകൾ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ പകർപ്പുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പകർപ്പുകൾ ലഭിക്കണമെങ്കിൽ സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഫീസ് നമ്മൾ ട്രഷറി വഴിയാണ് കൊടുക്കുന്നത്. ഫീസ് ഒടുക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പകർപ്പിൻ്റെ ആ പ്രമാണത്തിൻ്റെ പകർപ്പ് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആക്ടിൽ തന്നെ ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി തരണം എന്ന് പറഞ്ഞു. ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മറുപടിയിൽ തൃപ്തനല്ലെങ്കിൽ നമുക്കിത് അപ്പീൽ കൊടുക്കാം.
1: എവിടെയാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്?
0: നമ്മൾ ഇത് കൊടുക്കുന്ന അപ്പീൽ കൊടുക്കുക കേരള സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷനാണ് നമ്മൾ അപ്പീൽ നൽകേണ്ടത്. 30 ദിവസത്തിൽ വരുന്ന രേഖകൾ ലഭിക്കില്ലെന്നോ അല്ലെങ്കിൽ രേഖകൾ ലഭിക്കുന്ന രീതിയിൽ സമീപിക്കും.
1: ചിലപ്പോഴൊക്കെ നമ്മൾക്ക് മറുപടി കിട്ടുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഈ ഓഫീസിൽ അവൈലബിൾ അല്ല എന്നുള്ള മറുപടിയൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്.
0: അതെ, നമുക്ക് ആ മറുപടിയിൽ തൃപ്തനല്ലെങ്കിൽ അല്ലാതെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷന് അപ്പീൽ കൊടുക്കാന്നതാണ്. അതുപോലെ തന്നെ ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി
1: ലഭിക്കേണ്ട
0: ഒന്ന് നമ്മുടെ അത് രണ്ട് കാര്യങ്ങൾക്കാണ് 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കുന്നത്. ഒന്ന് ലൈഫിനെ സംബന്ധിക്കുന്ന
1: ജീവഹാനി,
0: അതായത് ഒരു വിവരം അദ്ദേഹത്തിന്റെ ലൈഫിനെ ജീവനെ
1: ഒരാളുടെ ജീവനെ തന്നെ
0: ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കണം.
1: മറ്റൊരു കാര്യം,

0: ഇനി അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപേക്ഷ നൽകി നമുക്ക് മറുപടി ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് അപ്പീൽ നൽകുന്നു. ആ അപ്പീലും നമുക്ക് തൃപ്തികരമല്ല, അല്ലെങ്കിൽ അവർ ആ രേഖകൾ തരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് ഈ ആക്ട് പ്രകാരം ഫൈൻ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഫൈൻ അടയ്ക്കാൻ അവരുടെ നിന്ന് പെനാൽറ്റി
1: ഈടാക്കുന്നു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിട്ടുള്ള ആൾക്കെതിരെ ഫൈൻ ഇമ്പോസ് ചെയ്യുന്നുണ്ട്.
0: അതിൻ്റെ അകത്ത് വരുന്ന ഫൈൻ പറയുന്നത് 250 രൂപയാണ് ഒരു എത്ര ദിവസമാണോ ഡിലേ വരുന്നത്, അതായത് 30 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് പറഞ്ഞേ, അതിന് കൂടുതൽ പോവുകയാണെങ്കിൽ ഒരു ദിവസത്തിന് 250 രൂപ വീതം പെനാൽറ്റി ഈടാക്കുകയാണ് ചെയ്യുന്നത്. അത് മാക്സിമം അങ്ങ് പോയി കഴിഞ്ഞാൽ 25,000 രൂപ വരെയാണ് ഫൈൻ ഈടാക്കുന്നത്.
1: ഈ ഫൈൻ കൂടാതെ മറ്റെന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കുമോ?
0: മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഈ സെക്കൻഡ് അപ്പീലാണ് നമുക്കുള്ളത്. സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷന് ഇത് കൊടുക്കുവാണ്, അപ്പീൽ കൊടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും വരുന്നത്.
1: സാധാരണ RTI ഫയൽ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും വളരെ സ്പീഡി ആയിട്ട് ഡിസ്പോസ് ചെയ്യാറുണ്ട്.
0: പിന്നെ ഈ ഫയലുകളെല്ലാം റെക്കോർഡിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് താമസം വരുന്നത്. അവർക്കിത് കണ്ടെത്തിയിട്ട് ഈ ചോദിക്കുന്ന രേഖകളുടെ സ്വഭാവം പോലെ ഇരിക്കും ഇതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് എങ്ങനെ വേഗത്തിൽ ലഭിക്കുന്നത്. ഇപ്പം ഒരു വളരെ പഴയ രേഖകളാണെങ്കിൽ സർക്കാർ ഓഫീസുകളൊക്കെ റെക്കോർഡിലായിരിക്കാം, ചിലപ്പോൾ ആ ഓഫീസിൻ്റെ ഹെഡ് ഓഫീസിലായിരിക്കാം. അങ്ങനെ വരുന്ന രേഖകളാണ് ഈ ലഭിക്കാൻ കുറച്ച് കാലതാമസം വരത്തുള്ളൂ.
1: ചില RTI നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് പല ഓഫീസുകളിൽ നിന്നായിരിക്കും. ഇപ്പം ഞാനൊരിക്കൽ ജയിൽ സൂപ്രണ്ടിന് ഒരു അതായത് കേരളത്തിലെ തന്നെ ഹയർ അതോറിറ്റിക്ക് ഒരു RTI ഫയൽ ചെയ്തിരുന്നു. അതായത് എത്രത്തോളം അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് നമ്മുടെ നിലവിൽ കേരളത്തിലെ ജയിലുകളിലുണ്ട് എന്നത് ചോദിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടിയത് കേരളത്തിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള എല്ലാ ജയിലുകളിൽ നിന്നുമാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമുക്കൊരു ഡിലേ വരാനുള്ള സാധ്യത ഉണ്ടാവും.
0: അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഒരു കേരളത്തിലെ മൊത്തം ജയിലില്ലേ എന്ന് പറയുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അതായത് ഇതിൽ തരുന്ന വിവരം കൃത്യമായിരിക്കണം. നമ്മൾ ഒരു അത് കൃത്യമായ വിവരം തരണമെന്നുകൊണ്ടാണ് ആ ഒരു ഡിലേ വരുന്നത്.
1: അപ്പം ഈ വിവരം എന്താണെങ്കിലും കൃത്യതയുള്ളതായിരിക്കും.
0: തീർച്ചയായിട്ടും
1: അതിന് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ട്, ബിക്കോസ് അത് ഒരു പബ്ലിക് റെക്കോർഡ് ആയിട്ട് തന്നെയാണല്ലോ നമുക്ക് കിട്ടുന്നത്.
0: അതെ,
1: അത് നമുക്ക് ചലഞ്ച് ചെയ്യാനും പറ്റും.

0: വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ചതും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകിയതും അഡ്വക്കേറ്റ് ബിനു കെ എൻ ആണ്. ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങളുടെ ഒപ്പം ആയിരുന്നതിന് വളരെ നന്ദി സർ.
1: നന്ദി, നമസ്കാരം.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: കാര്യം ശരിയായി.
3: ഏത് കാര്യം?
4: മോളുടെ ഫീസേ
3: കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ.
5: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
3: കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
6: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
8: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ദിലീപന്റെ അപേക്ഷ ഗുരു സ്വീകരിക്കുകയും പ്രശ്നം പരിഹരിക്കുന്നതിന് വഴി നിർദ്ദേശിക്കുകയും ചെയ്തു. അതോടെ രാജാവിന്റെ ആശ്രമ സന്ദർശനത്തിന്റെ ലക്ഷ്യം പകുതി സാധിച്ചതുപോലെയായി. സന്തുഷ്ടനായ രാജാവ് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഗുരുവിനോട് ഉണർത്തി.

ശിഷ്യഃ ശാസിതുഃ ആദേശം തഥാ ഇതി പ്രതിജഗ്രാഹ. രാജാവാണ് ഇവിടെ ശിഷ്യൻ, ഗുരു വസിഷ്ഠനും. ശാസിതുഃ ആജ്ഞാം ശിഷ്യഃ തഥാ ഇതി പ്രതിജഗ്രാഹ, സ്വീകരിച്ചു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിനയനമ്രനായ ശിഷ്യൻ ഗുരുവിനെ ഉണർത്തിച്ചു. ശിഷ്യൻ്റെ വിശേഷണങ്ങൾ. പ്രീതി.

മാൻ ആനതഹ സ പരിഗ്രഹ പരിഗ്രഹം പഗ്നി ദേശകാലജ്ഞ ദേശവും കാലവും അറിയാവുന്നവൻ അഗ്നി സാന്നിധ്യമുള്ള പാവന തപോവനത്തിൽ വെച്ചാണ് ഗുരു നിർദ്ദേശിച്ചിരിക്കുന്നത്. കാലമാണെങ്കിലോ അഗ്നിഹോത്രത്തിൻ്റെ അന്തിമ സമയവും. ഈ ദേശത്തും ഈ സമയത്തും പുറപ്പെടുന്ന വാക്കുകൾ വ്യർത്ഥമാവില്ല എന്ന നല്ല ഉറപ്പുണ്ട് രാജാവിന്. അതുകൊണ്ടാണ് പ്രീതി സിദ്ധി അദൂരവർത്തിനി എന്ന് പറഞ്ഞാണ് ഗുരു തുടങ്ങിയത്.

0: അഥ സ്രഷ്ടുഹു സൂനുഹു, ബ്രഹ്മാവിൻ്റെ പുത്രൻ വസിഷ്ഠൻ. വിശാം പതിം പ്രജാപതിയെ സംവേശായ വിസസർജ, നിദ്ര സ്വാപം സ്വപ്നം സംവേശം ഇതിനൊക്കെ ഉറക്കം എന്നാണ് അർത്ഥം. ഉറങ്ങാൻ നിർദ്ദേശിച്ച് അയച്ചു. ദോഷജ്ഞ വിദ്വാൻ വിപശ്ചിത്, ദോഷജ്ഞ പണ്ഡിതൻ്റെ പര്യായങ്ങളാണിവ. വസിഷ്ഠൻ്റെ മറ്റൊരു വിശേഷണം, സൂനൃത വാക്, പ്രിയവും സത്യവുമായ വാക്കുള്ളവൻ. ഗുരു പറയുന്നത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, സത്യവുമായിരിക്കും അവ. ഊർജിതശ്രീയ എന്ന് രാജാവിൻ്റെ വിശേഷണം, ദീപ്തമായ ഐശ്വര്യത്തോടെ കൂടിയവൻ. രാജാവിന് ഐശ്വര്യം സ്വതേയുണ്ട്, എന്നാൽ അനപത്യതാ ദുഃഖം കൊണ്ട് ഐശ്വര്യം മ്ലാനമായിരുന്നു. ഇപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം കേട്ടതോടെ മ്ലാനത മാറി, നന്നായി വിളങ്ങി. പ്രതീക്ഷയുടെ തിളക്കമാണ് ഐശ്വര്യത്തിന് ഊർജ്ജസ്വലത നൽകിയത്. പ്രദോഷത്തിൽ സത്യവും പ്രിയവും വാക്കിലുള്ള മാമുനി തൃപ്തിയോടെ ഉറങ്ങാനായി നിർദ്ദേശിച്ച് രാജാവിനെ പറഞ്ഞയച്ചു. രാജാവും പത്നിയും ഏറെ പ്രീതരായി നിദ്രയ്ക്കൊരുങ്ങി.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800425115.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻസ് അപ്ലൈ.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. ഇന്ന് 7:35 ഇതളുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 ഓണം കഥാവേള, പി സുരേന്ദ്രൻ പങ്കെടുക്കുന്നു. 9:30 ആവണി പൊന്നുഞ്ഞ, ശരത് പങ്കെടുക്കുന്നു. 10:30 ഓണം കവിതാനേരം, അശോകൻ മറയൂർ അവതരിപ്പിച്ചത്. 10:35 ഇസൈത്തൻ.

സമയം 6 മണി കഴിഞ്ഞ 19:30. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം ഡൽഹി.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ.

0: പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രം എഴുതിയ അരോമ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് 2-ാം സ്ഥാനം. ബിയപുരം 3-ാം സ്ഥാനവും നേടി. 4:23 3:28 അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23 4:48 നടുഭാഗവുമെത്തി. 4:23 770 ബിയപുരം 3-ാമതുമെത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിനെ കീറിമറിച്ച ജലരാജക്കന്മാർ കുതിച്ചുപാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞിരുന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
0: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-ാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെ എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് കൃഷിമന്ത്രി TC സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോർട്ടികോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3,000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മണിയോടെ മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മാട്ടുപ്പെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപ്പെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപ്പെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വിരമിക്കൽ കാലം വിശ്രമത്തിനുള്ളതല്ല, മറിച്ച് മണ്ണിലേക്കിറങ്ങാനുള്ള അവസരമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളായണി കാർഷിക സർവകലാശാലയിലെ മുൻ അധ്യാപകനായ ഡോക്ടർ വിൽസൺ. തിരുവനന്തപുരം ജില്ലയിലെ നേമം കാക്കാമൂലയിലെ വിൻ ഡെയിൽ എന്ന തന്റെ ഫാമിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയിപ്പിച്ച് കാർഷിക മേഖലയ്ക്ക് തന്നെ മാതൃകയായിരിക്കുകയാണ് ഇദ്ദേഹം. അധ്യാപനം പോലെ തന്നെ മഹത്തരവും അഭിമാനമുള്ളതുമാണ് കൃഷി എന്നതാണ് ഡോക്ടർ വിൽസന്റെ സങ്കല്പം. തൈകൾ നട്ട് 10th മാസത്തിൽ തന്നെ പൂവിടുകയും 11th മാസത്തിൽ വിജയകരമായി വിളവെടുപ്പ് നടത്താനും സാധിച്ചു. ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നിലവിൽ കിലോയ്ക്ക് 200 രൂപയിലധികം വില ലഭിക്കുന്ന വിദേശ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ മികച്ച വരുമാന സാധ്യതയാണ് തുറന്നുകിട്ടിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിനു പുറമെ റംബൂട്ടാൻ, മാവ്, പ്ലാവ് തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. കൃഷി വെറുമൊരു തൊഴിലല്ല, മറിച്ച് വലിയൊരു അഭിമാനവും.

0: ജീവിത മാർഗവുമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം. നാടിന് പ്രചോദനമാകുന്ന ഇത്തരം സംരംഭങ്ങൾ വരും തലമുറയെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. കേരളത്തിന് അഭിമാന നിമിഷം. പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിച്ച് കെൽട്രോൺ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വികസിപ്പിച്ചിരിക്കുകയാണ് കെൽട്രോൺ. പൊതുമേഖലാ വ്യവസായ വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ നടപ്പാക്കിയ ഈ പദ്ധതിയിലൂടെ തദ്ദേശീയ സാങ്കേതികവിദ്യയിൽ പുതിയൊരു അധ്യായമാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. കപ്പലിന്റെ കൃത്യമായ വേഗത അളക്കുന്നതിനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ലോഗ്, കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ അതിന് താഴെയുള്ള ആഴം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന എക്കോ സൗണ്ടർ, കപ്പലും അന്തർവാഹിനിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് സഹായിക്കുന്ന അണ്ടർവാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ക്വാളിറ്റി അഷ്വറൻസ് ഓർഗനൈസേഷൻ കെൽട്രോണിന് സ്വയം സാക്ഷ്യപത്രാവകാശം നൽകി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ റിയർ അഡ്മിറൽ അജിത് തെക്കേപ്പാട്ട്, കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നായർക്ക് സാക്ഷ്യപത്രാവകാശം കൈമാറിയത്. കൂടാതെ ഇന്ത്യൻ നേവിക്കുവേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇഎം ലോഗ്, കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള എക്കോ സൗണ്ടർ എന്നീ ഉപകരണങ്ങൾ കൈമാറുകയും പുതിയ ഓർഡറുകൾ കെൽട്രോൺ ഏറ്റുവാങ്ങുകയും ചെയ്തു. അത്യാധുനിക ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കുന്നത് വഴി പ്രതിരോധ മേഖലയിൽ വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. സ്വയം പര്യാപ്തതയിലേക്കും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലേക്കും കേരളം നടത്തുന്ന ഈ വലിയ ചുവടുവയ്പ്പിനെക്കുറിച്ച് കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ റിട്ടയർഡ് വൈസ് അഡ്മിറൽ ശ്രീകുമാർ നായർ.
1: കെൽട്രോൺ ITI and AI ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഡിഫൻസ്, സ്പേസ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഡിഫൻസ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ഏത് ഷിപ്പ് ഓർ സബ്മറീൻ മാനുഫാക്ചർ ചെയ്യുന്നതിൽ കെൽട്രോൺ അറ്റ്ലീസ്റ്റ് 2-3 എക്യുപ്മെന്റ് അതിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് നോക്കുന്നത് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെസൽസിന് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ ഓഫ് വാർഫെയർ ആയിരിക്കും ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെസൽസ്. അതിന്റെ സബ് സോണാർസ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെസൽസിൽ കെൽട്രോൺ ആയിരിക്കും സോണാർ സൂട്ട് കൊടുക്കുന്നത്. മുമ്പോട്ട് നമ്മൾ നോക്കുന്നത് എല്ലാ ഓട്ടോണോമസ് വെസൽസിലും കെൽട്രോണിന്റെ സോണാർസ് പ്രവർത്തിക്കണമെന്നാണ്.
0: മരണത്തിന്റെ വക്കിൽ നിന്ന് മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നത് കേവലമൊരു ജോലിയല്ല. അസാധാരണമായ മനക്കരുത്തും ആത്മസമർപ്പണവും ആവശ്യപ്പെടുന്ന വലിയൊരു ദൌത്യമാണ്. ഇത്തരം ദൌത്യങ്ങൾ ദിവസേന നിർവഹിക്കുന്നവരാണ് നമ്മുടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. അത്തരമൊരു വ്യക്തിയാണ് കൊല്ലം കല്ലുവാതുക്കൽ സ്വദേശിയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായ എസ് ജിതിൻ. 2018 പ്രളയം, 2024 വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം തുടങ്ങി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി കേരളത്തെ നടുക്കിയ പ്രധാന ദുരന്തമുഖങ്ങളിലെല്ലാം മുൻനിര പോരാളിയായി ഇദ്ദേഹമുണ്ടായിരുന്നു. റാന്നി മടത്തരുവി വെള്ളച്ചാട്ടത്തിലെ കുത്തൊഴുക്കിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട 4 ജീവൻ സ്വന്തം ജീവൻ നോക്കാതെ രക്ഷപ്പെടുത്തിയ ഈ ധീര യുവാവ് വിവിധ കിണർ അപകടങ്ങളിൽ നിന്നായി 9 ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. അധ്യാപികയായ ഭാര്യ ദിവ്യ ജിതിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. കൊല്ലം ജില്ലാ സ്കൂബ ടീമിലെ പ്രധാനിയായ ജിതിൻ ആഴക്കടലിലും കായലുകളിലും നടക്കുന്ന തിരച്ചിലുകളിലും സദാ സജ്ജനാണ്. സമാനതകളില്ലാത്ത ഈ ധീരതയ്ക്ക് 2024 2026 ഫയർഫോഴ്സ് മേധാവിയുടെ സ്പെഷ്യൽ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരങ്ങളും 2026 മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വന്തം സുരക്ഷിതത്വത്തെക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്ന ജിതിനെപ്പോലുള്ള മനുഷ്യരാണ് സമൂഹത്തിന്റെ യഥാർത്ഥ വെളിച്ചം. ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് നിരവധി ജീവനുകൾ രക്ഷിക്കുന്ന അഗ്നിരക്ഷാസേനയുടെ ആത്മസമർപ്പണവും സേവന സന്നദ്ധതയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ്. വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റോബോട്ടിക്സ് AI ലാബ് പ്രവർത്തന സജ്ജമായി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെറുന്നിയൂർ മാർത്തോമ സെൻട്രൽ സ്കൂളിലാണ് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള ലാബ് സ്ഥാപിച്ചിട്ടുള്ളത്. പൂർണ്ണമായും വിദ്യാർത്ഥികൾ നിർമ്മിച്ചതും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതുമായ റോബോട്ടിക്സ് AI ആൻഡ് ഇന്നൊവേഷൻ ലാബ് ഇന്ത്യയിലെ പിന്നാക്ക മേഖലകളിലുള്ള സ്കൂളുകളിലാണ് ലഭ്യമാക്കുന്നത്. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് നിർമ്മിക്കുന്ന 7-ാമത്തെ റോബോട്ടിക്സ് AI ലാബാണ് വർക്കലയിലേത്. കുട്ടികളിൽ റോബോട്ട്

0: പ്രോഗ്രാമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ഭാവി സാങ്കേതിക കഴിവുകൾ വളർത്തിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റോബോട്ടിക്സ് AI പരിശീലന സ്ഥാപനമായ യുണീക് വേൾഡ് റോബോട്ടിക്സിന്റെ സഹായത്തോടെ UAE വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ലാബ് നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നേതൃത്വം നൽകുന്നത്. ഈ സംരംഭത്തിന് കീഴിൽ രാജ്യത്തുടനീളം പൂർത്തിയായ 7 റോബോട്ടിക്സ് AI ലാബുകളാണ് ഉള്ളത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ എന്നീ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രായോഗിക പരിശീലനം നൽകാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നൂതന പഠന കേന്ദ്രങ്ങളാണ് റോബോട്ടിക്സ് AI ആൻഡ് ഇന്നൊവേഷൻ ലാബുകൾ. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത്തരം ലാബുകൾ ഏറെ സഹായകമാണ്. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കൂടെ നിന്ന 5 വളർത്തുമൃഗങ്ങളെ കൂടെ കൂട്ടി സഹജീവി സ്നേഹത്തിന് മാതൃകയായിരിക്കുകയാണ് ഒരു മലയാളി യുവാവ്. ഇന്തോനേഷ്യയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ മലപ്പുറം സ്വദേശി ബിനോജും ഭാര്യ ഹൃദികയുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വില കൊടുത്തു വാങ്ങിയവയല്ല, പലപ്പോഴായി ദത്തെടുത്തവയാണ് ഈ 5 ജീവനുകളും. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പൂച്ചകളും അയൽവാസികൾ നാടുവിട്ടപ്പോൾ ഒറ്റപ്പെട്ടുപോയ നായ്ക്കളുമെല്ലാം ബിനോജിന്റെ സ്നേഹത്തണലിൽ ഒന്നിക്കുകയായിരുന്നു. പ്രത്യേക അനുമതിയോടെയും സങ്കീർണമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമായിരുന്നു മലേഷ്യൻ എയർലൈൻസിലെ ഈ യാത്ര. പേപ്പർ വർക്കുകൾക്കും വിമാന ചെലവുകൾക്കുമായി വലിയൊരു തുക വേണ്ടിവന്നെങ്കിലും അതൊന്നും തങ്ങളെ പിന്തിരിപ്പിച്ചില്ലെന്ന് ബിനോജ് വ്യക്തമാക്കുന്നു. വളർത്തുമൃഗങ്ങളെ കേവലം ഒരു വിനോദോപാധിയായി കാണാതെ സ്വന്തം കുടുംബാംഗത്തെപ്പോലെ ചേർത്തണയ്ക്കുന്ന ഇത്തരം അനുഭവങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മൃഗങ്ങളോട് കരുണ കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് ഭക്ഷണം നൽകുന്നത് മാത്രമല്ല, അവയുടെ അവസാന ശ്വാസം വരെ ആ ഉത്തരവാദിത്തം കാത്തുസൂക്ഷിക്കുക എന്നതുകൂടിയാണ് എന്ന വലിയ പാഠമാണ് ബിനോജിന്റെയും കുടുംബത്തിന്റെയും ഈ തീരുമാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് പണമല്ല, സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ വീണ്ടും സമ്പാദിക്കാം, എന്നാൽ കടന്നുപോയ ഒരു നിമിഷം പോലും തിരികെ നേടാനാവില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അർത്ഥവത്തായി ഉപയോഗിക്കാം. പണം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ സമയത്തെയും വിലമതിക്കാം. കാരണം ജീവിതമെന്നത് സമയത്തിന്റെ മറ്റൊരു പേരാണ്. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ കോൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് ശ്രീമതി താജുന്നിസയുമായുള്ള ആഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: മണ്ണിൽ വിളയുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും പുറമേ മണ്ണിനടിയിലും മരത്തടിയിലും വളരുന്ന വിളകളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ മണ്ണിൽ വിത്ത് പാകാതെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു അത്ഭുത വിളയുണ്ട്, കൂൺ. ഒരു കാലത്ത് അപൂർവ ഭക്ഷണ വിഭവമായി മാത്രം കണ്ടിരുന്ന കൂൺ ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഭാഗമായും മികച്ച വരുമാന മാർഗമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെറിയൊരു മുറിയിൽ തുടങ്ങി വലിയൊരു വാണിജ്യ സംരംഭമായി വളർത്തിയെടുക്കാൻ കഴിയുന്ന കൂൺ കൃഷി യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പുതുതലമുറ സംരംഭകർക്കും വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. അങ്ങനെ കൂൺ കൃഷി ഒരു ചെറിയ കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് വലിയൊരു സംരംഭകത്വ സാധ്യതയാക്കി മാറ്റിയ ഒരു വനിതയെ നമുക്കിന്ന് പരിചയപ്പെടാം. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുന്നിസ. താജുന്നിസയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
3: താജുന്നിസ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മേഡം, താങ്കൾ ഒരു കൂൺ കർഷക ആയിരുന്നു, ഇപ്പോഴും കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു നല്ല സംരംഭകയുമാണ്, ഹൈടെക് മഷ്റൂം ഫാമിലോട്ട് മാറിയിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ തുടക്കം ഒന്ന് പറയാം, എങ്ങനെയായിരുന്നു ഈ കൂൺ കൃഷി തുടങ്ങിയത്?
4: കൂൺ കൃഷി എൻ്റെ ഒരു ഫാഷനാണ്. എൻ്റെ 20 വർഷമായി ഞാൻ കൂൺ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട്. ഈ 20 വർഷത്തിന് മുമ്പോട്ട് ചെറിയ രീതിയിലൊക്കെ അവിടെ മണ്ണിൽ കിട്ടുന്ന കൂണിനെ ഉപയോഗിച്ച് കർഷകരായ മാതാപിതാക്കളെ മകളായോണ്ടായിരിക്കാം വേറിട്ടൊരു കൃഷി രീതിയെ പറ്റി ആഗ്രഹിച്ചു. അങ്ങനെ കൂൺ കൃഷി എന്നുള്ളൊരു ഇതിലേക്ക് പോയി, അതിനെപ്പറ്റി പഠിച്ചു, നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഫോൾട്ടായി, പിന്നും റിക്കവറായി. 20 വർഷം കൊണ്ട് ഇപ്പം ഞാൻ സക്സസ് ആണ്.
3: ഓക്കെ. അപ്പോൾ ഈ കൂൺ കൃഷി ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ ബാഗിലൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്?
4: ചെറിയ കവറിനകത്ത് നിറച്ച് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇത്രയും വിപുലമായിട്ട് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതായ ഫാൾട്ടുകൾ ഉണ്ടായി, കുറച്ച് കവറിനകത്തൊക്കെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്ക് പഴി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നശിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് പഠിപ്പിക്കാനുള്ള കാര്യം വരെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മയിൽ ഞാൻ പഠിക്കാൻ പോയതാണ് പണ്ട് കാലത്ത്, ഇപ്പം അതിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്,
3: ട്രെയിനറായിട്ട്
4: പോകുന്നുണ്ട്.
3: അപ്പോൾ ഇതിപ്പം ചെയ്യുന്നത് ഹൈടെക് കൂൺ കൃഷിയാണ്.
4: അപ്പം ഞാൻ സ്വന്തമായിട്ട് ഇനിയിപ്പോൾ 1500 ബെഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൈടെക് ഫാം SHM സ്കീമിൽ കൃഷി വകുപ്പ് തന്നെ തന്നിട്ടുള്ളതാണ്.
3: ആ സ്കീമിൽ ലോണൊക്കെ കിട്ടിയായിരുന്നു, സബ്സിഡി
4: ഗ്രാന്റ് കിട്ടിയതാണ്. അപ്പോൾ ആ 400,000 രൂപയ്ക്ക് എനിക്ക് ഹൈടെക് ഫാം ചെയ്ത് തന്നു. വേസ്റ്റ് കമ്പോസ്റ്റിന് പ്രത്യേകം സ്ഥലം ചെയ്ത് തന്നു.
3: പിന്നെ ഒന്ന് പറയാം, എങ്ങനെയാണ് ഈ ഫാം, എങ്ങനെ എവിടെ ചെയ്തിരിക്കുന്നത്?
4: എന്റെ വീട്ടിന്റെ ടെറസിന്റെ മണ്ടയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. മുമ്പൊക്കെ കൊച്ചു ഷെഡുകളായിരുന്നു, ചെറിയ ചെറിയ ഷെഡിനകത്ത് തൽക്കാലം ഒരു 100 ബെഡ് 500 ബെഡിനകത്ത് എനിക്ക് വെക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ എന്റെ 1500 സ്ക്വയർ ഫീറ്റിൽ എനിക്ക് ഫുള്ള് എടുത്ത് തന്നേക്കാണ്. അതിനകത്ത് നമുക്ക് പാനാമ്പാട് സിസ്റ്റത്തിലൂടെയാണ് ഇപ്പം നിന്റെ ഷെഡിനകത്ത് പ്രവർത്തിക്കുന്നത്.
3: അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ
4: കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ അതിന് ഇതാക്കാൻ പറ്റും. എയർ സർക്കുലേഷൻ പോകാൻ എയർ ഫാനുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ എയറിനെ എടുത്ത് വെളിവിടും, തണുപ്പ് അതിനകത്തോട് ഇൻക്ലൂഡ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് പ്രത്യേക രീതിയിൽ ഒരു വിളയിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നേക്കാണ്. കൊല്ലം ജില്ല ഞങ്ങൾക്ക് അപൂർവം 2-3 പേർക്ക് ഇത് കിട്ടിയിട്ടുള്ളത്, അതിലൊരാൾ ഞാനാണ്.
3: മഷ്റൂമാണ്
4: തന്നെയാണ്. അതിലിപ്പം ഞാൻ 3 എണ്ണം ചെയ്യുന്നുണ്ട്. HU ഇനത്തിൽ പെട്ടതുണ്ട്, ഫ്ലോറിഡ ഇനത്തിൽ പെട്ടിട്ടുണ്ട്, പിങ്ക് മഷ്റൂം ഉണ്ട്. ഇതിനെല്ലാത്തിനും നല്ല മെഡിസിൻ വാലിറ്റി കൂടുതലാണ്. എന്നാലും പിങ്ക് മഷ്റൂമിന് ഒന്നും കൂടെ മെഡിസിൻ വാലിറ്റി കൂടുതലുള്ളതാണ്.
3: പക്ഷേ വിപണിയിൽ ആൾക്കാർക്ക് വെള്ള കളറിലെ
4: ഇഷ്ടം, വെള്ള കളറിന് ഇഷ്ടം. പിന്നെ പിങ്ക് മഷ്റൂമിനെ പറ്റി കുറെയൊക്കെ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട്, ഡോക്ടേഴ്സ് അത് മെഡിസിൻ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അറിവുണ്ട്.
3: അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം 1500 ബെഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബെഡിൽ നമ്മൾ ഇതിനെ മഷ്റൂം ചെയ്യാൻ വേണ്ടി എന്തായാലും മീഡിയം വേണം.
4: ആദ്യകാലം തൊട്ട് ഞാൻ വൈക്കോലാണ് ഉപയോഗിച്ചത്. പിന്നെ ഇടയ്ക്ക് ഈ പെല്ലറ്റിനെ പറ്റി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മഷ്റൂം കൃഷിക്ക് പ്രത്യേക ഒരു പെല്ലറ്റുണ്ട്, അത് ചെയ്തായിരുന്നു. പക്ഷെ അതിന് എന്നെ സംബന്ധിച്ച് വലിയ ലാഭം എനിക്ക് തോന്നുന്നില്ല. വൈക്കോലാകുമ്പോൾ നമുക്ക് ചീപ്പ്
3: പെല്ലറ്റ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം,
4: വൈക്കോലും കാശ് കൊടുത്ത് മേടിക്കണം. പക്ഷെ പെല്ലറ്റ് 25 കിലോയുടെ ഒരു ബാഗിന് നമുക്ക് 1000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ചെലവല്ല, ആ പെല്ലറ്റിന് വില വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിത്ത് അതിൻ്റെ കവർ എല്ലാം കൂടെ ഒക്കെ ആയി വരുമ്പോൾ 12,500 ആവുന്നുണ്ട്. അത് നമ്മൾ എളുപ്പം എന്നേ ഉള്ളൂ. പക്ഷെ ലാഭം വേണമെങ്കിൽ അറക്കപ്പൊടിയിലോ വൈക്കോലോ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ലാഭം കിട്ടുക. പിന്നെ 1-2 ബെഡ് പാഴിപ്പോയാലും നമുക്ക് ഒരുപാട് കാശ് ആവുന്നില്ല.
3: പ്രധാനമായിട്ട്
4: വൈക്കോലാണ് നമ്മുടെ നാട്ടിലെ അവയർനെസ്സും വൈക്കോലാണ്.
3: അപ്പോൾ വൈക്കോൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്?
4: തയ്യാറാക്കുന്ന വിധം ഞാൻ ഇപ്പോഴും റിലേഷൻ ചെയ്യുന്നത് ആ പുഴുങ്ങിയ രീതിയിൽ തന്നെയാണ്. നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കും. ഇപ്പം ജോലിക്കാരുണ്ടായിരുന്നു, മുമ്പ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം ഓൾറെഡി എനിക്കൊരു മൂന്ന് പേര് ജോലിക്കാർ സ്ഥിരമുണ്ട്. അപ്പം ഞങ്ങൾ മൂന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ അതിന് വെള്ളത്തിയിട്ട് അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് പിന്നെ അതിന്

0: പുഴുങ്ങി എടുക്കുക.
1: പുഴുങ്ങാനുള്ള സംവിധാനം
0: ഉണ്ട്. നല്ല നമുക്ക് വൈക്കോൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ പുഴുങ്ങാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അത് പുഴുങ്ങിയിട്ട് തണുപ്പിക്കുക. അപ്പോഴവിടെ തന്നെ ഇരുന്ന് ഞങ്ങള് ജോലിക്കാരും ഞങ്ങൾ നാലുപേര് ഒറ്റ ദിവസം തന്നെ ഞങ്ങൾക്ക് 100 ബെഡുകൾ ഇടാൻ
1: പറ്റും.
0: കവറിൽ തന്നെ ഓരോ ബെഡ് ബെഡായിട്ട് കെട്ടിക്കെട്ടിയാണ് വെക്കുന്നത്. പോളിത്തീൻ കവർ 5 കിലോയ്ക്ക് അകത്ത് വെയിറ്റ് വരുന്ന രീതിയിലാണ് ചെയ്ത് വെക്കുന്നത്.
1: ഓക്കേ, അപ്പോൾ ഈ ഒരു ബാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്റ്റെറിലൈസ് ഒന്നും ചെയ്യുന്നില്ല?
0: ഒന്നും ചെയ്യണ്ട. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഈ വൈക്കോലിനെ നമ്മൾ തണുപ്പിച്ച് ബാഗിനകത്ത് വിത്തുമായിട്ട് ഇട്ട് ബെഡാക്കി വെക്കുക.
1: അപ്പൊ അത് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ നല്ല
0: ഹൈജീനിക് ആണ്,
1: ഹൈജീനിക് ആയിരിക്കുമല്ലേ? അല്ലെങ്കിൽ എന്തായാലും അതിന്റെ അകത്ത്
0: ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഹൈജീനിക് ചെയ്തിട്ടാണ്. പുഴുങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ ബെഡ് നമുക്ക് ശക്തിയായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബെഡിനെ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ നമ്മൾ സംരക്ഷിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് 2 മാസക്കാലം, 1.5-2 മാസത്തിനകം നമുക്ക് ഈ വിളവ്, 2 കിലോയോളം വിളവ് കിട്ടുന്നുണ്ട്.
1: ഇതിനു വേണ്ടി വിത്തൊക്കെ സ്വന്തം ചെയ്യുന്നതാണ്?
0: അല്ല, വിത്തും കൂടെ ചെയ്യാനുള്ള സ്ഥല സൗകര്യം കുറവുണ്ട്, സമയക്കുറവുമുണ്ട്. അതോടെ ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വിത്ത് തന്നെയാണ്, കൊല്ലം കെവികയുടെ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടുന്ന് ട്രെയിനിങ് പഠിച്ചിറങ്ങിയതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിത്ത് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും എനിക്ക് തരാനുള്ളത് ഉണ്ടാവും.
1: അപ്പോൾ അത്രയും നിങ്ങൾക്ക് വേണ്ട അത്രയും വിത്ത്
0: ഓർഡർ പറഞ്ഞേക്കും. ഒറ്റ ട്രിപ്പ് ഞാൻ 150 വിത്ത്, 200 വിത്ത് വീതം പോയി എടുത്തോണ്ട് വരും.
1: വിത്ത് എങ്ങനെയാണ്? ഇതിലാണല്ലോ,
0: അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ. അവർ പ്രത്യേകം ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളെല്ലാം നെല്ലിനകത്ത് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഗ്രോത്ത് ഉള്ള വിത്തുകൾ തന്നെ ആയിരിക്കും. ഒരു കംപ്ലൈന്റും അതിനകത്ത്
1: നിന്നുണ്ടാവും. എത്ര ബെഡ് ചെയ്യാൻ പറ്റും?
0: 2 ബെഡ്. പുഴുങ്ങിയ വൈക്കോലിനെ കൊണ്ടുവന്ന് തണുപ്പിക്കാൻ വെക്കുക. 1 മണിക്കൂർ കൊണ്ട് ഇത് തണുത്ത് കിട്ടും. തണുത്ത് നല്ല കണക്ക് വെള്ളം കറക്റ്റ് പരുവത്തിന് വലിഞ്ഞു കിട്ടും. ആ വെള്ളത്തിന്റെ സ്ട്രെച്ചർ കറക്റ്റ് ആണോന്ന് അറിഞ്ഞ് വെള്ളം ഞെക്കി നോക്കുമ്പോൾ വെള്ളം വീഴാത്ത ഒരു പരുവാകുമ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ആ ബെഡിനെ കവർ എടുത്തിട്ട് അടിഭാഗത്ത് ഒരു പിടി വിത്തിടുക. പിന്നെ 2 ചുമ്മാട് പോലെ വൈക്കോലിനെ വെക്കുക, വീണ്ടും വിത്തിടുക. അങ്ങനെ നമ്മൾ 3 തട്ട് വെക്കുക. 3-ാമത്തെ തട്ടില് നിരത്തി വിത്തിട്ട് നല്ല കണക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഇറക്കി കെട്ടി ഒരു 90 സുഷിരങ്ങളും കൊടുത്ത് അതിന് ഡാർക്ക്നെസ്സിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ്.
1: ഡാർക്ക് റൂമിലോട്ട് വെച്ചേക്കും. ടെമ്പറേച്ചർ ഒക്കെ എത്ര ഡിഗ്രിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും മഴ നിൽക്കുകയാണ്. പക്ഷെ ഒരു 28-30 ഡിഗ്രി മതി ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാൻ. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബെഡ് പഴിപ്പും, അതിനകത്ത് വെള്ളത്തിന്റെ അംശം കുറഞ്ഞു കുറഞ്ഞു വരും.
1: ഈർപ്പം വേണമല്ലോ.
0: ഈർപ്പത്തിനാണ് ഈ നമ്മൾ പാനാമ്പാട് സിസ്റ്റം ആണ് വെച്ചേക്കുന്നത്. അപ്പൊ ഈ പാനാമ്പാടത്തിനകത്ത് നമ്മൾ DC മോട്ടർ കൊടുത്തിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നും ചെറിയ നമ്മുടെ എയർ കൂളറിനകത്ത് ഉണ്ടാകുന്ന അതേപോലെ വെള്ളത്തിന്റെ അംശം ആ ഷെഡിനകത്തോട്ട് പിടിക്കുന്നുണ്ട്. അപ്പം എയർ ഫാനുകൾ 4 വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എയർ ഫാൻ ഇങ്ങനെ പിടിച്ചു വിടുമ്പോഴത്തേക്കും ആ വെള്ളത്തിന്റെ അംശം നിന്ന് തണുപ്പ് നല്ല കൂളിംഗ് ആണ്. നമ്മളൊരു ക്കാതിരിക്കുന്ന എങ്ങനെ അതേ രീതി തന്നെ
1: ഒരു
0: കാര്യമില്ല. നമ്മൾ ബെഡ് ഉണ്ടാക്കി വെക്കുക, രാവിലെ പോവുക, വിളവെടുക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കണ്ടാംശം ഉണ്ടോ എന്ന് നോക്കുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൂൺ കിട്ടുകയും ചെയ്യും.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ അകത്ത് അതിന്റെ മൈസീലിയം റൺ ഒക്കെ ആവും?
0: 13 ദിവസം ഡാർക്കിൽ 13 ദിവസം ഇരിക്കുമ്പോൾ കറക്റ്റ് മൈസീലിയം പിടിച്ച് നല്ല വെള്ള കളറാകും. അതിനുശേഷം നമുക്കൊരു 15-20 ദിവസം കഴിയുമ്പോഴത്തൊട്ടേ നമുക്ക് ശരിക്കും മൊട്ട് വന്നു തുടങ്ങും. വൈക്കോലിലാണെങ്കിൽ നിറയെ മൊട്ട് വന്ന് വിരിയുന്നുണ്ട്. പക്ഷെ വെയിറ്റ് കുറവാണ്. പെല്ലറ്റിൽ വരുന്നതിൻ്റെ അത്രയും വെയിറ്റ് കിട്ടത്തില്ല. വൈക്കോലിലാണെങ്കിൽ അസുഖബാധ കുറവുണ്ട്, നല്ല പുഴുങ്ങുന്നത് കൊണ്ട്. പക്ഷേ 2 കിലോ വിളവ് കിട്ടുന്നുണ്ടെങ്കിലും 2 മാസം കൊണ്ട് ചെയ്ത് തീരുന്നുണ്ട്. അത് നമുക്ക് എന്നെ സംബന്ധിച്ച് വളത്തിനും ആളുണ്ട്, വളം എടുക്കുന്നതിന് ആളുണ്ട്. അപ്പം ഈ വൈക്കോലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി വളമാക്കുകയും കൂടെ ചെയ്യാം.
1: ഇത്രയും വൈക്കോല് കിട്ടാൻ
0: വൈക്കോല് വൈക്കോല് നമ്മൾ ഒരു പിക്കപ്പിനകത്ത് നിറയെ ഇറക്കുന്നുണ്ട്.
1: അപ്പൊ ഇത് നമ്മളിങ്ങനെ ഈ ബാഗിൽ എത്ര പ്രാവശ്യം വിളവെടുക്കുന്നുണ്ട് നിങ്ങൾ?
0: ഒരു 5-8 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള കൂണെടുക്കാൻ പറ്റും. ഒരു 10-12 പ്രാവശ്യത്തോളം വൈക്കോലിൽ നിന്ന് എടുക്കാം. പക്ഷെ അതിലും ഒരു 8 പ്രാവശ്യത്തോളം നല്ല രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂൺ കിട്ടും.
1: നല്ല
0: സൈസിനുള്ളത്, അത്യാവശ്യം വെയിറ്റും ഉള്ളതായിട്ട്. പക്ഷെ അതിന് ശേഷം വരുന്ന കൂണുകൾ ചെറുതായിരിക്കും. അത് നമുക്ക് വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ പിക്കിൾസ് ഉണ്ടാക്കുന്നതിനൊക്കെ
1: എടുക്കുന്നുണ്ടോ അതോ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ബാച്ച് കൊണ്ടുവരും?
0: ഞാൻ ഈ 5 വെട്ടമൊക്കെ എടുക്കാൻ നിൽക്കത്തുള്ളൂ. എന്നിട്ട് അതിനെ ഞാൻ എടുത്ത് മാറ്റിയേക്കും. അതിന് കൂട്ടിയെടുക്കുന്ന ഭാഗത്ത് നല്ലെണ്ണൊക്കെ എലി കയറാത്ത നല്ല സ്ഥലങ്ങളിൽ തന്നെ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാമെങ്കിൽ അതിലുണ്ടാകുന്ന കൂണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 10 പ്രാവശ്യത്തെ വിളവ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കയറ്റും,
1: പിന്നെ അത് നെക്സ്റ്റ് ബാച്ചിലോട്ട്. അപ്പൊ എല്ലാ 2 മാസം കൂടുമ്പോഴത്തേനും
0: മാറ്റിക്കൊണ്ടേയിരിക്കും,
1: പുതിയ ബാച്ച് വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഈ കൂണിന്റെ സൂക്ഷിപ്പ് കാലാവധി എന്തായാലും ഒത്തിരി കുറവാണ്.
0: അതെ, ഒരു ദിവസം നമുക്ക് വെളിയിലാണെങ്കിൽ, ഒരു ഫ്രിഡ്ജിലല്ലാതെ വെളിയിലാണെങ്കിൽ നമുക്ക് 1 ദിവസം ഇതിന് വഴിയുള്ളൂ. പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ഒരു 3 ദിവസവും കൂടെ വെച്ചേക്കാം.
1: മാർക്കറ്റിംഗ് എങ്ങനെയാണ്?
0: എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായില്ല. പണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ കാലത്ത്. ഇപ്പം നമുക്കൊരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഇന്നും എന്നും

0: രാവിലെ കസ്റ്റമർ ചോദിക്കാറുണ്ട് നിങ്ങളെ കൊണ്ട്. ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് എല്ലാം കടകളിൽ തോറും കൊടുക്കുന്നില്ല, സ്ഥിരമായിട്ട് നമ്മുടെ നിന്ന് മേടിച്ച് ഉപയോഗിച്ചവർ ആ വൃത്തിയും അതിൻ്റെ കളറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കണ്ടുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൂണിനെ രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ എനിക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണക്കും,
1: മതി
0: അങ്ങനെ
1: പ്രോസസ്സിങ്ങിന് വേണ്ടിയും
0: പ്രോസസ്സിങ്ങിന്
1: എടുക്കും.
0: കാണിക്കാറുണ്ട്.
1: അപ്പം ഇത് നിങ്ങൾ 1500 ബെഡ് വരെ ചെയ്യുന്നുണ്ട്,
0: ആ
1: കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്.
0: അതെ,
1: ഇതൊഴിച്ച് മറ്റേ കർഷകരിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അല്ലേ?
0: അതെ, ആത്മയുടെയൊക്കെ ഇതായിട്ട് കൃഷി വകുപ്പിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിഞ്ഞും ഈ കർഷകശ്രീയിലും ഇതേപോലെ റേഡിയോ നിലയത്തിലൂടെയൊക്കെ പരസ്യമായി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. ഈ പഠിക്കാൻ വരുന്നവർ വീണ്ടും കർഷകരായി അവർ കുറച്ച് ആക്കി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മേഡം ഇത്ര വിറ്റിട്ടില്ല, ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് തിരിച്ച് ഞാൻ തന്നെ എടുക്കും. അപ്പം ഇത് സ്ഥിരമായിട്ട് എനിക്ക് 50 പേരെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ 50 പേരും എനിക്ക് ഇന്നും തരാൻ കാണില്ല, ചിലപ്പം 15 പേര് കൊണ്ടുതരും, ചിലപ്പോൾ 5 പേര് കൊണ്ടുതരും, ചിലപ്പോൾ 25 പേര് കൊണ്ടുതരും.
1: പക്ഷേ അപ്പോൾ ആ സമയത്ത് അവർക്കൊരു പ്രശ്നമില്ല,
0: അവർക്ക് പ്രശ്നം വരുന്നില്ല, എനിക്കും പ്രശ്നം വരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിൽ ഫ്രഷ് മഷ്റൂം ആട്ടും കൊടുക്കാണ്ട് എൻ്റെ പ്രൊഡക്റ്റുകൾ, എനിക്ക് ഒരുപാട് വാല്യൂഡ് പ്രൊഡക്റ്റിലോട്ട് ഞാൻ പോയി. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായ കൂൺ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മേഡത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മേഡം വാല്യൂ അഡിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് മഷ്റൂം സർപ്ലസ് ആയാലും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ വാല്യൂ അഡിഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ ആദ്യമേ തുടങ്ങിയത് മഷ്റൂമിൽ നിന്നുള്ളൊരു ഹെൽത്ത് മിസ് പൗഡർ ആയിട്ടാണ്. അപ്പം നമ്മുടെ SHM സ്കീമിൽ തന്നെ സോളനിൽ വരെ എന്നെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശത്ത് സോളനിൽ വിട്ടത്, ജനുവരിയിലാണ് വിട്ടിരുന്നത്. അപ്പം ഞാൻ
1: മഷ്റൂം ക്യാപിറ്റലാണല്ലോ നമ്മുടെ
0: ഇന്ത്യയിലെ. അതെ, അപ്പം അവിടെ പോയ പഠിച്ചതിന് എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ ഓരോ മഷ്റൂമിനകത്തും അടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടന്റുകളും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹെൽത്ത് മിസ് പൗഡറായിട്ടാണ് ആദ്യം തുടങ്ങിയത്. അന്ന് ഞാനൊരു 3 കിലോയിലായിരുന്നു 2022 ഇറക്കിയത്. ഇപ്പം 2026 ആയപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് 350 കിലോ വീതം മാസം പ്രൊഡക്ഷൻ തുടങ്ങി.
1: മാസം 350 കിലോ ഉണ്ട്
0: ഹെൽത്ത് മിസ് ആയിട്ട്. പിന്നെ ഞാൻ അതിൽ നിന്നും മറ്റൊരു 12 പ്രൊഡക്റ്റുകൾ എൻ്റെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ബ്രാൻഡ് ആക്കിയത് ഇത് 2 എണ്ണമാണ് ഇപ്പം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഷ്റൂമിൻ്റെ സൂപ്പ് പൗഡറായി, മഷ്റൂമിൻ്റെ ഹെൽത്ത് മിസ് പൗഡറായി, പ്രോട്ടീൻ പൗഡറായി, പൈസമിസായി, മഷ്റൂം തന്നെ പൈസമിസായി, എന്തോ ടേസ്റ്റായി ഇതൊക്കെ. പിന്നെ കുക്കീസായി, കേക്കായി, ജാമായി. ഇപ്പോൾ ഒരു എണ്ണം നമുക്ക് വൈറ്റമിൻ്റെ ഒക്കെ പ്രശ്നം കാരണം മുടി കൊഴിച്ചിലുണ്ടാകുന്നവർക്ക് തലേ തേക്കാനൊരു എണ്ണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ പല അതായി. കായംകുളം കേവിക്കടയും കൊല്ലം കേവിക്കടയും സപ്പോർട്ട് നല്ല രീതിയിൽ
1: പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ്
0: ചെയ്യുന്നില്ല. അവിടെ ആയിട്ടാണ് ചർച്ച ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ വികസിപ്പിച്ചെടുക്കുന്നത്. കായംകുളത്തുള്ള മേഡം, ജെ സി എന്ന് പറഞ്ഞ മേഡം, പുനലൂർ, കൊല്ലം കെവിക്കട മേഡം, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. കൃഷി വകുപ്പ് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അനാലിസിസ് ചെയ്യാൻ ഞാൻ വെള്ളാനി കാർഷിക കോളേജിലാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ബ്രാൻഡാക്കി കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഓണത്തിന് എൻ്റെ പൈസമിസിന് എനിക്ക് 1000 പീസ് ഞാൻ ചെയ്ത് ഓൾറെഡി ഓർഡറായി വെച്ചിട്ടുണ്ട്.
1: അത് ഈ ഓർഡറൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണോ?
0: സോഷ്യൽ മീഡിയ വഴിയുണ്ട്. പിന്നെ എൻ്റെ നാക്കാണ് എൻ്റെ പരസ്യം. ഞാൻ പോകുന്ന ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നിടത്തും പിന്നെ ഗവൺമെൻറ് തരുന്ന സ്റ്റോളുകളിൽ പോയിട്ട് ഞാൻ സംസാരിച്ച് തന്നെ കസ്റ്റമർ ഒപ്പിച്ചു. ആ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു.
1: നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതാണ്.
0: ഒരു ആർട്ടിക്കൽ കളർ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കത്തുമില്ല. മഷ്റൂമിനെ ഞാൻ എങ്ങനെ ഷെഡിൽ നിന്ന് എടുക്കുന്നു, ചിലപ്പോൾ എനിക്ക് 25 കിലോ പ്രൊഡക്ഷൻ കാണും, ചിലപ്പം 15 കിലോ പ്രൊഡക്ഷൻ കാണും. ഇതെല്ലാം ഫസ്റ്റായിട്ട് നമുക്ക് നല്ലൊരു ഇതായിട്ട് കസ്റ്റമർ ഉണ്ടെങ്കിൽ അന്നേരം പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പോഴത്തന്നെ ഡീഹൈഡ്രേറ്റഡ് മെഷീനാണ് അടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോഴേക്കും അവിടെ തന്നെ സൂര്യപ്രകാശം പോലും കൊള്ളുന്നു, അന്നേരം കയറ്റി ഉണക്കി മാറ്റി
1: ഉണക്കാൻ വേണ്ടി നമ്മൾ മെഷീൻ സംവിധാനമുണ്ട്.
0: എല്ലാവിധ മെഷീൻ സംവിധാനമുണ്ട്. 10 ലക്ഷം രൂപയുടെ മെഷീനറീസ് ആണ് PMFME വഴി ലോറി ചെറിയ ഇതായിട്ട് വ്യവസായ വകുപ്പിൽ നിന്ന് എടുത്തത്.
1: അപ്പം ഗവൺമെന്റ് സംവിധാനങ്ങൾ തരുന്ന എല്ലാ സ്കീംസും അത് ഉപയോഗിച്ചിട്ടുണ്ട്,
0: ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിപ്പം ലേബറായിട്ട് കറക്റ്റായിട്ട് 5 പേരുണ്ട്. അതിൽ 3 പേര് എന്നെ സ്ഥിര ജോലിയാണ്. ആ 3 പേരും കണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും സജ്ജീകരണമായിട്ട് എനിക്ക് പറ്റാതെ വരുന്നത് കൊണ്ട് ഞാൻ കൃഷി വകുപ്പ് നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ഒരു അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. ക്യാപ്കോഡിലെ ഒരു ഷെഡ് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഷെഡിൽ കിടക്കുന്നത്. അപ്പോൾ ക്യാപ്കോഡ് ഭാഗമായിട്ട് ആഗ്രോ ബസാറുകളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ 1-5 കിലോമീറ്ററിനകത്തൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ലേബറേയും കുറച്ചും കൂടെ മെഷീനറീസും കൂടെ വെച്ച് കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് ചെയ്യാനുള്ള പദ്ധതിയിലേക്ക് പോവുകയാണ്.
1: അപ്പം മുന്നിൽ എന്തുമാണ് കാണുന്നത്? ഇപ്പം ഞാൻ സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകയിൽ നിന്ന് വന്നിപ്പം സംരംഭകയായി 3 പേർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കുന്നുണ്ട്, ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 350 കിലോ വരെ മഷ്റൂം പൗഡർ ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു 50 കർഷകർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ മുന്നോട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്?
0: 50 കർഷകർ കൂൺ കർഷകർ മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏത്തയ്ക്ക കൃഷി ചെയ്യുന്ന ആൾക്കാർ

0: ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അല്ലാതെ
1: ഈ മിക്സ് ഹെൽത്ത് മിക്സ്
0: മിക്സും
1: ഒക്കെ
0: ഉണ്ടാക്കാൻ.
1: ഉണ്ടാക്കുമ്പോൾ.
0: മധുരക്കിഴങ്ങിനെ പോലെ സിരിസി അറിയുന്ന തൈ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് പേരെ കൃഷി ചെയ്യാൻ കൊടുത്തിട്ട് അവരിൽ നിന്ന് അത് ഞാൻ തന്നെ ശേഖരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്ഥലവും കൂടെ ഏറ്റെടുത്തിട്ട് എനിക്കും കൂടെ കുറച്ച് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേയേറെ നമുക്ക് ദിവസവും ആവശ്യമായ പല പല സാധനങ്ങൾ നമുക്ക് വേണമെന്നതുണ്ട്. കുട്ടികൾക്ക് തൊട്ടും മുതിർന്നവർക്ക് വരെയും പല അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിൽ നിന്നൊക്കെ മുക്തിയാവുന്നതിന് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകക്കുറവുകൊണ്ടാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം നമുക്ക് ഉള്ളിൽ ചെന്നാൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അസുഖത്തിൽ നിന്ന് വ്യത്യാസപ്പെടാൻ പറ്റും. അതേപോലെ നല്ല ഭക്ഷണം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാനിതിന് പ്രവർത്തിക്കാറങ്ങിയത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രമേലെത്തി. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഓൾ ഇന്ത്യ പ്രൊഡക്റ്റ് ആക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് ഇത് കയറ്റുമതി ചെയ്യണം. ഈ കയറ്റുമതി ചെയ്യുന്നതിന് അത് എൻ്റെ കയ്യിലൂടെ ആണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടുത്തെ കയ്യൊപ്പോടുകൂടി തന്നെ പുറത്തോട്ട് വിടണമെന്നാണ് ആഗ്രഹം.
1: നമ്മുടെ
0: അത്
1: ഒരു ബ്രാൻഡ്
0: ബ്രാൻഡ്
1: ഇട്ടിട്ട്
0: വേണം. അത് ഗവൺമെൻറ്റിൻ്റെ കേരളാഗ്രോ ബ്രാൻഡിങ് കിട്ടിയാൽ ആ കേരളാഗ്രോയുടെ സാധനം എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് ഉള്ളതാണ്. അതെന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ചേരി അതിന് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് അത് ഇറക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്രമാത്രം വാല്യൂ ഉണ്ട്, അതിന് അത്രമാത്രം ആൾക്കാരെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് വിടണം. എൻ്റെ കയ്യിൽ നിന്നും ഗൾഫിലൊക്കെ പോകുന്നവർ കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അവിടെയുള്ള മാർക്കറ്റിലും കൂടെ എത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അപ്പോൾ എല്ലാവിധ ആശംസകളും, ഇനിയും മേളിലോട്ട് പോകട്ടെ. ഇതേമാതിരി ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ കർഷകർക്കും അത് നല്ലൊരു ലാഭകരം തന്നെയാണ്. അവരുടെ
0: അതെ,
1: പ്രൊഡക്ട്സും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ
0: നമ്മുടെ വീട്ടിൽ
1: ശേഖരിക്കുന്നുണ്ടല്ലോ.
0: നമ്മുടെ വീട് തന്നെ ഒരു വരുമാനം. എൻ്റെ കുടുംബത്തിനും നമ്മൾ ഈ ജോലി ചെയ്യുന്ന ലേബേഴ്സിൻ്റെ ഉള്ള വരുമാനം എന്നിലൂടെ പോകുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ഇനിയും മുന്നോട്ട് എനിക്ക് അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം. നമ്മുടെ കൃഷിഭവൻ, നമ്മുടെ 10,000 ബ്ലോക്കാണ്, അതിനെ എവിടം വരെ ആ പേര് നിലനിർത്താൻ പറ്റുമോ അവിടം വരെ കൊണ്ട് എത്തിക്കണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ.
1: ടജുനി സജി, താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതേമാതിരി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കൂൺ വളർത്തുക മാത്രമല്ല, കൂണിലൂടെ ഒരു സംരംഭവും വളർത്താം എന്ന് തെളിയിച്ച ഒരു വനിതയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുനിസയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഷിബു ജോർജാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താജുനിസയെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം, 9947778453.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 5,000 മുതൽ 5,400 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,500 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: നീർവാർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് വാട്ടരോഗം കാണുന്നു. ചെടികൾ പെട്ടെന്ന് വാടിപ്പോവുകയും കട ചീയുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം തടത്തിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് സ്യൂഡോമോണാസ് ചാണകപ്പൊടിയുമായി ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുകയും കൂടാതെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം ബാധിച്ച ചെടികൾക്ക് തളിക്കുകയും ചെയ്യണം. മഴയും വെയിലും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിരിഡെ എന്ന ജീവാണു, ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിനു ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും.

0: കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഉത്തരം, നല്ല പാലുൽപാദനത്തിനും ആരോഗ്യമുള്ള വളർച്ചയ്ക്കും തീർച്ചയായും നല്ല തീറ്റ ആവശ്യമാണ്. എന്നാൽ തീറ്റയിൽ ഊർജവും പ്രോട്ടീനും മാത്രമല്ല, ചെറിയ അളവിൽ ആവശ്യമായ ധാതുക്കളും ഉണ്ടായിരിക്കണം. ഇതിനായി മിനറൽ മിശ്രിതം നൽകേണ്ടതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

തീറ്റപ്പുൽകൃഷി വ്യാപകന പദ്ധതി നടപ്പാക്കുന്നതിന് ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ 2026-27 സാമ്പത്തിക വർഷത്തിലെ 2027 മാർച്ച് വരെ പരമാവധി 10 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറി പ്രമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിമാസം 8,000 രൂപ ഇൻസെന്റീവ് നൽകും. അപേക്ഷ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി അതത് യൂണിറ്റ് ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷകർ 18-45 ഇടയിൽ പ്രായമുള്ളവരും കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചവരുമായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 5 വർഷത്തെ വയസ്സിളവ് അനുവദിക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ക്ഷീരവികസന യൂണിറ്റിന് പരിധിയിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് അവസരം. SSLC ബുക്കിന്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷാ ഫോമിൽ അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിക്കണം. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ September 14 രാവിലെ 10 മണിക്ക് നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 5 ശനിയാഴ്ച വൈകിട്ട് 3 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് 04862

2229 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ദേവികുളം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്കും ഇടുക്കി ജില്ലയിലെ MSU യൂണിറ്റിലേക്കും ഡ്രൈവർ കം അറ്റൻഡന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള മിനിമം യോഗ്യത SSLC പാസ്സായ സർട്ടിഫിക്കറ്റും LME ഡ്രൈവിംഗ് ലൈസൻസുമാണ്. August 29 രാവിലെ 11 മണിക്ക് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തൊടുപുഴ മങ്ങാട്ടുകവലിയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ്. ദേവികുളം തൊടുപുഴ ബ്ലോക്കിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇടുക്കി ജില്ലയിൽ ആനയുടെ സഞ്ചാരപാതയിൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള നിർമ്മിതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വനം വകുപ്പിന് നിർദ്ദേശം. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുപാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശം. വനം വകുപ്പിന്റെ ജില്ലയിലെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും റിപ്പോർട്ട് സമർപ്പിക്കണം. ഇടമലക്കുടിയിലെ വീടുകളുടെ നിർമ്മാണം സംബന്ധിച്ച് ഉടൻ പരിഹാരം കാണണമെന്നും ഇത് സംബന്ധിച്ച ചർച്ച അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്നും റോയ് കെ പൗലോസ് MLA പറഞ്ഞു. ഇടമലക്കുടിയിലെ റോഡുകളുടെ നിർമ്മാണം ഓണത്തിന് ശേഷം ആരംഭിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. December 31 നിർമ്മാണം പൂർത്തിയാകും. വെളത്തൂവൽ പഞ്ചായത്തിലെ അമൃത് സരോവർ 1-ഘട്ടത്തിൽ ഉൾപ്പെട്ട കുമ്മിണിക്കുന്ന് കുളം നവീകരിക്കുന്നതിനുള്ള സ്ഥലത്തെ കൈയേറ്റം 1 മാസത്തിനകം ഒഴിപ്പിക്കുവാൻ യോഗം നിർദ്ദേശിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് യോഗം വിലയിരുത്തി. ആശുപത്രി വികസന സൊസൈറ്റിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ വിനിയോഗം സംബന്ധിച്ച സാങ്കേതിക പ്രശ്നം ആശുപത്രി അധികൃത യോഗത്തിൽ അറിയിച്ചു. മറ്റ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ജീവനക്കാരെ ഇടുക്കിയിലേക്ക് പുനർവിന്യസിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കാനും യോഗം നിർദ്ദേശിച്ചു. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമാ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ജലചക്രവർത്തി സ്ഥാനത്തെത്തിയ കൊല്ലം പറവൂർ അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടനും 2-ാം സ്ഥാനത്തെത്തിയ പുന്നമട PBCയുടെ നടുഭാഗവും 3-ാമതെത്തിയ UBC കൈനികളുടെ വിയപുരവും തമ്മിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷ് ചെയ്തത്. ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. വനിതകൾ തുഴഞ്ഞ തെക്കനോട വിഭാഗത്തിൽ പടിഞ്ഞാറെ പറമ്പൻ ജേതാവായി. ഇരുട്ടൂത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ 3 തൈക്കലും ബി ഗ്രേഡ് വിഭാഗത്തിൽ താണിയൻ ദി ഗ്രേറ്റും സി ഗ്രേഡ് വിഭാഗത്തിൽ ഇളമുറ തമ്പുരാനും ജേതാവായി. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ നെപ്പോളിയനും ബി ഗ്രേഡ് വിഭാഗത്തിൽ ചിറമേൽ തൊട്ടുകടവനും വിജയിച്ചു.
1: ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. സമാധാൻ സമാരോഹ് സംരംഭത്തിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ പ്രത്യേക ലോകദാലത്ത് സംഘടിപ്പിച്ചത്. പ്രത്യേക ലോകദാലത്തിൽ 600-ലധികം കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ

0: ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യവസായം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ അന്തർ സർക്കാർതല കമ്മീഷന്റെ 27-ാം സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. സമയബന്ധിതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തെ നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് കൂടുതൽ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 11-ാമത് ബ്രിക്സ് നിയമഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. നീതിന്യായ നിർവഹണ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ശക്തമായ സ്ഥാപനങ്ങളാണ് സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയെന്നും നിയമവാഴ്ചയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയിലൂടെ അത് വിശ്വാസ്യതയും സ്ഥിരതയും നൽകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി.
1: The enormous growth that our nations are expected to sustain cannot solely arrive by the luck of geography or the accident of resources. It is built deliberately out of institutions strong enough to be trusted. The BRICS and associate nations today are home to more than 40% of humanity and account for something close to 40% of the world's output measured by purchasing power, larger by that metric than the G7.
0: ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. കായിക മന്ത്രിമാരുടെ യോഗം നാളെയാണ്. ഈ വർഷം നവംബർ 8 ദീപാവലി ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലി. മേഖലയിലുടനീളമുള്ള ജനങ്ങളോട് ആഘോഷങ്ങളിൽ പങ്കുചേരാനും പ്രമേയം ആഹ്വാനം ചെയ്തു. നേരത്തെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഓഗസ്റ്റ് 15 ഇന്ത്യ ദിനമായി ആചരിക്കുന്നതിനും പ്രത്യേക പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുൻ IPS ഉദ്യോഗസ്ഥൻ പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സമിതി രൂപീകരിക്കാൻ തീരുമാനമായി. സിലിഗുരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന മലയോര മേഖലയിലെ വിവിധ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതി, മത, വർണ്ണവിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിനതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൈ ഹാർട്ടിയസ്റ്റ് ഓണം ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് ടു മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്. ഓണം ട്രാൻസെൻഡ്സ് ഓൾ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് റിലിജൻ, carrying forward its timeless messages of equality, harmony and a vision of just and beautiful world.
0: ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. കുട്ടികളിലെ ജലദോഷം, പനി, അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന് നിയന്ത്രണമേർപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ക്ലോർ ഫെനിറമീൻ മേലിയേറ്റ്, ഫിനൈൽ അഫ്രീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവയടങ്ങിയ സംയുക്തങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിലാണ് നിയന്ത്രണങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
4: 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് മരുന്നിന്റെ ലേബിളിലും പാക്കറ്റിലും വ്യക്തമായി പ്രദർശിപ്പിക്കാൻ സർക്കാർ മരുന്ന് നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചു. അത്തരം സംയുക്തങ്ങളുടെ ഉപയോഗം 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ ലഭ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സുപ്രധാന നടപടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ കാലവർഷം സജീവം. നിരവധി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും മധ്യപ്രദേശിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയിച്ചിരുന്നു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടുന്നു. പൂൾ ഡിയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് ടീമിന് വെങ്കലം. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിഫൈനലിൽ ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ മൂന്നാമത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ അന്തർവാഹിനികളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലമ്പടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

0: ഹലോ, നമസ്കാരം. ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കുത്തിയാൽ മുളയ്ക്കില്ല, വേലിയിൽ പടരും. ഇതിന്റെ ഉത്തരം എന്താണ് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാം കേട്ടോ. ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ ഇതളുകളാണ്. നമുക്ക് ഓണം വരാൻ പോകുന്നു, നബിദിനം വരാൻ പോകുന്നു, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇന്നത്തെ ഇതളുകൾ നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവരും റെഡിയല്ലേ? ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങൾ കളർഫുൾ ആക്കാൻ ആരൊക്കെയാ വന്നേക്കണേന്നറിയോ? ആൻലിയ ബോബി ജോർജും അമേലിയ ബോബി ജോർജും ആൽഫ്രഡ് ബോബി ജോർജും ആണ്. അമേലിയയ്ക്ക് എന്തോ പറയാനുണ്ട് നമ്മളോട്. അതെന്താന്നൊന്ന് കേൾക്കാം.
1: കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. വറുതിയുടെ കർക്കിടക മാസത്തിനു ശേഷം സമൃദ്ധിയുടെ ചിങ്ങം മാസത്തിലാണ് ഈ ആഘോഷം എത്തുന്നത്. ജാതിമത ചിന്തകൾക്കതീതമായി ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന മാനവികതയുടെയും കൂട്ടായ്മയുടെയും ദിനങ്ങളാണിത്. പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന അസുര രാജാവായ മഹാബലി തമ്പുരാന്റെ കഥയുമായാണ് ഓണം ബന്ധപ്പെട്ടിരിക്കുന്നത്. മഹാബലിയുടെ ഭരണകാലത്ത് നാടെങ്ങും സന്തോഷവും സമൃദ്ധിയും തുല്യതയുമായിരുന്നു. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന നാടൻ പാട്ട് അന്നത്തെ സമത്വസുന്ദരമായ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ദേവന്മാരുടെ അപേക്ഷപ്രകാരം മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാൻ അനുവാദം.

0: ഭാഗ്യം ലഭിച്ച ആ പുണ്യദിനമാണ് തിരുവോണമായി ആഘോഷിക്കുന്നത്. ഓണാഘോഷങ്ങളിലെ ഏറ്റവും ആകർഷകവും വർണ്ണാഭവുമായ ഒരു പ്രധാന ഘടകമാണ് അത്തപ്പൂക്കളം. അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലാണ് വീടുകളുടെ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കുന്നത്. പുരാണ ഐതിഹ്യമനുസരിച്ച് മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് എഴുന്നള്ള ദിവസങ്ങളാണ് ഓണനാളുകൾ. തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ വരവേൽക്കാനായി പ്രജകൾ വീടും പരിസരവും ശുചിയാക്കി പൂക്കളങ്ങൾ ഒരുക്കുന്നു. അത്തന്നാളിൽ ഒരു നിരയിൽ ചെറിയ രീതിയിൽ തുടങ്ങുന്ന പൂക്കളം ഓരോ ദിവസം കഴിയും തോറും വലുപ്പത്തിലും ഭംഗിയിലും വർദ്ധിച്ച് ഉത്രാടം തിരുവോണം നാളുകളിൽ വലിയ വിസ്താരങ്ങൾ അലങ്കരിക്കുന്നു. അത്തപ്പൂക്കളം കേവലം പൂക്കൾ വിതരുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, അത് സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്. അതിരാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരുമൊത്ത് പൂക്കൾ പറിക്കാൻ പോകുന്ന കുട്ടിക്കാല ഓർമ്മകൾ ഓരോ മലയാളികളിലും മധുരമുള്ള അനുഭൂതിയാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പൂക്കളമൊരുക്കുമ്പോൾ പരസ്പര സ്നേഹവും ഐക്യവും ഇവിടെ വളരുന്നു. ഉത്രാടനാളിൽ വലിയ പൂക്കളമൊരുക്കുകയും തിരുവോണനാളിൽ ഓണത്തപ്പനെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുകയും ചെയ്യുന്നതോടെ പൂക്കളത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളെയും ഒരുമിപ്പിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി അത്തപ്പൂക്കളം എന്ന് നിലകൊള്ളുന്നു. വെറുമൊരു ആഘോഷം എന്നതിലുപരി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സന്ദേശമാണ് ഓണം നൽകുന്നത്. പാരമ്പര്യ തരമ കൈവിടാതെ സ്നേഹവും ഐക്യവും പുതുക്കുന്ന ഈ ദിനങ്ങൾ മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അടയാളമാണ്. അസൂയയും സ്വാർത്ഥതയും വെടിഞ്ഞ് എല്ലാവരെയും സമന്മാരായി കാണാൻ മാവേലി തമ്പുരാൻ്റെ ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കും ആ നല്ല നാളുകളെ മനസ്സിൽ ധ്യാനിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇനി ഒരു ഓണപ്പാട്ടായാലോ?

0: ഇനി ഒരു ഓണം സ്പെഷ്യൽ സ്കിറ്റ് കേൾക്കാം.
1: മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഹേയ് കുട്ടപ്പ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാവേലിയാണ്.

0: നാട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ?
1: കുട്ടപ്പൻ, ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ.
2: ആഹാ, മാവേലിയോ? അതിരിക്കട്ടെ, ഒപ്പമുള്ള വാമനൻ എവിടെ? ഇത്തവണ മൂന്നടി മണ്ണ് അളക്കാൻ വന്നില്ലേ?
1: സ്റ്റൈലായി വാമനൻ ഫോണിൽ സെൽഫി എടുത്തുകൊണ്ട് പ്രവേശിക്കുന്നു.
3: അയ്യോ കുട്ടപ്പാ, എനിക്കിപ്പോൾ മൂന്നടി മണ്ണൊന്നും വേണ്ട. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഗൂഗിൾ മാപ്പിൽ സ്ഥലം മാർക്ക് ചെയ്തോളാം.
1: മാവേലി സങ്കടത്തോടെ.
0: നാട്ടിലെന്താ അത്ര വലിയ മാറ്റം? പൂക്കളമൊക്കെ എവിടെ പോയി?
2: ഓണപ്പൂക്കളമൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫിൽറ്ററിലാണ് മാവേലി തമ്പുരാനെ. പൂക്കൾ പറിക്കാൻ സമയമില്ല. സ്വിഗ്ഗിയിൽ സദ്യ ഓർഡർ ചെയ്ത് ഡിജിറ്റൽ ആയി ഓണം ആഘോഷിക്കുകയാണ് ഞങ്ങൾ.
1: വാമനൻ കയ്യിലെ ഫോൺ മാവേലിക്ക് നേരെ നീട്ടി.
3: ഇതാണ് പുതിയ വാമനാവതാരം. ജനങ്ങളുടെ സമയം അത്രയും ഈ ചെറിയ സ്ക്രീൻ അളന്നെടുത്തു കഴിഞ്ഞു.
1: മാവേലി കൈകൂപ്പി.
0: അയ്യോ, പണ്ട് ഞാൻ പാതാളത്തിലേക്ക് പോയതാണ് ഭേദം. എനിക്കെൻ്റെ പഴയ തുമ്പപ്പൂവും സദ്യയും നാടൻ കളികളും നിറഞ്ഞ ഓണം മതി. മക്കളെ, ഫോണും സോഷ്യൽ മീഡിയയും മാറ്റിവെച്ച് യഥാർത്ഥ സന്തോഷത്തോടെ നമുക്ക് ഈ ഓണം ആഘോഷിക്കാം.
4: ശരി മാവേലി തമ്പുരാനെ.
0: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഇനി ഒരു മജ്ജിപ്പാട്ടാണ്.

0: ഒരു സ്കിറ്റ് കൂടി കേട്ടാലോ.
1: എന്റെ പ്രിയ കുരുന്നുകൾ ഇവിടെ പൂക്കളം ഇടുകയാണോ?
2: അയ്യോ അപ്പു, ഇത് നോക്കി, ഇതാരാ വന്നിരിക്കുന്നെന്ന്? ഇത് മാവേലി തമ്പുരാനല്ലേ?
3: ശരിക്കും മാവേലി തമ്പുരാൻ തന്നെ. സ്വാഗതം തമ്പുരാനെ, സ്വാഗതം.
1: സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഈ ഓണനാളിൽ എന്റെ കുട്ടികളെ കാണാൻ വന്നതാണ് ഞാൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണാഘോഷം?
2: വളരെ സന്തോഷത്തിലാണ് തമ്പുരാനെ. കണ്ടില്ലേ, ഞങ്ങൾ തുമ്പപ്പൂവും തെച്ചിയും മുക്കുറ്റിയും വെച്ച് പൂക്കളം ഇടുകയാണ്.
1: ഭംഗിയുള്ള പൂക്കളും. പണ്ട് എന്റെ നാട്ടിൽ എല്ലാവരും ഒരുമയോടെ പൂക്കളം ഇട്ടിരുന്ന ആ പഴയ കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നൊക്കെ മോഷണവും കള്ളത്തരവും ഇല്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാണിരുന്ന കാലം.
3: ഞങ്ങൾ പാട്ടുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് തമ്പുരാനെ.

0: തീർച്ചയായും, ആരും വിശന്നിരുന്നില്ല. ആർക്കും അസൂയയോ കുശുമ്പോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പരസ്പരം സ്നേഹിച്ചു.
1: തമ്പുരാനെ, അങ്ങയുടെ നാടായ പാതാളത്തിൽ ഇപ്പോഴും ഓണാഘോഷമുണ്ടോ? അവിടെ പൂക്കളമൊക്കെ ഇടാറുണ്ടോ?
0: പാതാളത്തിൽ പൂക്കളമില്ല കുട്ടികളെ, പക്ഷെ വർഷത്തിലൊരിക്കൽ നിങ്ങളെയും നിങ്ങളുടെ സുന്ദരമായ നാടിനെയും കാണാൻ വരാൻ എനിക്ക് അനുവാദം കിട്ടുമല്ലോ. ആ സന്തോഷമാണ് എനിക്ക് പ്രധാനം.
1: തമ്പുരാനെ, അടുത്ത കൊല്ലം വരുമ്പോൾ കുറച്ച് ദിവസം മുമ്പേ വരാവോ? ഞങ്ങൾക്ക് തമ്പുരാന്റെ കൂടെ ഒരുപാട് കളിച്ചു നടക്കണം.
0: തീർച്ചയായും വരാമല്ലോ. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ എനിക്ക് വാക്ക് തരണം.
1: എന്താ വാക്ക് തമ്പുരാനെ?
0: ഫോണിലും കമ്പ്യൂട്ടറിലും മാത്രം സമയം കളയാതെ ഇതുപോലെ പൂക്കൾ ശേഖരിച്ചും നാടൻ കളികൾ കളിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും നിങ്ങൾ വളരണം. പരസ്പരം സഹായിക്കുന്ന നല്ല മനുഷ്യരായി ജീവിക്കണം. എങ്കിൽ മാത്രമേ എന്റെ ഭരണം പോലെ നിങ്ങളുടെ ലോകവും മനോഹരമാകൂ.
1: തീർച്ചയായും തമ്പുരാനെ, ഞങ്ങൾ നല്ല കുട്ടികളായിരിക്കും. പ്രകൃതിയെയും ഞങ്ങളുടെ കൂട്ടുകാരെയും സ്നേഹിക്കും.
2: തമ്പുരാനെ, അമ്മ അടുക്കളയിൽ ഓണസദ്യ തയ്യാറാക്കുന്നുണ്ട്. പായസവും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടേ പോകാവൂ.
0: നിങ്ങളുടെ ഈ സ്നേഹം കണ്ടപ്പോൾ തന്നെ എന്റെ വയറും മനസ്സും നിറഞ്ഞു. ഇനി അടുത്ത വീട്ടിലെ കുട്ടികളെയും കൂടി കണ്ടിട്ട് ഓണസദ്യ ഉണ്ണ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓണാശംസകൾ തമ്പുരാനെ, അടുത്ത കൊല്ലം നേരത്തെ വരണേ.
3: ഇനി ഒരു മാപ്പിളപ്പാട്ടായാലോ?

0: ഇനി ആൽഫ്രഡ് നമുക്കൊരു ദൈവദിന സന്ദേശം കൂടി തരാൻ പോവാ, അതുകൂടി ഒന്ന് കേട്ടാലോ.
1: വിശ്വമാനവികതയുടെയും ശാന്തിയുടെയും ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന പ്രവാചക വചനം അന്വർത്ഥമാക്കേണ്ട സുദിനമാണിത്. ജാതിമതഭേദമന്യേ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് നബിദിനം നമുക്ക് പകർന്നു നൽകുന്നത്. അസൂയയും വിദ്വേഷവും വെടിഞ്ഞ് പരസ്പര ബഹുമാനത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പ്രവാചകൻ്റെ ജീവിത മാതൃകകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. അവിടുത്തെ ഉത്തമ സ്വഭാവങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തി മാതൃകാപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഈ പുണ്യദിനം നമുക്കേവർക്കും പ്രചോദനമാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.
0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കുത്തിയാൽ മുളയ്ക്കില്ല, വേലിയിൽ പടരും. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ചിതൽ. നമ്മുടെ ഓണം സ്പെഷ്യൽ ഇതളുകൾ ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 കേൾക്കാം കേട്ടോ. ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണേ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷൈൻ ചേച്ചിന് അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 13. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 13. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന

ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് എഫ് എം എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ശാന്തിച്ച് പോവാണ്, വീണ്ടും അടുത്താഴ്ച വരാം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ഒപ്പം രവിദിനാശംസകളും. ടാറ്റാ.

0: പൊന്നോണമാക്കാൻ ജാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: സമയം 8 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സാഹിത്യവേള പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
2: സാഹിത്യവേള.
3: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം ബിന്ദു ജി നായർ എഴുതി ചൊല്ലുന്ന കവിത അമ്മച്ചിരി.

0: നാളെന്നും.
1: അടുത്തതായി എൻ കെ സെബാസ്റ്റ്യൻ എഴുതിയ കഥ കെടാവിളക്ക്, അവതരണം ഡോക്ടർ അനില സി എസ്. വെയിലത്ത് നടന്നു വന്നതുകൊണ്ടാവണം കോണിപ്പടികൾ കയറി മുകളിലെത്തിയപ്പോൾ വല്ലാതെ തളർന്നുപോയി. ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചു. ഈ വേഷത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെല്ലുന്നത് അനുചിതമാണ്. എവിടെയെങ്കിലും ഇരുന്ന് അല്പനേരം വിശ്രമിച്ചിട്ടു മതി അദ്ദേഹത്തെ കാണുന്നത്. വരാന്തയിലുണ്ടായിരുന്ന ചാരുബെഞ്ചിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഒരു ചെറിയ ഉത്സവത്തിനുള്ള ജനത്തിരക്ക്. തന്നെ പോലെ അദ്ദേഹത്തെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ എത്തിയവരായിരിക്കുമോ എല്ലാവരും. 30 വർഷമായി സർവീസിൽ കയറിയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് തനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരെയും സമീപിച്ചിട്ടില്ല. റിട്ടയർ ചെയ്യാൻ ഇനി 2 വർഷം മാത്രം. സർവീസിന്റെ ഈ അന്ത്യഘട്ടത്തിൽ അത് വേണ്ടി വന്നു. അതും 4 വർഷം തന്റെ ശിഷ്യനായിരുന്ന ഭാസ്കരന്റെ മുമ്പിൽ. ഭാസ്കരൻ തന്റെ ആയിരക്കണക്കിനുള്ള ശിഷ്യന്മാരിൽ ഒരുവൻ മാത്രമല്ലല്ലോ. എത്രയോ വർഷങ്ങളിലെ ബന്ധമാണ് അയാളും അയാളുടെ കുടുംബവുമായി തനിക്കുള്ളത്. അയാളുടെ അച്ഛനും താനും ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ. പഠനത്തിൽ മോശമായിരുന്നതുകൊണ്ട് അയാളുടെ അച്ഛന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഭാസ്കരൻ അച്ഛനെ പോലെ ആയിരുന്നില്ല. പഠനത്തിൽ അതിസമർത്ഥൻ, അസാധാരണമായ രചനാ പാഠവും പ്രസംഗകലയിൽ അദ്വിതീയൻ, അനിതര സാധാരണമായ സംഘാടക വിരുദ്ധ, ചെറുപ്പക്കാരിൽ അപൂർവമായി മാത്രം കാണാറുള്ള സ്വഭാവശുദ്ധിയുടെ ഉടമ, പഴയ സതീർത്ഥ്യന്റെ പുത്രൻ എന്നതിനേക്കാളേറെ ഭാസ്കരനിൽ താല്പര്യമുളവാക്കിയത് അയാളുടെ ഈ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനും ശങ്ക കൂടാതെ തന്നെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കു നൽകി. പഠന സംബന്ധമായ സംശയങ്ങൾ തീർക്കാനാണ് ആദ്യമൊക്കെ തന്റെ പക്കൽ വന്നിരുന്നത്. സ്റ്റാഫ് റൂമിലെ തിരക്കൊഴിവാക്കാൻ കൂടെ കൂടെ അയാൾ തന്റെ വീട്ടിൽ വരുമായിരുന്നു. പാർവതിക്ക് അയാളെ എന്തിഷ്ടമായിരുന്നു. സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത ഭക്ഷണം നൽകി. എത്രയോ തവണ അവൾ അയാളെ സൽക്കരിച്ചിട്ടുണ്ട്. സമയത്ത് ഫീസ് കൊടുക്കാൻ ഭാസ്കരന് സാധിക്കാതെ പോയ സന്ദർഭങ്ങൾ നിരവധി. ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിക്കാൻ പോലും പലവട്ടം തുനിഞ്ഞതാണ് അയാൾ. അപ്പോഴൊക്കെ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് താനാണ്. അയാൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ താൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. എടുത്തെറിയാൻ ഇഷ്ടം പോലെ പണമുണ്ടായിട്ടല്ല. ഇന്നത്തെ പോലെ അക്കാലത്തും ഇല്ലായ്മകളെ തനിക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. യുവത്വത്തിലേക്കുള്ള കാലുകുത്തുന്ന കാലത്താണ് എല്ലാ ചുമതലകളും തന്റെ ഇളം ചുവലിൽ ഇറക്കി വെച്ചിട്ട് അപ്രതീക്ഷിതമായി അച്ഛൻ പോയത്. എന്നിട്ടും ഭാസ്കരനെ സഹായിക്കാൻ തുനിഞ്ഞത് അയാൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടെന്നുറപ്പായിരുന്നതുകൊണ്ടാണ്. പ്രതീക്ഷിച്ചതുപോലെ ഭാസ്കരൻ ഇന്ന് നല്ല നിലയിലെത്തി. സംസ്ഥാനത്ത് ഏറ്റവും സമർത്ഥനായ സത്യസന്ധനായ ഭരണാധികാരിയാണ് അയാൾ ഇന്ന്. അയാളുടെ സ്വഭാവശുദ്ധിയും നിഷ്കളങ്കതയും ആദർശധീരതയും എതിർചേരിയിലുള്ളവരുടെ പോലും അംഗീകാരം നേടിയിരിക്കുന്നു. അഴിമതിയുടെ കറ പുരളാത്ത അപൂർവം ചില പൊതുപ്രവർത്തകരിൽ ഒരുവനാണ് അയാൾ. ഭാസ്കരനെ സമീപിക്കാൻ സത്യത്തിൽ സങ്കോചമുണ്ട്. മറ്റു മാർഗമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത്. തന്നെ സഹായിക്കാൻ നിഷ്പ്രയാസം സാധിക്കും അയാൾക്ക്. അതിനുവേണ്ടി വഴിവിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അയാളുടെ സത്പേരിൽ ഒരുവിധത്തിലുമുള്ള കളങ്കം ഉണ്ടാവുകയില്ല. തന്റെ നാട്ടിലുള്ള കോളേജിലേക്ക് ഒരു മാറ്റം അത്രയേ വേണ്ടു. അതാവില്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും കോളേജിലേക്കായാലും മതി. റിട്ടയർ ചെയ്യാറായ ഒരുവന്റെ തികച്ചും ന്യായമായ അവകാശം. പക്ഷെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും തനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്കു ശേഷം വന്ന പലരും എന്നെ ചവിട്ടി പിന്നിലാക്കി മുന്നോട്ടു പോയത്. ഭാസ്കരനെ കാണാൻ പുറപ്പെട്ടത് പാർവതിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അവൾ അന്ത്യശ്വാസനം നൽകിയിരിക്കുന്നു. വീട്ടുകാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കി നടക്കാൻ തന്നെ കൊണ്ടിനി ആവില്ലെന്ന്, മറ്റു മാർഗമൊന്നും കാണാത്തതുകൊണ്ടാണ് അവൾക്കു തന്നെ നിർബന്ധിക്കേണ്ടി വന്നത്. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനു ശേഷം വിശ്രമം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. തന്റെ 3 സഹോദരിമാരുടെ വിവാഹങ്ങൾ, തുടരെ തുടരെ ഉണ്ടായ അവരുടെ പ്രസവങ്ങൾ, എല്ലാ ചുമതലകളും സ്വയം ഏറ്റെടുത്തു. ആരോടും പരിഭവിക്കാതെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തി. പക്ഷേ തന്റെ അമ്മയുടെ രോഗം മൂർച്ഛിച്ചതോടെ പാർവതി തളർന്നുപോയി. കിടന്ന കിടപ്പിൽ നിന്ന് എണ്ണീക്കാനാവാത്ത അവസ്ഥയിലാണിപ്പോൾ. അമ്മയെ ശുശ്രൂഷിക്കണം, വീട്ടുപണികൾ നടത്തണം, മക്കളെ കോളേജിലേക്ക് അയക്കണം. ഇതെല്ലാം സമയത്തും നേരത്തും ചെയ്തു തീർക്കാൻ അവർക്ക് 2 കൈകളല്ലേ ഉള്ളൂ. പാർവതിയെ സഹായിക്കാൻ ഒരു വീട്ടുജോലിക്കാരിയെ ഏർപ്പാട് ചെയ്യണമെന്നുണ്ട്. സാമ്പത്തിക നില ഭദ്രമല്ലാത്തതിനാൽ അതിന് കഴിയുന്നില്ല. സഹോദരിമാരുടെ വിവാഹം മൂലമുണ്ടായ ബാധ്യതകൾ തീർന്നിട്ടില്ല. ജോലി

സ്ഥലത്തെ തന്റെ താമസത്തിനും ഭക്ഷണത്തിനും ആഴ്ചതോറും നാട്ടിലേക്കുള്ള യാത്രകൾക്കുമായി ശമ്പളത്തിന്റെ ഒരു നല്ല പങ്ക് ചിലവഴിക്കേണ്ടി വരുന്നു. നാട്ടിലേക്കൊരു മാറ്റം കിട്ടിയാൽ ആ ചെലവ് ഒഴിവാക്കാം. തന്റെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന പാർവതി വീട്ടിൽ തന്റെ സാന്നിധ്യം ഇനി ഒഴിച്ചുകൂടാനാവില്ലെന്ന് ശഠിക്കാൻ കാരണം അവളുടെ ഉള്ളിൽ വളർന്നു തുടങ്ങിയിരിക്കുന്ന ആശങ്കകളാണ്. മക്കളുടെ ഭാവി ശോഭനമാവില്ലെന്ന് അവൾ ഭയപ്പെടുന്നു. ശങ്കർ ക്ലാസ്സിലെന്നും ഒന്നാമനായിരുന്നു. പക്ഷേ ഡിഗ്രി അവസാന വർഷമെത്തിയ ഈ സന്ദർഭത്തിൽ പഠനത്തിൽ പണ്ടുണ്ടായിരുന്ന ശുഷ്കാന്തി അവനിപ്പോൾ ഇല്ല. മുടിയും താടിയും വളർത്തിയ ചില ചെറുപ്പക്കാരുമായിട്ടാണ് അവനിപ്പോൾ ചങ്ങാത്തം. രാത്രിയിൽ വളരെ വൈകിയാണ് അവൻ വീട്ടിലെത്താറ്. ശാരദ ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട്. പക്ഷേ ഏതു നിമിഷവും വഴിതെറ്റി പോകാവുന്ന പ്രായം. അവളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ ജോലി തിരക്ക് മൂലം പാർവതിക്ക് കഴിയാറില്ല. ഇങ്ങ എല്ലാ കാര്യങ്ങളും ശരിയാവണ്ണം പാത്തു നടക്കുമുടിയാത്. അതിനാൽ നിങ്ങ ട്രാൻസ്ഫർ ശീക്രം വാങ്ങി ഇങ്ങ വന്നു ചേരുങ്കൽ. അതല്ല വിട്ടാൽ നമ്മുടെ കുളന്തകൾ ഭാവി റൊമ്പ കഷ്ടത്തിലാകും. പാർവതിയുടെ കത്ത് പോക്കറ്റിലുണ്ട്. തന്റെ ശിഷ്യന്റെ മുമ്പിൽ നിവേദനത്തിനായി നാം ഉയർത്താനാവാതെ വന്നാൽ ഈ കത്ത് കാണിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയാണ് യാത്ര തിരിക്കും മുമ്പ് അത് പോക്കറ്റിൽ സൂക്ഷിച്ചത്. ഈ ഭൂമിയുടെ ഭാരം മുഴുവൻ സ്വന്തം തലയിൽ പേറുന്ന ഭാവത്തിൽ തറയിൽ ആഞ്ഞു ചവിട്ടി തിടുക്കത്തിൽ തന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന ഖദറിലും സിൽക്കിലും പൊതിഞ്ഞ തടിച്ചു കൊഴുത്ത മനുഷ്യരെ നോക്കിയിരിക്കുമ്പോൾ അധികാരം കിട്ടിയതിനു ശേഷം ഭാസ്കരന്റെ സ്വഭാവത്തിൽ കാതലായ എന്തെങ്കിലും മാറ്റമുണ്ടായി കാണുമോ എന്ന ഭയം മാഷെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. വൻ വാഗ്ദാനങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ആരെയും പാട്ടിലാക്കി സ്വന്തം ലക്ഷ്യം നേടാൻ അസാമാന്യ സാമർഥ്യമുള്ളവർ ഏറെയുള്ള നാടാണിത്. ദുരാഗ്രഹവും സ്വാർത്ഥതയും മനുഷ്യത്വത്തെ കുരുതി കൊടുക്കുന്നു. സ്വന്തം വിലാസമെഴുതിയ കുറിപ്പ് പ്യൂൺ വശം കൊടുത്തയക്കുമ്പോൾ അധികാരം ഭാസ്കരനിൽ ഒരു മാറ്റവും വരുത്തിയിരിക്കില്ലെന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. നിമിഷങ്ങൾ ഏറെ എടുത്തില്ല. ഹാഫ് ഡോർ തള്ളിത്തുറന്ന് വെളിയിൽ വന്ന ഭാസ്കരൻ വിനയപുരസരം കൈകൾ കൂപ്പി തലകുനിച്ച് നമസ്കരിച്ചു. എന്തെങ്കിലും ഉരിയാടാനാവാതെ എന്നെ പകച്ചു നോക്കി നിൽക്കുന്ന മാഷിന്റെ കരങ്ങൾ കവർന്നെടുത്ത് ഭാസ്കരൻ അദ്ദേഹത്തെ തന്റെ മുറിയിലേക്ക് ആനയിച്ചു. ഭാസ്കരനോടൊപ്പം നടക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്താത്ത ഈശ്വരന് മനസ്സാ നന്ദി പറയുകയായിരുന്നു മാഷ്. 7-8 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാസ്കരനെ കാണുന്നത്. അയാൾ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നെറ്റിയുടെ അതിരിൽ നിന്ന് കഷണ്ടി ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ മറ്റു മാറ്റമൊന്നുമില്ല. നന്നായി തടിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയത് തെറ്റി. ലേശം പോലും തടി കൂടിയിട്ടില്ല. അല്പം ചടച്ചിട്ടുണ്ടോ എന്ന് സംശയം. മാഷെന്താ ഒന്നും പറയാത്തത്? നിർനിമേഷനായി തന്നെ നോക്കിയിരിക്കുന്ന മാഷിനോട് ഭാസ്കരൻ ചോദിച്ചു. ഭാസ്കരന് സൗഖ്യം തന്നെയല്ലേ? എന്തോന്നും സൗഖ്യം മാഷേ. പാർട്ടി ആവശ്യപ്പെട്ടു, മന്ത്രിയായി. ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നെന്ന്, വിഡ്ഢിതമായി പോയെന്ന്. അതെന്താ, മന്ത്രിയായിട്ട് വർഷം ഒന്നും തികഞ്ഞിട്ടില്ല. പഴയ സ്നേഹിതന്മാർ പലരും ഇപ്പോൾ കണ്ടാൽ മിണ്ടില്ല, കാണാത്ത മട്ടിൽ കടന്നു കളയും. ഞാനറിയാതെ ഒട്ടേറെ ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നു എനിക്ക്. പലരും എന്നെ സമീപിക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിനാണ്. ഇക്കാര്യത്തിൽ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷ കക്ഷിയെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോയിന്റ്മെന്റ്, ട്രാൻസ്ഫർ, പ്രമോഷൻ, ലൈസൻസ്, പെർമിറ്റ് ഇതൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കണം. മന്ത്രിയാണെന്ന് വെച്ച് വഴിവിട്ടത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എനിക്ക്? മാഷ് എന്നെ പഠിപ്പിച്ചത് അതല്ലല്ലോ. പണ്ട് മാഷ് കൂടെ കോട്ടു ചെയ്യുമായിരുന്ന ഒരു വാചകം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പവർ ടെൻസ് ടു കറപ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ടിലി. 100% ശരിയാണ് മാഷെ. അത് മതിയായി. കഴിയും വേഗം ഈ പൊല്ലാപ്പിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പാർട്ടിയോടും CMനോടും റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഓ മാഷെ, എന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നതിനിടയ്ക്ക് മാഷിന്റെയും കുടുംബത്തിന്റെയും വിവരം ഒന്നും ചോദിച്ചില്ല. വീട്ടിൽ അമ്മയ്ക്കും പാർവതി മാഡത്തിനും മറ്റും സുഖമല്ലേ? അമ്മ തീർത്തും കിടപ്പിലായി. ഭക്ഷണം കഴിക്കുന്നതും മറ്റത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതും കിടന്ന കിടപ്പിലാണ്. അമ്മയെ ശുശ്രൂഷിച്ചും വീട്ടുജോലികൾ ചെയ്തും പാവം പാർവതി തളർന്നു. ഇങ്ങനെ പോയാൽ വൈകാതെ പാർവതിയും കിടപ്പിലായിപ്പോയെന്ന് പോകുമെന്നാണ് എന്റെ ഭയം. ഭാരം കുറച്ചെങ്കിലും അവളുടെ തലയിൽ നിന്ന് ഇറക്കി വെക്കണം, അതിനൊരു വഴി. മാഷെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ശങ്കറും ശാരദയും നന്നായി പഠിക്കുന്നില്ലേ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ മാഷെ. ശങ്കർ ഏതോ മിലിറ്റന്റ് ഗ്രൂപ്പിൽ ചെന്ന് പെട്ടുവോ എന്ന് എനിക്ക് സംശയം. വീട്ടിൽ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ശാരദയെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയം. മുറിയിൽ പെട്ടെന്ന് ടെലിഫോൺ ബെൽ മുഴങ്ങിയപ്പോഴും മാഷെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഭാസ്കരൻ റിസീവർ എടുത്തപ്പോഴും ടെലിഫോണിൽ അയാൾ ആരോടോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും തന്റെ യാത്ര ഉദ്ദേശം ഭാസ്കരന്റെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന ചിന്തയിലായിരുന്നു മാഷ്. അക്കാര്യത്തിന് എന്നെ വന്നു കാണാൻ സാർ മിനക്കെടണ്ട. ഈ രാജ്യത്ത് കോടതിയും നിയമവും ഇല്ലേ? സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സോറി, ഒരു തരത്തിലും താങ്കളെ സഹായിക്കാൻ എനിക്കാവില്ല. വെരി സോറി സാർ. മാഷ് പാടുപെട്ട് സംഭരിച്ച ധൈര്യം ഭാസ്കരന്റെ ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചതോടെ ചോർന്നുപോയി. ഭാസ്കരൻ റിസീവർ ക്രാഡിലിൽ വെച്ച് കഴിഞ്ഞപ്പോൾ മുറി നിശബ്ദതയിലാണ്ടു. അനിവാര്യമായ ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് പോലെ അടുത്ത മുറിയിൽ നിന്ന് ഒഴുകിയെത്തിയ ടൈപ്പ് റൈറ്ററിന്റെ ശബ്ദം ആ നിശബ്ദതയെ ഭഞ്ജിച്ചു. ഭാസ്കരൻ വീണ്ടും തന്റെ നേർക്കു തിരിഞ്ഞപ്പോൾ ഒറ്റല്ലൊരാശ്വാസം അനുഭവപ്പെട്ടെങ്കിലും ക്രമേണ സങ്കോചവും ആശങ്കയും തന്നെ ഒരിക്കൽ കൂടി നിശബ്ദനാക്കുന്നത് മാഷ് അറിഞ്ഞു. വളരെ ഫേമസായ ഒരു സോഷ്യൽ വർക്കറാണ് വിളിച്ചത്. ശുപാർശയ്ക്കു തന്നെ മതിയായി മാഷെ. മാഷ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ. എന്തു വന്നാലും അത് വിട്ടു സഞ്ചരിക്കുന്ന പ്രശ്നമില്ല. അതിരിക്കട്ടെ, മാഷ് വീട്ടിലെ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങോട്ടൊക്കെ വന്നിട്ട് കാലം കുറയായി. മാഷ് വല്ലാതെ ചടച്ചുപോയി. എങ്ങനെ ചടയ്ക്കാതിരിക്കും? ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ. ഭക്ഷണം ശരിയാകുന്നില്ല. ആഴ്ചതോറും വീട്ടിലേക്കുള്ള യാത്ര ക്ലേശകരം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. സഹോദരിമാരെ വിവാഹം ചെയ്തതിന്റെ ബാധ്യതകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ മാഷ് എന്താ മിണ്ടാതെ ഇരുന്ന് ആലോചിക്കുന്നത്? ഈശ്വര, എനിക്കെന്റെ കരുത്തു മുഴുവൻ

0: നഷ്ടപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്റെ നാവോ വളച്ച് എനിക്കൊന്നും പറയാനാവുന്നില്ലല്ലോ. കൈ ഉയർത്തി ഷർട്ടിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പാർവതിയുടെ കത്തെടുത്ത് ഭാസ്കരന് കൊടുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. മാഷ് വെറുതെ വന്നേയുള്ളോ? ആ ചോദ്യം കേട്ട് മാഷ് മുഖമുയർത്തി. തൊട്ടുമുമ്പിൽ ഭാസ്കരൻ തന്റെ വത്സല ശിഷ്യൻ പുഞ്ചിരിക്കുന്ന ഭാസ്കരന്റെ കളങ്കമറ്റ മുഖത്തു നോക്കിയിരിക്കുമ്പോൾ തങ്ങൾക്കിടയ്ക്ക് വർഷങ്ങൾ തീർത്ത മതിൽ ഇടിഞ്ഞു വീഴുന്നു. തന്റെ ഉപദേശങ്ങൾ ശിരസാവഹിക്കുന്ന ഒരു അരൂമ ശിഷ്യനെ കണ്ടെത്തിയ ചാരിതാർത്ഥ്യത്തോടെ മാഷ് മന്ത്രിച്ചു, ഭാസ്കരൻ തളരരുത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വാട്ട് അവർ കൺട്രി നൗ വാണ്ട്സ് ആർ മസിൽസ് ഓഫ് അയൺ ആൻഡ് നെർവ്സ് ഓഫ് സ്റ്റീൽ. അതെ, ഇരുമ്പിൽ തീർത്ത മസിലുകളും ഉരുക്കിന്റെ ഞരമ്പുകളുമായി ഭാസ്കരൻ മുന്നോട്ടു പോവുക. ധൈര്യവും ആത്മവിശ്വാസവും തുണയാകട്ടെ. സാവകാശം കസേരയിൽ നിന്ന് എണ്ണീറ്റ മാഷ് വെളിയിലേക്ക് നടന്നു. അമ്പരപ്പോടെ ഭാസ്കരൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടെന്നും ഭാവിക്കാതെ തിടുക്കത്തിൽ പാദങ്ങൾ ഊന്നുമ്പോൾ കോണിപ്പടികളിൽ നിന്നുയരുന്ന തേങ്ങൾ ശ്രദ്ധിക്കാതെ ആകാശത്ത് രൗദ്രഭാവത്തിൽ ജ്വലിക്കുന്ന സൂര്യന് താഴെ ചുട്ടുപൊള്ളുന്ന റോഡിലേക്ക് മാഷ് നടന്നു. ബിന്ദുജി നായർ ചൊല്ലുന്ന ഒരു കവിത കൂടി, വിഷുക്കണി.
1: മുറ്റത്തു നിൽക്കണം മഞ്ഞക്കണിക്കുന്ന പൂവണിഞ്ഞങ്ങു നിൽക്കണുണ്ടേ, ആഹ പൂവണിഞ്ഞങ്ങു നിൽക്കണുണ്ടേ. മഞ്ഞ മരമ്പൂത്തു നിൽക്കണ പോലെ മഞ്ഞണിഞ്ഞങ്ങനെ നിൽക്കണുണ്ടേ, ആഹ മഞ്ഞണിഞ്ഞങ്ങനെ നിൽക്കണുണ്ടേ. ചേലക്കള്ളന്റെ ചേലക്കളറുള്ള

0: മോഹത്തിൻ നിറമുള്ള പൂക്കളാണേ, ആഹാ മോഹത്തിൻ നിറമുള്ള പൂക്കളാണേ, മോഹത്തിൻ നിറമുള്ള പൂക്കളാണേ. മേട വിഷുവിനു കണി കണ്ടുണരുവാനെത്തിയ നല്ലൊരു പൂക്കളാണേ, മേട വിഷുവിനു കണി കണ്ടുണരുവാനെത്തിയ നല്ലൊരു പൂക്കളാണേ. പൂക്കൾ കൊഴിഞ്ഞിട്ടു പൂമ്പട്ടു പോലങ്ങ് പൂമരച്ചോട്ടിലിരുപ്പുണ്ടേ, പൂങ്കാറ്റു വന്നിട്ട പൂമ്പട്ടെടുത്തിട്ട് പൂമുറ്റമാകെ വിരിച്ചിടുന്നേ, ആഹാ പൂമുറ്റമാകെ വിരിച്ചിടുന്നേ. പൂമധു ഉണ്ണുവാനെത്തിയ വണ്ടുകൾ മൂളിപ്പാട്ടൊന്നങ്ങ് പാടണുണ്ടേ, പൂമധു ഉണ്ണുവാനെത്തിയ വണ്ടുകൾ മൂളിപ്പാട്ടൊന്നങ്ങ് പാടിടുന്നേ. പൂമ്പാറ്റകൾ വന്നു പാറിപ്പറന്നിട്ടങ്ങ് ആനന്ദ നൃത്തവും ആടിടുന്നേ, നല്ലോരാനന്ദ നൃത്തവും ആടിടുന്നേ. മഞ്ഞണി മാമര കൊമ്പിൻ്റെ തുഞ്ചത്തായി മഞ്ഞക്കിളിയൊന്നു പാറി വന്നേ, മാമര ചില്ലയിൽ പച്ചപ്പനന്ദത്തിൻ കുഞ്ഞിക്കിളികളും എത്തിടുന്നേ, ആഹാ നല്ലൊരു കണിയുമായി എത്തിടുന്നേ. അച്ഛൻ കൊമ്പ് തമ്മ വരമ്പത്ത് പാട്ടും പാടി വരണുണ്ടേ, കണ്ണനെ കണി കണ്ട് കൈനീട്ടം വാങ്ങുവൻമേട വിഷുപ്പക്ഷിമെത്തിടുന്നേ, ആഹാ കൂടെ വിഷുക്കണിമെത്തിടുന്നേ. കണ്ണനെ കണി കണ്ട് കൈനീട്ടം വാങ്ങുവൻമേട വിഷുപ്പക്ഷിമെത്തിടുന്നേ, കൂടെ വിഷുക്കണിമെത്തിടുന്നേ.
1: മൊഴിയഴക്. മൊഴിയഴകിൽ ഇന്ന് മാക്കം എന്ന പെൺതെയ്യം ഒരു വായന. ചരിത്രം, സംസ്കാരം, ഐതിഹ്യം, കാലം, ദേശം എന്നിങ്ങനെ സമസ്ത മേഖലകളെയും അനാവരണം ചെയ്യുന്ന സാഹിത്യ മാധ്യമമാണ് നോവൽ. മാനുഷിക ജീവിതത്തിന്റെ ഗതിവിഗതികളെ ആഴത്തിലും പരപ്പിലും ആവിഷ്കരിക്കുവാൻ നോവലിന് കഴിയുന്നു. ആധുനികതയും ഉത്തരാധുനികതയും കടന്നെത്തി നിൽക്കുന്ന ഇന്നത്തെ കാലത്ത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെയാണ് നോവലിസ്റ്റുകൾ തങ്ങളുടെ രചനയ്ക്ക് തെരഞ്ഞെടുക്കുന്നത്. മരക്കാപ്പിലെ തെയ്യങ്ങൾ, എൻ മഗജെ എന്നീ നോവലുകൾ കൊണ്ട് നോവൽ പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായി തീർന്ന എഴുത്തുകാരനാണ് അംബിക സുധൻ മാങ്ങാട്. സൈബർ വിഷയങ്ങൾ കൊണ്ട് വൈപുല്യമായിരിക്കുന്ന ഇക്കാലയളവിൽ വ്യത്യസ്തമായ ഒരു പ്രമേയത്തെ ആഖ്യാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നോവലാണ് മാക്കം എന്ന പെൺതെയ്യം. അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നുള്ള രചനയാണ് ഈ എഴുത്തുകാരന്റെ പ്രത്യേകത. ഉത്തര കേരളത്തിന്റെ തനതായ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തെയ്യത്തിന്റെ കഥയെ തോറ്റംപാട്ടിലൂടെയാണ് വ്യക്തമാക്കുന്നത്. മൺമറഞ്ഞ ആരാധ്യ വ്യക്തിത്വങ്ങളുമായും ആരാധനാമൂർത്തികളുമായും ഇടപഴകാനും പ്രീതി നേടാനുമുള്ള അവസരമാണ് തെയ്യക്കോലങ്ങൾ. മനുഷ്യർ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളിലൂടെ ദേവപ്രീതി നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഓരോ പ്രദേശത്തെ സംബന്ധിച്ചും തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട്. നാട്ടുപരദേവതകളായും തറവാട്ടു പരദേവതകളായുമുള്ള ഈ തെയ്യക്കോലങ്ങൾ ഉത്തര കേരളത്തിലെ മനുഷ്യരുടെ ജീവിത ഭാഗം കൂടിയാണ്. ഓരോ തോറ്റംപാട്ടും ഒരു മനുഷ്യൻ ദൈവമായി പരിണമിക്കുന്നതിന്റെ കഥയാണ്. ഫെബ്രുവരി മാസത്തിൽ ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യക്കോലമാണ് മാക്കത്തെയ്യം. മാക്കത്തെയ്യ പ്രീതിയാൽ വന്ധ്യത ഇല്ലാതാകും എന്നാണ് വിശ്വാസം. തോറ്റംപാട്ടിലുള്ള മാക്കം തെയ്യത്തെ അതേ അർത്ഥത്തിൽ വരച്ചുകാട്ടുകയാണ് അംബികാസുധൻ മാങ്ങാട് തന്റെ നോവലിൽ. ഭാഷ കൊണ്ടതിനെ ഏറെ മനോഹരവും ഹൃദ്യവുമാക്കി തീർത്തിരിക്കുന്നു. ഓരോ തെയ്യത്തിലും അടിച്ചമർത്തപ്പെട്ടതിന്റെയും അപമാനിക്കപ്പെട്ടതിന്റെയും വേദനകളുണ്ട്. അതിക്രൂരമായി വധിക്കപ്പെട്ട കീഴാളനോ പുരുഷാധിപത്യത്തിന്റെ കാഠിന്യത്താൽ കൊല്ലപ്പെട്ട സ്ത്രീയോ ആകാം ഒട്ടുമിക്ക തോറ്റങ്ങളും. കുഞ്ഞിമംഗലം

കടാംകോട്ട് തറവാട്ടിലെ കുഞ്ഞിമാക്കത്തിൻ്റെ കഥയാണ് ഈ നോവൽ പറയുന്നത്. കടാംകോട്ട് തറവാട്ടിലെ ഉണിച്ചെറിയയ്ക്ക് 12 ആൺമക്കൾക്ക് ശേഷം നോമ്പു നോറ്റ് കിട്ടിയ പെൺകുട്ടിയാണ് കുഞ്ഞിമാക്കം. കോലത്തു തമ്പുരാന്റെ പടവീരന്മാരായ 12 സഹോദരന്മാരുടെ കുഞ്ഞിപ്പെങ്ങളായി മാക്കം വളർന്നു. മരുമക്കത്തായം നിലനിന്ന കാലത്ത് കടാംകോട്ട് തറവാട് കുറ്റിയറ്റു പോകാതെ ദൈവം തന്ന നിധിയായി അവർ മാക്കത്തെ വളർത്തി. ഉണിച്ചെറിയ ഗർഭിണിയാകുന്നതു മുതൽ മാക്കത്തിന്റെ ഓരോ വളർച്ചയും നോവലിൽ വിവരിക്കുന്നു. താലികെട്ട് കല്യാണത്തിന് പ്രായമായ കുഞ്ഞിമാക്കത്തെ കുട്ടി നമ്പർ താലികെട്ടി. ഗർഭിണിയായ കുഞ്ഞിമാക്കം ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. അമ്മമാരാകാൻ ഭാഗ്യമില്ലാത്ത നാത്തൂന്മാർക്ക് മാക്കത്തോട് അടങ്ങാത്ത ദേഷ്യമായിരുന്നു. ആങ്ങളമാർക്ക് കുഞ്ഞിപ്പെങ്ങളോടും മക്കളോടുമുള്ള അമിത വാത്സല്യം അവരുടെ കോപത്തെ വർദ്ധിപ്പിച്ചു. രോഗബാധിതയായിരുന്ന ഉണിച്ചെറിയയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു. ഉണിച്ചെറിയുടെ മരണം മാക്കത്തിൽ ഭീതിയും ഒറ്റപ്പെടലും സൃഷ്ടിച്ചു. ഇക്കാലത്ത് കോലത്തിരി തമ്പുരാനും നെരിയോട്ട് സ്വരൂപത്തിലെ സാമന്തവാഴ്ചക്കാരും തമ്മിൽ യുദ്ധമുറപ്പിച്ചു. യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള തരവ് കോലത്തിരി കുഞ്ഞിമംഗലത്തെ നമ്പ്യാർമാർക്ക് അയക്കുന്നു. സന്ദേശം ലഭിച്ച നമ്പ്യാന്മാർ പട നയിക്കാൻ പോകുന്ന കാര്യം മാക്കത്തെ അറിയിക്കുന്നു. ഇതുകേട്ട മാക്കത്തിന്റെ മുഖം മങ്ങുകയും അവൾ കൂടെ പോരാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുന്നു. നാത്തൂന്മാരിലുള്ള ഭയം അവൾ ആങ്ങളമാരോട് പങ്കുവെക്കുന്നു. പട ജയിച്ചു വരും വരെ ആപത്തു കൂടാതെ ഇരിക്കുവാൻ കഴിയും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന സഹോദരന്മാരുടെ ഉറപ്പിന്മേൽ മാക്കം വീട്ടിൽ കഴിഞ്ഞു. എന്നാൽ തക്കം പാർത്തിരുന്ന നാത്തൂന്മാർ എല്ലാട്ടി എണ്ണയുമായി വന്ന വാണിയമ്മനെ കൂട്ടി അപവാദം പറഞ്ഞ് മാക്കത്തെ പിഴച്ചവളെന്ന് മുദ്രകുത്തി. പട ജയിച്ചെത്തിയ ആങ്ങളമാരുടെ കാതുകളിൽ നാത്തൂന്മാർ ഈ വാർത്ത എത്തിച്ചു. മാക്കത്തിന്റെ ഭാഗം കേൾക്കുകയോ സത്യം ശ്രവിക്കുകയോ ചെയ്യാതെ ഭാര്യമാരിൽ വിശ്വസിച്ച പടവീരന്മാർ മാക്കത്തെയും മക്കളെയും കൊണ്ട് കോട്ടയത്ത് വിളക്കുമാടം കാണാൻ വേണ്ടി പുറപ്പെട്ടു. അയ്യങ്കര പള്ളിയിൽ കിണറ്റിൽ നിന്ന് കുട്ടികളും മാക്കവും ദാഹം തീർത്തു നിൽക്കുമ്പോൾ പകലുദിച്ച നക്ഷത്രത്തെ നോക്കാൻ പറഞ്ഞ് മൂത്ത നമ്പ്യാർ അരയിൽ കരുതിയ കുറുവാൾ കൊണ്ട് മാക്കത്തിന്റെ കഴുത്തറുത്തു. സമീപത്തേക്ക് ഓടിയെത്തി കുട്ടികളെയും വെട്ടിത്തറച്ചു കൊന്ന് കിണറ്റിൽ തള്ളി. ഇതിനൊക്കെ ദൃക്സാക്ഷിയായ കീഴാളനെയും കൊന്ന് കിണറ്റിൽ തള്ളി. മാക്കത്തിന്റെയും മക്കളുടെയും ആത്മാവ് പെരുമാളൻ ഭഗവതിയിൽ കുടികൊണ്ട് മരണമില്ലാത്ത തെയ്യങ്ങളായി. ഇവിടെ മാക്കത്തിന്റെ കഥയിലും കാണാൻ കഴിയുന്നത് പുരുഷാധിപത്യവും അപമാനവുമാണ്. അമ്മയും ആങ്ങളമാരും പൊന്നുപോലെ വളർത്തിയ മാക്കമാണ് അവസാനം സഹോദരന്മാരുടെ കൈകളാൽ ക്രൂരമായി വധിക്കപ്പെടുന്നത്. ഈ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കുബുദ്ധികളായ നാത്തൂന്മാരുടെ അപവാദവും. പടയ്ക്കുപോയ ആങ്ങളമാരുടെ നിർദ്ദേശപ്രകാരമാണ് മാക്കം വാണിയമ്മനെ വിളിച്ചു വരുത്തുന്നത്. ചാമുണ്ടിപ്പരദേവതയുടെ നിഴൽക്കൊട്ടിലെ അന്ത്യദീപം മുടങ്ങാതെ എള്ളാട്ടി എണ്ണ കൊണ്ടുവരാനാണ് മാക്കം വാണിയമ്മനെ വരുത്തിയത്. എണ്ണയുമായി വാണിയമ്മൻ എത്തുമ്പോൾ നാത്തൂന്മാർ മുൻ നിശ്ചയിച്ച പ്രകാരം അവിടെ നിന്നും മാറുന്നു. തീണ്ടാരിയായ മാക്കം അയാൾ വിളിക്കുമ്പോൾ പുറത്തേക്ക് വരാൻ കഴിയാതെ എണ്ണപ്പാട്ട കൊട്ടിലിനകത്തേക്ക് വെക്കാൻ പറഞ്ഞു. എണ്ണ വച്ച് തിരികെ പോയ വാണിയമ്മനെയും മാക്കത്തെയും കൂട്ടി നാത്തൂന്മാർ അപവാദം പറയുന്നു. നുണ പറഞ്ഞ നാത്തൂന്മാരോട് പരദേവതയെ കൊണ്ട് സത്യം ചെയ്തിട്ട് പോലും രക്ഷയില്ലാതെ മാക്കം ദുഃഖിക്കുന്നു. പടകഴിഞ്ഞെത്തുന്ന ആങ്ങളമാരോട് മാക്കത്തെക്കുറിച്ചുള്ള നുണ പറഞ്ഞ് കേൾപ്പിക്കുന്നു നാത്തൂന്മാർ. കലിമൂത്ത ആങ്ങളമാർ കടാംകോട്ട് തറവാട്ടിലെത്തുമ്പോൾ മാക്കം നൽകുന്ന ആദരവുകൾ സ്വീകരിക്കുന്നില്ല. കാര്യം മനസ്സിലാക്കിയ മാക്കം തന്റെ സത്യാവസ്ഥ സഹോദരന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ചോരപറ്റിയ മുഖങ്ങളിൽ നിന്ന് അവൾക്ക് ദയ ലഭിക്കുന്നില്ല. മൂത്ത നമ്പ്യാർ അവളോടും കുട്ടികളോടും കോട്ടയും വിളക്കുമാടം കാണാൻ പുറപ്പെടാൻ പറയുന്നു. യാത്രയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ മാക്കം മക്കളോടൊപ്പം യാത്രയ്ക്ക് തയ്യാറാകുന്നു. നോവലിലെ ഹൃദയസ്പർശിയായ ഭാഗങ്ങളാണ് മാക്കത്തിന്റെ പുറപ്പാട്. വായനക്കാരനെ ആകാംക്ഷയുടെയും വേദനയുടെയും ഉൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള യാത്ര. മക്കവും മക്കളും ശരീരം കുളിർക്ക് എണ്ണ തേച്ച് എണ്ണ നിറച്ച എണ്ണപ്പാടമെടുത്ത് എറങ്കലിനിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. കുളി കഴിഞ്ഞ മക്കളെ രണ്ടുപേരെയും കുഞ്ഞുലിയാട ഉടുപ്പിച്ച് മാക്കം കരയകലമുള്ള പുതിയൊരു പൂന്തുകിലാട ഞൊറിഞ്ഞൊടുത്തു. ശേഷിച്ച തുണികളെല്ലാം നാടകശാല നടുപ്പന്തലിലിട്ട് തീ കൊളുത്തി. വലിയ ചെല്ലപ്പെട്ടി വലിച്ചു തുറന്ന് പൊന്നാഭരണങ്ങളെടുത്ത് മാക്കവും മക്കളും അണിഞ്ഞു. ശേഷിച്ചവ നെല്ലുകുത്തുന്ന കരിങ്കല്ല് ഉരലിലിട്ട് പൊടിച്ച് മണിക്കുളത്തിൽ പാറ്റിയെറിഞ്ഞു. അതിനുശേഷം പടിഞ്ഞാറ്റകത്തേക്ക് നടന്ന് തളികയിൽ നിന്ന് അരിയെടുത്ത് ഭദ്രദീപത്തിന് ചാർത്തിയ ശേഷം പ്രാർത്ഥിച്ചു. പണ്ടേക്കു പണ്ടേ മരിച്ചുപോയോരെ, ഗുരു കാരണവന്മാരെ, ഇപ്പോ മരിച്ചുപോയോരെ, നിങ്ങൾ കേൾക്കണം. കുന്നിമണിയോളം പിഴ ഞാൻ ചെയ്തോളല്ല, സത്യം വഴിപോലെ എറിഞ്ഞ് തെളിയിച്ചോണേ എന്റെ കാരണവന്മാരെ. തുടർന്ന് വീരചാമുണ്ടിയുടെ വാതിൽ തുറന്ന് അരിയെറിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ വീരചാമുണ്ടിയമ്മേ, കാണിയോളം പിഴ ഞാൻ ചെയ്തോളല്ല, എല്ലാ സത്യത്തിനും സാക്ഷിയല്ലേ എന്റെ പരദേവത. ഞാനൊന്ന് പറഞ്ഞോട്ടെ ചാമുണ്ടിയമ്മേ, ഞാൻ അടച്ചോരി ഈ വാതില്, ഞാനു വന്നാലേ തുറക്കാവേ. യാത്ര പുറപ്പെടാൻ നേരം മാക്കം ഒരിക്കൽ കൂടി തന്റെ മക്കളുടെ ജീവനു വേണ്ടി ആങ്ങളമാരോട് കേണപേക്ഷിക്കുന്നു. എന്നാൽ അവിടെയും അവൾ പിന്തള്ളപ്പെട്ടു. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് ആസ്വദിച്ചിരുന്ന 12 പെൺതലകൾ കണ്ട് മാക്കം അവർക്ക് നേരെ അലറി. ചിരിക്കേണ്ട നാത്തൂന്മാരെ, ഞാനും എന്റെ മക്കളും പോയാല് ഇവിടെ സുഖമായി വാഴാന്ന് നിങ്ങൾ കൊതിക്കണ്ട. നടപ്പുദോഷം പറഞ്ഞുണ്ടാക്കി നിങ്ങൾ എന്റെ തല കുനിപ്പിച്ചില്ലേ, എന്റെ അകത്തിയേറ്റ് ഈ തറവാട് കത്തി കരിഞ്ഞു പോകും. നട്ടപ്രാന്ത് കയറി നിങ്ങൾ തല പൊട്ടി തെറിച്ചു പോകും, നോക്കിക്കോ. ഇത്രയും പറഞ്ഞ് ഇനി കരയില്ലെന്നുറച്ച് മാക്കം വിളക്കുമാടത്തിലേക്ക് യാത്ര. പോകുന്ന വഴികളിലെല്ലാം ആങ്ങളമാരുടെ ദയവറ്റിയ മുഖമാണ് മാക്കത്തിന് കാണാൻ കഴിയുന്നത്. വഴിയിൽ ദാഹിച്ചു വലയുന്ന കുട്ടികൾ വെള്ളം ആവശ്യപ്പെടുമ്പോൾ കന്നുകാലികൾ ഇറങ്ങിയ തോട്ടിലെ വെള്ളം

പകർന്നു കൊടുക്കാൻ പറയുന്നു. ചാലയിൽ ഒരു ഭവനത്തിൽ കയറി മാക്കം കുട്ടികളുടെ ദാഹം അകറ്റുന്നു. കുട്ടികളെ എടുത്തു തളർന്ന മാക്കം അവരിൽ ഒരാളെ എടുക്കാൻ പടവീരന്മാരോട് പറയുമ്പോൾ പറ്റില്ലെങ്കിൽ ഒന്നിനെ കെട്ടിവലിച്ചുകൊള്ളൂ എന്നാണ് മറുപടി. തുടർന്നുള്ള വഴിയിലും ദാഹിച്ചു വലഞ്ഞ കുട്ടികൾക്ക് അയ്യങ്കരപ്പള്ളിയുടെ സമീപത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം നൽകാൻ പറഞ്ഞു. എന്നാൽ കയറും തൊട്ടിയുമില്ലാത്ത കിണറ്റിൽ നിന്നും കാട്ടുപടർപ്പിലെ നീളമേറിയ വള്ളികളും വട്ടയിലകളും കൊണ്ട് മാക്കം മക്കളുടെയും അവളുടെയും ദാഹം അകറ്റി. ദാഹം തീർത്ത മാക്കത്തോട് മൂത്താങ്ങള കുഞ്ഞിക്കോമൻ, മുകളിലേക്ക് നോക്കുമാക്കം, നട്ടുച്ചയ്ക്കുതിച്ച നക്ഷത്രത്തെ കണ്ടു. മാക്കം അതിശയിച്ച് മുകളിലേക്ക് മുഖമുയർത്തി. ആ നിമിഷത്തിൽ മൂത്താങ്ങള അരയിൽ കരുതിയ പൂച്ചുരിക വലിച്ചൂരിയെടുത്ത് മാക്കത്തിന്റെ ചങ്കയെ പിടിച്ച് കുരളറു. ഒന്ന് നിലവിളിക്കുവാൻ പോലുമാകാതെ ചോരയിൽ കുളിച്ച മാക്കം കഴുത്തറ്റ പൂങ്കോഴി പോലെ നിലത്തുകിടന്നു പിടഞ്ഞു. നിലവിളിയോടെ മാക്കത്തിന്റെ നേർക്കു പായാൻ തുടങ്ങിയ ചാത്തുവിനെയും ചീരുവിനെയും പടവീരന്മാർ വെട്ടിത്തറച്ചുകൊന്നു. ആ ശവശരീരങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് മാക്കത്തിന്റെ ശാപം അന്വർത്ഥമാവുകയാണ്. കിണറ്റിന് സമീപം തന്നെ പടവീരന്മാർ തമ്മിൽ കശപിശയായി. തമ്മിൽ വെട്ടിയും കുത്തിയും 12 പേരും മരിച്ചു വീണു. അതേസമയം കടാങ്കോട്ട് തറവാട്ടിൽ വീരചാമുണ്ടി പരദേവതയുടെ കൊട്ടിലൊഴിച്ച് എല്ലാം അഗ്നിക്കിരയായി. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ നാത്തൂന്മാർ ഭ്രാന്തിളകി വില്ലൂന്നി അരയാലിൽ വലിഞ്ഞുകയറി കഴുത്തിൽ കുരുങ്ങി തൂങ്ങിയാടി. നിരപരാധികളായ മാക്കവും മക്കളും കാട്ടടിയാനും ഇവിടെ പടവീരന്മാരാൽ കൊല്ലപ്പെടുന്നു. അനീതിയുടെ മൂർധന്യാവസ്ഥയിൽ, ജാതീയതയുടെ കൊടുമുടിയിൽ, പുരുഷാധിപത്യത്തിന്റെ കാഠിന്യത്തിൽ ഒടുങ്ങിയ ധാരാളം തെയ്യങ്ങൾ ഉത്തര മലബാറിൽ നിലനിൽക്കുന്നു. സമൂഹവും കുടുംബവും ഇല്ലാതാക്കി തീർത്ത ഇത്തരം തെയ്യങ്ങൾക്ക് മലബാറിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും ഭൂത വർത്തമാനങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. മാക്കം എന്ന തെയ്യത്തെ അനേകം വായനകൾക്ക് വിധേയമാക്കാൻ സാധിക്കും. പുരുഷ മേൽക്കോയ്മയും ജാതീയതയും അനീതിയും അതിൽ ചിലതാണ്. സ്ത്രീ തന്നെ സ്ത്രീയുടെ നാശത്തിന് കാരണമാകുന്നതിന് മാക്കം ഒരു തെളിവാണ്. സ്ത്രീ പ്രതിരോധത്തെ വ്യക്തമായും ശക്തമായും ഇതിൽ വായിക്കുവാൻ കഴിയുന്നു. അതിലെല്ലാം ഉപരി കപട സദാചാരത്തിൽ തകർക്കപ്പെട്ട മാക്കത്തിന്റെയും മക്കളുടെയും അതിജീവനമാണ് മാക്കം എന്ന പെൺതെയ്യം. സ്നേഹിക്കുന്നവരിൽ നിന്നും വിശ്വസിക്കുന്നവരിൽ നിന്നും പീഡനമേൽക്കേണ്ടി വരുന്ന എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രതിരൂപമാണ് മാക്കവും മക്കളും. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്. നിർവഹണ സഹായം ഡോക്ടർ അനില സി.എസ്.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:35 ഇസൈ തെൻഡ്രൻ. ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നതിനായി 8281200715 എന്ന നമ്പറിലേക്ക് ഗാനത്തിൻ്റെ ആദ്യ വരി, ചിത്രം തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഇസൈ തെൻഡ്രൻ ഇന്ന് രാത്രി 10:35.

0: അടുത്ത പരിപാടി പദ്ധതികൾ ജനനന്മയ്ക്ക് അല്പസമയത്തിനുള്ളിൽ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNലാണ് ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി.

0: 50 മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ അഞ്ചോ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നതാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. നടുഭാഗത്തിനാണ് 2nd സ്ഥാനം. വിയപുരം 3rd സ്ഥാനം നേടി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ത്യ റഷ്യ അന്തർ സർക്കാർ തല കമ്മീഷന്റെ 27th സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനമാരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി TC സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതിമത വർണ്ണ വിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിന് അതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 അവധിയായിരിക്കും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലംകൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിര പരിസരവും ദീപാലങ്കാരവും കാണാൻ അവസരമുണ്ടാകും. എറണാകുളം ജില്ലയിലെ ഓണാഘോഷ പരിപാടി ലാവണ്യം 2026 ഈ മാസം 24 മുതൽ 30 നടത്തും. ദർബാർ ഹാൾ ഗ്രൌണ്ട്, ഫോർട്ട് കൊച്ചി, മൂവാറ്റുപുഴ തുടങ്ങി 15 വേദികളിലായി 40 കലാപരിപാടികൾ അരങ്ങേറും. കോട്ടയം ജില്ലാതല ഓണാഘോഷത്തിന് നാളെ തുടക്കമാകും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ

0: നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് ആഴ്ചയിൽ 550,000 രൂപ വാഗ്ദാനം ചെയ്യുന്നതാണ് വീഡിയോ. ഇത് വ്യാജമാണെന്നും അത്തരം നിക്ഷേപ പദ്ധതി അംഗീകരിച്ചിട്ടില്ല എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. 2,000 കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഈ തീരുവകൾ നിലവിൽ വന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയ്ക്കുമേൽ തീരുവ ചുമത്തുമെന്ന് കാനഡയും വ്യക്തമാക്കി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് 70-ൽ അധികം ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. മേഖലയിൽ അക്രമവും മനുഷ്യാവകാശ ലംഘനങ്ങളും വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ലൈഫ് മിഷൻ PMAY പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കുന്നതിന് 50,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതി KCB പുനഃസ്ഥാപിച്ചു. നിർമ്മാണം നടക്കുന്ന ഭൂമിയിൽ അപേക്ഷകന് ഉടമസ്ഥാവകാശമില്ലെങ്കിലും റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗത്തിന്റെ പേരിലാണ് സ്ഥലമെങ്കിൽ അത്തരം അപേക്ഷകളും ആനുകൂല്യത്തിനായി പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും ഈ അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ അവസരം. വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അടുത്തമാസം 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരളത്തിന്റെ തനത് നാടൻ കന്നുകാലി ഇനമായ പെരിയാർ പശുവിന് ദേശീയ അംഗീകാരം ലഭിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് ആണ് അംഗീകാരം നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: over 80% indigenous content. The ship is equipped for underwater surveillance, anti-submarine warfare operations in coastal waters, low-intensity maritime operations, along with mine warfare capabilities. It said the ship stands as a testament to the growing strength of the indigenous defense manufacturing ecosystem. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi interacts with office bearers of the BJP in New Delhi. Stresses on strengthening organization and deepening connect with the people. Centre announces high-level committee to resolve Gorkha issue after Home Minister holds high-level meeting with senior Gorkha leaders in Siliguri. External Affairs Minister Dr. S. Jaishankar says India-Bangladesh ties have to be based on mutual interests. BJP to launch month-long nationwide Seva Sankalp Abhiyan to mark Prime Minister Modi's birthday to highlight his commitment to public service. BRICS youth ministers adopt joint statement to expand opportunities for young people in education, skills, entrepreneurship, innovation and social development. And in BWF Badminton World Championships, Indian women's doubles pair of Teresa Jolly and Gayatri Gopichand clinches historic bronze medal. That is all in the news at 9. Good night.
1: ആകാശവാണി
2: ഓണം കഥാവേള. ഇന്ന് ഓണം കഥാവേളയിൽ പി സുരേന്ദ്രൻ എഴുതിയ കഥ ഐമുട്ടിയാക്ക.
3: എന്റെ വീട്ടിൽ ലാൻഡ് ഫോൺ കിട്ടിയ ദിവസമാണ് ഐമുട്ടിയാക്ക എന്നെ കാണാൻ വന്നത്. ഞാൻ മൂപ്പരെ കണ്ടിട്ട് കുറച്ചു കാലമായിരുന്നു. പുതിയ വീട് വെച്ചതിൽ പിന്നെ ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് പോയിട്ടേയില്ല. ജന്മനാടിനോട് വലിയ ആഭിമുഖ്യമൊന്നും ഇന്നെനിക്കില്ല. ജനിച്ച വീട് എന്നേ വിറ്റുപോയി. അത്രമേൽ വേണ്ടപ്പെട്ടവരാരും ബന്ധുക്കളായി എനിക്കവിടെയില്ല. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് യാത്ര പറയാനാണ് ഐമുട്ടിയാക്ക വന്നത്. വന്നയുടനെ തലേക്കെട്ടഴിച്ച് എന്നെ ചേർത്ത് പിടിച്ചു. വയസ്സ് 75 കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഏറനാടൻ മുസൽമാൻ്റെ കൈക്കരുത്തിന് യാതൊരു മാറ്റവുമില്ല. ഐമുട്ടിയാക്ക എന്നെ ആശ്ലേഷിച്ചപ്പോൾ ചെമ്പകപ്പൂവിൻ്റെ മണം എന്നെ വന്ന് തൊട്ടു. അന്നേരം ജനിച്ച വീടും മുറ്റവും കൺമുമ്പിൽ നിറഞ്ഞു. ചെമ്പകമരത്തിനുമേൽ മഴ പെയ്യുന്നു. പൂവിതൽ കുഴിഞ്ഞു വീഴുന്നു. മുറ്റത്ത് നിറയുന്ന മഴവെള്ളത്തിനുമേൽ പൊങ്ങിക്കിടക്കുന്നു. പേര് മറന്നുപോയ എത്രയോ പൂക്കളുടെ മണം നിറയുകയാണ്. ഐമുട്ടിയാക്ക, ഞാൻ വിളിച്ചു. വിഷുക്കാലം മനോഹരമാക്കിയത് ഐമുട്ടിയാക്കയായിരുന്നു. ചെമ്പുകുടത്തിൽ നിറച്ചു വച്ച കശുവണ്ടി വാങ്ങാൻ ആ മനുഷ്യൻ വരുന്നത് നോക്കി ഉമ്മറത്തിൻ്റെ മേൽ കാത്തിരുന്ന കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കാർഷിക വിളകൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് അരിഷ്ടിച്ച് ജീവിച്ചതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. സൂക്ഷിച്ചു വയ്ക്കാൻ പണമൊന്നും ബാക്കിയുണ്ടാവില്ല. പുതുവസ്ത്രങ്ങൾ കിട്ടുന്നതേ അപൂർവം. വീട്ടിലിടാൻ മൂടുപിഞ്ഞ ട്രൗസറേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പല കൂട്ടുകാരും തോർത്തുമുണ്ട് ഉടുത്ത് നടന്നവരാണ്. ഷർട്ട് എന്നത് പുറത്തു പോകുമ്പോൾ മാത്രം ഇടാനുള്ള ആഡംബര വസ്തുവായിരുന്നു. മിഠായിയുടെ രുചിയൊക്കെ അറിഞ്ഞത് അപൂർവമാണ്. കാരപ്പഴവും മുള്ളുംപഴവും ഒക്കെ ആയിരുന്നു പ്രകൃതി തന്ന മിഠായികൾ. ചോരം കുന്നിൽ നിന്ന് വരുന്ന വവ്വാലുകൾ പറമ്പിൽ പറങ്കിമാങ്ങ ഈമ്പിയിടുമ്പോൾ വല്യമ്മ പറയും, ചോരംകുന്നിലെ പറങ്കിയാങ്ങ പഴുത്തല്ലോ. അവിടെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കുറച്ച് കുന്നിറമ്പ്. അതിൽ നിറയെ പറങ്കിമാവായിരുന്നു. കുട്ടിമാമയ്ക്കൊപ്പം പറങ്കിമാങ്ങ പറിക്കാൻ പോയാൽ അണ്ടി വിറ്റ് കിട്ടുന്ന പൈസയിൽ ഒരു ചെറിയ പങ്ക് വിഷുപ്പടക്കത്തിനായി മാറ്റിവെക്കും. പറങ്കിയണ്ടി വാങ്ങാൻ ഐമുട്ടിയാക്ക വരും. പറങ്കിയണ്ടി ശേഖരിക്കാനുള്ള ചാക്കും തൂക്കാനുള്ള വെള്ളിക്കോലുമായാണ് മൂപ്പര് വരുന്നത്. മഠത്തിലെ നാട്ടുമാവുകളിൽ മാങ്ങ പഴുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മാമ്പഴത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നത് കാക്കകളാണ്. മാമ്പഴം അവ കുത്തിക്കൊണ്ടുവരും. പിന്നെ മഠത്തിലെ പറമ്പിലേക്കുള്ള ഓട്ടമാണ്. അപാരമായ രുചി വൈവിധ്യമായിരുന്നു അവിടുത്തെ നാട്ടുമാവുകൾക്ക്. ഏറെ ഉയരമുള്ളവയായിരുന്നു മഠത്തിലെ നാട്ടുമാവുകൾ. അതിൻ്റെ കൊമ്പിൽ കയറി മാമ്പഴം വീഴ്ത്താൻ ഐമുട്ടയ്ക്കാക്കേ പറ്റൂ. അപൂർവമായി മൂപ്പര് ഞങ്ങളെ മാവിൻ ചോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്ലാത്തപ്പോഴൊക്കെ കാറ്റ് വരുന്നതും കാത്ത് ഞങ്ങൾ മാവിൻ

ചോട്ടിലുണ്ടാവും. സ്കൂൾ അടച്ചാൽ കൂടുതലും അവിടെ തന്നെ. മാവിൻ ചോട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകളില്ല. ഒന്ന് കിട്ടിയാൽ എല്ലാവർക്കുമായി പങ്കിടണം. നാട്ടുമാവിൻ ചോട്ടിൽ മാമ്പഴത്തിൻ്റെ മധുരം കൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകൾ മായും. അബുവിനും വീരാനും വസുമതിക്കും ചൂലനും കുഞ്ഞുണ്ണി നമ്പൂതിരിക്കും ഒരേ മാമ്പഴം. ഒന്ന് കടിച്ചിമ്പി മറ്റേയാൾക്ക് കൈമാറും. അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു സ്നേഹത്തിൻ്റെ പൂപ്പടങ്ങൾ. ഞങ്ങൾ കുട്ടികൾ പ്രത്യേകമായി സൂക്ഷിക്കുന്ന കശുവണ്ടിയുണ്ട്. അത് വവ്വാലുകൾ നീരുകുടിച്ച് പറമ്പിലെ മരങ്ങളുടെ താഴെയിടുന്ന കശുമാങ്ങച്ചണ്ടിയിൽ നിന്ന് ഇരിഞ്ഞെടുക്കുന്നതാണ്. അത് കിഴിക്കെട്ടി സൂക്ഷിക്കും. അതിന് പ്രത്യേക വില തരും അയമുട്ടിയാക്ക. കാരിരുമ്പിൻ്റെ കരുത്തായിരുന്നു ആ അയമുട്ടിയാക്കയ്ക്ക്. ഷർട്ടൊന്നും ധരിച്ചിരുന്നില്ല. ഷർട്ടിടാതെ മഞ്ചേരിയങ്ങാടിയിലേക്ക് അദ്ദേഹം നടന്നുപോകും. ആ നടത്തത്തിന് അസാധാരണ താളമുണ്ടാകും. വഴിയോരങ്ങളിലൊക്കെ ചുമടി താങ്ങികൾ ഉണ്ടായിരുന്ന കാലമാണത്. ആരുടെയും സഹായമില്ലാതെ ഭാരം കയറ്റാനും ഇറക്കാനും സാധിക്കും. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ചുമട് താങ്ങികൾ വലിയ തറവാട്ടുകാർ കൊടുക്കുന്നതാണ്. അവരുടെ പേര് ചുമട് താങ്ങികളിൽ കുത്തിവെച്ചിരിക്കും. അയമുട്ടിയാക്ക ശിരസിൽ വഹിക്കുന്ന ഭാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിൽക്കാലത്ത് എനിക്ക് അത്ഭുതമായിരുന്നു. 4-5 കിലോമീറ്ററാണ് നടത്തം. ചെരുപ്പിടാതെയുള്ള നടത്തം. ആ പാദങ്ങൾക്കടിയിൽ കരിങ്കൽ കഷ്ണങ്ങൾ പൊടിഞ്ഞ് തകരുമായിരിക്കും. ആ ചുമലിൻ്റെ കരുത്ത് ഞാനും ഒരിക്കൽ അനുഭവിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഒരു ഡോക്ടറെ കാണാനും മഞ്ചേരി അങ്ങാടിയിലേക്ക് തന്നെ പോകണം. എൻ്റെ കാലിൽ ഒരു കുരു വന്ന് പഴുത്ത് വീർത്തപ്പോൾ അയമുട്ടിയാക്ക തന്നെയാണ് എന്നെ ചുമലിലേറ്റി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. വഴിനീള ഞാൻ കരഞ്ഞു. ഇത് കരയല്ലേ കരയല്ലേ എന്ന് പ്രാർത്ഥന പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടും ഇരുന്നു. എൻ്റെ കണ്ണീരു ഉണക്കാനായി അദ്ദേഹം മേടിച്ചു തന്ന ചക്കരമിഠായിയുടെ മധുരവും നാവിൽ മായാതെ കിടക്കുന്നു. അയമുട്ടിയാക്കയെ പോലുള്ളവർ അസാധാരണ പ്രതിഭകൾ തന്നെയായിരുന്നുവെന്ന് പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിലും അവർ പഠിച്ചിട്ടില്ല. എന്നിട്ടും അവർ മനസ്സുകൊണ്ട് കൂട്ടുന്ന കണക്ക് മറ്റൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. ഞാനാണെങ്കിൽ കണക്കിലൊരു മണ്ടനായിരുന്നു എന്നും. കണക്കൊരു കലയാണ്. അത് വഴങ്ങിക്കിട്ടുന്നത് ഒരു ഭാഗ്യമാണെന്നും കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോസഫ് ചെറുവത്തൂരിൻ്റെ വിസ്തൃത മനപ്പാടത്തിലെ പട്ടികകൾ എത്രയോ ആവർത്തി ചൊല്ലിപ്പഠിച്ചിട്ടും മറന്നു പോയവനാണ് ഞാൻ. കണക്കിലെ എൻ്റെ മണ്ടത്തരങ്ങളൊക്കെ കരുണാകരൻ മാഷിൻ്റെ ചൂരൽ പ്രഹരം തുടകളിൽ ചുകന്ന വള്ളികളായി പടർന്ന് കയറിയിട്ടുണ്ട്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ അയമുട്ടിയാക്കയോട് ചോദിച്ചു, അയമുട്ടിയാക്കയുടെ കണക്ക് എന്നെയും പഠിപ്പിച്ചു തരൂ. അതിന് ഞാൻ മേസ്റ്ററല്ലോ, കുഞ്ഞൂട്ടനെ പഠിപ്പിക്കാൻ മേസ്റ്റർമാരില്ലേ. അയമുട്ടിയാക്ക എന്നെ കണക്ക് പഠിപ്പിച്ചാൽ കരുണാകരൻ മാഷിൻ്റെ തല്ല് കൊള്ളണ്ടല്ലോ. അത് കേട്ട് അയമുട്ടിയാക്ക ഒരുപാട് ചിരിച്ചു. പിന്നെ ആരോടൊന്നില്ലാതെ പറഞ്ഞു, കണക്കാരും പഠിപ്പിക്കണതല്ല, താനേ പഠിക്കണതാണ്. അത് പറയുമ്പോഴുള്ള ശബ്ദം മറ്റ് ആരുടേതോ ആണെന്ന് എനിക്ക് തോന്നി. അപ്പറഞ്ഞതിൻ്റെ പൊരുളറിയാൻ കാലമെത്ര വേണ്ടി വന്നു. അവരൊക്കെ പഠിച്ച കണക്കുകൊണ്ട് അവർക്കറിയുന്ന മനുഷ്യരുടെ കണക്കുകൾ പിഴയ്ക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. കച്ചവടത്തിലെ ആ സത്യസന്ധത വിസ്മയം തന്നെയായിരുന്നു. അവരുടെ കണക്കുകൾ സ്നേഹത്തിൻ്റെ പര്യായങ്ങളുമായിരുന്നുവെന്ന് പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയമുട്ടിയാക്ക ഒരു ഗ്രാമത്തെ മുഴുവൻ സ്നേഹത്തിൻ്റെ പേശീബലം കൊണ്ട് തിരുത്തിയതും കുട്ടിക്കാലത്ത് ഞാൻ കേട്ട പുരാവൃത്തമാണ്. അതിൻ്റെ ആഴമറിയാനും എനിക്ക് കുട്ടിക്കാലം പിന്നിടേണ്ടി വന്നു. സെയ്തൽവ്യാക്ക എന്നൊരു ഭ്രാന്തരുണ്ടായിരുന്നു ഞങ്ങളുടെ ദേശത്ത്. ഞങ്ങൾ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടമായിരുന്നു സെയ്തൽവ്യാക്ക. ആരെയും ഉപദ്രവിക്കാത്ത ഭ്രാന്തൻ, ബിശപ്പിൻ്റെ ഭാഷ മാത്രം അറിയാവുന്ന ഒരാൾ. ആരെ കണ്ടാലും ഇക്ക് പൈക്കണോ ഇക്ക് പൈക്കണോ എന്ന് മാത്രം പറയും. എത്ര തിന്നാലും നിറയാത്ത വയറ്. മാരിയാട്ടെ ഭഗവതിക്കാവിൽ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി വലം വയ്ക്കുമ്പോൾ സെയ്തൽവ്യാക്കയും അവർക്കൊപ്പം വലം വെച്ചു. അതൊരു സാമുദായിക സംഘർഷത്തിലേക്ക് എത്തേണ്ടതായിരുന്നു. പെട്ടെന്ന് അയമുട്ടിയാക്ക അവിടെ എത്തി. ഭ്രാന്തൻ സെയ്തൽവ്യാക്കയെ പിടിച്ചുകൊണ്ടുപോയി. ഭ്രാന്തനോട് പൊറുക്കാത്തൊരു ഭഗവതിയും ഉണ്ടാവൂല, എന്നിട്ടല്ലേ നിങ്ങളൊക്കെ. ആ പറച്ചിൽ ഒരു മുഴക്കമായി എൻ്റെ ദേശത്തു നിന്നു

0: കാലങ്ങളിൽ അമ്മൂട്ടാക്കയ്ക്ക് അറിയാത്ത ജോലികളൊന്നും ഇല്ലായിരുന്നു. ആര് സഹായം ചോദിച്ചാലും വയ്യെന്ന് പറയില്ല. തൊഴിലിനെ ജീവനോപാധിയായി മാത്രമല്ല അമ്മൂട്ടാക്കയെ പോലുള്ളവർ കണ്ടത്. ആയുസ്സും ആരോഗ്യവും അപ്പനു വേണ്ടിയുള്ളതാണ് എന്നതായിരുന്നു അവരുടെ ജീവിത ദർശനം. മഴ വീഴുന്നതോടെ കശുവണ്ടിക്കാലം കഴിയും, പറങ്കിമാങ്ങ ആർക്കും വേണ്ടതാവും. മഴക്കാലമായാൽ ഞങ്ങൾ കശുവണ്ടി ചുട്ട് പരിപ്പെടുത്തു തിന്നും. ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ പൊളിക്കാൻ വരുന്നതും അമ്മൂട്ടാക്കയായിരുന്നു. മൂപ്പര് സ്കൂളില്ലാത്ത ദിവസം വരാനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. പാരക്കൂലുകൊണ്ട് അമ്മൂട്ടാക്ക തേങ്ങ പൊളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ മൂപ്പരുടെ ചുറ്റും കൂടും, തേങ്ങ പൊളിച്ചുകൊണ്ട് കഥ പറയും. കൊണ്ടോട്ടി നിറച്ചയ്ക്ക് പോയ കഥ, മമ്പുറത്ത് പോയ കഥ, ആ കഥകളിലൊക്കെ ചക്കര ജിലേബി തിന്ന വിവരണമുണ്ടാവും. ഞങ്ങളുടെ നാവിൽ വെള്ളമൂറും. ഞാനൊരു മധുരപ്രിയനായിരുന്നു. ഇക്കും ചക്കര ജിലേബി കൊണ്ടുതരുമോ എന്ന് ഞാൻ ചോദിക്കും. അടുത്ത കൊല്ലം കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പോയി വരുമ്പോൾ കൊണ്ടുതരാമെന്ന് പറയും. ആ ചക്കര ജിലേബി ഒരിക്കലും കിട്ടലുണ്ടായില്ല. കൂട്ടിയിട്ട പഴയ തേങ്ങകൾ പൊഴിക്കുമ്പോൾ പൊങ്ങുള്ളത് മൂപ്പർക്കറിയാം. ആ തേങ്ങ പൊട്ടിച്ച് ഞങ്ങൾക്ക് പൊങ്ങ് തരും. ഞങ്ങൾ വല്ലാതെ നിർബന്ധിച്ചാൽ ചെറിയ ചെന്തെങ്കിൽ കയറി ഇളനീരിട്ട് തരും. ആ ഇളനീർ സ്നേഹമാണ് ഇപ്പോൾ എന്നെ തേടി വന്നത്. കുഞ്ഞുട്ടാ എന്ന് വിളിച്ചത്. അമ്മൂട്ടാക്കയുടെ കയ്യിൽ ഒരു കായസഞ്ചി ഉണ്ടായിരുന്നു. അത് തിണ്ണമേൽ വെച്ച് മൂപ്പരിരുന്നു. ഹജ്ജിന് പോകുമ്പോൾ എല്ലാ കടവും വീട്ടണ്ടേ കുഞ്ഞുട്ടാ, അനക്കും ഒരു കടം വീട്ടാനുണ്ട്. ജന്മനാട്ടിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് എന്നെ തേടി വന്നത് ഏത് കടം വീട്ടാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നേരം അമ്മൂട്ടാക്ക ആ കായസഞ്ചി എനിക്ക് നേരെ നീട്ടി. അതിൽ 2 പൊതികളുണ്ടായിരുന്നു. ഒന്നിൽ ചക്കര ജിലേബി, മറ്റേതിൽ തേങ്ങാപ്പൊങ്ങും.
1: അമ്മൂട്ടാക്ക പി സുരേന്ദ്രൻ എഴുതിയ കഥയാണ് കേട്ടത്. അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: ആകാശവാണി ആവണിപ്പൊന്നുഞ്ഞാൽ ചിങ്ങത്തിന്റെ പൊന്നിൻ നിറമുള്ള ഈ ഓണക്കാലത്ത് പാട്ടുകളും വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെ മലയാളത്തിലേക്കും തന്റെ ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയ പ്രിയ സംഗീത സംവിധായകൻ ശരത്. രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും നമുക്കും പോയി വരാം.
2: എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ആദ്യം തന്നെ അത് ഞാൻ പറയുന്നു, ഞാൻ ശരത്. ഓണം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പിള്ളേർ പറയുന്ന പോലെ ആ ഒരു വൈബ് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വീട്ടിലെല്ലാവരും ഒത്തുകൂടി അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മയും എല്ലാം ചേർന്ന് ഈ കറികളൊക്കെ ഉണ്ടാക്കുക, ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുക, പലഹാരങ്ങൾ ഉണ്ടാക്കി ആ ചൂടോടെ അത് മോഷ്ടിച്ച് തിന്നുക, ഇതൊക്കെ ഒരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാലും. കാര്യം എൻ്റെ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സിസ്റ്റർ എൻ്റെ ബ്രദർ അതുപോലെ തന്നെ എൻ്റെ ആറ് മാമന്മാർ അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു മഹാസമ്മേളനത്തിനുള്ള ആളുകളുണ്ടായിരുന്നു വീട്ടിൽ, അപ്പൂപ്പനും അമ്മൂമ്മയും. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരൊക്കെ പോയതോടെ ഈ ഓണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു എന്താ പറയണ്ടത് അതിൻ്റെ ഒരു സുഖം അങ്ങ് പോയി. മറ്റേത് അമ്മൂമ്മയും അപ്പൂപ്പനും ഈ ഓണക്കോടി എടുക്കലും അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ വളർത്തി എന്ന് പറഞ്ഞാൽ അമ്മയെക്കാളും കൂടുതൽ എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഓരോന്നും ഉണ്ടാക്കി തരിക, സ്നേഹമായിരുന്നു എല്ലാവർക്കും. അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പിന്നെ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുള്ള ആളാണ്. നമുക്ക് അവിടെയൊക്കെ ഈ പുലികളിയേക്കാളും പുലികളി ഉണ്ട് എങ്കിലും അവിടെ കരടികളിയൊക്കെ ഭയങ്കര രസമാണ്. രാത്രിയാകുമ്പം അതാ കരടി വന്നേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു. കരടിയെ വെടിവെച്ച് കൊല്ലുന്നതും അതൊക്കെ ഒരു എന്താ പറയുക വല്ലാത്തൊരു രസമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ വലിയ മുറ്റോ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല, എങ്കിലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കുറേ റോസാപ്പൂ അതും ഇതൊക്കെ ചെടികളൊക്കെ വെച്ച് ഒരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഓണക്കാലത്തെ ആ ഒരു മഞ്ഞ കളർ ചിത്രശലഭമുള്ളൂ. അതിങ്ങനെ വന്ന് പാറിപ്പറക്കുമ്പോൾ അന്നത്തെ വെയിലിന് ഇത്രയും ചൂടില്ല. പിന്നെ ആ ഇളം കാറ്റിങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും ഓണക്കാലത്തെ. പോസിറ്റിവിറ്റിയാണ്. എങ്ങോട്ടിറങ്ങിയാൽ റോഡിൽ ഇറങ്ങിയാലും എവിടെ പോയാലും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച്, അതങ്ങനെ ഒരു കാലമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഈ ഓണത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പഴയ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുക. ഞാൻ മാമന്മാരുടെ ഫ്രണ്ട്സ് അവരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ആര് വന്നാലും ഞങ്ങൾ പാടണം,

അത്ര ഉള്ളപ്പം ഞാൻ എൻ്റെ അനിയൻ തബല വായിക്കും, ഞാൻ എൻ്റെ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് പാട്ടോട് പാട്ടാണ്. അപ്പോൾ എല്ലാവരും പാട്ട് പാടുകയും രസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ. അതുകൊണ്ട് അവരുടെ ഇടയിലിരുന്ന് പാടാൻ തന്നെ ഒരു സന്തോഷം. പിന്നെ ഉഗ്രം ക്രിട്ടിക്കുകളായിരുന്നു, ഒരു ബാഡ് കമൻ്റ് കേൾക്കുമ്പോൾ തകർന്നു പോരുതല്ലോ. ഇപ്പോഴും എൻ്റെ കുടുംബക്കാർക്ക് ഞാൻ പാടുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാട്ടുകളോ ഒന്നും അവർക്ക് അത്രയ്ക്ക് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റും. കാര്യം ഇപ്പോഴും അവർ ഓരോന്ന് കറി ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അതാണ് എൻ്റെ ഫാമിലി. ഇപ്പോൾ എന്തൊക്കെയാലും ഈ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്കൊന്നാമത് ഈ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിട്ട്, കേരളത്തിൻ്റെ ഉത്സവമല്ലേ അത്, അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഒന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് ഓണം.

0: ഇഷ്ടമുള്ള ഓണപ്പാട്ടുകൾ എന്ന് ചോദിച്ചാൽ ഇപ്പം കേൾക്കുന്ന ചെറിയ പിള്ളേർക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ, തരംഗിണി എന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ സ്വന്തം കമ്പനിയായിരുന്നു. ഈ തരംഗിണി എല്ലാ വിശേഷങ്ങൾക്കും അവരുടെ വക ഒരു ആൽബം ഉണ്ടാവും. അപ്പോൾ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് ഇത്ര ഇത്ര പാട്ടുകളാണ്. ആദ്യമായിട്ട് ഈ കാസറ്റ് പ്ലെയർ കാണുന്നത് മാവൻ്റെ അടുത്താണ്, ഈ കിടത്തി പാടിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ. രസമാണ്, അതിന് വലിയ ശബ്ദമൊന്നുമില്ല, എന്നാലും ആ കാലത്തൊക്കെ കാസറ്റ് ഇട്ട് പാട്ട് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ലെവലാണത്. അപ്പോൾ അതിലൊക്കെയാണ് ആദ്യം കേട്ടുള്ളത്. പിന്നെ അച്ഛൻ ഡെക്കെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ മേടിച്ച് നമുക്ക് പാട്ട് അസാധ്യമായിട്ട് തിയേറ്ററിൽ കേൾക്കുന്ന പോലെ വീട്ടിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കെൻവുഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സും സോണോഡൈൻ എന്നുള്ള കൽക്കട്ട മേക്ക് ഒരു ആമ്പും എല്ലാം കൂടെ വെച്ച് കേൾക്കുമ്പോൾ നല്ല ഇടിപെട്ടായിരിക്കും. അങ്ങനെ പാട്ട് നല്ല രീതിയിൽ തന്നെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത്
1: ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാ

നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ആവശ്യമില്ലാത്തൊരു ചീത്തപ്പേര് കാര്യം കുറേ സംഗതികൾ വലിച്ചു വാരി ഇടുന്നു, ടഫാക്കുന്നു, പാട്ട് പാടാൻ പറ്റാതെ, അയ്യോ അത് ഞാൻ മനസാവാചാ കർമ്മണ അറിയാതെ നടന്നു പോകുന്ന ഒരു സംഗതിയാണെന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു പാട്ട് ചെയ്യുമ്പോഴും ഒരാൾ ഇത് കേട്ട് ഇത് പാടാതിരിക്കണം, അല്ലെ പേടിച്ചെവിടെങ്കിലും നാട് വിട്ടുപോകണം, അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എല്ലാവരിലും എത്തണം, അപ്പം നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം, അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഇവിടെ ഒന്ന് പറയാം. ഇപ്പം സാധാരണമായിട്ട് ഏതൊരു ഒരു കീർത്തന അമ്മ പാടാൻ പറഞ്ഞിട്ട് പാടുകയാണെങ്കിൽ പോലും അമ്മയ്ക്കതിൽ ഒരു 108 ഇമ്പ്രവൈസേഷൻ കേട്ടാലല്ലാണ്ട് അമ്മയ്ക്ക് തൃപ്തിയാവത്തില്ല. അപ്പം എന്താ പറയുക, ഈ ഞാണിന്മേൽ കളിക്കാരനെ പോലെ അന്തം വിട്ട് പാടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് വേണ്ടി. അത് ഇഷ്ടപ്പെട്ട് വിട്ട് എനിക്ക് അവസാനം അതങ്ങോട്ട് അതിനോടൊരു താല്പര്യം വന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന പാട്ടുകളും അറിയാതെ അങ്ങനെ ഒരു ഐറ്റം വന്നു പോയി. അത് ക്ഷമിക്കുക എല്ലാവരും, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനല്ല. പക്ഷേ എങ്കിലും എൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ഇപ്പം എന്താ പറയണ്ടത് നെഞ്ചിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിൽ കുറേ സന്തോഷം. കാര്യം ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ പവിത്രം എന്ന സിനിമ വന്നിട്ട് ഇപ്പോൾ 30 വർഷമായി. നിങ്ങൾ ശ്രീരാഗമോ എന്നുള്ള പാട്ട് എനിക്കറിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആന്തം പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ എനിക്ക്

എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാര്യം ഒരു പാട്ട് ചെയ്യുക, അത് ഇത്രയും വർഷമായിട്ടും അതും ജനങ്ങൾ മറക്കാതെ അതിപ്പോഴും എല്ലാവരും പാടുക, എല്ലാവരും കവർ ചെയ്യുക, എല്ലാവരും അത് ആ പാട്ടിനിങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചേരി പാടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്രയും പേരെ പാടി കിട്ടിയിരുന്ന കയ്യടിയേക്കാളും കൂടുതലാണ് ഇതിന് കിട്ടുന്നത്. അത് നിങ്ങളുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ പാട്ട് നിങ്ങളുടെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു പാട്ട് പവിത്രം എന്ന ചിത്രത്തിൽ ശ്രീരാഗമോ തേടുന്നു നീ, ദാസേട്ടൻ പാടി, നമ്മുടെ ONV സാറിൻ്റെ അതിമനോഹരമായ രചന. അപ്പം നിങ്ങൾക്ക് വേണ്ടി.

0: സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു 100,008 ചാനൽ, ജനങ്ങൾക്ക് ഇപ്പോൾ ഏത് കേൾക്കും ഏത് കേൾക്കണ്ട അല്ലെ ഏത് കാണണം ഏത് കാണണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഭ്രാന്തൻ അവസ്ഥയാണ്. കാരണം അത്രത്തോളം എല്ലാം അങ്ങ് കൂടി. പണ്ട് അങ്ങനല്ല, ഇപ്പോൾ ശുദ്ധവായു ഇല്ല എന്ന് പറയുന്ന പോലെ പണ്ട് ശുദ്ധവായു ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആകാശവാണിയും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചുവളപ്പം കാലം മുതൽ സംസ്കൃത വാർത്ത വരെയാണ് കേൾക്കുന്നത്. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം പ്രവാചക ബലദേവാനന്ദ സാഗര, സംപ്രതി വാർത്താഹ ശൂയന്താം മംഗള തോഹി കരഹ, ഇതൊക്കെ അന്ന് കേട്ട് തലേ കയറിയിട്ടുള്ളതാ. ഈ ആകാശവാണി ലളിതഗാന സംഗീത പാഠം അത് കേട്ട് നമുക്കും പഠിക്കാം. പിന്നെ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം ഇപ്പം നമുക്ക് വേറെ അന്ന് ടേപ്പ് റെക്കോർഡർ പോലും ഇല്ല. അപ്പം നമുക്ക് ഒരു തവണ കൂടെ കേൾക്കണമെങ്കിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കണം. പിന്നെ അതിന് ഈ നമുക്ക് എഴുതി ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ പ്ലേ ചെയ്ത് തരുമായിരുന്നു. പിന്നെ രഞ്ജിനി ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ, ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയേണ്ട ഒരു വല്ലാത്ത ഒരു ഒരു മനസ്സിൽ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ഒരു ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമൊക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫിലിപ്സ് മേജർ റേഡിയോ ആണ്. അത് നല്ല സുഖമായിട്ട് കേൾക്കുന്ന ഒരു ഉഗ്ര റേഡിയോ. അച്ഛനാണ് ഇതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതിൽ നമ്മൾ കേൾക്കാത്ത പാട്ടുകളില്ല. ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പാട്ട് ഒരു തവണ കൂടെ എപ്പോഴെങ്കിലും റേഡിയോ വരികയാണെങ്കിൽ അമ്മ വിളിച്ചിടാ മക്കളെ പാടാ താണ്ട് കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഉടനെ എഴുതിയെടുത്ത് അതാ ട്യൂൺ ചിലപ്പം തലേ നിൽക്കത്തിനും പിന്നെ അടുത്ത വട്ടം കേൾക്കുമ്പോൾ ട്യൂൺ പഠിക്കുക. ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടൊക്കെയാണ് അന്ന് പാട്ടൊക്കെ പഠിച്ചിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴേ ഒരു വല്ലാത്ത ഒരു സന്തോഷമുള്ള അനുഭൂതിയാണ് ആകാശവാണിന്ന് ഇപ്പം കേൾക്കുമ്പോഴും ഉള്ളത് പറയാനുള്ളത്. അതായത് എത്ര ലളിതഗാനങ്ങൾ, ഇപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും ഒക്കെ എത്രയോ ലളിതഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോയപ്പോൾ പാടിയത് ശങ്കരാണ്. ജനങ്ങൾക്കെല്ലാം അതിഭീകരമായി ഇഷ്ടപ്പെട്ടു, പക്ഷേ പ്രൈസ് കിട്ടിയില്ല. കാര്യം സിനിമാ പാട്ട് പാടിക്കൂടല്ലോ. ഇപ്പം രണ്ടാമത്തെ വട്ടം, രണ്ടാമത്തെ വട്ടം പോകുമ്പോഴും അമ്മയടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മക്കളെ നിനക്ക് ഇഷ്ടമുള്ളത് നീ പാട്, അല്ല കപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് പാടണ്ട, ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പാട, അവരുടെ കൈതട്ടല്ലേടാ കപ്പിനേക്കാളും വലുത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ട് അപ്പോഴും ശങ്കര പാടിക്കും. എനിക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ കൊല്ലം പിന്നെ മാമന്മാരെല്ലാം പറഞ്ഞു ഇനി ശങ്കര പാടല്ലേ, അതൊരു പേരായിപ്പോവും, അത് വേണ്ട, ഇനി ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു ലളിതഗാനം പഠിച്ച് പാടുന്നു. അപ്പം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത ഒരു ഉഗ്രം ലളിതഗാനം, അത് ഇച്ചിരി സെമി ക്ലാസിക്കലാണ്, സാരസാക്ഷ പരിപാലയ പാടിയ എന്ന് തുടങ്ങുന്ന, അത് രണ്ട് രാഗമാണ്, ബന്ധുവരാളിയും ഹിന്ദോളവും. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു പല്ലവ് ഞാൻ പാടിത്തരാം.
1: സാരസാക്ഷ പരിപാലയ പാടിയ

പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു ലളിതഗാനം. ആദ്യമായിട്ട് ദാസേട്ടൻ ലളിതഗാനം പാടുന്നത് എനിക്ക് ആകാശവാണിയിലാണ് ഞാൻ കേൾക്കുന്നത്. അതും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തന്നെ പാട്ടാണ്, ആസാദി പാട്ട്. അതുകൂടെ ഞാനൊരു പല്ലവി പാടിത്തരാം. ഖരശ്യാമ സന്ധ്യാ ഹൃദയം.

പക്ഷേ പലർക്കും എന്നെ കാണുമ്പോൾ അവർക്ക് ഞാൻ വല്ലാത്ത മൊടയാണെന്നും ഞാനിങ്ങനെ ജാട കാണിച്ച് മസിലും പിടിച്ച് നടക്കുന്ന ഒരാളാണെന്നും അങ്ങനെ ഒരിക്കലും അല്ല. എന്നോട് അടുക്കുമ്പോഴേ ഞാൻ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. എല്ലാവരെയും നമുക്ക് പോയിട്ട് നമ്മൾ ആരാന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പാവമാണ്, ബേസിക്കലി ഒരു വളരെ സാധുവായിട്ടുള്ള സമാധാന പ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. പക്ഷേ പലർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെ ഞാൻ മൊടയാണ്, ഞാൻ ഒരു മഹാപേശകാണ് എന്നൊരു ജാടയാണ്, ഉസ്താദാണെന്ന് എനിക്കിങ്ങനെ സ്വന്തമായിട്ട് വിചാരമുണ്ട്. അങ്ങനെയൊന്നും ഉള്ള വിചാരമേ ഇല്ല. കാര്യം നമ്മുടെയൊക്കെ മേളിൽ ഉസ്താദിൻ്റെ ഉസ്താദുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതം അങ്ങനെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. കാര്യം നമുക്ക് 1008 ടെൻഷൻ, എന്നെ കാണുമ്പോൾ പലർക്കും അത് മനസ്സിലാകത്തില്ല. നമുക്ക് ഓ ഇത് ഫുൾ ടൈം വന്ന് കയറി ഇരുന്ന് ചിരിയോട് ചിരിയാ, അങ്ങനെയല്ല. എനിക്കുമൊക്കെ ടെൻഷൻസ് ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിനെയൊക്കെ ലൈറ്റായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. എനിക്ക് എന്തും കാര്യവും അത് ലൈറ്റായിട്ടെടുത്ത് തമാശ രൂപത്തിലെടുത്ത് എല്ലാവരുടെയും കൂടെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ആദ്യമൊക്കെ ഞാൻ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതും, കാര്യം എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിയടുത്ത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഞാൻ അവിടെ പറഞ്ഞു പോയി. അപ്പോൾ ഇത് ഈ വെളിയിലുള്ള ആളുകളിത് കേൾക്കുമ്പോഴേ അവർക്കിതെന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അന്ന് ആലോചിച്ചില്ല. പക്ഷേ അതൊക്കെ മാറി. ഇപ്പോൾ ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സ്നേഹത്തോടെ പറഞ്ഞാൽ അവർക്ക് കുറേയും കൂടെ ബെറ്ററായിട്ട് മനസ്സിലാകും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ സംഗീതത്തോടാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതത്തെക്കുറിച്ച്. കാര്യം ഓരോ വർക്കുകളും ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്ത മധുവും ഒരു പുതിയ പെൺകുട്ടിയും ചേർന്ന് പാടിയ ഒരു പാട്ട് ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം ഞാൻ ക്ഷണക്കത്ത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതേ ടെൻഷനും അതേ വൈബാണ് എനിക്ക്. അത്ര ആത്മാർത്ഥത എനിക്ക് സംഗീതത്തോടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്നവരോടും എനിക്ക് 100% ആത്മാർത്ഥതയുണ്ട്. അതിലൊരു സംശയവുമില്ല.

പിന്നെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാനൊരു എന്താ പറയണ്ടേ ഒരു ഒരു വളരെ സ്നേഹമുള്ള ഒരു നല്ല ചക്കരയാണെന്ന്.

എൻ്റെ സംഗീത സംവിധാനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഞ്ചാറ് വയസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പാട്ട്. അന്ന് പാട്ട് ചെയ്യുമ്പോൾ ലിറിക്ക് കാണാപ്പാഠം പഠിച്ച് ഹാർമോണിയത്തിൽ ഇരുന്ന ഹാർമോണിയം എത്തത്തില്ല. അപ്പം മുട്ടുകുത്തി നിന്ന് ഹാർമോണിയം വായിച്ച് കമ്പോസ് ചെയ്ത് ഒരു ചേച്ചിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഒരു ഡ്രാമയ്ക്ക്. അതൊക്കെ ഓർമ്മ. ഈ സംഗീത സംവിധാനം എന്നുള്ളത് എനിക്ക് പണ്ടേ എന്താ പറയുക ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ഈ പാടുന്ന പോലെ തന്നെ. അപ്പം അതിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ഞാനങ്ങനെ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വരാൻ കാരണം പ്രധാനമായിട്ട് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ. അദ്ദേഹം എൻ്റെ പാട്ട് ഈ 6.5 വയസ്സിൽ പാടി കേൾപ്പിച്ചത് കേട്ടിട്ട് ഇവനെ എനിക്ക് പഠിപ്പിക്കണം എന്ന് എൻ്റെ മാമനോട് പറഞ്ഞ്, അങ്ങനെ അതും ഒരു കാരണമാണ് ഞാൻ ചെന്നൈക്ക് വരാൻ ഇരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എത്രയോ പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ചെന്നൈ നഗരം, മദ്രാസ് നഗരം എന്ന് പറഞ്ഞൊരു സ്വപ്ന നഗരിയായിരുന്നു അക്കാലത്ത്. ഇവിടെ വരിക കാരണം നമ്മൾ കേട്ട് ഞെട്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോസൊക്കെ ഇവിടെ ആണ്. അപ്പോൾ അത് അതൊരു വല്ലാത്ത അനുഭവം. ദക്ഷിണാവൂർത്തി സ്വാമി, ദേവരാജൻ മാഷ്, ബാബുക്ക ഇവിടെ അല്ലായിരുന്നു, കാലിക്കറ്റായിരുന്നു. എന്നാലും റെക്കോർഡ് ബാബുക്കയുടെ പാട്ടുകളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. സരിത, അർജുനൻ മാഷ്, രാഘവൻ മാഷ്, എം എസ് വിശ്വനാഥൻ സാറ്, കെ വി മഹാദേവൻ സാർ, അയ്യോ ഇതൊക്കെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത്രയും ആളുകളുടെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന ഇളയരാജ സാറിൻ്റെ, അതപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ കാണുക, അതിൻ്റെ കൂടെ സംഗീതം പഠിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെന്നൈക്ക് വരുന്നത്. ചെന്നൈക്ക് വന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് ചാടിപ്പോരുന്നു. ആ വന്നിട്ട് ആ സമയത്ത് തന്നെ ഞാനൊരു ഒരു ഒരു കാസറ്റ് ചെയ്തു. അമ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാസറ്റ് ചെയ്തത് കൊണ്ട് അത് നമ്മുടെ എം എസ് വി സാർ കേൾക്കാനിടയാകുകയും അദ്ദേഹം നമ്മുടെ ലിറിസിസ്റ്റ് വൈരമുത്തു സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം വേണമെങ്കിലും അവനെ നമ്പി കൊടുക്കാം, അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കാസറ്റ് കേൾപ്പിക്കുകയും, അങ്ങനെ വൈരമുത്തു സാർ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരികയായിരുന്നു. വന്നിട്ട് നമ്മൾ ഈ പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ് തമിഴ് റെക്കത്ത് ഒരു തമിഴ് പടം, അത് ആ സമയത്ത് വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആവേശവും ഇതൊക്കെ റെക്കോർഡിംഗ് ആയി കഴിഞ്ഞ് അപ്പോൾ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയ, മനോ ഒക്കെയാണ് ആദ്യത്തെ എൻ്റെ ഈ പടത്തിൽ പാടിയത്. അത് നടന്നതുമില്ല കേട്ടോ. അത് ആ സമയത്തൊരു ഒരു ഭീകരാവസ്ഥയാണ്. പിന്നെ അമ്മയുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് മതി എനിക്ക്. അത് എല്ലാ കാര്യങ്ങളും അമ്മ അങ്ങ് കൂടെ നിൽക്കും. ഇതുകൊണ്ട് നടന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാസറ്റ് സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞ് ഒരു നല്ല മനുഷ്യൻ കേൾക്കുകയും, അദ്ദേഹം നമ്മുടെ നവോദയ ജിജോ സാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അദ്ദേഹം ഈ പാട്ട് ജിജോ സാറിനെ കേൾപ്പിക്കുകയും ജിജോ സാർ എന്നെ വിളിക്കുകയും, നമുക്കൊരു പടമുണ്ട് ശരത്തെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാക്കനാട് വരികയും അവിടെ വെച്ചിരുന്ന് ഞാനും കൈതപ്രണാച്ചിയൊക്കെ ഉണ്ട്. കമ്പോസിങ്ങും അതിക്രൂരമായിരുന്നു, കാര്യം ഒരു സിറ്റുവേഷന് 65 പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കമ്പോസിങ് നടന്ന് റെക്കോർഡിംഗ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കഥയ്ക്ക് സിമിലാരിറ്റി ഉള്ള വേറൊരു ഫിലിം പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഓ, അന്നൊക്കെ വിഷമമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമമാണ്, ആകെ തകർന്നു പോയി. കൈതപ്രണാജി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിഷമിക്കും, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കും. അത് കാര്യം ചെയ്ത പാട്ട് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞൊരു ഒരു 1.5 വർഷമായപ്പോൾ രാജുവേട്ടൻ തന്നെ, അതിൻ്റെ സംവിധായകൻ രാജുവേട്ടനായിരുന്നു, ഇത് വിളിച്ച് പുതിയ പടം ചെയ്യാൻ ശരത്തെ. അപ്പോൾ ഞാൻ കോട്ടയത്ത് പോവുകയും രാജുവേട്ടനെ കാണുകയും നമ്മൾ കമ്പോസിങ് തുടങ്ങുകയും ചെയ്തു. ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നടക്കാതെ പോയ പടത്തിന് ചെയ്ത 2 പാട്ട് ഈ ഫിലിമിലേക്ക് എടുത്തിട്ടുണ്ട്. ആ 2 പാട്ട് ഏതാണെന്നറിയാമോ? ഞാൻ പാടിത്തരാം.

ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം കാര്യം ഞാൻ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുള്ളത് ഈ പാട്ടൊക്കെ ലൈവ് പാടുമ്പോഴേ. ഇത് ഈ അനുഭവങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, അത് കാര്യം കുറേ ഉണ്ട് പറയാൻ. എന്നാലും ഇത് ഈ ഓണക്കാലത്ത് നിങ്ങളെ അങ്ങനെ കത്തി വെച്ച് കൊല്ലരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വളരെ ചുരുക്കി പറയുന്നത്.

എൻ്റെ ഈ ഒരു എന്താ പറയുക സംഗീത ജേണി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികം, പിന്നെ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ ചിദംബരം മാഷ്, അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം ബാലമുരളികൃഷ്ണൻ സാർ, ഇവരോടൊക്കെ പറഞ്ഞാൽ തീരാത്ത അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഞാൻ. അതാണ് സത്യം, ഞാൻ പറയുമ്പോൾ ഇമോഷണലായി പോകുന്നു. അതുപോലെ ആദ്യമായിട്ട് എനിക്ക് സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം സാറാണ്. സാറിനോട് നന്ദി പറയാം, അത് ശരിയാവത്തില്ല, അത് അതിനേക്കാളൊക്കെ മുകളിലാണ്. ഡെയിലി ഒരു 10 തവണയെങ്കിലും സാറിന് എന്നെ വിളിച്ചില്ലെങ്കിലും സാറിൻ്റെ ശബ്ദം എനിക്ക് കേട്ടില്ലെങ്കിലും അതുപോലെ എൻ്റെ ശബ്ദം സാറിന് കേട്ടില്ലെങ്കിലും ഒരു സുഖമില്ല. അങ്ങനൊരു സ്നേഹബന്ധമാണ് സാറുമായിട്ടുള്ളത്. ഇപ്പോൾ സാറിനോട് ഈ ഒരു സമയം നന്ദി പറയുന്നില്ല, സാറിന് ഒരു ഓണാശംസ ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. പിന്നെ ആരുടെ കൂടെ പാടി തുടങ്ങിയത്? നമ്മുടെ ചിത്രചേച്ചിയുടെ കൂടെയാണ് ഞാൻ ആദ്യം പാടി തുടങ്ങുന്നത്. ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറയണ കുറേ ഉണ്ട്. പിന്നെ നവോദയ ജിജോ സാർ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമ സംഗീത സംവിധായകനാകത്തില്ലായിരുന്നു. ഇതിന് കാരണകർത്താവായ സുരേഷ് കാന്തൻ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ആദ്യ ചിത്രം തന്ന സംവിധായകൻ ടി കെ രാജീവ് കുമാർ, അത് വല്ലാത്ത കടപ്പാടാണ്. പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയാൽ ക്ഷമിക്കുക, അത് നമ്മുടെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ശ്രീധർ സാർ, ഇപ്പോൾ അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം. ഞാൻ കമ്പോസ് ചെയ്ത സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്, ഒരു വലിയ സ്പീക്കറിൽ കേൾക്കുന്നത് ശ്രീധർ സാറിൻ്റെ അടുത്ത് നിന്ന് മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ, അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയാണ്. ഞാൻ ആരെയൊക്കെ വിട്ടുപോയി കാണും, എനിക്കൊന്നും കൃത്യമായിട്ട് കിട്ടുന്നതുമില്ല ഇത്. കാര്യം എന്തൊക്കെയാലും ഇത്രയും പേരെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. കാര്യം അവരൊക്കെയാണ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നത്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒക്കെ തന്നെ സുജിത്തായിരുന്ന എന്നെ ശരത്താക്കിയത്, അത് പറയാതിരിക്കാൻ വയ്യ.

അതുപോലെ ഈ ഒരു പുതിയ തലമുറയിൽ എല്ലാവരും നമ്മുടെ ചങ്കുകളാണ്. ഇതിൽ കമ്പോസേഴ്സ് പറയുകയാണെങ്കിൽ ബിജിപാൽ, എം ജയചന്ദ്രൻ, ജേക്സ് ബിജോയ്, സുശിൻ, ഗോപിസുന്ദർ, എല്ലാവരും നമുക്ക് അത്രയേ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഇവരൊക്കെ ഓരോ പടം ചെയ്ത് അതിങ്ങനെ അവരുടെ പാട്ട് കേൾക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പാട്ടുകാർ, പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പാട്ടുകാരെല്ലാം എനിക്ക് പാടിയിട്ടുള്ളവരുമാണ്. പിന്നെ നമുക്ക് വളരെ അടുത്ത് അത്ര സ്നേഹത്തോടെ ശരത്തേട്ടാന്ന് വിളിച്ച് വരുന്ന കുറച്ച് ആളുകളാണ്, അവരെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ പുതിയതായിട്ടുള്ള ഈ പാട്ടുകാരോട് പറയാനുള്ളത്, മക്കളെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ആ ഗോൾ എന്താണെന്നുള്ള ബോധത്തോടെ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ. അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. സംഗീതം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അത് പ്രാക്ടീസ് മുടക്കരുത്, കാരണം നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. നമുക്കൊരു ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് പാടാൻ പറ്റാതായി പോകരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടിരുന്നാൽ നമുക്കൊരു അവസരം കൂടി, നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടൊരു ഓപ്പണിംഗ് കിട്ടും. എല്ലാവരും എത്തേണ്ട ലെവലിൽ, വലിയ ലെവലിൽ തന്നെ എത്തും. പക്ഷേ നമ്മൾ ഉഴപ്പരുത്, താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ അഹങ്കരിക്കരുത് ഒരു കാര്യത്തിലും. നമ്മളൊന്നും ഒന്നുമല്ല ചക്കരകളെ, ആ മഹാനായ ദൈവത്തിൻ്റെ മുന്നിൽ, നമ്മളെ പടച്ചുവിട്ട ഒടയ തമ്പുരാൻ്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ടാലൻ്റ് ഉള്ള എത്രയോ ആളുകൾ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം നമ്മളൊക്കെ വെറും ഒരു പുല്ലിൻ്റെ അത്രേ ഉള്ളൂ. മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള കുഞ്ഞു പിള്ളേർക്കെല്ലാം ഓണം ആശംസിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ.

എൻ്റെ പ്രിയപ്പെട്ട ആകാശവാണി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കുക. പിന്നെന്താ പറയണ്ടേ, നമുക്കിപ്പോൾ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വള്ളം കളിയായിരുന്നു, അപ്പോൾ അത് പോയിട്ട് വെള്ളം കളിയായിട്ടുണ്ട്. ഒക്കെ ഇതൊക്കെ ശരീരത്തിന് ഒട്ടും നല്ലതൊന്നും അല്ല ഇത്. പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ആർക്കും ഒരു ദ്രോഹമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക, അപ്പോൾ തന്നെ ലോകത്തിന് സമാധാനം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ.

ർന്ന കതിരുകൾ ചിരിച്ചു നിന്നല്ലോ, കനകം കൊരുത്തു തന്നല്ലോ, ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലെ, വിൺമേഘ കസവാലെ, മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി, അവൾ മധുഹാസം തൂകി, ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ, വിൺമേഘ കസവാ.

0: ഓണം കവിതാ നേരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓണം കവിതാ നേരത്തിൽ അശോകൻ മറയൂരിന്റെ രണ്ട് കവിതകൾ കേൾക്കാം. ആദ്യത്തെ കവിത സഞ്ചാരം.
2: പശ്ചിമഘട്ടത്തിലെ ഒരു പറവ പറന്നു തുടങ്ങുന്നു. ഒരു കൂട്ടം കുന്നുകൾ അതിൻ്റെ നേർപാതയിൽ ഏറ്റത്താഴ്ചയുള്ള ഒരു പാത ഒരുക്കിക്കൊടുക്കുന്നു. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പറവയ്ക്ക് അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പോലെ തോന്നിപ്പിക്കുന്നു. ഇപ്പോൾ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ആ പറവ ഒരു ഉണങ്ങിയ ചില്ലയിൽ വന്നിരുന്നു കൊണ്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ആ പറവ ഒരു ഉണങ്ങിയ ചില്ലയിൽ വന്നിരുന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അവസാന യാത്രയിൽ ഞങ്ങൾക്കൊപ്പം എവിടെ നിന്നോ നീയും സഞ്ചരിച്ചു തുടങ്ങുന്നു. അവസാനമായി നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ കൈകളിൽ ഇതുവരെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്ന സ്നേഹം മാത്രം ബാക്കിയാവുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ അവസാന യാത്രയിൽ ഞങ്ങൾക്കൊപ്പം എവിടെ നിന്നോ നീയും സഞ്ചരിച്ചു തുടങ്ങുന്നു. അവസാനമായി നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ കൈകളിൽ ഇതുവരെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്ന സ്നേഹം മാത്രം ബാക്കിയാവുന്നുണ്ട്. ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു. ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു.
1: അടുത്ത കവിത വെയിൽ പരുന്ത്.
2: എന്നും ഇരുണ്ട വൈകുന്നേരങ്ങളിൽ ദൂരേക്ക് പറന്നു പോകും കരിവണ്ട്. എന്നും ഇരുണ്ട വൈകുന്നേരങ്ങളിൽ ദൂരേക്ക് പറന്നു പോകും കരിവണ്ട്. പുറത്ത് ചാരിവെച്ച മുളവാതിൽ മുത്തശ്ശി അകത്ത് നിന്നുകൊണ്ട് തന്നെ വീണ്ടും എടുത്ത് വാതിലടച്ച് ഉറക്കത്തിലേക്ക് പോകും. പുറത്ത് ചാരിവെച്ച മുളവാതിൽ മുത്തശ്ശി അകത്ത് നിന്നുകൊണ്ട് തന്നെ വീണ്ടും എടുത്ത് വാതിലടച്ച് ഉറക്കത്തിലേക്ക് പോകും. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കഴക്കോലിൽ ചെറിയൊരു ദ്വാരമുണ്ട്. ഇരുവർക്കും അടച്ചുറപ്പുള്ള ഒറ്റ വഴിയാണത്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കഴക്കോലിൽ ചെറിയൊരു ദ്വാരമുണ്ട്. ഇരുവർക്കും അടച്ചുറപ്പുള്ള ഒറ്റ വഴിയാണത്. മുത്തശ്ശി എന്നും വാതിലടച്ച് കുറച്ചു നേരം കാതോർത്തിരിക്കും. കരിവണ്ട് പുറപ്പെടും മുമ്പ് ആ ചെറിയ ദ്വാരത്തിൽ മുത്തശ്ശിയെയും ചേർത്താണ് അടച്ചു വെക്കാറുള്ളത്. മുത്തശ്ശി എന്നും വാതിലടച്ച് കുറച്ചു നേരം കാതോർത്തിരിക്കും. കരിവണ്ട് പുറപ്പെടും മുമ്പ് ആ ചെറിയ ദ്വാരത്തിൽ മുത്തശ്ശിയെ എന്നും ചേർത്താണ് അടച്ചു വെക്കാറുള്ളതെന്ന്. പകലിൽ വെയിൽ പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ആ പ്രദേശത്തെ ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കി എടുത്ത് മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ മുറത്തിലേക്ക് നിഴലുകളായി അതിനെ ഇട്ടുകളിക്കുന്നു. പകലിൽ വെയിൽ പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ആ പ്രദേശത്തെ ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കിയെടുത്ത് മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ മുറത്തിലേക്ക് നിഴലുകളായി അതിനെ ഇട്ട് കളിക്കുന്നു. ഉരലിൽ വെറ്റില കുത്തുന്നതിനൊപ്പം മുത്തശ്ശി ഇടയ്ക്കിടെ കഴുത്തിൽ കെട്ടിയിട്ട ഏലസെടുത്ത് പിന്നിലേക്കിടുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു 300 ആണ്ടിൻ്റെ വസന്തങ്ങൾ സൂക്ഷിച്ചിരുന്നു.
1: ഓണം കവിതാ നേരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അശോകൻ മറയൂർ ചൊല്ലിയ കവിതകൾ.
0: ഓണം കവിതാ നേരം.
1: അവതരണം ആകാശവാണി ദേവികുളം നിലയം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഇസൈ തെൻഡ്രൽ. ഇസൈ തെൻഡ്രലിൽ ഇന്നാദ്യം

മാവേലിക്കരയിൽ നിന്നും വിസ്മയ ആവശ്യപ്പെട്ട ഗാനമാണ് ഇന്നാദ്യം. കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ ഈണം പകർന്നത് ഇളയരാജ, വരികൾ ഗംഗയമരൻ.

പൊട്ടൻകാട് നിന്നും ബിനു ജേക്കബ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. എൻ ആസേ മച്ചാൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ രാസിദാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗാനത്തിന് ഈണം പകർന്നത് ദേവ.

ഇന്ത്യൻ എന്ന ചിത്രത്തിന് വേണ്ടി വൈരമുത്തു രചിച്ച് എ ആർ റഹ്മാൻ ഇണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ഇന്ന് ഇസൈ തെണ്ടലിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.

ഇടുക്കിയിൽ നിന്നും ജയകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തെരി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, സൈന്ധവി, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയത്. ഗാനരചന നാമുത്തുകുമാർ, ആർ ത്യാഗരാജൻ, സംഗീതം ജി വി പ്രകാശ് കുമാർ.

ഡ്യുഹേറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി വൈരമുത്തു രചിച്ച് എ ആർ റഹ്മാൻ ഈണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് തൊടുപുഴയിൽ നിന്നും കൃഷ്ണപ്രിയ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.